ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആശ്വിനം 19, കൊല്ലവർഷം 1202, കന്നി 25, 2026 ഒക്ടോബർ 11 ഞായറാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 48 സെക്കൻഡും. പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: സ്കൂൾ അധ്യാപകനായിരുന്ന കാലത്തെ ഒരനുഭവം പറയാം. ആരോഗ്യവും ഭക്ഷണവും പാഠ്യവിഷയമായപ്പോൾ വിവിധ നാടൻ വിഭവങ്ങളും മറ്റും ക്ലാസ്സിൽ ചർച്ചയായി. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രാധാന്യവും മറ്റും കുട്ടികൾ നിഷ്കളങ്കമായി പറഞ്ഞു. അപ്പോഴാണ് ഒരു പെൺകുട്ടി തൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിരത്തിയത്. പാഠപുസ്തകങ്ങൾ നശിപ്പിക്കുന്ന അച്ഛനോട് അവൾക്ക് അമർഷം. വീട്ടിലെ കിടപ്പുമുറിക്ക് ഒരു വാതിലുപോലുമില്ല മാഷേ. ഇത് പിന്നീട് വലിയ

0: ചർച്ചകളിലേക്കും സ്കൂളിലെ എല്ലാ പെൺകുട്ടികളുടെ വീടുകളിലേക്കും അവരുടെ സൗകര്യങ്ങളിലേക്കുമുള്ള പഠനമായി മാറി. ചില പരിഹാരങ്ങളും കണ്ടെത്താനായി. പഞ്ചവർഷാണി ലാളയേത്, ദശവർഷാണി ശിക്ഷയേത്, പ്രാപ്തേതു ഷോഡശേ വർഷേ പുത്രം മിത്രവദാചരേത്. പെൺകുട്ടികളെയായാലും ആൺകുട്ടികളെയായാലും ആദ്യത്തെ 5 വർഷം വരെ സ്നേഹത്തോടെ ലാളനയോടെ വളർത്തുക. ഈ പ്രായത്തിൽ ശിക്ഷയോ മറ്റ് കാർക്കശ്യങ്ങളോ പാടില്ല. ദശവർഷാണി ശിക്ഷയേത്, അടുത്ത 10 വർഷം, അതായത് 6 വയസ്സുമുതൽ 15 വയസ്സുവരെ കുട്ടിയെ നല്ല വിദ്യാഭ്യാസം നൽകി കർശനമായ വിനയനം ശീലിപ്പിച്ച് വളർത്തുക. ഇതിനർത്ഥം തെറ്റു ചെയ്താലും തിരുത്തുകയും നിയന്ത്രിക്കുകയും വേണം എന്നു തന്നെയാണ്. പ്രാപ്തേതു ഷോഡശേ വർഷേ പുത്രം ഇത്രവദാചരേത്. കുട്ടിക്ക് 16 വയസ്സ് തികയുന്നതോടെ അവനെ അല്ലെങ്കിൽ അവളെ ഒരു സുഹൃത്തിനെ പോലെ പരിഗണിക്കുക. ഈ പ്രായത്തിൽ അധികാരം കാണിക്കാതെ കാര്യങ്ങൾ സൗഹൃദത്തോടെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് വേണ്ടത്. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് അനുസരിച്ച് മാതാപിതാക്കളുടെ സമീപനത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് ഈ ഒരു സുഭാഷിതം ലളിതമായി പറഞ്ഞു തരുന്നു. വീട്ടിലും പൊതു ഇടങ്ങളിലും പെൺകുട്ടികൾ അവരുടെ അവകാശങ്ങളുടെ കാര്യത്തിൽ തുല്യരാവണം. നിങ്ങൾ ബാലികമാരാണ്, പെൺകുട്ടികളാണ്, അബലകളാണ് എന്ന തോന്നലുണ്ടാക്കിക്കൂടാ. അത്തരം പരാമർശങ്ങൾക്ക് വിരാമമിടേണ്ടത് നാരീശക്തി എന്ന വലിയ സംരംഭത്തിന് വലിയ മുതൽക്കൂട്ടാവും. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനമാണ്. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർ നേരിടുന്ന ലിംഗവിവേചനത്തിനെതിരെ ബോധവൽക്കരണം നൽകുന്നതിനുമായി എല്ലാ വർഷവും 11 ഒക്ടോബർ അന്താരാഷ്ട്ര ബാലികാ ദിനം ആചരിക്കുന്നു. 2012 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ഇങ്ങനെയൊരു ദിനം ആചരിച്ചു തുടങ്ങിയത്. ഈ ദിവസം എല്ലാ രാജ്യങ്ങളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. 2011 ഡിസംബർ 19 ന്യൂയോർക്കിലെ UN ആസ്ഥാനത്തു ചേർന്ന സമ്മേളനത്തിലാണ് പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തിൻ്റെ പ്രമേയം അംഗീകരിച്ചത്. ഭാരതത്തിൽ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി 1966 ഇന്ദിരാഗാന്ധി ചുമതലയേറ്റ ജനുവരി 24 ദേശീയ പെൺകുട്ടി ദിനമായി സ്വീകരിച്ചിരിക്കുന്നത്. 2008 മുതലാണ് ഇത് നിലവിൽ വന്നത്. ലിംഗവിവേചനമാണ് പെൺകുട്ടികൾ നേരിടുന്ന പ്രതിസന്ധികളുടെ അടിസ്ഥാന കാരണം. വിദ്യാഭ്യാസം അടക്കമുള്ള അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുന്നു. ശൈശവ വിവാഹവും ശാരീരിക പീഡനങ്ങളും ബാലവേലയും അവരുടെ ബാല്യത്തെ ദുരിതപൂർണമാക്കുന്നു. പെൺകുട്ടികൾക്ക് കൂടുതൽ അവകാശങ്ങൾ ലഭ്യമാക്കുന്നതിനും ലിംഗവിവേചനത്തിനെതിരെ പോരാടുന്നതിനുമായി ഒരു ദിനം ആവശ്യമാണെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത് പ്ലാൻ ഇന്റർനാഷണൽ എന്ന സർക്കാർ ഇതര സംഘടനയാണ്. ശൈശവ വിവാഹത്തിനെതിരെയുള്ള ആഹ്വാനത്തോടെ 2012 ഒക്ടോബർ 11 ആദ്യത്തെ ബാലികാ ദിനം ആചരിച്ചു. ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിയണം. ഭയമില്ലാതെ വീട്ടിലും നാട്ടിലും വിദ്യാലയത്തിലും കഴിയാൻ പെൺകുട്ടികൾക്കും കഴിയണം. എല്ലാവർക്കും സന്തോഷവും ഉത്സാഹവും നൽകുന്ന ഒരു സ്വപ്നം നാം രൂപപ്പെടുത്തിയേ മതിയാവൂ. സ്നേഹവചനങ്ങളും സമാധാന സന്ദേശങ്ങളും നല്ല മാതൃകകളും സൃഷ്ടിച്ച് ഒത്തുചേർന്ന് പോവാൻ കഴിയണം. സമൂഹത്തിൽ അമിതമായ സംഘർഷ ശബ്ദങ്ങൾ വൈവിധ്യം നിറഞ്ഞ നമ്മുടെ രാഷ്ട്രത്തിൽ സ്വാഭാവികമാണ്. ഇവിടെയെല്ലാം ജാതി മത ലിംഗഭേദമെന്നേ ഒത്തുചേർന്ന് മുന്നേറാം എന്നതാണ് പ്രാർത്ഥന. എല്ലാം സാർത്ഥകമാവട്ടെ. നന്ദി.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ PK ശങ്കരനാരായണൻ.
3: സമയം 6 മണി കഴിഞ്ഞ് 5 സെക്കൻഡ്.
4: ആകാശവാണി FM വാർത്തകൾ.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈ സന്ദർശിക്കും. 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ആഫ്രിക്കയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകി UN സുരക്ഷാസമിതി പുനഃസംഘടിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ. എത്യോപ്യയിൽ ആഫ്രിക്കൻ

0: രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. സംസ്ഥാനത്ത് ബദൽ ഊർജ്ജ മാർഗങ്ങളിലൂടെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാലക്കാട് അട്ടപ്പാടി ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ ഭാഗമായ മണ്ണാർക്കാട് അഗളി സബ് സ്റ്റേഷനുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര ചെറുകിട മത്സ്യബന്ധനത്തിന് ദേശീയ പ്രവർത്തന പദ്ധതി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചിയിലെ ICAR സിഫ്റ്റിൽ കൂടിയാലോചന നടത്തി മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും മുൻഗണനകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. 2-ാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇത്തവണ 11 ദിവസമാണ് ആഘോഷ പരിപാടികൾ. തലശ്ശേരിയിൽ സമാപിച്ച കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പയ്യന്നൂർ ഉപജില്ല 139 പോയിന്റോടെ ജേതാക്കളായി. 17-ാം തവണയാണ് പയ്യന്നൂർ ചാമ്പ്യന്മാരാകുന്നത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇൻഡോറിൽ വൈകിട്ട് 7-നാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ ഈ അറിയിപ്പുകളെ തുടർന്ന്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ. വിപണി 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തുടർന്ന് ഗ്രീൻ മോണ്ട് സ്പൈസസ് കാവ്യധാര. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സാന്ത്വനം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ. കോഴിക്കോട് റിലേ 6:55 മുതൽ 8:30 വരെ FM ഡയറി. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം. തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ. ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, റാഗിംഗ് നിയമനിർമ്മാണം കൊണ്ട് മാത്രം തടയാനാകുമോ. തുടർന്ന് നോവൽ പാരായണം. ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ. ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 റുപ്പി ടോക്ക്. ബാങ്കിംഗ് സേവനങ്ങൾ. CG ജയശ്രീ സംസാരിക്കുന്നു. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം എന്നിവ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: രാവിലെ 8:30 FM മോർണിംഗ്. സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 അഭിപ്രായവേദി. തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്. 10:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് വിടരുന്ന മുട്ടുകൾ. പാലച്ചൂട് വ്യാസ വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ 2-ാം ഭാഗം. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് സ്മൃതിരാഗം. 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ആകാശവാണി FM വാർത്തകൾ. അറിയിപ്പുകൾ, ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. മൂഡ് സ്വിങ്ങിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളും. നിതിൻ AF സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഓർമ്മചിന്ത. 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പാട്ടിനെ നാട്ടുവഴി പാതാളം അവസാന ഭാഗം. 4:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് 4:00 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പരിപാടി. ഇതിൽ വിവേകവാണി, ദീപസ്തംഭ മഹാശ്ചര്യം എന്നിവ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.

പ്രഭാതഗീതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രഭാതഗീതത്തിൽ MS സുബ്ബലക്ഷ്മി, ബോംബെ S ജയശ്രീ, S സൗമ്യ എന്നിവർ ആലപിച്ച ദേവീ സ്തുതികൾ കേൾക്കാം. ആദ്യഗാനം MS സുബ്ബലക്ഷ്മി പാടിയത് അഖിലാണ്ടേശ്വരി, ദീക്ഷിതർ കൃതി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രഭാതഗീതം തുടരുന്നു. ശ്രീ സരസ്വതി നമോസ്തുതി. ബോംബെ എസ് ജയശ്രീ ആലപിച്ചത്. ദീക്ഷിതർ കൃതി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി, ഹിമഗിരി തനയെ ഹേമലത എന്ന ഹരികേച്ചനെല്ലൂർ മുത്തയ്യ ഭാഗവതർ കൃതി, ആലാപനം എസ് സൗമ്യ.

പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് MS സുബലക്ഷ്മി, ബോംബെ S ജയശ്രീ, S സൗമ്യ എന്നിവർ ആലപിച്ച ദേവീസ്തുതികൾ. പ്രഭാതഗീതം സമാപിച്ചു.

ഇത് ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:21:11 കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 14 മുതൽ 16 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400483754 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 9400483754. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലും ഉള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി ഈ മാസം 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യണം. ഹെക്ടറിന് പരമാവധി 4000 രൂപ വീതമാണ് ധനസഹായം. വിശദവിവരങ്ങൾ റബ്ബർ ബോർഡിൻ്റെ വെബ്സൈറ്റായ www.rubberboard.gov.in ലഭിക്കും. www.rubberboard.gov.in ഫോൺ നമ്പറുണ്ട്. 04-81-2-57-66-22 04-81-2-57-66-22 കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഫ്ലോറിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെമ്പരത്തി, മുസാണ്ട മഞ്ഞ, പെൻഡാസ് വിവിധ നിറങ്ങൾ, ചിത്തികൾ, ലാൻഡാന പിങ്ക്, മുല്ല, പത്തുമണി എന്നീ ചെടികൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9607-58-55-94 എന്ന നമ്പറിൽ വിളിക്കുക. 9607-58-55-94 മറ്റൊരു നമ്പർ കൂടിയുണ്ട്. 85-47-25-40-10 85-47-25-40-10 കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 13-14 തീയതികളിൽ പോഷക സമൃദ്ധം സ്വാദിഷ്ടം പരിപാടിയുടെ ഭാഗമായി സംരംഭകത്വ സാധ്യത നിറഞ്ഞ നൂതന അച്ചാറുകൾ എന്ന വിഷയത്തിൽ ദ്വിദിന പരിശീലന പരിപാടി നടത്തുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 9400483754 ഈ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. 9400483754 എറണാകുളം തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ ഈ മാസം 15-16 തീയതികളിൽ വളർത്തു നായ്ക്കളുടെ പരിപാലനത്തിൽ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 04-8-29-23-43-23 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചോ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. തീയതി ഈ മാസം 15-16. വിളിക്കേണ്ട നമ്പർ 04-8-29-23-43-23 കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ NRI ക്വാട്ട സീറ്റുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നുള്ള അവസാന തീയതി ഈ മാസം 31 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന വെബ്സൈറ്റ് പോർട്ടൽ സന്ദർശിക്കുക. www.admissions.kau.in വിളിക്കേണ്ട നമ്പർ 04-87-2-43-81-39 04-87-2-43-81-39

0: വിപണി: വെളിച്ചെണ്ണ ക്വിൻ്റലിന് 24,900 രൂപ, കൊപ്ര 15,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,700 രൂപ, അൺഗാർബിൾഡ് 70,700 രൂപ. റബ്ബർ RSS 4 28,350 രൂപ, RSS 5 27,750 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ ശാസ്ത്രീയ കൃഷി രീതിയിലെ വിജയം, യുവ കർഷകൻ ഷമീർ പങ്കെടുക്കുന്നു. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ. ആകാശവാണി കൊച്ചി FM 102.3 സമയം 6:32:04.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: സൗദി തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് വിമാനത്താവളത്തിന് നേരെ വീണ്ടും ഹൂതികളുടെ ആക്രമണം. 12-ലേറെ പേർക്ക് പരിക്കേറ്റു. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച മുൻ മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ, അരവിന്ദ് കെജ്രിവാൾ, മമതാ ബാനർജി, മണിക് സർക്കാർ എന്നിവരടക്കം 7,000-ലേറെ പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. വിവിധ ക്ഷേത്രങ്ങളിലും സ്ഥാപനങ്ങളിലും വിശേഷാൽ പൂജകളും പ്രഭാഷണങ്ങളും സംഗീത നൃത്ത പരിപാടികളും നടക്കും. ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ കൊച്ചി മറൈൻ ഡ്രൈവിൽ നടന്ന 6-ാം പതിപ്പിലെ 5-ാം മത്സരത്തിൽ പള്ളാത്തുരുത്തി മേൽപ്പാടൻ ചുണ്ടൻ ജേതാക്കളായി. പശ്ചിമേഷ്യ സംഘർഷത്തെ തുടർന്ന് കൊച്ചിയിൽ നിന്ന് സൗദി അറേബ്യയിലെ വിവിധ കേന്ദ്രങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഇന്നലെയും തടസ്സപ്പെട്ടു. സൂര്യനിൽ നിന്നുണ്ടായ 2 സ്ഫോടനങ്ങളുടെ ഫലമായി ഇന്ന് ഭൂമിയിൽ മിതമായ രീതിയിലുള്ള സൗരക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് US നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ മുന്നറിയിപ്പ് നൽകി. കായികരംഗം: രഞ്ജി ട്രോഫി ഈ സീസണിലെ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഗ്രൂപ്പ് ഘട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ജമ്മു കാശ്മീർ ആദ്യ മത്സരത്തിൽ മധ്യപ്രദേശിനെ നേരിടും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ആദ്യ മത്സരത്തിൽ ഇന്റർ കാശിയെ നേരിടും. മത്സരം വൈകുന്നേരം 5 മണിക്ക്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ. നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക്. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023 അല്ലെങ്കിൽ 0484-2422543.
0: പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി FM പരിപാടികളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 6:35:18.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
7: കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സാന്ത്വനം എന്ന കവിത. ആലാപനം റെജു ജോസഫ്.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: തിങ്കൾ ബുധൻ

0: എല്ലി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ഇന്ന് രാവിലെ 10:30 വിടരുന്ന മുട്ടുകളിൽ

0: കാക്കനാട് പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഇന്ന് രാവിലെ 10:30.
1: ഇന്ന് രാവിലെ 7:35 എഫ് എം ഡയറുടെ തുടർ ഭാഗത്ത് സമകാലികത്തിൽ റാഗിംഗ് നിയമനിർമ്മാണം കൊണ്ട് മാത്രം തടയാനാകുമോ?
2: 1998 കൊണ്ടുവന്നിട്ടുള്ള ബില്ലനുസരിച്ചിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ അതിനെതിരായിട്ടുള്ള നിയമങ്ങൾ ഉള്ളത്. പക്ഷെ കേരളത്തിൽ നിലവിൽ റാഗിംഗ് നിലനിൽപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
1: ഇന്ന് രാവിലെ 8:05 റൂപ്പി ടോക്ക് ബാങ്കിംഗ് സേവനങ്ങൾ CG ജയശ്രീ സംസാരിക്കുന്നു. ഇന്ന് രാവിലെ 8:05 റൂപ്പി ടോക്കിൽ
3: ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനത്തിലും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും. അങ്ങനെ വരുമ്പോഴും നമ്മൾ എപ്പോഴും ഇത് ചെലവാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ നമ്മൾ ദീർഘകാലത്തിലേക്ക്.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:43, 11 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ. തുടർന്ന് വൈവിധ്യമാർന്ന ഇനങ്ങളുമായി FM ഡയറി 6:55.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: പറഞ്ഞു പറഞ്ഞു മടുത്തു.
2: എന്തുപറ്റി?
1: പുതിയ കിഡ് ബാഗ് വേണം.
2: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
1: കറക്റ്റ്.
2: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
3: RBI പറയുന്നു,
4: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈ സന്ദർശിക്കും. 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും.

0: റോഡ് വികസനം, തുറമുഖം, ശാസ്ത്ര ഗവേഷണം എന്നീ മേഖലകളിലെ പ്രമുഖ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: 4,900 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ മെട്രോ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് പോരൂർ ബൈപ്പാസ് സ്റ്റേഷനിൽ നിന്ന് പൂനമല്ലി ബൈപ്പാസ് സ്റ്റേഷനിലേക്കും തിരിച്ചും അദ്ദേഹം മെട്രോയിൽ യാത്ര ചെയ്യും. ഡ്രൈവറില്ലാതെ പ്രവർത്തിക്കാവുന്ന അത്യാധുനിക സിഗ്നലിംഗ് സംവിധാനങ്ങളും 3.7 കിലോമീറ്റർ നീളത്തിൽ ഡബിൾ ഡെക്കർ ഘടനയും പൂനമല്ലി പോരൂർ ഇടനാഴിയുടെ പ്രത്യേകതയാണ്. പഴനി, വെല്ലൂർ കന്റോൺമെന്റ്, അമ്പസമുദ്രം, പരമക്കുടി, നാമക്കൽ എന്നീ 5 അമൃത് ഭാരത് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 750 കോടിയിലധികം രൂപയുടെ റെയിൽവേ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. സേലം, മധുര, നാഗപട്ടണം ദേശീയപാതകളിലെ പ്രധാന റോഡ് പദ്ധതികളുടെ ഉദ്ഘാടനവും ഇന്ന് മോദി നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മനാലി റിഫൈനറിയിലെ ലൂബ് ഓയിൽ ബേസ് സ്റ്റോക്സ് പദ്ധതിക്ക് അദ്ദേഹം തറക്കല്ലിടും. കാമരാജ് തുറമുഖത്ത് പുതിയ കൽക്കരി ബെർത്ത് പ്രോജക്ട് ഉദ്ഘാടനം ചെയ്യുകയും കണ്ടെയ്നർ ടെർമിനലിന്റെ ഡ്രഡ്ജിംഗ് പ്രവൃത്തികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. IIT മദ്രാസിൽ സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ചെന്നൈയിലെ ജയ്ഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പോരൂർ തടാകത്തിന് സമീപത്തെ ജലകണ്ഠേശ്വര ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനവും പൂജയും നിർവഹിക്കും.
0: ഫിറ്റ്നസ്, യുവജന ശാക്തീകരണം, ലഹരിമുക്ത ഇന്ത്യ എന്നീ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ 94-ാം പതിപ്പ് വാരണാസിയിൽ ആരംഭിച്ചു. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത്വം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന സൈക്കിൾ റാലി രാവിലെ 6 നമോഘാട്ടിൽ നിന്നാണ് ആരംഭിച്ചത്. സമ്പൂർണാനന്ദ് സംസ്കൃത സർവകലാശാലയിലെ ദീക്ഷാ മണ്ഡപത്തിൽ സൈക്കിൾ റാലി അവസാനിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം, സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, രാഹഗിരി ഫൌണ്ടേഷൻ, മൈ ഭാരത് എന്നിവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വാരണാസിക്ക് പുറമെ സായി ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങൾ വഴി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒരേ സമയം സൈക്കിൾ റാലികൾ പുരോഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കാർഷിക ജില്ലകൾ എന്ന് തിരിച്ചറിഞ്ഞ രാജ്യത്തെ 100 ജില്ലകളിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച 6 വർഷത്തെ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം ഒക്ടോബർ 11 ഉദ്ഘാടനം ചെയ്തത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 11 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും കീഴിലെ 36 കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഈ പദ്ധതി ഏകോപിപ്പിച്ചു. ആഫ്രിക്കയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി പുനഃസംഘടിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു. എത്യോപ്യയിൽ അഡിസ് അബാബയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇ കൊമേഴ്സ് ഡെലിവറി സേവനങ്ങൾക്ക് പുതുതായി 5% GST ഏർപ്പെടുത്തിയെന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രചാരണം തെറ്റാണെന്ന് PIB വസ്തുത പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. 57-ാമത് GST കൌൺസിലിന്റെ ശുപാർശ പ്രകാരം GST നിരക്ക് 17% നിന്ന് 5% ക്രമീകരിച്ചതായി കസ്റ്റംസ് സെൻട്രൽ ബോർഡ് വ്യക്തമാക്കിയതായും PIB അറിയിച്ചു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ സഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. സുസ്ഥിര ചെറുകിട മത്സ്യബന്ധനത്തിന് ദേശീയ പ്രവർത്തന പദ്ധതി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചിയിലെ ICR സിഫ്റ്റിൽ കൂടിയാലോചന നടത്തി. മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും മുൻഗണനകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾക്ക് ഡ്രോൺ പറത്തി നന്ദി അറിയിച്ച അദ്ദേഹം അടുത്ത വർഷം സെപ്റ്റംബർ 21 മുതൽ 28 വരെ നടത്തുന്ന കൊക്കൂണിന്റെ 20-ാം പതിപ്പിനെ സ്വാഗതം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സംസ്ഥാനത്ത് ബദൽ ഊർജ്ജ മാർഗങ്ങളിലൂടെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പാലക്കാട് അട്ടപ്പാടി ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ ഭാഗമായ മണ്ണാർക്കാട് അഗളി സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അട്ടപ്പാടി മണ്ണാർക്കാട് മേഖലകളിലെ വൈദ്യുതി പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്താൻ ഈ പദ്ധതികൾക്ക് സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയവും ആസുരിക ശക്തികൾക്കുമേൽ ദൈവിക ശക്തിയുടെ പ്രാധാന്യവും വിളംബരം ചെയ്യുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. 9 രാവുകളും 10 പകലുകളും നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളോടെയാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞുള്ള പ്രഥമ തിഥി മുതലാണ് വ്രതാനുഷ്ഠാനങ്ങളോടെ നവരാത്രി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ഈ മാസം 18-നാണ് പൂജവയ്പ്. 20-ന് മഹാനവമിയും 21-ന് വിജയദശമി നാളിൽ വിദ്യാരംഭ ചടങ്ങുകളും നടത്തും. രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇത്തവണ 11 ദിവസമാണ് ആഘോഷ പരിപാടികൾ. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: സംഗീത നൃത്ത ചുവടുകളാലും അരങ്ങേറ്റം കുറിക്കുന്ന കുരുന്നുകളാലും നഗരത്തിലെ വിവിധ കോവിലുകൾ ഈ മാസം 21 വരെ ശബ്ദമുഖരിതമാകും. മുനീശ്വരൻ കോവിൽ, പിള്ളയാർ കോവിൽ, കാഞ്ചി കാമാക്ഷിയമ്മൻ കോവിൽ, മുത്തുമാരിയമ്മൻ കോവിൽ, കൃഷ്ണൻ കോവിൽ, താളിക്കാവ് ഭഗവതി ക്ഷേത്രം, പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം തുടങ്ങി നഗരത്തിനകത്തും പുറത്തുമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ കലക്ടറേറ്റ് മൈതാനിയിൽ നാളെ വൈകുന്നേരം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ നഗരത്തിന്റെ ഇനിയുള്ള രാവുകൾ വർണ്ണ വെളിച്ചത്താൽ പ്രകാശപൂരിതമാകും.
0: ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയദശമി ദിനത്തിൽ സംഘടിപ്പിക്കുന്ന വിദ്യാരംഭ ചടങ്ങിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. സീനിയർ പീഡിയാട്രിക് കാർഡിയാക് സർജൻ ഡോക്ടർ വി സൌമ്യരമണൻ, ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ, കുസാറ്റ് മുൻ മാനേജ്മെന്റ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സി വി ജയമണി എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-നാണ് മത്സരം. പരമ്പരയിൽ ഓരോ മത്സരം ജയിച്ച് ഇരു ടീമുകളും തുല്യ നിലയിലാണ്. ഐഎസ്എൽ ഫുട്ബോളിലെ ആദ്യ മത്സരത്തിൽ ബംഗളൂരു എഫ് സി ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിനെ പരാജയപ്പെടുത്തി. 2-3 ഗോളുകൾക്കാണ് ബംഗളൂരുവിന്റെ ജയം. ഗോവ ചെന്നൈ മത്സരം ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി സമനിലയിൽ അവസാനിച്ചു. കൊച്ചിയിൽ നടന്ന 6-ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5-ാം പാദ മത്സരത്തിൽ പള്ളാത്തുരുത്തി മേൽപ്പാടം ചുണ്ടൻ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. വിയപുരം ചുണ്ടൻ 2-ാം സ്ഥാനവും നടുഭാഗം ചുണ്ടൻ 3-ാം സ്ഥാനവും നേടി. മന്ത്രി റോജി എം ജോൺ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പുല്ലാട് ഉപജില്ല ജേതാക്കളായി. തിരുവല്ല ഉപജില്ല 2-ാം സ്ഥാനവും പത്തനംതിട്ട ഉപജില്ല 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. തലശ്ശേരിയിൽ സമാപിച്ച കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പയ്യന്നൂർ ഉപജില്ല ജേതാക്കളായി. 17-ാം തവണയാണ് പയ്യന്നൂർ ചാമ്പ്യന്മാരാകുന്നത്. തലശ്ശേരി നോർത്ത് ഉപജില്ല 2-ാം സ്ഥാനവും മട്ടന്നൂർ ഉപജില്ല 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. കോഴിക്കോട് സൌത്ത് മണ്ഡലം എംഎൽഎ ഫൈസൽ ബാബുവിന്റെ നേതൃത്വത്തിൽ തീരദേശ വികസനത്തിനായി നടപ്പാക്കുന്ന സ്നേഹസാഗരം പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പിന് കീഴിലെ സാഫ്, അക്ഷരസമുദ്രം പദ്ധതി എന്നിവയുടെ സഹകരണത്തോടെയുള്ള സർവേയുടെ 2-ാം ഘട്ടം ഇന്ന് സൌത്ത് ബീച്ച് തീരപ്രദേശത്ത് നടത്തും. രാവിലെ പള്ളിക്കണ്ടി GLP സ്കൂളിലാണ് തുടക്കം. വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളാണ് സർവേയിൽ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25, പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.
3: ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 6 സെക്കൻഡും.

ഓരോ പുതിയ പ്രഭാതവും തരുന്നത് പുതിയ ചിന്തകളും പ്രതീക്ഷകളുമാണ്. ഏറെ പുതുമകളോടെ വർത്തമാനവും പാട്ടുമായി നിങ്ങൾക്കരികിലേക്ക് പതിവ് പോലെ FM ഡയറി. നിങ്ങളോടൊപ്പം ഞാൻ മനു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും FM ഡയറിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: ചിന്താശകലം, മനസ്സിൽ ഭീതിയില്ലാതെ ശിരസുയർത്തി സത്യമോതുവാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗീയ ഭൂമിയിലേക്ക് എൻ്റെ നാട് ഉണരണമേ. രവീന്ദ്രനാഥ് ടാഗോർ. മനസ്സിൽ ഭീതിയില്ലാതെ ശിരസുയർത്തി സത്യമോതുവാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗീയ ഭൂമിയിലേക്ക് എൻ്റെ നാട് ഉയരണമേ. പ്രിയ ശ്രോതാക്കളെ, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഈ ചിന്താശകലത്തോടെ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ഇനി ഇന്നത്തെ ചോദ്യം, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ ഭവാനന്ദൻ ശ്രദ്ധേയനാകുന്നത് എന്തുകൊണ്ട്? ചോദ്യം ആവർത്തിക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ ഭവാനന്ദൻ ശ്രദ്ധേയനാകുന്നത് എന്തുകൊണ്ട്? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാവുന്നവർ മനസ്സിൽ കുറിച്ചിടുക, കാത്തിരിക്കൂ. ഉത്തരത്തിനായി പതിവ് പോലെ FM ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടു മുൻപ്. നാട്ടുവിശേഷം, നെടുമ്പാശ്ശേരി ആവണംകോട് സരസ്വതി ക്ഷേത്രം, ചൊറ്റാനിക്കര ദേവീക്ഷേത്രം, പള്ളുരുത്തി ഭവാനീശ്വര ക്ഷേത്രം, ചിറമ്പുറം ഭദ്രകാളി ക്ഷേത്രം, പൊന്നുരുന്നി വൈറ്റില ശ്രീനാരായണേശ്വരം ക്ഷേത്രം എന്നിവിടങ്ങളിൽ നവരാത്രി ആഘോഷം ഇന്നു മുതൽ ഈ മാസം 21 വരെ. എടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ചങ്ങമ്പുഴ വായനശാല അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, ഇന്ത്യൻ കൗൺസിൽ ഫോർ സോഷ്യൽ സയൻസ് റിസർച്ചും ഷട്കാല ഗോവിന്ദമാരാർ കലാസമിതി രാമമംഗലവും സംഘടിപ്പിക്കുന്ന മോഹിനിയാട്ടം ശില്പശാല, രാമമംഗലം ഷട്കാല ഗോവിന്ദമാരാർ കലാസമിതിയിൽ രാവിലെ 9 മുതൽ തൃക്കാക്കര കഥകളി സദസ്സിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കഥകളി പ്രഹ്ലാദ ചരിതം ഇന്ന് വൈകിട്ട് 5 കാക്കനാട് ഓണം പാർക്കിൽ, കലൂർ കണ്ണൻനായർ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 4 ആർക്കും പാടാം, തുടർന്ന് 6 കൈകൊട്ടിക്കളി. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം. FM ഡയറി തുടരുന്നു. സേവന വാർത്തയിലൂടെ, പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള മലയാറ്റൂർ ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ വാർഡനെ നിയമിക്കുന്നതിന് വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. 10 തരം പാസ്സാകുകയും കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കുകയും വാർഡർ സമ്മാന തസ്തികയിൽ 3 കുറയാത്ത പ്രവൃത്തി പരിചയം എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. നിയമിക്കപ്പെടുന്നവർക്ക് സർക്കാർ അനുശാസിക്കുന്ന പ്രകാരം പ്രതിമാസ വേതനം ലഭിക്കുന്നതാണ്. വോക്കിൻ ഇന്റർവ്യൂ നാളെ ഉച്ചയ്ക്ക് 2. ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി അങ്കമാലി ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ്. സേവന വാർത്തകൾ തുടരും FM ഡയറിയിലൂടെ. സമയം 7:06.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
3: കപ്പ മലയാളം. കപ്പലിൽ വന്ന കിഴങ്ങായതുകൊണ്ട് കപ്പൽ കിഴങ്ങെന്നും, പിന്നീട് ചില്ല് ലോപിച്ച് കപ്പക്കിഴങ്ങെന്നും, പിന്നെ കിഴങ്ങുകൂടി ലോപിച്ചിട്ട് കപ്പയെന്നും തെക്കൻ കേരളത്തിൽ പറഞ്ഞു വരുന്നതും മാനിഫോട്ട് എസ്കുലാൻറ്റോ എന്ന ശാസ്ത്രീയ നാമമുള്ളതുമായ മരവേര് വടക്കൻ കേരളത്തിൽ പൂളയെന്നും മധ്യകേരളത്തിലെ ചിലയിടങ്ങളിൽ കൊള്ളിയെന്നും അറിയപ്പെടുന്നു. മരച്ചീനി എന്നതാണ് മാനക സ്വഭാവമുള്ള പ്രയോഗം. എന്നാൽ കപ്പയ്ക്കും പൊതുമലയാളത്തിൽ സ്വീകാര്യതയുണ്ട്. ഭക്ഷ്യവിഭവമെന്ന നിലയിൽ കപ്പയുടെ വൈവിധ്യം മലയാള

0: ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ്. പുറംതൊലി കളഞ്ഞ് ദീർഘവൃത്താകൃതിയിലരിഞ്ഞ് തിളച്ച വെള്ളത്തിൽ വാട്ടിയെടുത്ത് വെയിലത്ത് ഉണക്കി സൂക്ഷിക്കുന്ന വാട്ടുകപ്പയ്ക്ക് മലയാളിയുടെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കഥ കൂടി പറയാനുണ്ട്. രണ്ടാം ലോകയുദ്ധകാലത്ത് ലോകത്തിൽ പലയിടങ്ങളിലും പട്ടിണിമരണമുണ്ടായിട്ടുണ്ട്. എന്നാൽ തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് അത്തരം അനുഭവം ഉണ്ടായില്ല. അതിന് കാരണമായി പറയപ്പെടുന്നത് വാട്ടുകപ്പയുടെ ലഭ്യതയായിരുന്നു. പോർച്ചുഗീസുകാർ വഴിയാണ് കപ്പ കേരളത്തിലേക്ക് എത്തിയതെങ്കിലും വിശാഖം തിരുനാൾ മഹാരാജാവാണ് ഇവിടെ കപ്പ പ്രചരിപ്പിക്കുന്നതിന് മുൻകൈ എടുത്തതെന്നും നിരീക്ഷണമുണ്ട്. കേരളത്തിൽ നാണ്യവിളകൾ വ്യാപകമാകുന്നതിന് മുമ്പ് കപ്പകൃഷിക്കായിരുന്നു കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്നത്. അന്നൊക്കെ കപ്പവാട്ടൽ മലയാളി ഉത്സവ പ്രതീതിയോടെയാണ് നിർവഹിച്ചിരുന്നത്. വാട്ടുകപ്പയും തോട്ടുമീനും സഹവർത്തന സ്വഭാവമുള്ള പ്രയോഗമായി മധ്യ തിരുവിതാംകൂറിൽ അക്കാലത്ത് പ്രചരിച്ചിരുന്നു. പച്ചക്കപ്പ വൃത്താകൃതിയിലരിഞ്ഞ് നേരിട്ട് വെയിലത്തുണക്കിയെടുക്കുന്ന വെള്ളുകപ്പയാണ് പിന്നീട് കപ്പപ്പൊടിയായി മാറ്റുന്നത്. കൊള്ളിപ്പൊടി എന്ന പേരിലാണ് മധ്യകേരളത്തിലെ ചിലയിടങ്ങളിൽ ഇത് അറിയപ്പെടുന്നത്. പച്ചക്കപ്പ ബ്ലേഡ് കനത്തിൽ ചതുരാകൃതിയിൽ അരിഞ്ഞെടുത്ത് വാട്ടിയുണക്കിയെടുക്കുന്നതാണ് ഉപ്പേരിക്കപ്പ. ഇത് എണ്ണയിൽ വറുത്ത് ഉപയോഗിക്കാം. ശർക്കര ചേർത്ത മറ്റൊരു വിഭവമാക്കി മാറ്റുകയും ചെയ്യാം. പച്ചക്കപ്പ തൊലി കളഞ്ഞ് മൂന്നോ നാലോ കഷണങ്ങളാക്കി പുഴുങ്ങിയെടുക്കുന്നതിന് ചെണ്ടമുറിയൻ എന്ന് ചില പ്രദേശങ്ങളിൽ പറയാറുണ്ട്. കപ്പ പുഴുങ്ങിയത് എന്നാണ് മധ്യ തിരുവിതാംകൂറിൽ സാധാരണയായി ഇതിന് പറയുന്നത്. പച്ചക്കപ്പ ചെറുതായി അരിഞ്ഞ് വേവിച്ച് അരപ്പ് ചേർത്ത് ഇളക്കിയെടുക്കുന്നതാകട്ടെ കപ്പ വേവിച്ചതും. എന്നാൽ ഇതോടൊപ്പം ഇറച്ചി കൂടി ചേർത്തുള്ള വിഭവത്തിന് ഇടുക്കി ജില്ലയിൽ ഏഷ്യാഡെന്നാണ് പറയുക. അടുത്ത കാലത്ത് കപ്പ ബിരിയാണി എന്ന പേരിൽ പൊതുമലയാളത്തിലും ഈ വിഭവം പ്രചരിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത പാൽക്കപ്പയ്ക്കും അടുത്ത കാലത്താണ് പ്രചാരമുണ്ടായത്. കപ്പയിലയുടെ തണ്ട് നിശ്ചിത ഇടങ്ങളിൽ അല്പാൽപ്പം നാരുമാത്രം നിർത്തി അടർത്തി മാറ്റിയാണ് കപ്പമാലയുണ്ടാക്കുന്നത്. ഇലയുടെ പ്രഭവ സ്ഥാനത്ത് കുറച്ചു മാത്രം നിർത്തി ബാക്കി അടർത്തിക്കളയും. പലതരത്തിലുള്ള പരമ്പരാഗത ഇനങ്ങൾ കപ്പകൃഷിയുമായി ബന്ധപ്പെട്ട ഭാഷാവൈവിധ്യത്തിൻ്റെയും ഭാഗമാണ്. ആറുമാസക്കപ്പ, ഏത്തപ്പുഴുക്കൻ, ശ്രീരാമൻ, കട്ടൻകപ്പ, മലബാർ കപ്പ, ജീരകക്കപ്പ തുടങ്ങിയവ ഉദാഹരണമാണ്. ഒരു കാലത്ത് കപ്പ വിഭവങ്ങളോട് മലയാളി അപകർഷത വെച്ച് പുലർത്തിയിരുന്നു. ONV യുടെ കൊച്ചു ദുഃഖം എന്ന കവിതയിൽ പ്രസ്തുത അപകർഷതയുടെ പ്രാതിനിധ്യമുണ്ട്. ഒരു കൊച്ചുകുട്ടിയുടെ ചോറ്റുപാത്രം റോഡിൽ വീണു പാത്രവും അടപ്പും ഇണപിരിഞ്ഞ് ഉരുണ്ടപ്പോൾ കുട്ടി തൻ കണ്ണു നിറഞ്ഞുപോയി. ഉച്ചയ്ക്കു പട്ടിണിയാകുമെന്നോർത്തല്ല തൻ ചോറ്റുപാത്രത്തിൽ നിന്നോർന്നു വീണതു നാലഞ്ച് കപ്പക്കഷണമാണ് ആളുകൾ കണ്ടുപോയി. എന്നാൽ ഇന്ന് കപ്പ പഞ്ചനക്ഷത്ര വിഭവമായി മാറിയിട്ടുണ്ട്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിത മലയാളം പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8:50 FM ഈവനിങ്ങിൽ. എറണാകുളം ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും നാളെ ഇതുവരെ UDID കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോട് കൂടി ചേർക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ UDID കാർഡ് ദൂതൻ മുഖേനയോ നേരിട്ട് ഹാജരായോ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമെന്ന് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. സമയം 7:05:16.
3: ഉപഭോക്താക്കൾ അറിയാൻ
4: ശ്രീനഗറിലെ ടാറ്റ മോട്ടോഴ്സ് ആൻഡ് വർക്ക്ഷോപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് ടിയാഗോ കാറിന്റെ വ്യാജ താൽക്കാലിക രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. ടാറ്റ മോട്ടോഴ്സിന്റെ അനുചിത വ്യാപാര തന്ത്രത്തിന് 147,878 രൂപ പിഴയടപ്പിച്ച് ജമ്മു ആൻഡ് കശ്മീർ ജില്ലാ ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടു. ജമ്മു കശ്മീരിലെ കുപ്വാര ജില്ലയിലെ ക്രൽപോരയിൽ താമസിക്കുന്ന ഗുലാം നബി ഖോജ ഫയൽ ചെയ്ത ഹർജിയിലാണ് കുപ്വാര ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതിയുടെ ഉത്തരവ്. പരാതിക്കാരൻ 2018 ഒക്ടോബർ 23 ടാറ്റ മോട്ടോഴ്സിന്റെ കുപ്വാര ബ്രാഞ്ച് യൂണിറ്റിലെ ഫെയർ ഡീൽ മോട്ടോഴ്സ് ആൻഡ് വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു ടിയാഗോ കാർ

വാങ്ങി. വാഹനം വാങ്ങുന്ന സമയത്ത് പരാതിക്കാരനായ ഗുലാം നബി ഖോജ വാഹനത്തിന്റെ താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പറിനായി ആവശ്യമായ എല്ലാ രേഖകളും ഫീസും ടാറ്റ മോട്ടോഴ്സിന്റെ ഫെയർ ഡീൽ മോട്ടോഴ്സിനെ ഏൽപ്പിച്ചു. എതിർകക്ഷി ടാറ്റ മോട്ടോഴ്സ് ടിയാഗോ കാറിന്റെ ഒരു താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പർ പരാതിക്കാരനായ ഗുലാം നബി ഖോജ

0: താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പർ അസാധുവും വ്യാജവുമാണെന്ന് അസിസ്റ്റന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു. തുടർന്ന് ശരിയായ താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പർ നൽകണമെന്ന് ആവശ്യപ്പെട്ട് പരാതിക്കാരൻ എതിർകക്ഷിയെ സമീപിച്ചെങ്കിലും അവർ അത് നൽകിയില്ല. ഇതിനിടയിൽ മോട്ടോർ വാഹന ചട്ടങ്ങളിൽ ഭേദഗതികൾ വന്നു. പുതിയ മോട്ടോർ വാഹന ചട്ടങ്ങൾ അനുസരിച്ച് വാഹനത്തിന്റെ ആകെ വിലയുടെ 9% ഫീസ് വാഹനത്തിന്റെ രജിസ്ട്രേഷന് അടയ്ക്കാൻ പരാതിക്കാരൻ നിർബന്ധിതനായി. തുടർന്ന് അദ്ദേഹം വീണ്ടും ടാറ്റ മോട്ടോഴ്സിന്റെ കുപ്വാര ബ്രാഞ്ച് യൂണിറ്റിനെ സമീപിച്ച് രജിസ്ട്രേഷനായി താൻ അടച്ച തുക തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ടാറ്റ മോട്ടോഴ്സ് തുക തിരികെ നൽകിയില്ല. തനിക്ക് വലിയ നഷ്ടമുണ്ടായെന്ന് കാട്ടി ഫെയർ ഡീൽ മോട്ടോഴ്സ് ആൻഡ് വർക്ക്ഷോപ്പ് കുപ്വാര ബ്രാഞ്ച് യൂണിറ്റിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജർക്ക് നിയമപരമായ നോട്ടീസ് നൽകിയിട്ടും നഷ്ടം നികത്താൻ അവർ ഒന്നും ചെയ്തില്ല. ഇതേ തുടർന്നാണ് പരാതിക്കാരനായ ഗുലാം നബി ഖോജ കുപ്വാര ജില്ലാ ഉപഭോക്തൃകോടതിയെ സമീപിച്ചത്. ജില്ലാ ഉപഭോക്തൃകോടതി എതിർകക്ഷിയായ ടാറ്റ മോട്ടോഴ്സ് ആൻഡ് വർക്ക്ഷോപ്പ് ഫെയർ ഡീൽ മോട്ടോഴ്സിന് നോട്ടീസ് നൽകി. നോട്ടീസ് കൈപ്പറ്റിയ എതിർകക്ഷി കോടതിയിൽ ഹാജരാവുകയോ കേസ് നടത്തുകയോ ചെയ്തില്ല. തുടർന്ന് എതിർകക്ഷിയെ കോടതി എക്സ് പാർട്ടേ ആക്കി പരാതിക്കാരന്റെ വാദങ്ങൾ കേട്ടു. പരാതിക്കാരൻ തന്റെ വാദമുഖങ്ങളെ പിന്തുണയ്ക്കുന്നതിന് 3 സാക്ഷികളെ ഹാജരാക്കി. പരാതിക്കാരനെയും 3 സാക്ഷികളെയും കോടതി വിസ്തരിച്ചു. 2018 ടിയാഗോ കാർ പരാതിക്കാരൻ എതിർകക്ഷിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്ന് സാക്ഷികൾ സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ് നൽകിയ താൽക്കാലിക നമ്പർ വ്യാജമാണെന്നും അതിനാൽ ആ വാഹനം രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്നും കുപ്വാരയിലെ അസിസ്റ്റന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചെന്നും ഇതിനിടയിൽ മോട്ടോർ വാഹന ചട്ടങ്ങൾ പരിഷ്കരിച്ചതിനാൽ വാഹനത്തിന്റെ മൂല്യത്തിന്റെ 9% രജിസ്ട്രേഷൻ ഫീസായി ഉടമയ്ക്ക് അടക്കേണ്ടി വന്നിട്ടുണ്ടെന്നും പുതിയ ചട്ടങ്ങൾ പ്രകാരം രജിസ്ട്രേഷന് 37,878 രൂപ അടച്ചുവെന്നും വാഹനം വാങ്ങുന്ന സമയത്ത് യഥാർത്ഥ താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പർ നൽകാതിരുന്നതുമൂലം പരാതിക്കാരന് നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നും സാക്ഷികൾ മൊഴി നൽകി. പരാതിക്കാരനും ഇതേ മൊഴി തന്നെ കോടതിയിൽ നൽകി. പരാതിക്കാരന്റെ വാദം കേട്ട കോടതി രേഖകളും ഹാജരാക്കിയ തെളിവുകളും വിശദമായി പരിശോധിച്ചു. പരാതിക്കാരൻ ടാറ്റ മോട്ടോഴ്സിന്റെ ടിയാഗോ കാർ എതിർകക്ഷിയിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെന്നും എതിർകക്ഷി ഒരു താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പർ പരാതിക്കാരന് നൽകിയിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ഈ താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പർ വ്യാജമായതിനാൽ താൽക്കാലിക രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ആവശ്യമായ രേഖകൾ പരാതിക്കാരന് നൽകാനും വാഹനം ശരിയായി രജിസ്റ്റർ ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാനും എതിർകക്ഷി ടാറ്റ മോട്ടോഴ്സിന് നിയമപരമായ ബാധ്യത ഉണ്ട്. എന്നാൽ അതിനു വിരുദ്ധമായി വ്യാജ താൽക്കാലിക രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകി പരാതിക്കാരന് ടാറ്റ മോട്ടോഴ്സ് അധിക ഭാരം അടിച്ചേൽപ്പിച്ചുവെന്ന നിഗമനത്തിൽ കോടതിയെത്തി. വാഹനം വാങ്ങുന്നയാൾക്ക് യഥാർത്ഥ താൽക്കാലിക സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുന്നതും വ്യാജ താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പർ നൽകുന്നതും നിർദ്ദിഷ്ട ചട്ടങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും ലംഘനമാണെന്ന് കോടതി പറഞ്ഞു. ഇത് അനുചിത വ്യാപാര തന്ത്രമാണ്. അതുകൊണ്ട് പരാതിക്കാരൻ അടച്ച അധിക തുകയായ 37,878 രൂപ എതിർകക്ഷി ടാറ്റ മോട്ടോഴ്സ് പരാതിക്കാരന് തിരികെ നൽകണമെന്നും ടാറ്റ മോട്ടോഴ്സ് അനുചിത വ്യാപാര രീതിയിൽ ഏർപ്പെട്ടതിന് നഷ്ടപരിഹാരമായി 1,00,000 രൂപ പരാതിക്കാരന് നൽകണമെന്നും വ്യവഹാര ചെലവിനത്തിൽ 10,000 രൂപയും കൂടി പരാതിക്കാരന് നൽകണമെന്നും ജില്ലാ ഉപഭോക്തൃകോടതി ഉത്തരവിട്ടു. ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനും വാഹനം വിൽക്കുന്ന സമയത്ത് രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള ശരിയായ രേഖകൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് നൽകുന്നുവെന്ന് ഉറപ്പാക്കാനും എതിർകക്ഷികൾക്ക് കോടതി നിർദ്ദേശം നൽകി. ഉത്തരവിന്റെ പകർപ്പ് കിട്ടി 4 ആഴ്ചയ്ക്കുള്ളിൽ ടാറ്റ മോട്ടോഴ്സ് ഉത്തരവ് പാലിക്കണമെന്നും ജമ്മുകശ്മീരിലെ കുപ്വാര ജില്ലാ ഉപഭോക്തൃകോടതി ഉത്തരവിട്ടു.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് പി എൽ ശിവരാമൻ.
2: ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.
3: ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മോൺ സ്പൈസസ്.
4: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മോൺ കറി മസാലകൾ.
4: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: പാട്ടോർമയിൽ ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് സംഗീത സംവിധായകൻ വിദ്യാധരൻ.
6: നമ്മുടെ നാടകത്തിലുള്ള ഒരു സിനിമ, അതിൽ ഞാനും ഐ മീ സാറും തന്നെയാണ്. അതിലേതാണ്

ഇവിടെ നമ്മൾ ഇപ്പോൾ അദ്ദേഹമില്ല, കെ സുഗു എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, വേണു സാറും ചേട്ടൻ തന്നെയാണ് അദ്ദേഹം രണ്ടുപേരും ഇല്ലെന്ന്. അത് ഞങ്ങൾ ഞാനും അവനു സാറും കൂടെ നാല് പാട്ടുകൾ അതിലേക്ക് വേണ്ടി ചെയ്തു. അതിൽ രണ്ട് പാട്ട് യേശുദാസപ്പെട്ടിട്ടുള്ളത്. അതിലൊന്ന് മലയമാരുത ഗാനാലാപം ഹൃദയം കവരുന്നു, അത് വളരെ മനോഹരമായൊരു പാട്ടാണ്. എൻ്റെ ഈ പൂങ്കുടിൽ മുറ്റത്ത് ദേവിദിൻ മഞ്ജുപദങ്ങൾ പതിക്കുമ്പോൾ, അതായത് രണ്ടാമത്തെ യേശുദാസ് പാടിയ പാട്ട്. ഓവിനു സാറ് ഞങ്ങൾ പാട്ട് എഴുതിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ രണ്ട് പാട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ഒപ്പനയുണ്ട്, അപ്പോൾ അത് വിദ്യാധരൻ ഒരു ട്യൂൺ ഉണ്ടാക്കിയോളൂ, നമുക്ക് ഈ ട്യൂൺ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഈ സിറ്റുവേഷനിലേക്ക് ഒരു മാറ്റങ്ങളും എഴുതി കിട്ടുന്ന മാതിരിയല്ലാത്ത ഒരു രീതി അതിൽ വരും. അങ്ങനെയാവാന്ന് പറഞ്ഞു. ഞാനീ രണ്ട് രീതിയിലും സ്വീകരിച്ച് പരിചയമുള്ളത് ആളായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. ശരി സാറേ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പുറത്ത് പോയിട്ട് വരുമ്പോൾ ഞാൻ ഈ ട്യൂണാക്കി. അപ്പോൾ അത് ചിത്ര ആ ഒരു പാട്ട് പാടുകയും ചെയ്തു. അങ്ങനെ മൂന്ന് പാട്ടുകൾ, ഒരു പാട്ട് എം ജി ശിവകുമാറും സംഘവും ഒരു വിപ്ലവ ഒരു ഗാനം, അങ്ങനെ നാല് പാട്ടുകളാണ് ആ സിനിമയിലുള്ളത്. പിന്നെ സിനിമ ഇങ്ങനെ പല സിനിമകളും ചെയ്തു, പാട്ടുകൾ ഇറങ്ങി, ചില സിനിമകൾ പാട്ട് ഇറങ്ങിയത്, നല്ല പാട്ടുകൾ പുറത്ത് ഞങ്ങൾ കേൾക്കാത്ത അനവധി പാട്ടുകളുണ്ട്.

0: ഇന്ന് ഓർമ്മകൾ പങ്കുവച്ചത് സംഗീത സംവിധായകൻ വിദ്യാധരൻ.
1: ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകൻ ഗ്രീൻ മോൺ സ്പൈസസ്.
2: ഗ്രീൻ മോൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മോൺ കറിമസാലകൾ.
2: ഗ്രീൻ മോൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: കോട്ടയം ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2027-28 അധ്യയന വർഷത്തിൽ ഒഴിവ് വരുന്ന സീറ്റുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ രജിസ്ട്രേഷന്റെ സമയപരിധി ഈ മാസം പതിനഞ്ച് വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾ നവോദയ .nic.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. നവോദയ .nic.in. വിളിക്കേണ്ട നമ്പർ 62-82-05-97-41 62-82-05-97-41.
1: ആരോഗ്യക്കുറിപ്പുകൾ.
5: ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണപ്പെടുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ്. അതായത് ഇന്ത്യയിൽ ഒരു വർഷം ഡയഗ്നോസ് ചെയ്യുന്ന ക്യാൻസറുകളിൽ ഏകദേശം 26% ബ്രസ്റ്റ് ക്യാൻസറാണ്. അത് പ്രായം കൂടുന്തോറും കൂടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കണക്കുകൾ പറയുകയാണെങ്കിൽ 80 വയസ്സാവുമ്പോൾ 8 പേരിൽ 1 ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഇന്ന് കാണുന്നത്. പൊതുവേ പറയുകയാണെങ്കിൽ എല്ലാ ക്യാൻസറും ഇപ്പോൾ ഒരു ജീവിതശൈലി രോഗം എന്നുള്ള നിലയിൽ മാറിയതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് വളരെയേറെ കൂടുതലാണ്. പ്രായമുള്ള ആൾക്കാരിൽ മാത്രമല്ല, വളരെ ചെറുപ്പമുള്ള ഈവൻ 25-28 വയസ്സുള്ള ആൾക്കാരിലും വരെ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ വളരെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുക, മോഡിഫയബിൾ ആൻഡ് നോൺ മോഡിഫയബിൾ. മോഡിഫയബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ്, അമിതവണ്ണം, എക്സസൈസ് ഇല്ലായ്മ, പിന്നെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, മെൻസസ് വളരെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങുക, വളരെ ദീർഘകാലമുള്ള മെൻസസ്, ഇതൊക്കെയാണ് നമ്മൾ ഒരു കാരണങ്ങൾ. നോൺ മോഡിഫയബിൾ എന്നുള്ളത് സ്ത്രീയായിട്ട് ജനിക്കുന്ന ഏതൊരാൾക്കും പുരുഷന്മാരെക്കാട്ടിൽ കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഏജ്, മെൻസ്ട്രൽ സ്റ്റാറ്റസ്, അതൊന്നും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതായിട്ടുള്ളതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ അമിതവണ്ണം, എക്സസൈസ് ചെയ്യുക, അതൊക്കെ ഇതെല്ലാം ഒരു സാധ്യത കൂട്ടുന്ന ഘടകങ്ങളായിട്ടാണ് പറയുന്നത്. പിന്നെ ഇപ്പം ജനറ്റിക് ഫാക്ടേഴ്സ്, അതായത് ജനതികപരമായി കുടുംബങ്ങളിലൂടെ പല തലമുറകളിലായിട്ട് കൈമാറി വരുന്ന ജനതിക ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസറിന്റെ അളവും കൂടി വരുന്നുണ്ട്. പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസറിന് സാധ്യതയുണ്ട്. 100 പേരിൽ 1 എന്നുള്ള നിലയിലാണ് പുരുഷന്മാരിൽ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഇൻസിഡൻസ് പറയുന്നത്. ചികിത്സയുടെ കാര്യങ്ങളിലായിരുന്നെങ്കിലും ഡയഗ്നോസിന്റെ കാര്യങ്ങളിലായിരുന്നെങ്കിലും പണ്ടൊക്കെ നമ്മൾ ഒരു സൈസ് അല്ലെങ്കിൽ ഗ്രേഡ് എന്നുള്ളതിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു. പക്ഷെ ഇന്നതല്ല, ഇന്ന് ജനിതകപരമായി അതിന്റെ ടൈപ്സ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ തന്നെ നമ്മൾ പല രീതിയിലായിട്ടുള്ളത് മാറിയിട്ടുണ്ട്. അതിനുള്ളിലത്തെ ഹോർമോൺസിന്റെ റിസപ്റ്റാസിന്റെ സ്റ്റാറ്റസ് വെച്ചിട്ടും അതിന്റെ ഗ്രേഡ് വെച്ചിട്ട് അതിന്റെ ടൈപ്പ് വെച്ചിട്ട് അങ്ങനെ പല ഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ ഈവൻ ചെറിയ ഇപ്പൊ 2 സെന്റിമീറ്റർ വലിപ്പമുള്ള ട്യൂമർ പോലും ഒരു ഹൈ ഗ്രേഡ് എന്നുള്ള രീതിയിൽ നമ്മൾ തരംതിരിക്കുന്നത് ഇപ്പോൾ അതിനുള്ളിലെ ട്യൂമറിനുള്ളിലെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. മുമ്പ് പുറത്തുള്ള ഫാക്ടർ, അതായത് സൈസ്, ട്യൂമറിന് ഇത്ര 5 സെന്റിമീറ്റർ സൈസ് ഉണ്ട് അത് റിസ്ക് ആണ്, അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ ആണേ ഉള്ളൂ അത് കുഴപ്പമില്ല എന്നായിരുന്നു ഒരു കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നത്. അത് മാറി സൈസിനെക്കാട്ടിൽ കൂടുതൽ ട്യൂമറിനുള്ളിൽ എങ്ങനെയാണ്, അതിന്റെ ഘടന എങ്ങനെയാണ് എന്നുള്ളത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതനുസരിച്ച് തന്നെയാണ് അതിന്റെ ചികിത്സകളും നമ്മൾ തീരുമാനിക്കുന്നത്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് സർജിക്കൽ ഓങ്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ശ്യാം വിക്രം.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: ദേ നോട്ടീസ് പിടിച്ചോ, കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്.
2: ഏ ചിരിച്ചു മറിയാം. പഠന ക്ലാസുകൾ നടത്തുന്നത് തെക്കേ കുറുവേലിൽ വർക്കി.
1: അതെ അതെ അതെ, എന്റെ പഠന ക്ലാസുകൾ ചിരിച്ചു മറിയാം.
2: അതിനാര് ചിരിപ്പിക്കും?
1: ഞാൻ. എന്നാ
2: എങ്കി ചിരിക്കാതെ മരിക്കാം.
1: എന്ത് പ്രതികൂല സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? അതിനിടയിൽ ഒരല്പം ചിരി, ഒരല്പം ആശ്വാസം.
2: ഈ പ്രതിസന്ധി എന്ന് വെച്ചാ കടുത്ത ചൂടാണേലോ.
1: കടുത്ത ചൂട് ആരുടെ പ്രതിസന്ധി?

0: സന്ധ്യ.
1: അരിസോണ ഹണി സ്വീറ്റ് എന്ന ചെടി.
0: ആ ചെടിയൊക്കെ എന്നാ പ്രതിസന്ധി നേരിടാനാണേ.
1: ചൂടേ 120 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിൽ നിൽക്കുന്ന സ്ഥലത്ത് വരെ ഈ ചെടി തഴച്ചു വളരും. വർക്കിച്ചായ
0: ഹോ, ബാക്കി ചെടിയെല്ലാം കരിഞ്ഞു പോകുമ്പോ ഇത് തഴച്ചു വളരൂ.
1: അതേ, കാലിഫോർണിയയിലെ ഡെത്ത് വാലിയിലാണ് ഈ ചെടി ഉള്ളത്.
0: അല്ല, എന്നതാ അതിന്റെ ഒരു കാരണം?
1: അതിഭീകരമായ പ്രതിരോധ ശേഷി അതിനുണ്ട്. അത് തന്നെ ആ കാരണം.
0: കൊള്ളാം കൊള്ളാം കൊള്ളാം. ചെടി പഠന ക്ലാസ്സിൽ തങ്കമ്മ ചേരുന്നോ?
1: കേക്കട്ടെ, എന്നതൊക്കെയാ പഠിപ്പിക്കുന്നേ?
0: ആദ്യം അടിസ്ഥാനപരമായ ചില ചിരി രീതികളെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്.
1: ചിരി രീതികളോ?
0: വവ്വ, ആദ്യത്തെ രീതി തോളുകുലുക്കി.
1: തോളുകുലുക്കിയോ?
0: അതെ, ചിരിക്കുമ്പോ ദേ തോളുകൾ മാത്രം കുലുങ്ങുന്നത് ഇങ്ങനെതാ.
1: ഓ കൊള്ളാം, വേറെ എന്തൊക്കെയുണ്ട്?
0: രണ്ടാമത്തത് ശിലാരൂപം.
1: അതെന്നതാ?
0: ചിരി മുഖത്ത് മാത്രം, അനങ്ങത്തില്ല.
1: ഇനിയുണ്ടോ?
0: ഇനിയുണ്ട്. കിളികൂജനം, ചില പക്ഷികളുടെ ശബ്ദം പുറപ്പെടുവിച്ചുള്ള ശിരി.
1: ഉദാഹരണം?
0: ഉദാഹരണം കോഴി, കേട്ടോ. അങ്ങനെ
1: രാക്ഷസ അട്ടഹാസില്ലേ?
0: അതേതാ
1: നിങ്ങളുടെ ശിരി?
2: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
3: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാഞ്ച് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക്. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8088359023, മറ്റൊരു നമ്പർ 0484242523.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. എഫ് എം ഡയറി തുടരും 7:35. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 7:24:40. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗ്ലോബൽ സൌത്ത് ഐക്യത്തിലും പൊതുവായ വികസന ലക്ഷ്യങ്ങളിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഡൽഹിയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭാ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് പ്രകടിപ്പിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. ISL ഫുട്ബോളിൽ ഗോവ ചെന്നൈയിൻ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 4,900 കോടി രൂപ മുതൽ മുടക്കുള്ള ചെന്നൈ മെട്രോ റെയിൽ പദ്ധതി അദ്ദേഹം നാടിന് സമർപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: 750 കോടിയിലധികം രൂപയുടെ റെയിൽവേ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച പളനി, വെല്ലൂർ കന്റോൺമെന്റ്, അംബാസമുദ്രം, പരമക്കുടി, നാമക്കൽ എന്നീ 5 സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. വിവിധ ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ശ്രീ മോദി നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ല്യൂബ് ഓയിൽ ബേസ് സ്റ്റോക്ക് പദ്ധതിക്ക് തറക്കല്ലിടുന്ന അദ്ദേഹം IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും സന്ദർശിക്കും. ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും.

0: ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിളിന്റെ 94-ാം പതിപ്പ് വാരാണസിയിൽ നടക്കുന്നു. രാവിലെ 6-ന് സമ്പൂർണാനന്ദ് സംസ്കൃത സർവകലാശാലയിലെ നമോഘട്ടിൽ നിന്നാരംഭിച്ച റാലി ദീക്ഷാമണ്ഡപിൽ സമാപിക്കും. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലും പരിപാടി നടക്കും. വികസിത ഭാരതത്തിനായുള്ള നശാമുക്തി യുവ എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ സംരംഭം. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഡൽഹിയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് പ്രകടിപ്പിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്നും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള അനാവശ്യമായ ഇടപെടലാണതെന്നും ഇന്ത്യ വ്യക്തമാക്കി. നിഷ്പക്ഷതയും വിവേചനരഹിതവുമായ സമീപനവും പാലിക്കണമെന്ന ഉത്തരവാദിത്തത്തിനനുസൃതമായി മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന വൻ പ്രതിഷേധങ്ങളിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ജനീവയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി സംഘം പ്രസ്താവനയിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എത്യോപ്യയിലെ അദിസ് അബാബയിൽ നടന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര ദൌത്യത്തലവന്മാരുടെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ സൌത്ത് ഐക്യം, തന്ത്രപരമായ സ്വയംഭരണാധികാരം, പൊതുവായ വികസന ലക്ഷ്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ളതെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മറ്റൊരു ചടങ്ങിൽ ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ആഫ്രിക്കയ്ക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന തരത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ പരിഷ്കരണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
2: India and Africa cannot remain unrepresented in global decision making. This decade has seen the UN slide steadily into irrelevance, helpless in the face of major challenges. Our objective is to make global governance more democratic, more responsive, and more representative. And in doing so, make the United Nations itself more capable and more credible.
1: പ്രധാൻമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് രാജ്യത്തെ 100 പ്രധാന കാർഷിക ജില്ലകളിൽ പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കി വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് വനിതാ ശാക്തീകരണത്തിനായി നടപ്പിലാക്കിയ മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചാണ്. രാജ്യത്ത് മുത്തലാഖ് സമ്പ്രദായം നിരോധിച്ചതും അത് ക്രിമിനൽ കുറ്റമാക്കിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിയമ പരിഷ്കാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. 2017 മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടതിന് പിന്നാലെ 2019 ജൂലൈ 30 പാർലമെന്റ് മുത്തലാഖ് നിരോധന ബിൽ പാസാക്കുകയും 2019 ഓഗസ്റ്റ് 1 മുതൽ ഇത് നിയമമായി നിലവിൽ വരികയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സൌദി അറേബ്യയിൽ റിയാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അയൽരാജ്യമായ യമനിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർക്കെതിരെ സൌദി നേതൃത്വത്തിലുള്ള സഖ്യം അടുത്തിടെ നടത്തിയ ആക്രമണങ്ങളുടെ തുടർച്ചയാണിത്. വിമാനത്താവള ആക്രമണത്തെക്കുറിച്ച് ഹൂതി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. സഭ 9 ദിവസമായിരിക്കും സമ്മേളിക്കുക. ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29 സമ്മേളനം അവസാനിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപനം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. 2027 സെപ്റ്റംബർ 21 മുതൽ 28 വരെ നടക്കുന്ന കൊക്കൂണിന്റെ 20-ാം പതിപ്പിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ദുർഗാദേവിയെ ആരാധിക്കുന്ന 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് രാജ്യത്തുടനീളം ഭക്തിനിർഭരമായ തുടക്കം. നവരാത്രി നാളുകളിൽ ദുർഗാദേവിയുടെ 9 വ്യത്യസ്ത ഭാവങ്ങളെയാണ് ഭക്തർ ആരാധിക്കുന്നത്. കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നവരാത്രി ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 2-ാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇത്തവണ 11 ദിവസമാണ് ആഘോഷ പരിപാടികൾ. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ കളക്ടറേറ്റ് മൈതാനത്ത് നാളെ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും.

0: ചെയ്യും. ISL ഫുട്ബോളിന്റെ 13-ാം സീസണിന് തുടക്കമായി. ഉദ്ഘാടന മത്സരത്തിൽ ബംഗളൂരു സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ 3-2 തോൽപ്പിച്ചു. ഗോവയും ചെന്നൈയും ഫുട്ബോളും ക്ലബും തമ്മിലുള്ള മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാഷിയെയും ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റിയെയും നേരിടും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇൻഡോറിൽ നടക്കും. രാത്രി 7-നാണ് മത്സരം. ഓൺലൈൻ ഷോപ്പിംഗ് ഡെലിവറി സേവനങ്ങൾക്ക് പുതിയതായി 5% GST ഏർപ്പെടുത്തിയെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. 57-ാമത് GST കൌൺസിലിന്റെ ശുപാർശ പ്രകാരം GST നിരക്ക് 18% നിന്ന് 5% ക്രമീകരിച്ചിട്ടുണ്ടെന്ന് PAB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പശ്ചിമ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ദേശീയ തലസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യം കണക്കിലെടുത്ത് ഡൽഹി പോലീസ് ഗതാഗത സംബന്ധമായ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. നിലവിലെ സാഹചര്യമനുസരിച്ച് രാവിലെ 6 മുതൽ വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങളും വഴിതിരിച്ചുവിടലുകളും ഏർപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിരുന്ന 45 മെട്രോ സ്റ്റേഷനുകളിലെയും കവാടങ്ങൾ തുറന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഇന്നലെ രാത്രി 10 വരെ സ്റ്റേഷനുകൾ അടച്ചിട്ടിരുന്നു. എല്ലാ ട്രെയിൻ സർവീസുകളും ഇന്ന് സാധാരണ സമയക്രമം അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് നോർത്തേൺ റെയിൽവേ അറിയിച്ചു. ഇന്നലെ പുലർച്ചെ 4 ഉച്ചയ്ക്ക് 2 ന്യൂഡൽഹി ഹസ്രത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തേണ്ടിയിരുന്ന മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾ റദ്ദാക്കാൻ റെയിൽവേ നേരത്തെ തീരുമാനിച്ചിരുന്നു. പ്രതിഷേധത്തിനിടെ ഡൽഹി പോലീസ് വെടിയുതിർത്തു എന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം വീഡിയോകളുടെ കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗ്ലോബൽ സൌത്ത് ഐക്യത്തിലും പൊതുവായ വികസന ലക്ഷ്യങ്ങളിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഡൽഹിയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് പ്രകടിപ്പിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമെന്ന് ഇന്ത്യ. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 പൂർത്തിയാക്കുന്നു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. ISL ഫുട്ബോളിൽ ഗോവ ചെന്നൈയിൻ മത്സരം സമനിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: സമകാലികം.
1: കലാലയങ്ങളെയും വിദ്യാലയങ്ങളെയും ഭയരഹിതവും സുരക്ഷിതവുമാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ പുതിയ റാഗിംഗ് വിരുദ്ധ നിയമനിർമ്മാണം നടപ്പാക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള 1998 കേരള റാഗിംഗ് നിരോധന നിയമം ഭേദഗതി ചെയ്യണമെന്ന ആവശ്യം ഇന്നത്തെ സാഹചര്യങ്ങളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. ക്യാമ്പസുകളിലെ ശാരീരിക പീഡനം മാത്രമല്ല, ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയുള്ള റാഗിംഗ്, ബോഡി ഷെയ്മിംഗ്, മാനസിക പീഡനം, ഇതെല്ലാം ഈ പുതിയ കാലത്ത് നിയമത്തിന്റെ പരിധിയിൽ വരണമെന്നാണ് ആവശ്യം. നിയമനിർമ്മാണം മാത്രം റാഗിംഗ് ഇല്ലാതാക്കുമോ? അന്വേഷിക്കുകയാണ് ഇന്നത്തെ സമകാലികം. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്.
2: ഇതിനു മുമ്പും വളരെ ശക്തമായ നിയമം സംസ്ഥാനത്തുണ്ട്. പക്ഷെ നിയമങ്ങളെക്കാൾ അപ്പുറത്തേക്ക് അത്തരമൊരു അവബോധം വിദ്യാർത്ഥികൾക്കിടയിൽ, ഇന്ന ക്ലാസ്സിൽ ഒരു വർഷം മുന്നേ പഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് മറ്റേ തൊട്ട് താഴെ വരുന്ന ആളെ എന്തും ചെയ്യാം എന്നുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ, ആ മനോഭാവമാണ് ആദ്യം മാറ്റേണ്ടത്.

0: എന്ന് കരുതുന്നു. ആ മനോഭാവം മാറണമെങ്കിൽ സ്വാഭാവികമായിട്ടും സമൂഹത്തെക്കുറിച്ച്, ഭരണഘടനയെക്കുറിച്ച്, പൊതു രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ധാരണയുണ്ടാകണം. പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ളത് ഗ്യാങ്ങുകൾ രൂപീകരിക്കാനുള്ള ഒരു മേഖല തന്നെയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഷൂ ഇട്ടാൽ, ഇൻസൈഡ് ചെയ്താൽ, വസ്ത്രത്തിൽ എന്ത് കണ്ടെത്തിയും ആളുകളെ ആക്രമിക്കുക എന്നുള്ള ഒരു മനോഭാവം വിദ്യാർത്ഥികൾക്കുള്ളിൽ വളരുന്നത് ഈ സമത്വബോധമോ അല്ലെങ്കിൽ സാഹോദര്യമോ ജനാധിപത്യമോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പൗരബോധമോ ഇല്ലാത്തത് കൊണ്ട്.
1: AISF സംസ്ഥാന സെക്രട്ടറി AADHIN.
2: നമുക്ക് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സൗഹൃദത്തെ മാത്രം പ്രൊമോട്ട് ചെയ്യണമെന്നൊരു ആവശ്യമാണ് എല്ലാ കാലത്തും നമ്മൾ ഉന്നയിക്കുന്നത്. എന്നാൽ ഇത് പല ക്യാമ്പസുകളിലും നടക്കാറില്ല. വിദ്യാർത്ഥികൾ തമ്മിലുള്ള പഠനപ്പഴക്കങ്ങൾ ചില സമയങ്ങളിൽ റാഗിംഗ് സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ റാഗിംഗിന്റെ പേരിൽ ഇഷ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ ക്യാമ്പസുകളിൽ ഇപ്പം നിരന്തരമായി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് റാഗിംഗ് നേരിടേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത്. അതുപോലെ തന്നെ റാഗിംഗ് എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു നിയമം ഉപയോഗിച്ച് പലരെയും പെടുത്താൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും പരിഹരിക്കുന്ന തരത്തിലേക്കൊരു തീരുമാനമായിരിക്കണം ഈ റാഗിംഗ് ക്യാമ്പസുകളെ നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു നിയമം കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വേണ്ടതൊരു അഭിപ്രായമാണ് നമുക്ക്.
1: ABVP സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ വൈശാഖ് സദാശിവൻ.
3: നമുക്കറിയാം 1998 കൊണ്ടുവന്നിട്ടുള്ള ബില്ല് അനുസരിച്ചിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ അതിനെതിരായിട്ടുള്ള നിയമങ്ങൾ ഉള്ളത്. പക്ഷെ കേരളത്തിൽ നിലവിൽ റാഗിംഗ് നിലനിൽപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലയിടങ്ങളിൽ അത് നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പല വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഞാൻ കൈകാര്യം ചെയ്ത സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇത് ഒതുക്കി തീർക്കണം, അല്ലെങ്കിൽ ഇതുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഇനി കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന രീതിയിൽ ചില പൊതു ഒരു ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല. പക്ഷെ എങ്കിൽ പോലും ചിലയിടങ്ങളിലെങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതിനെതിരെയൊക്കെ ആയിട്ട്, അതായത് അത്തരത്തിൽ ഇത്തരം കേസുകൾ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കൂടെ ഇത്തരത്തിൽ കേസിലെ വ്യവസ്ഥകൾ ഉണ്ടാവണം. പിന്നെ നമ്മുടെ കാലഘട്ടത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. മാനസികമായിട്ട് ശാരീരികമായിട്ടുമുള്ള ഒരു പീഡനം മാത്രമല്ല, അതിന് അപ്പുറത്തേക്ക് ഇപ്പോ ഈ പുതിയ ഇപ്പൊ ഡിജിറ്റൽ കാലഘട്ടമായതുകൊണ്ട് തന്നെ അതിലൂടെ കുട്ടികളെ ഹരാസ് ചെയ്യുന്ന രീതികൾ ഉണ്ടാവുന്നുണ്ട്. സൈബർ ബുള്ളിയിങ് നടക്കുന്നുണ്ട്. അവരെ പിന്നെ പല രീതിയിൽ ബോഡി ഷെയിമിംഗ് പോലെയുള്ള പല വിഷയങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ അതും ഒരു പരിധിവരെ ഇതിന്റെയൊക്കെ പരിധിയിൽ ഉൾക്കൊള്ളിക്കണം എന്നതാണ് ഒരു ആഗ്രഹം. പക്ഷെ അത് പിന്നീട് ദുരുപയോഗം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്താനായിട്ട് തയ്യാറാകണം. അപ്പോ നിലവിൽ ഈ പറയുന്ന സിസ്റ്റത്തിൽ കുറച്ചധികം മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് കുറച്ചുകൂടെ കർശനമായിട്ടുള്ള നിലപാടുകൾ ഈ വിഷയത്തിൽ ഉണ്ടാവണം. കാരണം പലപ്പോഴും ഈ വിദ്യാർത്ഥികൾ ഇപ്പൊ കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തെ 10 വർഷക്കാലത്തെ കേരളത്തിലെ പല വിഷയങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പം ആ ഹോസ്റ്റലുകളിൽ കൃത്യമായ ഒരു മോണിറ്ററിംഗ് സംവിധാനം, അത് അതായത് ക്യാമ്പസിന്റെ ഭാഗത്തു നിന്നായിരുന്നാലും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നായിരുന്നാലും അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നായിരുന്നാലും ഒരു ആന്റി റാഗിംഗ് സംവിധാനം കൃത്യമായിട്ട് അവിടെ വർക്കൗട്ട് ചെയ്യണം. ഇപ്പോ നമ്മളിപ്പോ ഓപ്പറേഷൻ തൂഫാനൊക്കെ വളരെ എല്ലാവരും അതിനെ വലിയ രീതിയിൽ അഭിനന്ദിക്കുന്നുണ്ട്, അത് നടക്കുന്ന നടപടികളെയൊക്കെ അഭിനന്ദിക്കുന്നുണ്ട്. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് അഭിപ്രായം.
1: KSU എറണാകുളം ജില്ലാ സെക്രട്ടറി മാത്യു സെബാസ്റ്റ്യൻ.
4: നിലവില് സംസ്ഥാന വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ വലിയ തരംഗം തന്നെ സൃഷ്ടിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്യാമ്പസുകളുടെ മുഖച്ഛായ തന്നെ മാറ്റുവാൻ ശേഷിയുള്ള ഒരു ആന്റി റാഗിംഗ് മാർഗനിർദ്ദേശങ്ങളാണ് നിലവിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചത്. പുതിയ ഗൈഡ് ലൈൻ പ്രകാരം ക്യാമ്പസ് അതിർത്തികൾ എന്ന വാചകം തന്നെ വിപുലീകരിച്ചു എന്നതാണ്. മതിലുകൾക്കുള്ളിൽ മാത്രമല്ല, ക്യാമ്പസിന്റെ 4 മതിലുകൾക്കുള്ളിൽ മാത്രമല്ല, കുട്ടികൾ താമസിക്കുന്ന ഇടങ്ങൾ തൊട്ട് കുട്ടികൾ ബസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന കേന്ദ്രങ്ങൾ വരെ ക്യാമ്പസ് എന്ന നിർവചനത്തിന്റെ കീഴിൽ കൊണ്ടുവരുവാനായിട്ട് ഈ ഗൈഡ് ലൈൻ സാധിച്ചു. നമുക്കറിയാം പലപ്പോഴും പല റാഗിങ്ങുകൾ നടക്കുന്നത് ഹോസ്റ്റലുകളിലെ റൂമുകളിൽ വെച്ചും, അല്ലെങ്കിൽ നമ്മുടെ പൊതുവായ കുട്ടികൾ ചായ കുടിക്കാൻ പോകുന്ന ഇടങ്ങളിൽ വെച്ചും, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ചായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, അല്ലെങ്കിൽ പലപ്പോഴും ഓരോ വിദ്യാർത്ഥി ജൂനിയർ കുട്ടികൾ ചായ കുടിക്കാൻ വരുമ്പോൾ അവരെയും കൊണ്ട് ചായ വീടിപ്പിക്കുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ വഷളായി മാറുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ക്യാമ്പസിന്റെ പല ഉത്തരവാദിത്തപ്പെട്ട അധികാരികളും ഇത് എവിടെ വെച്ചാണ് എന്ന് നടന്നു നോക്കി പലപ്പോഴും അവരുടെ തലയിൽ നിന്ന് ഈ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പല അധികാരികളും ശ്രമിക്കാറുള്ളത്. അപ്പൊ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഇപ്പൊ ക്യാമ്പസിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ചായക്കടയിൽ, അല്ലെങ്കിൽ ക്യാമ്പസിന് ബസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ഈ കാര്യം നടന്നതെങ്കിൽ ഇത് എന്റെ കീഴിൽ വരുന്നതല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ഈ പറയുന്ന കുറെ അധികം ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ പുതിയ ഒരു നിർവചനം വരുമ്പോൾ, ക്യാമ്പസ് എന്ന് പറയുന്ന നിർവചനത്തിന്റെ വ്യാപ്തി വലുതാകുമ്പോൾ, ഇതിനെയൊക്കെ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരൊറ്റ കൊടക്കീഴിൽ കൊണ്ടുവരാനായിട്ട് പുതിയ നിയമത്തിന് സാധിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഉടനടി നടപടിയാണ്. പരാതി ലഭിച്ചാൽ ഉടനെ തന്നെ ആ പരാതിക്കാരൻ ആരാണോ, ആ പരാതി ലഭിച്ച ആർക്കെതിരെയാണോ അയാളെ അന്ന് തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കണം. 24 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസിനെ അറിയിച്ചിരിക്കണം. അങ്ങനത്തെ കർശനമായ നിർദ്ദേശങ്ങൾ കൊണ്ടുവരാനായിട്ട് പുതിയ ഗൈഡ് ലൈൻസ് സാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ആന്റി റാഗിംഗ് കമ്മിറ്റികൾ, കൌൺസിലിംഗ് സെല്ലുകൾ, മെന്ററിംഗ് സെല്ലുകൾ, അല്ലാതെ തന്നെ സ്റ്റേറ്റും ഡിസ്ട്രിക്ട് വൈസുമായിട്ട് മോണിറ്ററിംഗ് സെല്ലുകൾ, അങ്ങനെ കൂടുതൽ കൂടുതൽ കർശനമാക്കുവാനും ശരിയെന്ന് കണ്ടുകഴിഞ്ഞാൽ 3 വർഷം വരെ വേറെ ഒരു ക്യാമ്പസിലും അഡ്മിഷൻ ലഭിക്കാത്ത പുതിയ

0: ഒരു നിയമം കൂടി ഈ ഗൈഡ്ലൈൻസിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് വ്യാജ പരാതികൾ വരുന്ന സാഹചര്യത്തിൽ ഒരു വ്യാജ പരാതിയെങ്കിലും തെളിയിച്ചു കഴിഞ്ഞാൽ 6 മാസം വരെ ആ വ്യാജ പരാതി നൽകിയ ആളെ ഉള്ളിൽ അഴിക്കുള്ളിൽ ഇടുവാൻ വേണ്ടി മാത്രം ശക്തമായ ഒരു നിയമനിർദ്ദേശമാണ് ഈ പ്രാവശ്യം കൊണ്ടുവരുന്നത്.
1: ഈ ഒരു വിഷയത്തിൽ ഇടപെടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് കേരള സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി റിസോഴ്സ് പേഴ്സൺ അഡ്വക്കേറ്റ് പാർവതി മേനോൻ,
2: റാഗിംഗ് എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലായിട്ട് പല രീതികളിലായിട്ടാണ് ഇപ്പോ നമ്മൾ കണ്ടുവരുന്നത്. റാഗിംഗ് ബുള്ളിയിങ് ആവാം, ടീസിംഗ് ആവാം, ചിലപ്പോ അത് ഈ പറഞ്ഞ മാതിരി കൂടെയുള്ള പിയേഴ്സിനെ, കൂടെ പഠിക്കുന്നവരെ, അല്ലെങ്കിൽ ചിലപ്പോ ഈ പറഞ്ഞ പോലെ കൂടെ ജോലി എടുക്കുന്നവരെ. ഇപ്പൊ റാഗിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഒരു ജോലി സ്ഥലത്താണെങ്കിലും ആദ്യമായിട്ട് ഒരാൾ പുതിയ ആൾ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഈ റാഗിംഗ് എന്ന് പറയുന്നത് ഒരു ജനറൽ ടെർമിനോളജിയാണ്, പക്ഷെ അത് സ്കൂൾസിലും കോളേജസിലും ഇപ്പൊ അത് പല രീതികളിലും അത് വരും. അത് ചിലപ്പോൾ ഇമോഷണലി വല്ലാതെ ഡ്രെയിനിങ് ആവാം, ഇമോഷണലി ട്രോമാറ്റിക് ആവാം, ചിലപ്പോൾ അത് ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോ അത് വളരെ കോമൺ ആണത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് കുറച്ചൊരു സ്വഭാവ വൈകൃതത്തിലേക്ക് പോകുന്ന രീതിയിൽ പലപ്പോഴും ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ, ഫിസിക്കലി ഒരാളെ അബ്യൂസ് ചെയ്യുന്നത് പല രീതിയിലേക്ക് പോകുന്ന ആ ഒരു സ്റ്റേജ് വന്നപ്പോഴാണ്. പക്ഷെ 1998 നമുക്കിവിടെ ഒരു ആക്ട് ഉണ്ട് കേട്ടോ, കേരള പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ട് 1998 മുതൽക്കുണ്ട്. പക്ഷെ അതിൽ റൂൾസ് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ആ നിയമത്തിന്റെ അകത്ത് കുറച്ച് അപാകതകൾ ഉണ്ടായിരുന്നു. അപാകതകൾ എന്ന് ആ അപാകതകൾ കേരള ഹൈക്കോടതി തന്നെ 2 സുപ്രധാന വിധിന്യായങ്ങളിൽ ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാരും ജസ്റ്റിസ് ബസന്തും 2 സന്ദർഭങ്ങളിലായിട്ട് അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ സെക്ഷൻ 4 ആ ആക്ടിന്റെ 1998 ആക്ടിന്റെ സെക്ഷൻ 4 പ്രകാരം ഈ കേസുകൾ ബെയിലബിളും നോൺ കോഗ്നൈസബിളും ആണ്. അപ്പൊ ആ പെനൽറ്റിയുടെ ലെവൽ മാറ്റി സ്പെഷ്യൽ ഇനാക്ട്മെന്റ്സിന് പണ്ടത്തെ CRPC, ഇപ്പൊ 2023 മുതൽ അത് BNSS ആണല്ലോ. അപ്പൊ പഴയ CRPC ഷെഡ്യൂൾ 2 പ്രകാരം തന്നെ ഈ സ്പെഷ്യൽ ഇനാക്ട്മെന്റ്സിൽ ഏത് രീതിയിൽ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഒഫൻസ് ഏത് രീതിയിലേക്ക് മാറ്റണം എന്ന് പറയുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഇതിനകത്ത് പെനൽറ്റി കൂട്ടിയിട്ടാൽ 2 വർഷം എന്നുള്ളത് 3 വർഷമാക്കുകയും ഫൈൻ കൂട്ടി 25,000 ആക്കുകയും ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷനും കൂടെ വെച്ചിട്ടുണ്ട് ഇതിന്റെ അകത്ത്, കെൽസ ഈ കേസിന്റെ അകത്ത്. അത് കാരണം അത് അങ്ങനെ വരുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് എ നോൺ ബെയിലബിൾ ഒഫൻസ്, കോഗ്നൈസബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ്. അപ്പൊ അതിന്റെ ഒഫൻസിന്റെ ക്ലാസിഫിക്കേഷൻ ഒരു വേറൊരു തലത്തിലേക്ക് ഉയരും. ഇത് വരാനുള്ള ഒരു സാഹചര്യം ഇതിൽ പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള രീതിയിൽ കേരള സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയുടെ അത് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് 1987 ആ ആക്ട് പ്രകാരം സ്ഥാപിതമായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ ഒട്ടാകെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള നിയമസഹായ നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ പല പവേഴ്സിന്റെയും കൂടി പല പവേഴ്സിലും ഉൾപ്പെട്ട ഒരു പവറും കൂടിയാണ് അതിന് അത്യാവശ്യം വന്നാൽ പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ ഫയൽ ചെയ്യാമെന്നുള്ളത്. അതിനും ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇതിന് മുമ്പുള്ള ഒരു ഡിസിഷൻ പ്രകാരം കെൽസയ്ക്ക് ഒറ്റയ്ക്ക് അത് ഒരു പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ ഫയൽ ചെയ്യാനുള്ള ലോക്കൽ സ്റ്റാൻഡിംഗ് ഉണ്ട് എന്ന് കണ്ടതിന്റെ ഭാഗമായി ഒരിടയിൽ ഇവിടെ കേരളത്തിൽ വർദ്ധിച്ചു വന്നിരുന്ന ഈ റാഗിംഗ് ഇഷ്യൂസ്, എസ്പെഷ്യലി ഫിസിക്കൽ ഹാം ചെയ്യുന്ന രീതിയിൽ ഒരു പ്രൊഫഷണൽ കോളേജിലെ ഒരു കുട്ടീനെ കോമ്പസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുക, അത്തരത്തിലുള്ള വളരെ ഭീകരമായിട്ടുള്ള എന്താ പറയുക വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള പല ഇഷ്യൂസും നടന്ന സമയത്ത് ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ അന്നത്തെ എക്സിക്യൂട്ടീവ് ചെയർമാനും അന്നത്തെ മെമ്പർ സെക്രട്ടറിയും എല്ലാം കൂടി ഇരുന്ന് സംസാരിച്ചതിന്റെ ഫലമായി ഇത്തരത്തിലുള്ള ഒരു ഇത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ട് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ ഇതൊരു പബ്ലിക് ഇൻവെസ്റ്റിഗേഷനായി ഫയൽ ചെയ്ത് അതിൽ വേണ്ട മാറ്റങ്ങൾ ഏത് രീതിയിൽ ഇതൊരു സമൂഹത്തിന്, അതായത് സംസ്ഥാനത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇതിനകത്തുണ്ടായിരുന്ന ഒരു ഇനീഷ്യൽ ഡിഫിക്കൽട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിർവചനമുണ്ട്. ആ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്കൂളുകളും കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ഒരു ആവശ്യവും കൂടെ കെൽസയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ റീക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഒഫൻസ്, ഈ പെനൽറ്റി ഇത് കൂട്ടുക, അത് മാത്രമല്ല മോണിറ്ററിംഗ് സെൽസ് വേണമെന്നുള്ളതും, ഈ മോണിറ്ററിംഗ് സെൽസിന്റെ ഭാഗമായി സ്റ്റേറ്റ് ലെവലില് സ്റ്റേറ്റ് ഫൈനൽ മോണിറ്ററിംഗ് സെൽസിന്റെ ഭാഗത്തിൽ കെൽസയുടെ ഒരു റിപ്രസെന്റേറ്റീവിനെ അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതൊക്കെ ആയിരുന്നു ആവശ്യം. കാരണം ഈ നിയമത്തിൽ ഇനി എന്തെങ്കിലും ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും നമ്മൾ പൾസ് ഓഫ് ദ സൊസൈറ്റി മനസ്സിലാക്കി അതിൽ വരുത്തേണ്ട ഭേദഗതികൾക്കൊക്കെ വേണ്ട രീതിയിലുള്ള ലീഗൽ ഗൈഡൻസും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കെൽസയുടെ ഒരു നോമിനി വേണമെന്നും കൂടെ നമ്മൾ ഇതിനകത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഗൈഡ്ലൈൻസ് ഫ്രെയിം ചെയ്യാമെന്നുള്ള ഗവൺമെന്റ് കോടതിയുടെ മുമ്പിൽ അവതരിപ്പിച്ചതും കോടതി 2 ആഴ്ചക്കകം അത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതും. കേസ് ഇപ്പോഴും പെൻഡിംഗ് ആണ്, അതുകൊണ്ട് കേസിലെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, സബ്ജെക്ട് ആയിട്ടുള്ള ഒരു മാറ്റർ ആയതുകൊണ്ട്. ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ. എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ.
1: റാഗിംഗ് നിരോധിക്കുന്നതിന് കാലികമായ നിയമ ഭേദഗതികളാണ് ആവശ്യം. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ഡോക്ടർ അച്യുത് ശങ്കർ.
3: നമ്മുടെ നാട്ടില് ഒരുപാട് മാറ്റങ്ങൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടായിട്ടുണ്ട്. ക്യാമ്പസുകൾക്ക് അകത്തുള്ള കുട്ടികളുടെ സ്വഭാവവും അവരുടെ മാനസിക

0: മായിട്ടുള്ള പാകതയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അവരുടെ പ്രവർത്തന രീതിയും അവർക്ക് ഈ റാങ്കിങ് പോലുള്ള പ്രവർത്തനങ്ങളോടുള്ള കാഴ്ചപ്പാട് സമീപനവും ഇതെല്ലാം വലിയ മാറ്റം കഴിഞ്ഞ 10-20 വർഷത്തിനകം വന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഏത് കാലഘട്ടത്തിലും റാങ്കിങ് എന്ന് പറഞ്ഞത് ഒരു തീർച്ചയായും നമുക്ക് അനുവദിക്കാനൊക്കുന്ന ഒരു കാര്യമല്ല. ക്യാമ്പസുകളിൽ കുട്ടികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ അഭിമാനം, മാന്യത, അവരുടെ സമാധാനം, അവരുടെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനങ്ങൾ, ഇതിനെയെല്ലാം തകർത്തെറിയുന്ന ഒരു കാര്യമാണ് റാഗിങ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തില് പൂക്കോട് എന്ന് പറഞ്ഞ ഒരു കോളേജില് സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ ദാരുണമായിട്ടുള്ള മരണമാണ് ഈ അടുത്തിടെ നമ്മളെ റാഗിങ്ങിന്റെ വിഷയത്തിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സാക്ഷിയെ പിടിച്ചു ഉലച്ചത്. അപ്പൊ ഇന്ന് റാഗിങ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ റാഗിങ്ങിനെ നിയന്ത്രിക്കുന്നതിനും സാങ്കേതിക വിദ്യയുടെ വരവ് നമ്മളെ പുതിയ ഒരുപാട് വഴികളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളുടെ മാനസിക നില പഴയകാലത്തെ അപേക്ഷിച്ച് വളരെ ലോലമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് അധിക്ഷേപങ്ങളും മറ്റും ഒക്കെ നേരിടാൻ കുറെ കൂടെ നമുക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് മാത്രമല്ല പല അധിക്ഷേപങ്ങൾക്കെതിരെയും നമ്മുടെ സമൂഹം കണ്ണടച്ചിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ബോഡി ഷെയ്മിങ്, കാസ്റ്റ് ഷെയ്മിങ്, സ്റ്റാറ്റസ് ഷെയ്മിങ് ഇതെല്ലാം തന്നെ വിദ്യാർത്ഥികളിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ പരീക്ഷാ സമ്മർദ്ദം, പരാജയവുമായിട്ട് ജീവിതത്തിലെ പരാജയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമ്മർദ്ദങ്ങൾ, അതുപോലെ റിലേഷൻഷിപ്പ് ട്രോമ, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ കുട്ടികളെ വളരെ പെട്ടെന്ന് പ്രശ്നങ്ങളിലാക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ മാനസിക സമ്മർദ്ദവും അഭിമാനക്ഷതവും വരുത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് തിരിച്ചടിക്കും. അപ്പോ സിദ്ധാർത്ഥന്റെ തന്നെ സ്മരണ മുൻനിർത്തി കേരള സർക്കാർ ഒരു നിയമം റാഗിങ്ങിനെതിരായിട്ട് തയ്യാറാക്കാനായിട്ടൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. ഞാൻ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി ഒരു നിയമത്തിന്റെ കരട് തയ്യാറാക്കി ഗവൺമെന്റിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഈ നിയമം വളരെ ശക്തമായ, ഒരുപക്ഷെ കേരളത്തിലെ നിയമം ഇന്ത്യയിലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെ നിയമത്തെക്കാളും ശക്തവും വിശദവുമായിട്ടുള്ള ഒരു നിയമമാണ്. വളരെ വലിയ സുരക്ഷ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസുകളിൽ നൽകിക്കൊണ്ടാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ജനാധിപത്യത്തിന്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള നിലനിൽപ്പ്, ക്യാമ്പസിനകത്ത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു വലിയ തയ്യാറെടുപ്പ് ഈ നിയമത്തിനകത്തുണ്ട്. ആ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അവർക്ക് അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, അവരുടെ ആഹ്ലാദവുമായി ബന്ധപ്പെട്ട്, സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അവർക്ക് സഹായം കൊടുക്കുന്ന ഒരു സിദ്ധാർത്ഥ് സ്റ്റുഡന്റ് വെൽഫെയർ ആപ്പ് ആ നിയമത്തിനകത്ത് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതെല്ലാ വിദ്യാർത്ഥികളെയും അത് ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കണമെന്നും അതിലൂടെ അവർക്ക് അജ്ഞാതമായിട്ട് അവർക്ക് എന്തെങ്കിലും മാനസിക സമ്മർദ്ദം വന്നാൽ, റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലാതെയോ വന്നാൽ, അവർക്ക് സഹായം അഭ്യർത്ഥിക്കാനും അവർക്ക് ഡിജിറ്റൽ എവിഡൻസ് രേഖപ്പെടുത്തി പോകാനും സാധിക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഇന്ത്യയിൽ പക്ഷേ ആദ്യമായിട്ടായിരിക്കും. ഇതെല്ലാം ചേർന്ന് നമുക്ക് റാഗിങ് എന്ന് പറഞ്ഞാൽ ഈ വലിയ ഒരു ഒരു പാതകം, അതിനെ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: റാഗിങ്ങിനെതിരെ ശക്തമായ ശിക്ഷാ നടപടികൾ ഉറപ്പാക്കുന്നതിനായി ആവശ്യമായ നിയമനിർമ്മാണ ഭേദഗതികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ മൂല്യവത്തായ അന്തരീക്ഷം തകർക്കുന്ന റാഗിങ് എന്ന സാമൂഹ്യ വിപത്തിനെ വേരോടെ പിഴുതെറിയാൻ പുതിയ നിയമനിർമ്മാണങ്ങൾക്കും മാർഗരേഖകൾക്കും സാധിക്കേണ്ടതുണ്ട്. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ പഠനാവകാശവും അന്തസ്സും കൂടുതൽ സംരക്ഷിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സമകാലികം.
4: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
5: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
6: FM ഡയറി തുടരുന്നു നോവൽ പാരായണത്തിലൂടെ.
7: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.

നരച്ച ആകാശം ഇരുണ്ടു തുടങ്ങി. നനഞ്ഞ മണ്ണിലൂടെ നടക്കുമ്പോൾ കപ്പേളമുറ്റത്തെ ചവിട്ട് നാടകത്തട്ടിൽ നിന്നും ചൊല്ലിയാട്ടം ഉയർന്നു. കൃതകൃതാം കൃതക് തൊങ്ക തരികിട്ട തൊക തരികിട്ട തക തിങ്കിണാം കൃതകൃത്തിത്തൈ. ഏതാ കളി? റിഹേഴ്സലാ കാറൽമാന്റെ.

0: റാന്തൽ വെട്ടത്തിൽ പുഴുങ്ങിയുണക്കിയ ചെമ്മീൻ ചാക്കിൽ നിറച്ച് തടികൊണ്ടടിച്ച് പരിപ്പെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികൾ അപ്പൊത്തിക്കിരിയുടെ കുത്തിവയ്ക്കുന്ന സൂചിയെ പേടിച്ച് കൂടത്തിനുള്ളിലേക്ക് കയറി. ചൊരിമണ്ണിൽ കയറ്റിവച്ചിരുന്ന പാതി കത്തിയമർന്ന പായവഞ്ചി പണം കൊടുത്ത് അന്നത ചൊല്ലിക്കാൻ പാങ്ങില്ലാത്തവരുടെ കുഴിമാടം പോലെ ഉപ്പുകാറ്റിൽ തകർന്നുകിടന്നു. വഞ്ചി കത്തിച്ചവരെക്കുറിച്ച് വല്ല അറിവുണ്ടോ? തെക്കുനിന്നുള്ള വരത്തരാണെന്നൊരു കരക്കമ്പിയുണ്ട്. സത്യമെന്തെന്ന് ദൈവത്തിനെ അറിയൂ. ചൊരുമണൽ താണ്ടി തെങ്ങിൻ തോപ്പിലൂടെ തിടുക്കപ്പെട്ട് നടക്കുമ്പോൾ ചേക്കേറുന്ന പക്ഷികളുടെ വേസ്പര. വീട്ടിൽ നിന്നും ഞെക്കുവളക്കെടുത്തോണ്ട് വരാം. സാരമില്ല, താനൊന്ന് വേഗം നടക്ക്. ഇപ്പൊ പോയാ കമ്പനി വള്ളമെങ്കിലും കിട്ടും. ജോസഫിന്റെ കൂവൽ കേട്ട് അക്കരയിൽ നിന്നും വഞ്ചിയെത്തി. മടിശീലയിൽ നിന്നും കാശെടുക്കുമ്പോൾ അപ്പോത്തിക്കിരി വിലക്കി. രോഗം ഭേദപ്പെടാതെ ഞാനൊന്നും വാങ്ങാറില്ലെന്ന് തനിക്കറിയാലോ. വഞ്ചിയിലെ റാന്തൽവട്ടം അകന്നുപോകുമ്പോൾ ജോസഫ് തെങ്ങിൻ തോപ്പിലൂടെ വീട്ടിലേക്ക് നടന്നു. മരിച്ചവരുടെ കറുത്ത ശീല പോലെ ഇരുട്ട്. കടലിരമ്പത്തിനു മീതെ ചീവീടുകളുടെ ചെറിയ ഒപ്പീസ്. പിന്നിലൊരു ഓലമടൽ വീഴുന്ന സ്വരം കേട്ട് അയാൾ നെറ്റിയിൽ കുരിശു വരച്ചു. ശുദ്ധമില്ലാതെ ആരോ പുണ്യാളച്ചനെ തൊട്ടിരിക്കുന്നു. പേടിച്ച് നടക്കുമ്പോൾ വസ്തിയാശാൻ അടക്കം പറഞ്ഞത് അയാൾ ഓർത്തു. ഇരുട്ടിനുമീതെ പായയിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ട മന്ദൻ തീത്തോന്റെ മുഖം, തൂറ്റൽ വന്ന് മരിച്ചു കിടക്കുന്ന അയാളുടെ പല്ലു പൊങ്ങിയ മുഖത്ത് മണിയനീച്ചകൾ പറക്കുന്ന കാഴ്ച. എന്റെ വെളുത്തച്ചാ! താഴ്ന്നു പറന്ന വാവലിന്റെ ചെറുകടിക്കൊപ്പം അടുത്തുവരുന്ന കുളമ്പടിയിൽ അയാളുടെ ഹൃദയമിടിപ്പ് പെരുകി. ദുഷ്ടാരൂപികളെ ആട്ടിപ്പായിക്കുന്ന സീൽക്കാരവും അശ്വഗന്ധമേറ്റ് പിന്നാക്കം പായുന്ന കാപ്പിരി ഭൂതങ്ങളുടെ അലർച്ചയും കാലിൽ തട്ടുന്ന മരവേരുകളുടെ കടുപ്പവുമായി ഇരുട്ടിലൂടെ പാഞ്ഞ് വീടിന്റെ നടവഴിയിലെത്തുമ്പോൾ പ്രാർത്ഥനാമുറിയിൽ നിന്ന് അമ്മയുടെ കൊന്ത. ജൂതന്മാരുടെ രാജാവായ നസ്രായക്കാരനീശോയേ, പെട്ടെന്നുള്ള പെടുമരണത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിയിടണേ. ഓട്ടുമന്തയിലെ വെള്ളത്തിൽ കാൽ കഴുകുമ്പോൾ മരവേരിൽ തട്ടിമുറിഞ്ഞ ചെറുവിരൽ നീറി. രൂപത്തട്ടിലെ കെടാവിളക്കിൽ എണ്ണ പകർന്നിട്ട് അയാളും പ്രാർത്ഥനയ്ക്കിരുന്നു. എന്തോ നീ തിരഞ്ഞു വന്നു വൻപാപി എന്നുള്ളിൽ. പാട്ടിന്റെ വരികൾ ഇടർന്നത് കേട്ട് അയാൾ പുറം തടവിക്കൊടുത്തു. അമ്മയ്ക്ക് വയ്യ അല്ലേ ഈ ചുമയും കൊണ്ട് അർത്തുങ്കലിന്?
1: എനിക്കൊരേനക്കേടുമില്ല, ഞാനും വരും എന്റെ കുഞ്ഞൂട്ടിയുടെ ബൗത്തീസിന്.
0: മാമോദീസയ്ക്ക് രണ്ടുനാൾ മുൻപേ ബന്ധുക്കൾ എത്തിച്ചേർന്നു തുടങ്ങി. കപ്പേളയിലെ പ്രാർത്ഥന കഴിഞ്ഞ് കുഞ്ഞുവർക്കി വരുമ്പോൾ മകരം തിരുനാളിലെ പള്ളിമുറ്റം പോലെ വീട്. അരിയിടിക്കലും വറുക്കലും തകൃതിയായി നടക്കുന്നതിനിടയിലൂടെ ഓടിച്ചാടി കളിക്കുന്ന കുട്ടികളെ പെണ്ണുങ്ങൾ വഴക്കു പറഞ്ഞുകൊണ്ടിരുന്നു. സ്വദേശാഭിമാനി പത്രത്തിന്റെ പഴയ ലക്കങ്ങൾ കോലായിൽ ചിതറിക്കിടക്കുന്നത് കണ്ട് കുഞ്ഞുവർക്കി ദേഷ്യപ്പെട്ടു. അപ്പ അത് കുഞ്ഞിന്റെ ഉടുപ്പുകൾ വയ്ക്കാൻ കാൽപ്പട്ടിയിന്ന് മാറ്റിയതാ?
1: നിനക്കറിയില്ല ദിവാൻ കണ്ടുകെട്ടിയ ഈ അക്ഷരങ്ങളുടെ വില.
0: എന്തിനാ ഇതെല്ലാം കൂട്ടിവെച്ചിട്ട്? കത്തിച്ചു കള. തിരുവിതാംകൂറിന്റെ കാര്യങ്ങളിൽ അപ്പൻ ഇടപെട്ടതിനാ നമ്മുടെ പായവഞ്ചി കത്തിച്ചതെന്നാണ് സംസാരം. 5 രൂപ കടം തീർത്ത് വോട്ടവകാശമുള്ളവൻ മിണ്ടാതിരുന്നാൽ പിന്നെ ആരാണ് ഈ മണ്ണിന് വേണ്ടി?
2: സ്വരമുയരുന്നത് കേട്ട് അമ്മ അയാളെ കോലായി നഗത്തേക്ക് വിളിപ്പിച്ചു.
3: വീട് മുഴുവൻ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമാണ്, തർക്കിച്ച് നീ അപ്പന് ക്ഷീണം ഉണ്ടാക്കരുത്.
0: അയാൾ ഒന്നും പറയാതെ കാൽപ്പെട്ടി തുറന്നു. വാസന സോപ്പിന്റെ ഗന്ധം. പെട്ടിയിൽ നിന്ന് അമ്മ ബൗത്തീസിന്റെ കുപ്പായമെടുത്തു.
4: എല്ലാം പാകമാണോ?
0: നല്ല ശേലുണ്ടടാ, ഇതിത്തിരി വലുതാ. ബൗത്തീസിന്റെ കാലുറ പാകമാകാതെ വന്നാ വലുതാകുമ്പോ അലച്ചിലായിരിക്കും. അമ്മയുടെ ലക്ഷണശാസ്ത്രം കേട്ട് അയാൾ മരോട്ടി വിളക്കെടുത്ത് തൊട്ടിലിനരികിലേക്ക് നടന്നു. അരണ്ട മഞ്ഞവെട്ടത്തിൽ കുഞ്ഞിക്കാലുകളിൽ കുമ്പിട്ട് ഉമ്മ കൊടുക്കുമ്പോ കണ്ണു നിറഞ്ഞു.
5: ഇവിടുന്ന് പോണതോർത്തിട്ടാണോ നീ സങ്കടപ്പെടുന്നത്? പൊള്ളത്തെ അത്ര ദൂരെയൊന്നും അല്ലല്ലോ.
0: അമ്മ ആശ്വാസവാക്കുകൾ തേടുമ്പോൾ ഇരട്ടിച്ച സങ്കടം മറയ്ക്കാൻ അയാൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. പൊഴിയിലൂടെ ഉണക്കമീൻ കയറ്റിയ ചരക്കുവള്ളങ്ങൾ നീങ്ങുന്നതിനൊപ്പം 18 മുള കഴുക്കൂൽ ആയാസപ്പെട്ട് ഊന്നുന്ന വള്ളക്കാരുടെ നാടൻ പാട്ടുകൾ.
6: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിച്ചത് TS ആശാദേവി.

0: ഈ നോവലിന്റെ തുടർഭാഗം നാളെ ഇതേ സമയത്ത് കേൾക്കാം. ഹരിപ്പാട് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ മുനിസിപ്പാലിറ്റി മുഖേന അധിക ഡോക്ടറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതകൾ MBBS ബിരുദം, തിരുവിതാംകൂർ കൊച്ചി മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ, പ്രായം 45 താഴെ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ബയോഡാറ്റയും സഹിതം നാളെ വൈകുന്നേരം 4 മണിക്ക് മുൻപായി താലൂക്ക് ആശുപത്രി ഓഫീസിൽ അപേക്ഷ നൽകണം. വിളിക്കേണ്ട നമ്പർ പറയാം, 0479241 2 47 27 65, 0479241 2 47 65. ഇമെയിൽ വിലാസം thqhharipad2765@gmail.com thqhharipad2765@gmail.com. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭ കേരളം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ സഹകരണത്തോടുകൂടി ആരംഭിക്കുന്ന സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0484-2-37-51-15 ഈ നമ്പറിൽ വിളിക്കുക. 0484-2-37-51-15. മറ്റൊരു നമ്പർ 94-00-49-41-16 94-00-49-41-16. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31.
1: എന്ത് പഠിക്കണം, എന്താകണം?
2: കരിയർ ഗൈഡൻസ്.
1: ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
3: ഹലോ,
4: സിമി എറണാകുളം. സാർ, മോളാണ് ഇപ്പൊ ഫാം ഡി കഴിഞ്ഞ്, ഇപ്പൊ 2 മാസമായിട്ട് വർക്ക് കയറിയിട്ട്. അപ്പൊ അവർക്ക് ഇനിയുള്ള ജോലി സാധ്യത എവിടെയൊക്കെയാണെന്നുള്ളത്?
3: വളരെ സ്കോപ്പുള്ള ഫീൽഡാണ്. ആറുകളത്തെ കോഴ്സല്ലേ ഫാം ഡി പഠിച്ചു കഴിഞ്ഞാൽ, ശരിക്കു പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഹോസ്പിറ്റലിലോ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലോ R&Dയിലോ അല്ലെങ്കിൽ പ്രോസസ് ലൈനിലോ പ്രൊഡക്ഷനിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സാണത്. നല്ല കോഴ്സാണ്. കുട്ടി ഇപ്പൊ വർക്ക് ചെയ്യണത് ഒരു ഹോസ്പിറ്റലല്ലേ? കുട്ടിയോട് പറയേണ്ടത് ഫാം ഡി പഠിച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ശമ്പളവും ഏറ്റവും കൂടുതൽ അവസരങ്ങളും കിട്ടണമെങ്കിൽ നമ്മളൊന്ന് ടെർഷ്യറി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രി പോകണം, ഡ്രഗ് ഇൻഡസ്ട്രി. അവിടെ R&Dയിലൊക്കെ ഭയങ്കര സ്കോപ്പാണ് ഫാം ഡിക്കാർക്ക്. പക്ഷെ ആ ഡ്രഗ് ഇൻഡസ്ട്രിയിൽ R&D ഉള്ള കമ്പനികളൊന്നും കേരളത്തില്ല. നിങ്ങൾക്ക് കൂടുതലുള്ള ഗുജറാത്ത്, മുംബൈ, ഗുർഗാവൺ അങ്ങനത്തെ ഭാഗത്തൊക്കെയാണ്. ഹൈദരാബാദിലും കുറച്ച് വന്നിട്ടുണ്ട്. അവിടെയൊക്കെയാണ് ഒന്നും പഠിക്കണ്ട. ഫാം ഡി ഡിഗ്രി വെച്ചാൽ വലിയൊരു ഡിഗ്രിയാണ്. ശരി.
0: സമയം 8 മണി.
5: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാൻമന്ത്രി ധൻ ധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. രാജ്യത്തെ 100 ജില്ലകളിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. ന്യൂഡൽഹിയിലെ സംഭവങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കമ്മീഷന്റെ ഓഫീസിന്റെ നടപടി രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലാണെന്ന് ഇന്ത്യ ജനീവയിലെ ഇന്ത്യൻ പെർമനന്റ് മിഷൻ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൗദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു, 300-ലധികം പേർക്ക് പരിക്കേറ്റു. ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ 94-ാം പതിപ്പ് വാരണാസിയിൽ ആരംഭിച്ചു. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത്വം എന്ന പ്രമേയത്തിലാണ് സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നത്. ഇ കൊമേഴ്സ് ഡെലിവറി സേവനങ്ങൾക്ക് പുതുതായി 5% GST ഏർപ്പെടുത്തിയെന്ന പ്രചാരണം തെറ്റാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIB വസ്തുതാ പരിശോധന വിഭാഗമാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 26 മുതൽ നടക്കുന്ന പരുമല പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തലത്തിൽ ക്രമീകരണങ്ങൾ മന്ത്രി PC വിഷ്ണുനാഥന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ എയർപോർട്ട് റോഡിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇന്റർകാശി FC ആദ്യ മത്സരത്തിനിറങ്ങും. പൂനെയിലെ ബാലവാടി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മണിക്കാണ് മത്സരം.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: English matters.

0: വാക്കുകളും വാക്യങ്ങളും കണ്ടറിഞ്ഞു പോന്ന നമ്മൾക്കിനി ഒരു കഥയുടെ തണലായാലോ? ചുട്ടുപൊള്ളുന്ന നിലത്ത് നിന്ന് അരുവിയുടെ കുളിരിലേക്കിറങ്ങി നിൽക്കുന്ന പോലൊരു കഥ. ഹെർമൻ ഹെസ് ജർമ്മനിൽ എഴുതി, ഹിൽഡ റോസ്നർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത സിദ്ധാർത്ഥ എന്ന നോവലാണ് ഇനിയുള്ള 10 ഞായറാഴ്ചകളിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വഴിത്തിരിവാവാൻ പാകത്തിലൊരു ബുദ്ധകഥ. ഇളം വെയിലിൻ നിറമുള്ള വാക്യങ്ങൾ കോർത്തിണക്കിയ ഒരു ഉഗ്രസ്തൂപം. ലോകമെമ്പാടും ഇന്ത്യയിൽ പ്രത്യേകിച്ചും കൊണ്ടാടപ്പെട്ട ഈ നോവലിന്റെ കേന്ദ്ര കഥാപാത്രം ചരിത്രപുരുഷനായ സിദ്ധാർത്ഥനല്ല എന്നും പറഞ്ഞുകൊള്ളട്ടെ. നമുക്ക് കേട്ടു തുടങ്ങാം. ഇൻ ദ ഷെയ്ഡ് ഓഫ് ദ ഹൗസ്, ഇൻ ദ സൺഷൈൻ ഓഫ് ദ റിവർ ബാങ്ക് നിയർ ദ ബോട്ട്സ്, ഇൻ ദ ഷെയ്ഡ് ഓഫ് ദ സാൽവുഡ് ഫോറസ്റ്റ്, ഇൻ ദ ഷെയ്ഡ് ഓഫ് ദ ഫിഗ് ട്രീ ഈസ് വേർ സിദ്ധാർത്ഥ ഗ്രൂ അപ്പ്. വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ, വെയിൽ ചാഞ്ഞ പുഴയോരത്ത്, വള്ളങ്ങൾക്കരികിൽ, ശാലമരക്കാടിൻ്റെ തണലിൽ, അരയാലിൻ്റെ ഇലച്ചാർത്തിൻ കീഴിലാണ് സിദ്ധാർത്ഥൻ വളർന്നത്. ഷെയ്ഡ് എന്ന ഇംഗ്ലീഷ് വാക്കിന് തണൽ, നിഴൽ, അഭയം, നിറഭേദം, എന്തിന് പ്രേതം എന്നുകൂടി അർത്ഥമുണ്ട്. ദ സൺ tanned his light shoulders by the banks of the river when bathing, performing the sacred ablutions, the sacred offerings. In the mango grove, shade poured into his black eyes when playing as a boy, when his mother sang, when the sacred offerings were made, when his father, the scholar, taught him, when wise men taught. പുഴയിൽ കുളിക്കുമ്പോൾ, പൂജാകർമ്മങ്ങൾ ചെയ്യുമ്പോൾ, വെയിലേറ്റ് അവൻ്റെ ഇളം തോളുകൾ ഇരുണ്ടു, മാവിൻ തോട്ടത്തിൽ കളിക്കുമ്പോൾ, അമ്മ പാടുന്നത് കേൾക്കുമ്പോൾ, പൂജാകർമ്മങ്ങൾ ചെയ്യുമ്പോൾ, പണ്ഡിതനായ അച്ഛനും മറ്റു പണ്ഡിത ശ്രേഷ്ഠരും പാഠങ്ങൾ പറഞ്ഞുകൊടുക്കുമ്പോഴൊക്കെ അവൻ്റെ കറുമിഴികളിൽ നിഴൽ പടർന്നു. എല്ലാവരും സിദ്ധാർത്ഥനെ ഒരുപാട് സ്നേഹിച്ചു. എന്നാൽ സിദ്ധാർത്ഥന് മാത്രം അവനോട് ഒരു താൽപ്പര്യവുമില്ലായിരുന്നു. ഡ്രീംസ് ആൻഡ് റെസ്റ്റ്ലെസ് തോട്ട്സ് കെയിം ഇൻ ടു ഹിസ് മൈൻഡ്, ഫ്ലോയിങ് ഫ്രം ദ വാട്ടർ ഓഫ് ദ റിവർ, സ്പാർക്ലിംഗ് ഫ്രം ദ സ്റ്റാർസ് ഓഫ് ദ നൈറ്റ്, മെൽറ്റിംഗ് ഫ്രം ദ ബീംസ് ഓഫ് ദ സൺ. സ്വപ്നങ്ങളും അസ്വസ്ഥമാം ചിന്തകളും അവൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. പുഴവെള്ളത്തിൽ നിന്ന്, രാത്രിയിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളിൽ നിന്ന്, സൂര്യകിരണങ്ങളിൽ അലിഞ്ഞുതിർന്ന് അവനിലേക്ക് പ്രവേശിച്ചുകൊണ്ടേയിരുന്നു. ഈ പുഴയോരത്ത് നിൽക്കുന്ന സിദ്ധാർത്ഥനോട് നമുക്ക് തൽക്കാലം വിട ചൊല്ലാം.
1: ദിസ് സീരീസ് ഈസ് സ്ക്രിപ്റ്റഡ് ആൻഡ് പ്രസന്റഡ് ബൈ ഡോക്ടർ മാലിനി മുരളി, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ്.
2: English matters.
3: പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.
4: റുപ്പി ടോക്ക്, പണത്തെ അടുത്തറിയാം.
5: കഴിഞ്ഞ റൂപ്പി ടോക്കിൽ ബാങ്കിങ്ങിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു ബാങ്കിങ് മേഖലയിൽ ചീഫ് മാനേജറായിരുന്ന ജയശ്രീ CG. ഈ സംഭാഷണം തുടർന്ന് കേൾക്കാം.

ഇനി നമ്മൾ ഈ സേവിങ്സ് ബാങ്കും ബാക്കി ഇപ്പം പറയുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ട്, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങളെന്ന് പറഞ്ഞാൽ, സേവിങ്സ് ബാങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ദൈനംദിന ജീവിതത്തിലേക്കുള്ള, ഇപ്പോൾ എനിക്ക് ഈ മാസം സാലറി കിട്ടി, അപ്പം ഞാൻ അതിൽ കുറച്ച് എടുത്തിട്ട് ഞാൻ ഒരു 50% എടുത്ത് സേവിങ്സിൽ കൊണ്ടിടുന്നു. ചിലപ്പോൾ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ പൈസ ആവശ്യം

0: കുട്ടിയുടെ കല്യാണം ഇനി 2 വർഷം കഴിഞ്ഞ് നടത്തണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഇപ്പം 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എനിക്ക് അവൾ +2 ആകുമ്പോഴത്തേക്കും എനിക്ക് അവൾക്ക് അഡ്മിഷന് വേണ്ടി 2 കൊല്ലത്തേക്ക് ഒരു പൈസ എനിക്ക് എടുത്തു വയ്ക്കണം എന്ന് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്കായിരുന്നത്. നമുക്ക് അതിനകത്ത് സേവിങ്സ് ബാങ്കിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ പലിശ കിട്ടുകയും, പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു എമൗണ്ടിലേക്ക് ഒരു പർപ്പസിന് വേണ്ടി ഇടുന്ന മാതിരി തന്നെയാണ് അത്. ഒരു 7 ഫിക്സഡ് ഡെപ്പോസിറ്റ് സാധാരണ പറയുമ്പോൾ 7 ദിവസം മുതൽ 10 വർഷം വരെയുള്ള കാലാവധിക്കനുസരിച്ചാണ് നമുക്കിപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പറ്റുന്നത്. പലിശ കൂടുതൽ കിട്ടുകയും ഈ പർപ്പസ് അവിടെ നടക്കുകയും സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. ഇനി റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ പണ്ടൊക്കെ നമ്മൾ ത്രിഫ്റ്റ് എന്ന് പറയും, അതിനെ ഇപ്പോൾ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്, അതും ഇതുപോലെ തന്നെയാണ്. പക്ഷേ അതിനകത്ത് സേവിങ്സിൻ്റെയും FDയുടെയും ചേർന്ന ഒരു സ്വഭാവമുള്ള ആണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. മന്ത്ലിയാണ് നമ്മളതിൽ ഈ ഒരു ഫിക്സഡ് എമൗണ്ട് ഇടുന്നത്. ഇപ്പം ഞാൻ 1000 രൂപ വെച്ചിട്ട് 2 വർഷത്തേക്ക് എല്ലാ മാസവും ആ റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പം ഞാൻ 1000 രൂപയാണ് ഇടുന്ന എല്ലാ മാസവും ഞാൻ കണ്ടുവയ്ക്കണം എനിക്ക് 1000 രൂപ ഉണ്ട് എന്നുള്ളത് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട്. 2 വർഷം കഴിയുമ്പോൾ എനിക്ക് ഈ 1000 രൂപയും അതിന് ചേർന്ന പലിശയും, സേവിങ്സ് ബാങ്കിനേക്കാളും കൂടുതൽ പലിശ കിട്ടും, ഏകദേശം FDയുടെ പോലെ തന്നെ പലിശ കിട്ടുന്നതാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റും. അതിലേക്ക് ഞാൻ 2 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് ഈ ഞാൻ അടച്ച എമൗണ്ടും അതിൻ്റെ പലിശയും ചേർത്ത് വെച്ചിട്ട് റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിന്ന് നമുക്ക് ക്ലോസ് ചെയ്ത് എടുക്കാം. ഇത് രണ്ടും FD ആയാലും റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആയാലും ശരി, നമുക്ക് എമർജൻസിയിൽ ഒരു, ഇപ്പം നമ്മളൊരു ടേം പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് ഒരു ടെന്യൂർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു എമർജൻസിയിൽ കുറച്ച് പൈസ ആവശ്യമുണ്ട്, എമർജൻസിയിൽ ഒരു ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ പറയുന്നതിൻ്റെ ഏകദേശം 90% ഓവർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ലോൺ എന്നുള്ള ഒരു ഫെസിലിറ്റിയും കൂടി അവിടെയുണ്ട്. നമുക്ക് അത് എടുക്കാം, അത് അടച്ചു തീർത്താൽ വേണമെങ്കിൽ നമുക്കത് അടച്ചു തീർക്കാം ഈ ടേമിന് മുമ്പ്. അതല്ല എങ്കിൽ അടച്ചു തീർക്കാൻ സാധിച്ചില്ല എങ്കിൽ ഈ എപ്പോഴാണോ ടേം കഴിയുന്നത് ആ ടൈമിൽ ഈ കഴിഞ്ഞിട്ട് ബാക്കി എമൗണ്ടേ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ.
1: അതായത് FD അതായത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് കുറച്ചുകൂടി ഒരു ദീർഘകാല ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. ആ പെട്ടെന്ന് നമുക്ക് ഈ സേവിങ്സ് ബാങ്ക് പോലെ ATM ഇട്ടോ അല്ലെങ്കിൽ ഒരു ചെക്ക് എഴുതി കൊടുത്തോ അതിൽ നിന്ന് ക്യാഷ് പിൻവലിക്കാൻ പറ്റില്ല, അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം.
0: അതെ അതെ, അതിൽ പിൻവലിക്കാൻ പറ്റില്ല. നമുക്കൊരു ടേം ഫിക്സ്ഡ് ആയിട്ട് പറയണോണ്ടാണ് ബാങ്ക് ഇത്രയും കൂടുതൽ പലിശ നമുക്ക് തരുന്നത്.
1: കാശ് അത്രയും നേരം ബാങ്കിൽ കിടക്കുമ്പോൾ ബാങ്കിന് അത് ഒരു ലോണായിട്ടോ അല്ലെങ്കിൽ പല മറ്റാവശ്യങ്ങൾക്കായിട്ടോ ഉപയോഗിക്കാനും സാധിക്കും, നമുക്കൊരു റിട്ടേണും കിട്ടും.
0: അത് തന്നെ, അതാണ് സംവിധാനം. കറക്റ്റ്.
1: ശരിക്കും അപ്പോ നമ്മൾ എപ്പോഴും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇടുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമൊക്കെ കിട്ടും, നമുക്ക് എത്ര രൂപ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടെന്ന്. പക്ഷെ അതിലും എപ്പോഴും നല്ലൊരു മാർഗം നമ്മൾ ഉടനെ ഉപയോഗിക്കാത്ത കുറച്ച് കാശ് FDയിലേക്ക് മാറ്റുന്നതായിരിക്കും അല്ലേ?
0: അതെ, എപ്പോഴും അതെയല്ലോ. നമുക്ക് ആ സമ്പാദ്യം അവിടെയുള്ളത് എപ്പോഴും ഒരു ഗുണം തന്നെയല്ലേ? എപ്പോഴും നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സമാധാനം എന്ന് പറയുന്നത്. അതവിടെ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്. ആ സമാധാനം കിട്ടാനാണ് ബാങ്ക് നിങ്ങളെ സഹായിക്കുന്നത്.
1: ഇപ്പോൾ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ സാലറി വരുന്നു, നമ്മൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ഇടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ എന്തൊക്കെ ഒരു പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക?
0: സേവിങ്സ് ബാങ്കിൽ ഇടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് എപ്പോഴും അതിൽ നിന്ന് എപ്പോഴും പൈസ എടുക്കാം. ATM കാർഡ് വഴിയോ വിഡ്രോവൽ വഴിയോ ഒക്കെ പൈസ, വിഡ്രോൾ ഫോം വഴിയോ ഒക്കെ പൈസ എടുക്കാം.
1: ഇപ്പോഴാണ് UPI വന്നിട്ടുണ്ട്.
0: ആ ഇപ്പോൾ UPI ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും ഡിജിറ്റൽ ബാങ്കിങ് സംവിധാനത്തിലും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും. അങ്ങനെ വരുമ്പോഴേ നമ്മൾ എപ്പോഴും ഇത് ചിലവാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ നമ്മൾ ദീർഘകാലത്തിലേക്ക് ഇടുകയാണെങ്കിൽ ആ ടെൻഡൻസി കുറയുമല്ലോ, എനിക്കിത് എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് ഇത് വളരെ നല്ല ഒരു ഓപ്ഷനാണ് ഒരു FD ആക്കുക. ഇപ്പം വേറൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തന്നെ ഈ രണ്ടും കൂടി ചേർന്ന് വെച്ച ഒരു സംവിധാനമുണ്ട്, അതിനെ പറയുന്നത് SB+ അക്കൗണ്ട് എന്നാണ്. അതായത് ഇപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ അക്കൗണ്ടിൽ എപ്പോഴേ 1 ലക്ഷം രൂപ ബാലൻസ് ആവുന്നോ അപ്പോൾ ആ 1 ലക്ഷം രൂപ FD ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോകുക എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ഇത് ഈ FD ബ്രേക്ക് ചെയ്ത് നമുക്കൊരു എമർജൻസിയിൽ ഒരാൾക്ക് ചെക്ക് കൊടുത്തു അല്ലെങ്കിൽ ഒരു GPay ചെയ്യണം, ഈ FD ബ്രേക്ക് ചെയ്ത് പൈസ അവർക്ക് എടുക്കാനും പറ്റും. അത് SB, അതായത് സേവിങ്സ് ബാങ്കും FDയും കൂടി ചേർന്ന ഒരു ഫോർമാറ്റാണത്. അത് FD നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ നമുക്ക് ടേം നമുക്ക് ഫിക്സ് ചെയ്യാം, 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് എമൗണ്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ എപ്പോഴൊക്കെ ഈ ബാലൻസ് കൂടുതൽ വരുന്നോ അപ്പോഴൊക്കെ നമ്മൾ പോയിട്ട് ചെയ്യുമൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം ചിലവാക്കും.
1: ഇപ്പോൾ മാഡം നേരത്തെ പറഞ്ഞ പോലെ ഈ ത്രിഫ്റ്റ് അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് സമ്പാദ്യശീലത്തിലേക്ക് കടക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു ആദ്യത്തെ ഒരു ഉപകരണമാണെന്ന് പറയാറുണ്ട്, അതിൻ്റെ ഒരു ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്?
0: ഇപ്പം എനിക്കറിയാം നമ്മൾ ചിലപ്പോൾ ജോയിൻ ചെയ്ത ഒരു ജോലിക്ക് ജോയിൻ ചെയ്ത സമയത്ത് നമ്മുടെ കയ്യിൽ കുറേ പൈസയൊന്നും കാണൂല. അപ്പം നമ്മൾ ആദ്യത്തെ സാലറി കിട്ടുമ്പോൾ കുറേ ആവശ്യങ്ങൾ നമുക്ക് സ്വയം ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഫാമിലി മെമ്പേഴ്സിന് ഉണ്ടാവും. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം ഒരു

0: 20,000 സാലറി കിട്ടുന്ന ഒരാളാണെങ്കിൽ ആളുടെ കയ്യിൽ ആൾ വിചാരിക്കുന്നു, ഞാൻ 2,000 രൂപ വെച്ചിട്ട് ഞാൻ എല്ലാ മാസവും ഒരു RD തുടങ്ങാം എന്ന് പറയുമ്പോൾ ആൾ എന്തായാലും, നമുക്കിപ്പോൾ ബാങ്കിൽ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനും കൊടുക്കാം അല്ലെങ്കിൽ ECS കൊടുക്കാം, മാൻഡേറ്ററി സാൻ അവർ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് ആ അക്കൗണ്ടിൽ നിന്ന്, സേവിങ്സ് ബാങ്കിൽ ഇട്ട അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഏത് ദിവസം പറയുകയാണെങ്കിൽ ആ ദിവസം ട്രാൻസ്ഫർ ചെയ്തോളും, കട്ട് ചെയ്തോളും, എന്നിട്ട് RD-യിലേക്ക് പോകും.
1: അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ്. നമ്മളായിട്ട് ഇത് ചെയ്യാൻ നിന്നാൽ ചിലപ്പം മറന്നു ചെയ്യില്ല, ചിലപ്പോ അല്ല അത് വാങ്ങിക്കാം, പലപ്പോഴും എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ
0: മനസ്സിലുണ്ടാവും.
1: ഇത് ഓട്ടോമാറ്റിക്കലി പോകണം, ബാക്കിയുള്ള തുക വെച്ച്
0: ജീവിച്ചോളും. അപ്പം 2,000 രൂപ ഇങ്ങനെ ഒരു ഒരു വർഷമാന്ന് വിചാരിക്കാം, 12 മാസമായില്ലേ, അപ്പൊ എത്രയാവും, 12,000 രൂപയായി. അപ്പം ആ അതെന്നാണോ ഡ്യൂ ആവുന്നത് പ്ലസ് ഇൻട്രസ്റ്റും ഉണ്ടാവും, ആ പൈസ ആ ആൾക്ക് ആദ്യം ആ സമയത്ത് FD ഇടാം. അങ്ങനെ ഓരോ പ്രാവശ്യവും ത്രിഫ്റ്റ് തുടങ്ങി അല്ലെങ്കിൽ RD തുടങ്ങി ആൾക്ക് FD എണ്ണം കൂട്ടാം. ചെറിയ എമൗണ്ട് ആണ്, നമ്മൾ 1,000 രൂപയൊക്കെ ചിലപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയാൽ തീരാവുന്ന, 2,000 രൂപയൊക്കെ തീരാവുന്ന പൈസയേ ഉള്ളൂ. പക്ഷെ നമ്മൾ അത് ഇതിട്ട് കഴിഞ്ഞിട്ട് ചിലവാക്കുക എന്ന് പറയുന്ന മറ്റേ വാറൻ ബഫറ്റിന്റെ ഒരു ഫോർമുല പറയണ മാതിരിയാണ്. എപ്പോഴും നമ്മൾ ഇൻകത്തിൽ നിന്ന് സേവിങ്സ് മൈനസ് ചെയ്തിട്ട് വേണം എക്സ്പെൻസ് ആക്കാൻ. ഇൻകം മൈനസ് സേവിങ്സ് ഈസ് ഈക്വൽ ടു എക്സ്പെൻസ്. അല്ലാണ്ട് ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാൻ നിന്നാൽ ഒന്നും സംഭവിക്കൂല. ആദ്യം സേവിങ്സ് എന്നിട്ട് ചെലവ്, ചെലവ് ആദ്യം ആക്കിയാൽ സേവിങ്സ് ബാക്കി ഉണ്ടാവില്ല. അതൊരു മനുഷ്യന്റെ ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയും മനോവ്യാപാരമാണ്.
1: അപ്പൊ ആ ഈ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ നമുക്ക് ആ ഒരു
0: ഫോർമുലയിലേക്ക് പോകാം തീർച്ചയായിട്ടും.
1: അപ്പൊ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ വരുമാനത്തിൽ നിന്ന് സമ്പാദ്യം എടുത്തിട്ട് ബാക്കി വരുന്നത് ചെലവാക്കാൻ പാടുള്ളൂ.
0: അതെ അതെ.
1: അപ്പൊ അതിനൊരു പറ്റിയ ഒരു ഉപകരണമാണ് ഈ RD എന്ന് പറയുന്നത്. അപ്പൊ ഒരു RD തുടങ്ങിയാൽ ചെറിയ തുക വെച്ച് RD തുടങ്ങുന്നു, അതിന്റെ കാലയളവ് തീരുമാനം ഒരു കൊല്ലത്തേക്കാണെങ്കിൽ അത് കഴിയുമ്പോൾ കിട്ടുന്ന തുക നേരെ എടുത്തൊരു FD ആക്കുന്നു. അങ്ങനെ പല FD വെച്ച് നമുക്കും ഒരു ഒരു നല്ലൊരു സാമ്പത്തിക സുരക്ഷ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും.
0: ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ആലോചിക്കുന്നുണ്ട്. ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, കുടുംബശ്രീ SHG-ക്കാർക്ക്, അവർക്കൊക്കെ നമ്മൾ അവരുടെ ആവശ്യങ്ങൾക്കുള്ള ലോണ് മിക്കവാറും കൊടുക്കും. മിക്കവാറും അവർ വരിക ഒരു ഓണത്തിന്റെ സമയത്താണ്, അവർക്ക് അപ്പോഴാണല്ലോ കുറെ അവരുടെ ഓണം കിറ്റൊക്കെ കൊടുക്കേണ്ടി വരിക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു 20 members ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയും, നിങ്ങൾ ഒരു ഒരു 100 or 200 വെച്ചിട്ട് ഒരു RD തുടങ്ങോ. അപ്പം അടുത്ത ഓണം ആകുമ്പോഴത്തേക്കും 12 മാസമാണ് നോർമലി നമുക്ക്, നിങ്ങളുടെ കയ്യിൽ ആ പൈസ കുറച്ചെങ്കിലും ഉണ്ടാവും, ഒരു സാരിയോ അല്ലെങ്കിൽ വീട്ടിലൊരാൾക്ക് ഒരു കോണക്കൊടിയോ വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസ ഉണ്ടാവുമെന്ന്. പക്ഷേ ഞാനത് പറഞ്ഞിട്ട് അത് സക്സസ് ആയതും അവർക്ക് ഭയങ്കര സന്തോഷവുമായ കുറേ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
1: ചിലപ്പോൾ പലർക്കും ഇത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ എന്താണ് ഇതിനുള്ള മാർഗം എന്ന് അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ടാവും. പിന്നെ പലപ്പോഴും ഒരു ബാങ്കിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എല്ലാവർക്കും ഒരു പകപ്പുണ്ട്. കാരണം ഞാൻ എഴുതുന്ന ഫോം ശരിയാണോ, എഴുതുന്നത് ഈ കോളത്തിൽ പേരാണോ, ഈ കോളത്തിൽ അക്കൗണ്ട് നമ്പർ ആണോ, തുക എവിടെ എഴുതണം. പ്രത്യേകിച്ചും നമുക്ക് ഇപ്പോൾ കൗണ്ടറിനപ്പുറം ഇരിക്കുന്നവരോട് ചോദിക്കാൻ ഒരു മടിയായിരിക്കും, കാരണം അവർ തിരക്കിലാണ് ഫുൾ ടൈം. അടുത്തുള്ളവരോട് ചോദിക്കാൻ, ഒരു പേന വരെ ചോദിക്കാൻ മടിയായിരിക്കും നമുക്ക്. അപ്പോൾ ഈ ബാങ്കിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡിജിറ്റൽ ബാങ്കിങ് വന്നതോട് കുറച്ചുകൂടി സുഗമമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഇതുപോലെ ഒരു RD FD ഒക്കെ തുടങ്ങണമെങ്കിൽ സാധാരണ അക്കൗണ്ട് തുടങ്ങുന്ന അതേപോലെ തന്നെയാണോ?
0: സാധാരണ ഇപ്പം നമ്മൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. ആദ്യം സേവിങ്സ് ബാങ്കാണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനാണ് എല്ലാവരും എല്ലാ ബാങ്കും പറയുന്നത്.
1: ഒരു സാലറി അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടോ ഉള്ളിടത്ത് തന്നെ നമുക്ക് ഒരു RD തുടങ്ങാം.
0: ആ RD തുടങ്ങാം, അതാണ് ഏറ്റവും ബെസ്റ്റ്.
1: എല്ലാ ബാങ്കിലും അത് ഒരു ഈ സൗകര്യം എല്ലാ ബാങ്കിലും
0: എല്ലാ ബാങ്കിലും ലഭ്യമാണ്. RD-യും FD-യും ഒക്കെ എല്ലാ ബാങ്കിലും കോമൺ ആയിട്ടുള്ള സംഭവമാണ്. SB തുടങ്ങിയാലും നമുക്ക് ഉള്ള ഗുണം അതിൽ നിന്ന് ട്രാൻസാക്ഷനും ട്രാൻസ്ഫറും എല്ലാം നടത്താം എന്നുള്ളതാണ്.
1: ഇപ്പോൾ അതുപോലെ തന്നെ ഉള്ളതാണ് ഇപ്പോൾ ലോണുകൾ ഉള്ളത്. അപ്പോൾ ഈ ലോൺ എടുക്കാനുള്ളതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? അതും ഇതുപോലെ നമുക്ക് പലതരത്തിലുള്ള ലോണുകളുണ്ട്. അപ്പോൾ ഈ ബാങ്ക് എന്ത് മാനദണ്ഡമാണ് ഉപയോഗിക്കാറ് ഓരോ ലോണിനും എടുക്കുമ്പോൾ, അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം.
0: ആ ലോൺ അല്ലെങ്കിൽ വായ്പ എന്ന് പറയുന്നത് നമുക്ക് ഒരാൾക്ക് ഒരു ആവശ്യം ഉണ്ടായിരിക്കണം. ഏറ്റവും ഫസ്റ്റ് അതാണ്. ഏറ്റവും ആദ്യമായിട്ട് ആളുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ ബാങ്കുകാർ ചോദിച്ചറിയും. ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ആൾക്ക് ആ ലോൺ കൊടുത്താൽ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ടോ? ഒരു വായ്പയ്ക്ക് 3 കാര്യങ്ങളാണ് അടിസ്ഥാനമാണുള്ളത്. ഒന്ന്, ആളുടെ പർപ്പസ് അല്ലെങ്കിൽ ആവശ്യം. പിന്നെ അതിനകത്ത് ഒരു റീപേയ്മെൻറ്റ് സ്ട്രക്ചർ ഉണ്ടാവും. പിന്നെ അതുകൂടാണ്ട് ഒരു ടെന്യൂർ ഉണ്ടാവും, ഒരു ടേം ഉണ്ടാവും. എത്ര വർഷത്തേക്കാണ് ഞാൻ വായ്പ കൊടുക്കുന്നത്, എന്താവശ്യത്തിനാണ് വായ്പ കൊടുക്കുന്നത്, ആളുടെ അയാൾക്ക് എങ്ങനെയാണ് റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. ഈ 3 കാര്യം ഒരു ബാങ്ക് ചിന്തിച്ചിരിക്കും ഒരാൾ ലോണിന് വരുമ്പോൾ. അങ്ങനെ വരുമ്പോൾ വീട് വയ്ക്കാനായിരിക്കാം, കാറ് വാങ്ങാനായിരിക്കാം, വിദ്യാഭ്യാസത്തിനായിരിക്കാം, കൃഷിക്കായിരിക്കാം, ബിസിനസ്സിനായിരിക്കാം, എന്തിനായാലും അവിടെ ഈ

0: മൂന്ന് കാര്യങ്ങളും സംഭവിച്ചിരിക്കും.
1: ഇപ്പൊ ഇവരുടെ ഈ റീപേയ്മെന്റ് കപ്പാസിറ്റി അത് എങ്ങനെയാ ബാങ്ക് അളക്കുന്നത്?
0: ഇപ്പം സാലറി ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഉണ്ടാവും. ബേസിക്കലി അതാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടോ, ആ മൂന്ന് ലാസ്റ്റ് 2 or 3 years റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഫിക്സഡ് ഇൻകം ആണോ അല്ലെങ്കിൽ ടെമ്പററി ഇൻകം ആണോ എന്ന് നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും. പിന്നെ ബിസിനസ്സുകാർക്കാണെങ്കിലും ഇതേപോലെ തന്നെ റിട്ടേൺസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ബാലൻസ് ഷീറ്റ് നോക്കാം, ജി എസ് ടിയുടെ റിട്ടേൺസ് ഉണ്ടാവും. ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ 3 വർഷത്തെയാണ് നമ്മൾ പൊതുവെ പറയുക. സിബിൽ സ്കോറും നമ്മൾ വായ്പ കൊടുക്കുമ്പോൾ ബേസായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. കാരണം സിബിൽ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ആളുടെ സിബിൽ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ അയാൾ എത്ര വായ്പകൾ പണ്ട് എടുത്തിട്ട് ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ട്, ആ ഡീഫോൾട്ട് വരുത്തിയത് തന്നെ ഏതൊക്കെ രീതിക്കാണ്, അയാൾ പർപ്പസ്ഫുള്ളി ഡീഫോൾട്ട് വരുത്തിയതാണോ അല്ലെങ്കിൽ അയാൾ എന്ത് തരം വായ്പയ്ക്കാണ് ഡീഫോൾട്ട് വരുത്തിയത്, ഇങ്ങനത്തെ കാര്യങ്ങൾ സിബിൽ സ്കോറിൽ നിന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പം ഒരുവിധ എല്ലാ ബാങ്കുകളും സിബിൽ സ്കോറിനെ ഒരു മാനദണ്ഡമായി കണക്കാക്കിയിട്ട് ഒരു ബേസ് വെച്ചിട്ടുണ്ട്. ഇത്ര സിബിൽ സ്കോർ എബവ് ആണെങ്കിലാണ് ഇന്ന വായ്പ കൊടുക്കുള്ളൂ എന്നുള്ള ഒരു മാനദണ്ഡം എല്ലായിടത്തും വെച്ചിട്ടുണ്ട്.
1: പലപ്പോഴും പലിശയും അതുമായിട്ട്
0: അത് വേണം, അത് ലിങ്ക്ഡ് ആണ്. ഇപ്പൊ ഹൗസിംഗ് ലോൺ എടുക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഹൗസിംഗ് ലോണിനെ പറ്റി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ വീട് വെക്കുക എന്നുള്ള എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ. അതുകൊണ്ട് തന്നെ മിക്കവാറും അത് വളരെ ലിബറലായിട്ടാണ് ആ ലോണിനെ കണക്കാക്കുന്നത്. പ്രോസസ്സ് കൂടുതലുണ്ട്, കാരണം അത് അത്രയും വ്യക്തമായിരിക്കണം, ലീഗൽ ആസ്പെക്ട്സ് എല്ലാം. പക്ഷേ എങ്കിലും ലോണ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വീട് വയ്ക്കാൻ വായ്പ കൊടുക്കുന്ന എല്ലാ ബാങ്കുകളും. അപ്പം അതുകൊണ്ട് തന്നെ ഈ സിബിൽ സ്കോറിനെ അനുസരിച്ചിട്ട് വായ്പ, സിബിൽ സ്കോർ ഹൈ ആണെങ്കിൽ, ഇത്ര എമൗണ്ടിന് എബവ് ആണെങ്കിൽ, ഇത്ര സ്കോറിന് എബവ് ആണെങ്കിൽ വായ്പയുടെ റേറ്റ് കുറയുകയും ഇത്ര സ്കോറിന് താഴെയാണെങ്കിൽ വായ്പയുടെ റേറ്റ് കൂടുകയും ചെയ്യുന്നു. കുറഞ്ഞ വ്യത്യാസങ്ങളായിരിക്കും, എന്നാലും ആ ഒരു ക്രൈറ്റീരിയ അവിടെ നടപ്പിലാക്കുന്നുണ്ട്.
1: അപ്പോൾ നമ്മുടെ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി അല്ലേ, നമ്മുടെ വായ്പയുടെ ചരിത്രം കൃത്യമായിട്ട് സൂക്ഷിക്കാനും ഒരു ഒരു അടവ് പോലെ മുടക്കാതിരിക്കാനും ഒക്കെ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഇതുപോലെ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ എടുക്കാൻ
0: പറ്റുള്ളൂ. റീപേയ്മെന്റ് എപ്പോഴും കറക്റ്റ് ആയിട്ട് പോവുക, ടെക്നിക്കലായാലും അല്ലാത്തതായാലും നമ്മൾ ഡിഫോൾട്ട് വരുത്താതിരിക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് ഭാവിയിലേക്ക്. നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുമ്പോഴും പറയുന്ന ഒരു കാര്യം അതാണ്, ഒരിക്കലും നിങ്ങൾ സിബിൽ സ്കോറിലേക്ക് പോകരുത്. എഡ്യൂക്കേഷൻ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ സിബിൽ സ്കോർ മോശമാവും. കാരണം ഈ കുട്ടി നല്ല ജോലി കിട്ടാൻ വേണ്ടിയാണല്ലോ നമ്മൾ വിദ്യാഭ്യാസ വായ്പ കൊടുക്കുന്നത്. ആ കുട്ടിക്ക് ജോലി കിട്ടുകയും ചെയ്യും. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഒന്നല്ലെങ്കിൽ വാഹനം വാങ്ങിക്കുക അല്ലെങ്കിൽ വീട് വയ്ക്കുക. അപ്പോഴും നമുക്ക് ഇതേ കാര്യം ആവശ്യമുണ്ടാവും. അപ്പം ഇപ്പം എല്ലാവരും വായ്പകൾ മുഖാന്തരം തന്നെയാണ് അസറ്റ് ക്രിയേഷൻ നടത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മോശമാക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് അപ്പോഴും നമ്മൾ വായ്പ കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്.
1: അപ്പോൾ ഇതിനോട് തന്നെ ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ്, ഇപ്പം ജനിച്ച കുട്ടികൾ ഇങ്ങനെ തൊഴിൽ മേഖലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്, അവരും ഇതിൻ്റെ മെയിൻ ഉപഭോക്താക്കളായിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അപ്പോൾ ജനിച്ചയാവട്ടെ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള മില്ലേനിയൽസ് ആവട്ടെ, പലപ്പോഴും ഈ വായ്പ അവരുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഇപ്പം വേണ്ടതിനാണോ വായ്പ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ വായ്പ പെട്ടെന്ന് കിട്ടും, ഇപ്പോൾ ക്രെഡിറ്റ് കാർഡുണ്ട്, അതൊരു വായ്പയാണെന്ന് പലരും തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ പേഴ്സണൽ ലോണുകൾ, അങ്ങനെ പലതരത്തിലുള്ള വായ്പകൾ കിട്ടും. ഇതൊക്കെ വെച്ച് ചിലപ്പോൾ നമ്മളൊരു ഫോൺ വാങ്ങിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ബൈക്ക് വാങ്ങിക്കാനോ ഒക്കെയാണ് ആദ്യമായിട്ട് ആദ്യത്തെ സാലറി അല്ലെങ്കിൽ ആദ്യമായിട്ട് ജോലി കിട്ടുന്ന ഒരാളൊക്കെ നോക്കുക. അപ്പം ഇങ്ങനെ ഈ വായ്പ നമ്മൾ എടുക്കണോ വേണ്ടയോ, അതിൽ എങ്ങനെയോ അതിലൊരു ചിന്തിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുക?
0: അതെങ്ങനെയാന്ന് വെച്ചാൽ പണ്ടത്തെ ആൾക്കാരൊന്നും ഒരിക്കലും, എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ മുന്നിലത്തെ തലമുറ ഒരിക്കലും വായ്പ എടുത്തിട്ട് ഒരു സാധനം ഒരു കാര്യം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അസറ്റ് ക്രിയേഷനോ നടത്തിയിട്ടുണ്ടാവില്ല. അവർക്ക് പേടിയാണ് ഈ വായ്പ എടുത്തു കഴിഞ്ഞാൽ അയ്യോ ഇതെങ്ങനെ തിരിച്ചടിക്കും, എൻ്റെ കാലം കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇല്ലാണ്ടായാലോ എന്നുള്ളൊരവസ്ഥയുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഇവൻ എൻ്റെ തലമുറ മുതൽ ഇങ്ങോട്ട് എല്ലാവരും മറ്റുള്ളവരുടെ പൈസ കൊണ്ട് ഞാൻ ജീവിക്കുക എന്നുള്ളൊരു എക്കണോമിക് തിയറിയെ ആസ്പദമാക്കി ജീവിക്കുന്നവരാണ്. ഒരു തരത്തിൽ അത് ശരി തന്നെയാണ്, കാരണം നമ്മളിവിടെ അസറ്റ് ക്രിയേഷനാണ് നടത്തണമെങ്കിൽ ഒരിക്കലും അത് തെറ്റല്ല. പക്ഷേ നമ്മളെപ്പോഴും എനിക്ക് പറയാം, അവരോട് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ഒരു സാമ്പത്തിക അച്ചടക്കത്തിനെ പറ്റി നമ്മളെപ്പോഴും ബോധവാന്മാരാവണം.
2: സി ജി ജയശ്രീയുമായുള്ള ഈ സംഭാഷണം തുടർന്ന് കേൾക്കാം അടുത്ത റൂപി ടോക്കിൽ. നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം അരുൺ സി പ്രകാശ്.
3: റുപ്പി ടോക്ക്, പണത്തെ അടുത്തറിയാം.

0: ഈ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽ രഹിതരായ 18-ഉം 49-ഉം മധ്യപ്രായമുള്ളവർക്ക് ഫാസ്റ്റ് ഫുഡ് സ്റ്റാൾ ഉദ്യമി, പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണം എന്നിവയിൽ സൗജന്യ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04-81-2-30-33-07 04-81-2-30-33-07 കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാടെക് ഫൗണ്ടേഷനിൽ കരാറടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. MBA യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ tbl@kusat.ac.in എന്ന വിലാസത്തിലേക്ക് ഈ മാസം 20-ന് മുൻപായി അയക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറഞ്ഞ നമ്പറിൽ വിളിക്കാം. 98-95-02-57-73 9-8-9-5-0-2-5-7-7-3
1: അതെ, വൈകിട്ട് എന്താ പരിപാടി?
2: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
1: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
2: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

0: കോട്ടയം കെൽട്രോൺ നാഗമ്പടം നോളജ് സെൻ്ററിൽ വേഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡാറ്റ എൻട്രി, അനിമേഷൻ ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, മൾട്ടിമീഡിയ ആനിമേഷൻ വിത്ത് AI തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പ്രവൃത്തി ദിനങ്ങളിൽ 04-81-2-30-40-31, 04-81-2-30-40-31. മറ്റൊരു നമ്പർ 95-67-78-88-90, 95-67-78-88-90.
1: പാട്ടുകൾ കേൾക്കാൻ മാത്രമല്ല, പ്രിയപ്പെട്ടവർക്കായി സമർപ്പിക്കാനും ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.
2: ഉള്ളതാണ്, അവൻ സമയം കിട്ടുമ്പോഴൊക്കെ അവൻ ഇപ്പോഴും വിളിക്കാറുണ്ട്. അവൻ എന്നെ ഇതിൽ ഓർത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
1: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഫോൺ ഔട്ട് ഗാനോത്സവം. മെസ്സേജ് അയക്കേണ്ട ഫോൺ നമ്പർ 9447562212. മറക്കാതെ കേൾക്കുക എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.

എഫ് എം ഡയറി തുടരുന്നു. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് രാവിലെ 8:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:15 അഭിപ്രായ വേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവിലയെ തുടർന്ന് വിടരുന്ന മുട്ടുകൾ, ഇതിൽ പാലച്ചുവട് വ്യാസ വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം കേൾക്കാം. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ മൂഡ് സ്വിങ്ങിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളും നിതിൻ എ എഫ് സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ ഉച്ചയ്ക്ക് 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 2:00 ഓർമ്മച്ചിന്ത്, 3:00 പാട്ടിൻ്റെ നാട്ടുവഴിയിൽ പാതാളം അവസാന ഭാഗം, വൈകിട്ട് 4:00 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 4:00 പൂക്കൾ, 5:00 ഗുഡ് ഈവനിങ് കൊച്ചി ലൈവ് ഫോണിൻ പരിപാടി, വൈകിട്ട് 6:50 കാർഷിക ജീവനം, ശാസ്ത്രീയ കൃഷിരീതിയിലെ വിജയം, യുവ കർഷകൻ ഷമീർ പങ്കെടുക്കുന്നു. രാത്രി 7:25 മുതൽ 9:00 വരെ എഫ് എം ഈവനിങ്. ഇതിൽ സമകാലികം റാഗിംഗ് നിയമനിർമ്മാണം കൊണ്ട് മാത്രം തടയാനാകുമോ, 7:55 ഒരിടത്തൊരിടത്ത്, 8:05 യുവവാണി ശില്പി ഷാജി ജോസഫുമായി അഭിമുഖം ആദ്യഭാഗം, 8:30 ഈവനിങ് മെലഡി, 8:45 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം, തുടർന്ന് 8:50 മഹിതം മലയാളം, രാത്രി 9:15 അഭിപ്രായ വേദി, 9:30 നിയമവേദി, പരാതികൾക്ക്

ഈ പ്രതികരണങ്ങൾ തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതകൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്നാണ്.

പ്രിയ ശ്രോതാക്കളെ, ഇനി എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ ഭവാനന്ദൻ ശ്രദ്ധേയനാകുന്നത് എന്തുകൊണ്ട്? ഉത്തരം, ഒരു വനയാത്രയ്ക്കിടയിൽ ഭവാനന്ദനാണ് വന്ദേ മാതരം ആദ്യമായി പാടുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ ഭവാനന്ദൻ ശ്രദ്ധേയനാകുന്നത് എന്തുകൊണ്ട്? ഇതായിരുന്നു ചോദ്യം. ഇതിൻ്റെ ഉത്തരം, ഒരു വനയാത്രയ്ക്കിടയിൽ ഭവാനന്ദനാണ് വന്ദേ മാതരം ആദ്യമായി പാടുന്നത്.

ചിന്താശകലം, മനസ്സിൽ ഭീതിയില്ലാതെ ശിരസുയർത്തി സത്യമോതുവാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗീയ ഭൂമിയിലേക്ക് എൻ്റെ നാട് ഉണരണമേ. രവീന്ദ്രനാഥ് ടാഗോർ. മനസ്സിൽ ഭീതിയില്ലാതെ ശിരസ്സുയർത്തി സത്യമോതുവാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗീയ ഭൂമിയിലേക്ക് എൻ്റെ നാട് ഉണരണമേ. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ വാക്കുകൾ. പ്രിയ ശ്രോതാക്കളെ, ഈ ചിന്താശകലത്തോടെ ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 കേൾക്കാം. എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു. നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ, മനു.

ആകാശവാണി കൊച്ചി FM 102.3 നിന്നുള്ള പരിപാടികളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 18 സെക്കൻഡും.

FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നടൻ നെടുമുടി വേണുവിൻ്റെ ചരമവാർഷിക ദിനം. നായകനായും സഹനടനായും വില്ലനായും നെടുമുടി വേണു പകർന്നാടാത്ത വേഷങ്ങളില്ല. ചിരിയും ചിന്തയും പ്രേക്ഷക മനസ്സിൽ നിറച്ച് എത്രയെത്ര കഥാപാത്രങ്ങൾ. സിനിമ കഴിഞ്ഞാലും ഓരോരുത്തരുടെയും മനസ്സിൽ നിറഞ്ഞ നിരവധി കഥാപാത്രങ്ങളായി തിരശ്ശീലയിൽ നിറഞ്ഞു നിന്ന നെടുമുടി വേണുവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച് അദ്ദേഹം അഭിനയിച്ച ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് FM മോർണിംഗ് സെലക്ഷൻസിൽ ആദ്യം. സ്വാഗതം FM മോർണിംഗ് സെലക്ഷൻസിലേക്ക്.

വിട പറയും മുൻപേ എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനമെഴുതിയത് കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ബി ശ്രീനിവാസൻ. ഇനി ആരവം എന്ന ചിത്രത്തിലെ ഗാനം, ഗായിക അമ്പിളി, കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം.

ഇനി ഹീസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകിയിരിക്കുന്നു. പാടിയത് യേശുദാസ്, എം ജി ശ്രീകുമാർ, സുജിത് എന്നിവർ.

ചലച്ചിത്ര താരം നെടുമുടി വേണുവിൻ്റെ ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹം അഭിനയിച്ച ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഇനി പി ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം തിളക്കം, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥൻ്റെ സംഗീതം.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 9:24. ഇനിയൊരു സ്പോൺസേർഡ് ഗാനം കേൾക്കാം.

0: ഗോവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റർനാഷണൽ ഒരുക്കിയ ഈ തൂഫാൻ ഗാനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നൽകിയ സന്ദേശം.
1: ഗോവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റർനാഷണലിന്റെ ആഭ്യന്തരത്തിൽ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട ഒരു മനോഹരമായ സംഗീതം എന്നെല്ലാവിധ ആശംസകളും നേർന്നു. നമ്മുടെ സമൂഹത്തിൽ ഗോവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ നടത്തുന്ന പരിശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു.
2: സ്പോൺസേർഡ് ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
3: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ്എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണ അവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359033 അല്ലെങ്കിൽ 0484242453.
2: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഇനി പി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ക്രോണിക് ബാച്ചിലർ. ഗാനം എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ദീപക് ദേവിന്റെ സംഗീതം.

ചിത്രം മിസ്റ്റർ ബ്രഹ്മചാരി എം ജി ശ്രീകുമാറും രാധിക തിലകും പാടിയത്. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തൻശ്ശേരി, സംഗീതം മോഹൻ സിതാര.

0: കൂടുതൽ ഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 9:15 അഭിപ്രായ വേദിക്ക് ശേഷം. ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9:15.
1: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ആദ്യം കത്തുകൾ നോക്കാം. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് പി ടി ജയൻ കടുത്തുരുത്തിയാണ്. ആദ്യത്തെ കത്തിൽ അദ്ദേഹം എഴുതുന്നു, മനസ്സെന്ന വാക്കിൽ തുടങ്ങുന്ന ഒരുപിടി ഗാനങ്ങൾ മനസ്സിനെ തലോടി കടന്നുപോയി. സെപ്റ്റംബർ 26 എഫ് എം മോർണിംഗ് സെലക്ഷനെക്കുറിച്ചാണ് ഇങ്ങനെ പി ടി ജയൻ എഴുതുന്നത്. സെപ്റ്റംബർ 25 പ്രീതി ജോസഫ് അവതരിപ്പിച്ച മഹിത മലയാളം അവതരണ ശൈലി കൊണ്ട് സൂപ്പറായി എന്നാണ് പി ടി ജയൻ്റെ അഭിപ്രായം. അതേ ദിവസം തന്നെ പ്രക്ഷേപണം ചെയ്ത കാവ്യധാരയെക്കുറിച്ചും പി ടി ജയൻ എഴുതുന്നുണ്ട്. ജി ശ്രീരാമൻ്റെ ആലാപനം വളരെ മാധുര്യമേറിയതായി. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കവിതയായിരുന്നു അന്ന് പ്രക്ഷേപണം ചെയ്തത്. മറ്റൊരു കത്തിൽ പി ടി ജയൻ എഴുതുന്നു, സെപ്റ്റംബർ 29 രാത്രി 9:30 കല്ലുവാതുക്കൽ പുരുഷോത്തമനും സംഘവും അവതരിപ്പിച്ച കഥാപ്രസംഗം തരക്കേടില്ലായിരുന്നു. ഒരുപാട് പരിപാടികളെ കുറിച്ച് പി ടി ജയൻ ഇത്തവണ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. എല്ലാ പരിപാടികളും അദ്ദേഹത്തിന് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കഥാപ്രസംഗം പരിപാടി തിരുവനന്തപുരം നിലയം തയ്യാറാക്കിയതായിരുന്നു. ആ പരിപാടിയും തരക്കേടില്ല എന്നാണ് പി ടി ജയൻ അഭിപ്രായപ്പെടുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി. തുടർന്നും കത്തുകൾ അയക്കുക.
3: അടുത്ത കത്തയച്ചിരിക്കുന്നത് ജോസഫ് ഷിബു വേണാട്ട്, ഓച്ചന്തുരുത്ത് നിന്നാണ്. ആകാശവാണി കൊച്ചി എഫ് എം പരിപാടിയിൽ സാഹിത്യ സുരഭിയിൽ അമിതാവ് ഘോഷിന്റെ പുനർജന്മം എന്ന നോവലിനെ ആസ്പദമാക്കി എൻ ഇ സുധീർ നടത്തിയ പ്രഭാഷണം നന്നായിരുന്നു. ഫാദർ ബേബി ജോസ് കട്ടിക്കാട്, അനിതാദേവി ജെ, ആൻസൺ കുറുമ്പന്തുരുത്ത് എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതവും നന്നായിരുന്നു. സെപ്റ്റംബർ 30 കുഞ്ഞുമുഹമ്മദ് പുലവത്ത് അവതരിപ്പിച്ച സുഭാഷിതവും ഇഷ്ടപ്പെട്ടു.
2: സുഭാഷിതം, സാഹിത്യ സുരഭി എന്നീ പരിപാടികൾ ഇഷ്ടമായി ശ്രോതാവൻ എന്നറിയുന്നതിൽ വളരെ സന്തോഷം. പി ടി ജയൻ കടുത്തുരുത്തിയുടെ ഏതാനും കത്തുകൾ കൂടിയുണ്ട് കേട്ടോ, നേരത്തെ കണ്ടില്ല. സമയക്രമത്തിലുണ്ടാകുന്ന തർക്കം മൂലം റോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെ ഗുണ്ടായുസം വരച്ച് കാണിക്കുന്ന ഒരു പരിപാടിയായിരുന്നു സെപ്റ്റംബർ 26 സമകാലികം. കൊച്ചി നിലയത്തിന് നന്ദി. അടുത്ത കത്തിൽ അദ്ദേഹം എഴുതുന്നു, മഹിതം മലയാളം പരിപാടി വളരെ ശ്രദ്ധേയമാവുന്നുണ്ട്. നാടകരചയിതാവായി വന്ന് വർക്കിച്ചായനും തങ്കമ്മയും ശ്രോതാക്കളെ പൊട്ടിച്ചിരിപ്പിക്കുന്നു ദീപസ്തംഭ മഹാശ്ചര്യത്തിൽ എന്നാണ് മറ്റൊരു കത്തിൽ അദ്ദേഹം എഴുതുന്നത്. കേൾക്കാൻ കൊതിച്ച കുറേ മനോഹര ഗാനങ്ങളുടെ പ്രവാഹമായിരുന്നു സെപ്റ്റംബർ 30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് എന്നും അദ്ദേഹം എഴുതുന്നുണ്ട്. സമകാലികം, ദീപസ്തംഭ മഹാശ്ചര്യം എന്നീ പരിപാടികൾ കൂടി ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. കത്തുകൾക്ക് നന്ദി.
3: പ്രിയ അഭിപ്രായ വേദിക്ക് എനിക്ക് പറയാനുള്ളത്, എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഹെൽത്ത് പ്രോഗ്രാം, വാർത്തകൾ, ഗാനോത്സവം, വെള്ളിത്തിര, ഈവനിംഗ് മെലഡി, കരിയർ ഗൈഡൻസ്, ഫോൺ ഔട്ട് ഗാനോത്സവം മുതലായവ വളരെയധികം ഹൃദ്യമാകുന്നു. കൂടാതെ നിയമവേദിയും നന്നായി മുന്നോട്ടു പോകുന്നു. സുനീഷ് എംബി,

0: അറ്റത്തൂർ കുന്ന് PO തൃശൂർ.
1: ആകാശവാണി കൊച്ചി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന ആരോഗ്യ പരിപാടികൾ, വാർത്തകൾ, ഗാനോത്സവം, വെള്ളിത്തിര, ഈവനിങ് മെലഡി, കരിയർ ഗൈഡൻസ്, ഫോൺ ഔട്ട് ഗാനോത്സവം, ഈ പരിപാടികളെല്ലാം ശ്രോതാവിന് ഹൃദ്യമായി അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും അഭിപ്രായത്തിന് നന്ദി. ഇതൊരു പരാതി കത്താണ്. പക്ഷേ ഈ പരാതി നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കത്തയച്ചിട്ടുള്ളത് PM വാസുദേവൻ നമ്പൂതിരി, മുളഞ്ഞൂർ, ഒറ്റപ്പാലം. അദ്ദേഹം എഴുതുന്നു, പോസ്റ്റ് കാർഡുകൾക്ക് ദൗർലഭ്യം അനുഭവപ്പെടുന്നു, അതുകൊണ്ട് അഭിപ്രായ വേദിയിലേക്ക് തുടർച്ചയായി കത്തുകൾ അയക്കാൻ കഴിയുന്നില്ല. പോസ്റ്റ് കാർഡിൽ തന്നെ അഭിപ്രായം അറിയിക്കണമെന്നില്ല. അഭിപ്രായ വേദിയിലേക്ക് സന്ദേശങ്ങളായും അഭിപ്രായം അറിയിക്കാൻ കഴിയുന്നതാണ്. ഇനി കാർഡില്ലെങ്കിൽ നമുക്ക് കവറിലോ ഇൻലൻഡിലോ ഒക്കെ അഭിപ്രായം അറിയിക്കാൻ സാധിക്കും. തീർച്ചയായും തപാൽ വാരം ആഘോഷിക്കുന്ന ഈ വേളയിൽ പോസ്റ്റ് കാർഡും കവറും ഇൻലൻഡും എല്ലാം പോസ്റ്റ് ഓഫീസുകളിൽ ലഭ്യമായിട്ടുണ്ടാകും. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കും.
0: September 21 11 സഹയാത്രികയിൽ കുക്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കീർത്തി രവീന്ദ്രനുമായി നടത്തിയ അഭിമുഖം ഇഷ്ടമായി. ലൗലിക്കും ലീലയ്ക്കും കീർത്തിക്കും ആശംസകൾ. പ്രൊഫസർ P അംബുജാക്ഷി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം അവസരോചിതമായി. ഇതെഴുതിയിരിക്കുന്നത് നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ.
1: സുഭാഷിതം, സഹയാത്രിക എന്നീ പരിപാടികൾ ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ കത്തയച്ചിട്ടുള്ളത് TV ഹരികുമാർ, കൺചുളങ്ങരയാണ്. സമകാലികത്തിൽ റോഡ് അപകടങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച സമകാലികം അവസരോചിതമായി എന്നാണ് TV ഹരികുമാർ കൺചുളങ്ങര എഴുതിയിരിക്കുന്നത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനായി അലക്ഷ്യമായ ഡ്രൈവിംഗ് ഉപേക്ഷിക്കുക തന്നെ വേണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. എന്തായാലും സമകാലികം ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
0: TV ഹരികുമാർ കണിച്ചുകുളങ്ങര അദ്ദേഹം എഴുതിയ മറ്റൊരു കത്തുകൂടിയുണ്ട്. September 24 റിയാസ് കളപ്പുരയിൽ തയ്യാറാക്കിയ സമകാലികം പോലീസുകാരും മനുഷ്യരാണ്. വളരെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു അത്. ജോലിയുടെ ഭാഗമായി ഏത് സന്ദർഭത്തിലും അത് ശാന്തമാക്കാനും ക്രമസമാധാന പാലനത്തിനുമായി ഇറങ്ങി പുറപ്പെടുന്ന പോലീസ് സേനാംഗങ്ങൾക്ക് സ്വജീവൻ പോലും നഷ്ടമാകുന്ന തരത്തിലുള്ള അക്രമ സമരങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. അവർക്കും കുടുംബമുണ്ടെന്നും അവരും മനുഷ്യരാണെന്നും ജനം തിരിച്ചറിയണം. പോലീസിന് നേരെയുള്ള അതിക്രമങ്ങളെ ശക്തമായി നേരിടണം. ക്രമസമാധാന പാലനമാണ് മുഖ്യം. ശിക്ഷ കഠിനമാക്കിയാൽ പൊതുജനം മര്യാദക്കാരാകും. ഇതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം.
1: തീർച്ചയായും വളരെ അവസരോചിതമായ ഒരു പരിപാടിയായിരുന്നു റിയാസ് തയ്യാറാക്കിയ സമകാലികം. കൂടിയ ചൂടിലും പൊരി വയലത്തും ഒക്കെ നിന്ന് നമ്മുടെ ഗതാഗത സംവിധാനം നിയന്ത്രിക്കുന്ന പോലീസുകാരും അതുപോലെ സംഘർഷമുണ്ടാകുമ്പോൾ അതിനിടയിൽ പ്രവർത്തിക്കുന്ന പോലീസുകാരും വളരെയധികം കഷ്ടതകൾ നേരിട്ടുകൊണ്ടാണ് അവരുടെ ജോലി നിർവഹിക്കുന്നത്. ഇങ്ങനെ വളരെ കഷ്ടപ്പാടിൽ ജോലി ചെയ്യുന്ന പോലീസുകാരോട് അവരുടെ ഉത്തരവാദിത്തം യഥാവിധി നിറവേറ്റുന്നതിൽ അവരോട് സഹകരിക്കുക എന്നതാണ് ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ളത്. അത്തരം ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നതായിരുന്നു ആ പരിപാടി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായത്തിന് നന്ദി.
0: ഇനി September 23 സമകാലികം പാതയോരത്തെ അപകടകരമായ കേബിൾ കുഴികളും കെണികളും വിവരിച്ചത് നല്ലൊരു വിഷയമായിരുന്നു. ഇതിൽപ്പെട്ട പല മനുഷ്യരും 2-വീലർ യാത്രക്കാരും ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നതുമെല്ലാം നിത്യസംഭവങ്ങളാണ്. September 22 മഹിത മലയാളം VK ശ്രീധരൻ വൃത്തം എന്ന വാക്കിനെ പറ്റിയും കവിതയിലെ വൃത്ത നിബന്ധനകളും വിശദീകരിച്ചു തന്നത് ശ്രദ്ധേയമായി. ഇടയ്ക്ക് മഹിത മലയാളം പ്രീതി ജോസഫും അണിചേരുമ്പോൾ ഈ സാഹിത്യ ചർച്ചകൾക്ക് പുതുമ ലഭിക്കുന്നുണ്ട്. September 25 ആരോഗ്യ വിചാരത്തിൽ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ രാജശേഖരവർമ്മയുമായി നടത്തിയ അഭിമുഖം ശ്രോതാക്കൾക്ക് ഒരു നവവിജ്ഞാനമാണ് പകർന്നു നൽകിയത്. 29 ചൊവ്വാഴ്ച രാത്രി 9:30 കഥാപ്രസംഗം കല്ലുവാതുക്കൽ പുരുഷോത്തമന്റെ ചന്ദനക്കട്ടിൽ വളരെ നന്നായിരുന്നു. കോട്ടയം ജില്ലയെപ്പറ്റി കേട്ട വെമ്പലനാട് എന്ന പഴയ പേര് ഞാൻ നന്നായി ആസ്വദിച്ചു. കാവ്യധാര 30 ഒളപ്പമണ്ണ എഴുതിയ ഋതുമതി ശ്രീയുക്ത വർമ്മ നല്ല ഈണത്തിൽ ചൊല്ലി. മഹിത മലയാളത്തിൽ പുതിയ അതിഥികൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് R രമണൻ സ്വാമി, രാമപുരം.
1: കാവ്യധാര, മഹിത മലയാളം, ആരോഗ്യ വിചാരം എന്നീ പരിപാടികൾ ശ്രോതാവിന് വളരെ ഇഷ്ടമായെന്ന് മനസ്സിലാക്കുന്നു. ലോകഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികൾ നമ്മൾ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. ആ പരിപാടികളെല്ലാം ശ്രോതാക്കൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായം അറിയിച്ചതിന് നന്ദി.
0: ഇനി മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു കത്തുണ്ട്.
1: രാമചന്ദ്രപിള്ള, പടപ്പറമ്പ്.
0: ലോക അധ്യാപക ദിനമായ September 5 ഡോക്ടർ തൊമ്മച്ചൻ സേവ്യർ നടത്തിയ സുഭാഷിതം ശ്രദ്ധേയമായി. വീർത്തുകെട്ടിയ മുഖഭാവമുള്ളവരോട് സംസാരിക്കാൻ താല്പര്യമുണ്ടാകില്ലെന്നും പ്രസന്നഭാവം കൈവിടരുതെന്നും ഓർമ്മിപ്പിച്ച MK വിജയൻ കിഴക്കമ്പലത്തിന്റെ സുഭാഷിതവും മികച്ചതായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ S തനുജ, പ്രൊഫസർ M ഹരിദാസ്, പ്രൊഫസർ P അംബുജാക്ഷി എന്നിവരുടെ സുഭാഷിതങ്ങളും വളരെ മികച്ചതായിരുന്നു. ബാലാമണിയമ്മയുടെ ഓർമ്മദിനത്തിലെ കാവ്യധാരയിൽ അവരുടെ സൃഷ്ടി എന്ന കവിത.

0: ഐവർക്കാല സുരേഷ് കുമാർ ആലപിച്ചത്. പി കുഞ്ഞിരാമൻ നായരുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ വയൽക്കരയിൽ എന്ന കവിത കാവാലം ശ്രീകുമാർ ആലപിച്ചതും അവസരോചിതവും ആസ്വാദ്യകരവുമായി. ഇനി ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി സുമേഷ് കൃഷ്ണൻ ആലപിച്ചതും ഹൃദ്യമായി. പറയൂ നിങ്ങൾക്കറിയാമോ എന്ന പരിപാടിയിൽ ഉത്തരം പറയുമ്പോഴും വിശദീകരണം നൽകുമ്പോഴും അല്പം കൂടി ഉച്ചത്തിലായാൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി അദ്ദേഹത്തിനുണ്ട്. കെ രാമചന്ദ്രൻ പിള്ള, പടപ്പറമ്പ്.
1: തീർച്ചയായും അഭിപ്രായ വേദിയിലേക്ക് സ്ഥിരം കത്തെഴുതുന്ന വ്യക്തിയാണ് രാമചന്ദ്രൻ പിള്ള, പടപ്പറമ്പ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയൂ നിങ്ങൾക്കറിയാമോ എന്ന പരിപാടിയിൽ ഉത്തരം പറഞ്ഞ് വിശദീകരണങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി ഉച്ചത്തിൽ പറയണമെന്നാണ്. ഒരുപക്ഷെ സംസാരിക്കുമ്പോൾ വ്യക്തി മൈക്രോഫോണിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കാം ഇതിന് കാരണം. ഈ വീഴ്ച തീർച്ചയായും ശ്രദ്ധിക്കുന്നതാണ്. അതുപോലെ സുഭാഷിതം, മഹിതം മലയാളം, ഇങ്ങനെ നിരവധി പരിപാടികളെ കുറിച്ച് അദ്ദേഹം അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ജബ്ബാർ ആലങ്ങാട് ഒരു നാലഞ്ച് പരിപാടികളെ കുറിച്ച് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. സെപ്റ്റംബർ 27 തീയതിയിലെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് കേട്ടു. മലയാള പരിഭാഷയും അസലായി. 27 തീയതിയിലെ തന്നെ ഫോൺ ഔട്ട് ഗാനോത്സവം സംഗീത ആർനാഥ് അവതരിപ്പിച്ചത് ഗംഭീരമായിരുന്നു. ആശംസകൾ. അന്നേ ദിവസത്തെ ഓർമ്മ ചിന്ത ലൗലി, പ്രീതി ജോസഫ് ഇവർ രണ്ടുപേരും ചേർന്ന് അവതരിപ്പിച്ചത് അസലായി. കേൾക്കാൻ രസകരമായ ഓർമ്മകളാണ് അവതാരകർ അവതരിപ്പിച്ചത്. രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. 27 തീയതിയിലെ കാർഷിക ജീവനത്തിൽ സോയി വർഗീസിന്റെ കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചത് കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് ഗുണകരമായി. നിലയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ എന്ന പരിപാടി ജനസമൂഹത്തിന് വളരെ ഉപകാരപ്രദമാകുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ സർ, നീതി MS ഇവർ ഇത് വളരെ നന്നായി വായിച്ച് അവതരിപ്പിക്കുന്നു. നിലയത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ജബ്ബാർ ആലങ്ങാട്.
1: നിരവധി പരിപാടികളെ കുറിച്ചാണ് ജബ്ബാർ തവണ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. മൻ കി ബാത് പരിപാടിയുടെ പരിഭാഷ മുതൽ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, ഓർമ്മ ചിന്ത, കാർഷിക ജീവനം, ഇങ്ങനെ ഒട്ടുമിക്ക പരിപാടികളും വളരെ ഗംഭീരമായി എന്നാണ് ജബ്ബാർ ആലങ്ങാട് അറിയിക്കുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി. ഇനി നമുക്ക് സന്ദേശങ്ങളിലൂടെ വന്ന അഭിപ്രായങ്ങളിലേക്ക് പോയാലോ.
0: തീർച്ചയായും ഒരുപാട് സന്ദേശങ്ങളുണ്ട്, നമുക്ക് നോക്കാം. സെപ്റ്റംബർ 29 തീയതി രാത്രി 10 നിലയം പ്രക്ഷേപണം ചെയ്ത സ്മൃതിരാഗം പഴയ ചലച്ചിത്ര ഗാനങ്ങൾ ഇഷ്ടമായി. പഴയ ഗാനങ്ങൾ കൊണ്ട് 1 പാട്ടിന്റെ തേരിലൂടെ യാത്രയായി മാറി. നിലയം പ്രക്ഷേപണം ചെയ്യുന്ന നോവൽ പാരായണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അത് കടന്നു കഴിഞ്ഞു.
1: പുതിയ
0: നോവൽ തുടങ്ങി. ഇതിലെ കഥാപാത്രങ്ങളും വരികളും വീണ്ടും പുസ്തക താളുകളിലൂടെ കേൾക്കുമ്പോൾ ഇഷ്ടമാകുന്നു. രചയിതാവ് UK കുമാരനും ഈ നോവൽ വായനയിലൂടെ ശ്രോതാക്കളുടെ ഹൃദയം കവർന്ന ബോബിക്കും നിലയത്തിനും ആശംസകൾ. സമകാലികം പരിപാടിയിൽ കാലിക പ്രസക്തമായ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവ വികാസങ്ങളുടെ നേർചിത്രം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതിന് നന്ദി. ഇത് അധികാരികളുടെ ശ്രദ്ധ ഇതിലേക്ക് വരാൻ സഹായകരമാകും. നിലയത്തിന് അഭിനന്ദനങ്ങൾ. എഴുതിയിരിക്കുന്നത് ഖിലാബ് എസ് ചേർത്തല
1: സമകാലികം പരിപാടിയെ കുറിച്ചാണ് വളരെ വിശദമായ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. സമകാലികം പരിപാടിയിൽ ഉൾപ്പെടുത്തുന്ന വിഷയങ്ങൾ കാലോചിതമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ഇനി മുകുന്ദൻ ജി കൈമളും കുടുംബവും പാണാവള്ളിയിൽ നിന്ന് അയച്ചിരിക്കുന്ന സന്ദേശം. 30 തീയതിയിലെ വെള്ളിത്തിര പ്രീതിയും ലൗലിയും കൂടി അവതരിപ്പിച്ചത് പാട്ട് കുറവായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമായി. ഒരാൾ കൂടി നിലയത്തിൽ നിന്ന് വിരമിക്കുന്നു. അങ്ങനെ പഴയ ആളുകൾ എല്ലാവരും വിരമിച്ചു. പുതിയ അവതാരകർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പേരുകൾ പഠിച്ച് സാവധാനം പരിചയപ്പെടാം. ഇതാണ് അദ്ദേഹം പറയുന്നത്.
1: ആകാശവാണി കൊച്ചി നിലയത്തിൽ ദീർഘകാലം സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ലൗലി വിരമിക്കുന്നതിന് തൊട്ടു മുമ്പ് അവതരിപ്പിച്ച വെള്ളിത്തിരയായിരുന്നു ആ പരിപാടി. ആ പരിപാടി ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ആകാശവാണിയുടെ അവതാരകരെ പരിചയപ്പെടാൻ ഇപ്പോൾ പുതിയ ഒരു അവസരം കൂടി വരികയാണ്. ശ്രോതാക്കൾക്ക് ഓരോ പ്രക്ഷേപണത്തിലും അത് അവതരിപ്പിക്കുന്ന അവതാരകരുടെ പേര് ഇപ്പോൾ അനൗൺസ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ശ്രോതാക്കളെ കൂടി പങ്കെടുപ്പിക്കുന്ന ഗുഡ് ഈവനിങ് കൊച്ചി പോലെയുള്ള പുതിയ പരിപാടികളും ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ അവതാരകരെയും ശ്രോതാക്കൾക്ക് ഇനി മുൻപത്തേക്കാളധികം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അഭിപ്രായ വേദിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ സന്ദേശങ്ങൾ ഇനിയും ഒരുപാട് വായിക്കാനുണ്ട് അല്ലേ?
0: ഉണ്ട്.
1: നമുക്ക് ആ സന്ദേശങ്ങൾ അടുത്ത അഭിപ്രായ വേദിയിലേക്ക് മാറ്റിവെക്കാം. തുടർന്നും ആകാശവാണി കൊച്ചി നിലയത്തിൻ്റെ പരിപാടികൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. കത്തുകൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
0: നമസ്കാരം. അഭിപ്രായ വേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി.

0: കൊച്ചി 68 20 21. വാട്സ്ആപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി 94 47 56 22 12.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. ഇനി ബൽറാം അയ്യരും സുജാതയും സംഘവും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ചിത്രം ഗ്രാമഫോൺ.

0: മോളെ, ഇത് നിന്റെ പേരില്.
1: തിരക്ക് പിടിച്ച് എന്തിനാ ഇതൊക്കെ?
0: അതിനെന്താ മോളോ? ഇത് നിന്റെ പേരില്. ഇത് പൊന്നു മോളുടെ പേരില്.
2: പക്ഷെ മുത്തശ്ശി, മുത്തശ്ശിയുടെ പേരിലോ?
3: ഇതെല്ലാം ഞാൻ ബാങ്ക്, ലോക്കർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എല്ലാത്തിനും ഇവളെയാണ് നോമിനി ആക്കിയത്. നാളെ ഞാൻ ഇല്ലെങ്കിൽ അപ്പോൾ ഇവക്ക് പണം കിട്ടാൻ എളുപ്പമാവും.
0: അരുതാത്ത് പറയല്ലേ, എന്താത്?
4: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ചിത്രം വെള്ളിത്തിര, സുജാത പാടിയ ഗാനം. വരികൾ എഴുതിയത് ഷിബു ചക്രവർത്തി, ഈണം അൽഫോൻസ് ജോസഫ്.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഇനി പട്ടണത്തിൽ സുന്ദരൻ. ഈ ചിത്രത്തിൽ യേശുദാസും റിമി ടോമിയും പാടിയ ഗാനം. വരികൾ എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സീതാരാമൻ.

0: യാത്രക്കാരെ ദയവായി ശ്രദ്ധിക്കുക. യാത്രക്കിടെ ടി സി ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും ഒ ടി പി, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചു വിടുക.
1: RBI പറയുന്നു, ഒ ടി പി അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.
2: ചിത്രം മിഴി രണ്ടിലും P ജയചന്ദ്രൻ പാടിയത്, ഗാനമെഴുതിയത് വയലാർ ശരത്ചന്ദ്രവർമ്മ, രവീന്ദ്രന്റെ സംഗീതം.

0: FM മോർണിംഗ് സെലക്ഷൻസിലൂടെ പ്രിയ ഗാനങ്ങൾ വീണ്ടും കേൾക്കാം. 10 മണിക്കുള്ള ആകാശവാണി FM വാർത്തകൾക്ക് ശേഷം.
1: പിറന്നാളോ വിവാഹ വാർഷികമോ ഏത് ആഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കൂ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 68202 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാനസമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം, ശാസ്ത്രീയ കൃഷിരീതിയിലെ വിജയം. യുവകർഷകൻ ഷമീർ പങ്കെടുക്കുന്നു.
1: സമയമായി, ഇപ്പൊ അതിന്റെ കുറച്ച് പിറകിലുമാണിപ്പോ. നമ്മൾ എന്നും ഒരു പരീക്ഷണ വസ്തുവായിട്ട് തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം ഒരു പരീക്ഷണം പോലെ ഓരോ കൃഷിയും ഒരു പരീക്ഷണമാണ്.
2: പോളിഹൌസിലെ വിജയപ്രദമായി കൃഷി ചെയ്ത ഏത് കൃഷിയായിരുന്നു?
1: ഞാന് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മുടെ സലാഡ് കുക്കുംബർ, അതായത് ഇംഗ്ലീഷ് കുക്കുംബർ എന്ന് പറയും.
0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ ശാസ്ത്രീയ കൃഷി രീതിയിലെ വിജയം യുവകർഷകൻ ഷമീർ പങ്കെടുക്കുന്നു.
1: അത് കഴിഞ്ഞാൽ പയറ് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോ ഞാൻ ഒരു 6 മാസം കൂടി തക്കാളിയിലോട്ടും കൈ വെച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലോണം ചെയ്യാൻ പറ്റും.
0: ഇന്ന് വൈകിട്ട് 3 മണിക്ക് പാട്ടിന്റെ നാട്ടുവഴിയിൽ പാതാളം അവസാന ഭാഗം.
3: പല തവണ നടക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അതും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലഘട്ടത്തിൽ ഇന്നും വിരൽത്തുമ്പിൽ കാര്യങ്ങൾ 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇന്നും ജനങ്ങളായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു പ്രശ്നമാണ്. അത് ഈ പാതാളം
0: പാട്ടിന്റെ നാട്ടുവഴിയിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പാതാളം
3: ഡിസ്പെൻസറിന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ജനങ്ങളും രോഗികളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്.

0: ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ ശില്പി ഷാജി ജോസുമായി അഭിമുഖം ആദ്യ ഭാഗം കേൾക്കാം. ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ. ആകാശവാണി കൊച്ചി FM 102.3 സമയം 10:04.
1: ആകാശവാണി FM വാർത്തകൾ.
0: ലോക് നായക് ജയപ്രകാശ് നാരായണന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് ജയപ്രകാശ് നാരായണൻ ഉയർത്തിയ നിർഭയമായ ശബ്ദത്തെ സമൂഹ മാധ്യമക്കുറിപ്പിൽ മോദി അനുസ്മരിച്ചു. സൗദി അറേബ്യയിലെ റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് രാജ്യങ്ങൾ ഭീഷണിയെ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. നശാമുക്ത് യുവ അഭിയാന്റെ ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തിയായതായി കേന്ദ്ര കായിക യുവജന മന്ത്രാലയം. 200 കേന്ദ്രങ്ങളിലായി 1.06 ലക്ഷത്തിലധികം പേർ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. AI മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സൈബർ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് മന്ത്രി ഡോക്ടർ റോജി എം ജോൺ. കൊച്ചിയിൽ കേരള പോലീസിന്റെ കൊക്കൂൺ 2026 സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. 2nd ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടികൾ കളക്ടറേറ്റ് മൈതാനിയിൽ നാളെ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കേസരി ഭവനിൽ നവരാത്രി സർഗോത്സവത്തിന് വൈകിട്ട് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ തിരി തെളിയിക്കും. ചലച്ചിത്ര താരം വിവേക് ഗോപൻ വിശിഷ്ട അതിഥിയാകും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇന്റർ കാശി FC ആദ്യ മത്സരത്തിനിറങ്ങും. പൂനെയിലെ ബാലേവാടി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5:00 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: സമയം 10:00 കഴിഞ്ഞ് 2:24. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. ഗായത്രി അശോകൻ പാടിയ ഗാനം, ചിത്രം സസ്നേഹം സുമിത്ര, ഷിബു ചക്രവർത്തി എഴുതിയ ഗാനത്തിന് ഔസേപ്പച്ചൻ്റെ സംഗീതം.

0: ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.
1: ഡേറ്റ് എന്ന? 23 തീയതിയാണ് 23-ാമത്തെ വിവാഹ വാർഷികം അല്ലേ? ആ കൊള്ളാലോ. പാട്ടൊക്കെ ഇഷ്ടമാണോ?
0: ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.
2: വർഷങ്ങളായിട്ട് കേൾക്കണം, ഒരുപാട് വർഷങ്ങളായിട്ട്.

0: കാക്കനാട് പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഇന്ന് രാവിലെ 10:30.
1: FM മോർണിംഗ് സെലക്ഷൻസിൽ ഒരു ഗാനം കൂടി കാർത്തിക് പാടിയത്. ചിത്രം ഉദയനാണ് താരം. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എഴുതിയ ഗാനത്തിന് ദീപക് ദേവിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് പൂർണ്ണമാകുന്നു. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് വീണ്ടും നാളെ രാവിലെ 9 മണിക്ക്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി കേൾക്കാം 11 മണിക്ക് സ്മൃതിരാഗത്തിലൂടെ. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10:25:27. സേവന വാർത്തകൾ. എടവനക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കേരളോത്സവം 2026 നടത്തുന്നതിനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം നാളെ ഉച്ചകഴിഞ്ഞ് 2:30 പഞ്ചായത്ത് ഹാളിൽ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. യോഗത്തിൽ എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ കലാ, സാംസ്കാരിക, കായിക, യുവജന സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ക്ലബ്ബുകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കണമെന്ന് അധികൃതർ അറിയിച്ചു. മലയാള ഭാഷയെ പ്രചരിപ്പിക്കാനും പരിപോഷിപ്പിക്കാനുമായി പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായ നല്ല മലയാളം കുട്ടികൾക്കായി സംസ്ഥാനതല കവിതാ മത്സരം സംഘടിപ്പിക്കുന്നു. 10 മുതൽ 17 വരെയുള്ള കുട്ടികൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. കവിത 50 വരിയിൽ കവിയരുത്. 17 വയസ്സിന് മുകളിലുള്ളവർക്കായി നല്ല മലയാളം സംസ്ഥാനതല ചെറുകഥാ മത്സരവും സംഘടിപ്പിക്കുന്നു. കഥ പരമാവധി 4 പേജിൽ കവിയരുത്. സൃഷ്ടികൾ അയക്കേണ്ട അവസാന തീയതി 15 മാസം. സൃഷ്ടികൾ അയക്കേണ്ട വിലാസം നല്ല മലയാളം, കുന്നുംപുറത്ത്, കല്ലൂർക്കാട്, മൂവാറ്റുപുഴ 68 66 68. ഇമെയിൽ വിലാസം editorial.nml@gmail.com. വിലാസവും ഇമെയിൽ ഐഡിയും ആവർത്തിക്കാം. നല്ല മലയാളം, കുന്നുംപുറത്ത്, കല്ലൂർക്കാട്, മൂവാറ്റുപുഴ 68 66 68. ഇമെയിൽ വിലാസം editorial.nml@gmail.com. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 94 96 50 23 46, 9 4 9 6 5 0 2 3 4 6. തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ട തീയതി ഈ മാസം 15 വരെ നീട്ടി. അപേക്ഷാ ഫോമും മാതൃകയും വിശദവിവരങ്ങളും www.egrants.kerala.gov.in ലഭിക്കും. www.egrants.kerala.gov.in.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ അടുത്ത മാസം 4-ാം തീയതി ആരംഭിക്കുന്ന വിവിധ UG, FY, UGP, PG, ഡിപ്ലോമ, PG ഡിപ്ലോമ പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 14 ആണെന്ന് സർവകലാശാല അറിയിച്ചു. ഫൈനോടെ

0: ഈ മാസം 22 വരെയും സൂപ്പർ ഫൈനോടെ ഈ മാസം 23 മുതലും അപേക്ഷകൾ സ്വീകരിക്കും. നാളികേര വികസന ബോർഡ് 2026 ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച നാളികേര കർഷകൻ, മികച്ച നാളികേര ശാസ്ത്രജ്ഞൻ, ഗവേഷകൻ, മികച്ച നാളികേര സംരംഭകൻ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന ദിവസം ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് കോക്കനട്ട് ബോർഡ് .gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. കോക്കനട്ട് ബോർഡ് .gov.in. കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ 17 ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനെ അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04842562235. 04842562235. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 26. ശ്രോതകൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3, സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. ഗ്രാമിന് 13,880 രൂപ നിരക്കിലും പവന് 1,11,440 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: ആകാശവാണി കൊച്ചി FM 102.3.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് വിടരുന്ന മുട്ടുകളിൽ കാക്കനാട് പാലച്ചുവട് വ്യാസ വിദ്യാലയത്തിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. ഇന്നാദ്യം ഇഷാനി പാടുന്ന ഈ ലളിതഗാനം കേൾക്കാം.

വരും ഓരോ നീല താരകം വിടെ ചൊല്ലി നിൽക്കൂമീ.

0: ചൊല്ലിൽ കൂമി പുലർക്കാലമെന്നെയും വിളിച്ചുണർത്തി.
1: ഇനി അക്ഷര പറയുന്ന ഒരു കഥ കേൾക്കാം.
2: ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ ഫോണിനെ ഒഴിവാക്കാനുള്ള ഒരു കഥയാണ്. ഫോണിനൊരു ദിവസം ജീവൻ കിട്ടിയപ്പോൾ ആദി 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കനായൊരു കുട്ടിയായിരുന്നു. പഠനത്തിലും കളിയിലും അവൻ മിടു മിടുക്കനായിരുന്നു. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം അവന് വലിയൊരു ദൗർബല്യം ഉണ്ടായിരുന്നു, ഫോൺ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഫോൺ, ഹോംവർക്ക് ചെയ്യുമ്പോൾ ഫോൺ, എന്തിന് സ്കൂൾ ബസ് കാത്തിരിക്കുമ്പോഴും ഫോൺ. രാത്രി എല്ലാവരും ഉറങ്ങിയാലും ആദിയുടെ മുറിയിൽ നിന്ന് മാത്രം ചെറിയൊരു വെളിച്ചം കാണാം. അത് അവൻ്റെ ഫോൺ സ്ക്രീനായിരുന്നു. അമ്മ പലപ്പോഴും പറയും, മോനെ കുറച്ചു നേരം ആ ഫോണൊന്ന് താഴെ വെക്ക്. പക്ഷേ ആദിയുടെ മറുപടി എപ്പോഴും ഒന്ന് തന്നെ, അമ്മ ഇതും കൂടി, ഇത് കഴിഞ്ഞാൽ ഞാൻ നിർത്താം. പക്ഷേ അതിനൊരവസാനവും ഉണ്ടായില്ല. ഒരു രാത്രി അവൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സ്ക്രീനൊന്ന് ബ്ലിങ്ക് ചെയ്തു. അടുത്ത നിമിഷം ഫോൺ സംസാരിക്കാൻ തുടങ്ങി. അയ്യോ, ഒടുവിൽ എനിക്ക് പറയാനൊരവസരം കിട്ടി. ആദി പേടിച്ച് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ആരാ സംസാരിച്ചത്? ഫോൺ പറഞ്ഞു. ഞാനാ, നിന്റെ ഫോൺ. ആദി പേടിച്ച് ഫോൺ കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞു. താഴെ വീണ ഫോൺ പറഞ്ഞു. പതുക്കെ എൻ്റെ സ്ക്രീൻ പൊട്ടു. ആദി പതിയെ ഫോൺ എടുത്തു. നിനക്ക് സംസാരിക്കാൻ അറിയാമോ? ആദി ചോദിച്ചു. ഫോൺ പറഞ്ഞു. നീ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് പറയാറുള്ളത്? പാസ്വേഡ് മുതൽ നിന്റെ സീക്രട്സ് വരെ എല്ലാം എനിക്കറിയാം. ആദിക്ക് അത്ഭുതമായി. ഫോൺ വീണ്ടും പറയാൻ തുടങ്ങി. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ നിനക്ക് എന്നെ വേണം. നീ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ നിന്റെ കൂടെ വേണം. അച്ഛനോടും അമ്മയോടും സംസാരിക്കുമ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ. ആദി ഒന്നും പറഞ്ഞില്ല. ഫോൺ വീണ്ടും പറയാൻ തുടങ്ങി. എനിക്ക് ബാറ്ററി തീർന്നാൽ ചാർജറുണ്ട്, പക്ഷെ നിന്റെ എനർജി തീർന്നാലോ? എന്നെ ചാർജ് ചെയ്യാൻ നീ ഓർക്കുന്നു, പക്ഷെ നിന്നെയോ? ആദിയുടെ മുഖം മാറി. അവൻ ചുറ്റും നോക്കി. അലക്ഷ്യമായിട്ടിരിക്കുന്ന മേശപ്പുറം, വായിക്കാതെ കിടന്നിരുന്ന പുസ്തകങ്ങൾ, അച്ഛനും അമ്മയും വാങ്ങിക്കൊടുത്ത അവൻ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്ന ക്രിക്കറ്റ് ബാറ്റ്, അവനെല്ലാം ശ്രദ്ധിച്ചു. ഫോൺ വീണ്ടും പറയാൻ തുടങ്ങി. എന്നെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ ഓർക്കണം, ഞാൻ നിന്റെ ജീവിതത്തിലെ ഒരു ഉപകരണം മാത്രമാണ്, നിന്റെ ജീവിതം ഞാനല്ല. അവൻ ഫോൺ ഓഫ് ചെയ്തു, ആദ്യമായി സ്വന്തം ഇഷ്ടപ്രകാരം. പിറ്റേന്ന് രാവിലെ അച്ഛനമ്മമാരോടൊപ്പം സംസാരിച്ചു, ആഹാരം കഴിച്ചു, വൈകുന്നേരം കൂട്ടുകാരോടൊപ്പം കളിച്ചു, സന്തോഷത്തോടെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ അച്ഛനും അമ്മയും

0: ചോദിച്ചു, ഇന്ന് ഫോൺ എവിടെ? ആദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവനിന്ന് വിശ്രമം കൊടുത്തിരിക്കുകയാണ്. അന്ന് രാത്രി ഫോൺ വീണ്ടും അവനോട് സംസാരിച്ചു. താങ്ക് യു ആദി. എന്തിന്? അവൻ ചോദിച്ചു. ഇന്ന് നീ എന്നെ ഉപയോഗിച്ചില്ല എന്നതിനല്ല, എന്നെ നീ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിച്ചതിനാണ്. ആദി ഫോൺ ഉപേക്ഷിച്ചില്ല, പക്ഷേ അവന്റെ ജീവിതം ഫോൺ ആയിരുന്നില്ല. ആദി ഒരു ചെറിയ കുറിപ്പ് തന്റെ മേശമേൽ ഒട്ടിച്ചു. ചാർജ് യുവർ ഫോൺ ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് ടു ചാർജ് യുവർ ലൈഫ്. ഒരു നല്ല സംഭാഷണം, വായന, കുടുംബത്തോടൊപ്പമുള്ള കളിചിരികൾ, കൂട്ടുകാരോടൊപ്പമുള്ള സമയം, ഇവയ്ക്കൊന്നും വൈഫൈ ആവശ്യമില്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ വിലയേറിയ മൊമെന്റ്സിന് ഒരു സ്ക്രീൻ വേണ്ട, നല്ലൊരു ഹൃദയം മാത്രം ഉണ്ടായാൽ മതി.
1: ഇനിയൊരു കവിതയാണ്. ഈ കവിത ചൊല്ലുന്നത് ഗോഡ്സൺ.
2: ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് മുരുകൻ കാട്ടാക്കടയുടെ രേണുക എന്ന കവിതയാണ്.

0: എന്റെ കൺമുനകളിൽ നിറയുന്നു കണ്ണുനീർത്തുള്ളി പോലെ.
1: അടുത്തത് ഒരു കവിതയാണ്, സമീര രാമചന്ദ്രൻ ചൊല്ലുന്നു.
2: ശ്രീ ഇഞ്ചക്കാട്ട് ബാലചന്ദ്രൻ രചിച്ച ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത്. മനുഷ്യരുടെ അമിതമായ ഇടപെടൽ കാരണം ഭൂമിയിൽ വാസം സാധ്യമോ എന്ന കവിയുടെ ആശങ്കയാണ് ഈ കവിതയിലൂടെ കവി പറയുന്നത്. കവിത:
0: ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക്

0: ഇന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ?
1: അടുത്തതൊരു കഥയാണ്. ഈ കഥ പറഞ്ഞു തരുന്നത് പ്രാർത്ഥന ശ്യാം മേനോൻ.
2: കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സിനിമ കണ്ടായിരുന്നു. ആ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അതിൽ സൂപ്പർ ഹീറോസ് ഒന്നുമില്ല, മാന്ത്രിക ശക്തിയുമില്ല. പക്ഷെ ഒരു സാധാരണ കുട്ടി തൻ്റെ ബുദ്ധിയും ധൈര്യവും ഉപയോഗിച്ച് ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്ന കഥയാണ് ഇത്. ആ സിനിമയുടെ പേര് ദ ബോയ് ഹൂ ഹാർനസ് ദ വിൻഡ്. ആഫ്രിക്കയിലെ മലാവി എന്ന രാജ്യത്തിൽ വില്യം എന്ന ബാലൻ താമസിച്ചിരുന്നു. വില്യത്തിന് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. പഴയ ഇലക്ട്രിക് ഉപകരണങ്ങൾ, സൈക്കിൾ എന്നിവയെല്ലാം എടുത്ത് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കും. ഒരു റേഡിയോ പ്രവർത്തിക്കാണ്ടായാൽ ഇതിനുള്ളിൽ എന്തായിരിക്കാം പ്രശ്നം എന്ന് ചിന്തിച്ചുകൊണ്ട് അത് തുറന്നു നോക്കും. ചിലപ്പോൾ ശരിയാക്കാൻ കഴിയും, ചിലപ്പോൾ കഴിയില്ല. എങ്കിലും അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വില്യത്തിൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനായിരുന്നു. കൃഷിയെ ആശ്രയിച്ചാണ് അവൻ്റെ കുടുംബം കഴിഞ്ഞിരുന്നത്. ഒരിക്കൽ ആ ഗ്രാമത്തിൽ ഒരു വലിയ പ്രശ്നം വന്നു. മഴ ശരിയായി കിട്ടുന്നില്ല, കൃഷി നശിക്കാൻ തുടങ്ങി. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണവും പതുക്കെ തീർന്നു തുടങ്ങി. ഗ്രാമത്തിലുള്ള പല കുടുംബങ്ങളും പട്ടിണിയിലായി. വില്യത്തിൻ്റെ വീട്ടിലും പണമില്ലാണ്ടായി. അവൻ തൻ്റെ പഠിത്തം നിർത്തേണ്ടി വന്നു. പഠിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള കുട്ടിയോട് ഇനി സ്കൂളിൽ വരണ്ട എന്ന് പറഞ്ഞാൽ എത്ര വിഷമം കാണും. പക്ഷേ അവൻ ഒരു കാര്യം തീരുമാനിച്ചു. സ്കൂളിൽ പോകാൻ കഴിയില്ലെങ്കിലും താൻ പഠിത്തം നിർത്തില്ല. അങ്ങനെ അവൻ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ഒരു ദിവസം ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ഒരു വലിയ കാട്ടാടിയുടെ ചിത്രമുണ്ടായിരുന്നു. കാട്ടി വീശുമ്പോൾ അതിൻ്റെ ചിറകുകൾ കിറങ്ങും, അങ്ങനെ ഊർജമുണ്ടാക്കാം. അവൻ ആ ചിത്രം വീണ്ടും വീണ്ടും നോക്കി. അപ്പോഴാണ് അവൻ്റെ മനസ്സിൽ ഒരു ആശയം വന്നത്. കാട്ടിനെ ഉപയോഗിച്ച് വെള്ളം പുറത്തെടുക്കാൻ കഴിഞ്ഞാലോ? ആ വെള്ളം വയലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാലോ? അപ്പോൾ വീണ്ടും കൃഷി ചെയ്യാൻ കഴിഞ്ഞാലോ? ആശയം നല്ലതായിരുന്നു. പക്ഷേ അവൻ്റെ കയ്യിൽ പണമൊന്നുമില്ലായിരുന്നു, പുതിയ യന്ത്രങ്ങളും ഇല്ലായിരുന്നു.

0: എങ്ങനെ കാട്ടാടി ഉണ്ടാക്കാം? അവൻ ചുറ്റും നോക്കി. പഴയ സൈക്കിളിൻ്റെയും പഴയ വയറിൻ്റെയും പഴയ യന്ത്രങ്ങളുടെയും പഴയ പ്ലാസ്റ്റിക് കഷ്ണങ്ങളുടെയും ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അവൻ പരീക്ഷിക്കാൻ തുടങ്ങി. ആദ്യം അവനെ എല്ലാവരും കളിയാക്കി. അവൻ്റെ അച്ഛനും അതുമാണ് വിശ്വസിച്ചില്ല. വില്ലത്തിന് തൻ്റെ പരീക്ഷണത്തിന് അച്ഛൻ്റെ സൈക്കിളിലെ ഒരു ഭാഗം വേണമായിരുന്നു. പക്ഷേ അവൻ്റെ അച്ഛൻ അദ്ദേഹം സമ്മതിച്ചില്ല. പക്ഷേ അവൻ തൻ്റെ ശ്രമം ഉപേക്ഷിച്ചില്ല. അവൻ അച്ഛനോട് പറഞ്ഞു, ഇത് പ്രവർത്തിച്ചാൽ നമുക്ക് വെള്ളം കിട്ടും. വെള്ളം കിട്ടിയാൽ വീണ്ടും കൃഷി ചെയ്യാം. ഒടുവിൽ അവൻ്റെ അച്ഛൻ സമ്മതിച്ചു. കാരണം അവൻ്റെ മനസ്സിലുള്ളത് വെറും ആശ്രയമല്ല, അവൻ അവൻ്റെ കുടുംബത്തെയും തൻ്റെ ഗ്രാമത്തെയും സഹായിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ വില്യം തൻ്റെ കുടുംബത്തിൻ്റെയും കൂട്ടുകാരുടെയും സഹായത്തിൽ കാട്ടാടി നിർമ്മിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കാറ്റൊന്നും ഉണ്ടായില്ല, എങ്കിലും പതുക്കെ കാറ്റ് വീശാൻ തുടങ്ങി. കാറ്റാടി പ്രവർത്തിക്കാൻ തുടങ്ങി. കാറ്റിൻ്റെ ശക്തി യന്ത്രത്തിലേക്ക് എത്തി. അതിലൂടെ വെള്ളം ഭൂമിക്കടയിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. ഉണങ്ങി നിന്ന മണ്ണിലൂടെ വെള്ളം വരാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ഗ്രാമത്തിലുള്ള എല്ലാവരും സന്തോഷിച്ചു. ഒരു കുട്ടിയുടെ മനസ്സിലുള്ള ഒരു ആശ്രയം ഒരു ഗ്രാമത്തിനെ രക്ഷിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അവന് മാന്ത്രികശക്തിയുമില്ല, അവനൊരു സൂപ്പർ ഹീറോയും അല്ലായിരുന്നു. പക്ഷേ അവൻ എല്ലായിടത്തും നോക്കി ചിന്തിച്ച് ആ ഗ്രാമം രക്ഷിച്ചു.
1: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് കാക്കനാട് പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കൂട്ടുകാരാണ്. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്. നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.

0: അതെ, മിഴികൾ കൊണ്ട് സന്ദേശകാവ്യം എഴുതിയാൽ മനസ്സിലാകണമെന്നില്ല.
1: നിങ്ങളുടെ മനോഗതം, സന്ദേശങ്ങൾ, ആശംസകൾ സുഹൃത്തുക്കളെ അറിയിക്കണമെങ്കിൽ കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് എഴുതുക. ഫോൺ ഔട്ട് ഗാനോത്സവം നിങ്ങളുടെ ആ സുഹൃത്തിന് സന്ദേശം, ആശംസകൾ എന്നിവ നേരിട്ട് വിളിച്ച് കൈമാറും. ഒപ്പം ഇഷ്ടഗാനങ്ങളും. നിങ്ങളുടെ സന്ദേശങ്ങൾ അയക്കേണ്ട വ്യക്തിയുടെ പേര്, ഫോൺ നമ്പർ, മറ്റു വിവരങ്ങൾ ഇവ POG എന്ന് ടൈപ്പ് ചെയ്ത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക. ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9447562212. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
2: ഇമെയിൽ വിലാസം: AIRFM കൊച്ചി KOCHI കൊച്ചി @gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
0: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: പറയൂ, നിങ്ങൾക്കറിയാമോ?
4: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
3: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446 45 58 88 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക.
4: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ, എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.
5: എൻ്റെ

ചില്ലുജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
0: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ചങ്ങമ്പുഴ വായനശാല അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ. ഇന്ത്യൻ കൗൺസിൽ ഫോർ

0: സോഷ്യൽ സയൻസ് റിസർച്ചും ഷഡ്കാല ഗോവിന്ദമാരാർ കലാസമിതി രാമമംഗലവും സംഘടിപ്പിക്കുന്ന മോഹിനിയാട്ടം ശില്പശാല രാമമംഗലം ഷഡ്കാല ഗോവിന്ദമാരാർ കലാസമിതിയിൽ. തൃക്കാക്കര കഥകളി സദസ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കഥകളി പ്രഹ്ലാദചരിതം ഇന്ന് വൈകിട്ട് 5 മണിക്ക് കാക്കനാട് ഓണം പാർക്കിൽ. കലൂർ കണ്ണൻ നായർ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 4 മണിക്ക് ആർക്കും പാടാം. 6 മണിക്ക് കൈകൊട്ടിക്കളി. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023 അല്ലെങ്കിൽ 0484-242-543.
0: സമയം 11 മണി കഴിഞ്ഞ് 8 സെക്കൻഡ്.
3: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 4,900 കോടി രൂപ മുതൽ മുടക്കുള്ള ചെന്നൈ മെട്രോ റെയിൽ പദ്ധതി മോദി നാടിന് സമർപ്പിക്കും. സൌദി അറേബ്യയിലെ റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ തുടർച്ചയായുണ്ടാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചു. ആക്രമണങ്ങളിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ വിദേശകാര്യ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. തൃശൂർ നാട്ടിക ടോൾ പ്ലാസയിൽ വീണ്ടും ടോൾ പിരിവ് നിർത്തിവച്ചു. വിദഗ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിക്കും വരെ ടോൾ പാടില്ലെന്ന് ദേശീയപാതാ അതോറിറ്റി അറിയിച്ചു. ദക്ഷിണ മൂകാംബികയായി അറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് ശ്രീ സരസ്വതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം. ക്ഷേത്രത്തിൽ വിപുലമായ കലോപാസനകളാണ് ആരംഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് ചാത്തമംഗലം കെട്ടാങ്ങലിൽ NDPS വിഭാഗത്തിൽപ്പെട്ട 11.9 ഗ്രാം MDMA രണ്ടുപേർ കുന്നമംഗലം പോലീസ് പിടിയിൽ. MDMA കടത്തിക്കൊണ്ടുവരുവാൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. പത്തനംതിട്ട അടൂരിൽ DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. 7 കുളത്തുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിലിനും CPIM അടൂർ ഏരിയ സെക്രട്ടറി മനോജിനും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് ബേപ്പൂർ ഹാർബറിൽ മത്സ്യബന്ധന ബോട്ടിന്റെ സ്റ്റോർ റൂമിൽ ബോധരഹിതരായ രണ്ടാമത്തെയാളും മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശി സച്ചിൻ ദാസാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-നാണ് മത്സരം.
3: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:02:37. പ്രിയ ശ്രോതാക്കളെ, പഴയ ചലച്ചിത്ര ഗാനങ്ങളുമായി സ്മൃതിരാഗം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം സ്മൃതിരാഗത്തിലേക്ക്.

ഓളവും തീരവും എന്ന ചിത്രത്തിൽ യേശുദാസ്, മച്ചാട്ട് വാസന്തി എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. പി ഭാസ്കരൻ്റെ വരികൾ, എം എസ് ബാബുരാജിൻ്റെ ഈണം. സ്മൃതിരാഗത്തിലെ അടുത്ത ഗാനം പി ലീല പാടിയത്. ചിത്രം വാഴ്വേമായം. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ.

ജി ദേവരാജൻ്റെ സംഗീതത്തിൽ പി സുശീല പാടിയ ഗാനം ചിത്രം ദത്തുപുത്രൻ. ഗാനരചന വയലാർ രാമവർമ്മ.

സമയം 11 മണി കഴിഞ്ഞ് 16:47. പഴയ ചലച്ചിത്ര ഗാനങ്ങളുമായി സ്മൃതിരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പി ഭാസ്കരൻ്റെ വരികൾ കെ രാഘവൻ ചിട്ടപ്പെടുത്തി എസ് ജാനകി, രേണുക എന്നിവർ പാടിയത് ചിത്രം തുറക്കാത്ത വാതിൽ.

പി മാധുരി അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ പാടിയ ഗാനം. ഗാനശില്പികൾ വയലാർ രാമവർമ്മ, ജി ദേവരാജൻ.

സ്മൃതിരാഗത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പേൾ വ്യൂ എന്ന പടത്തിൽ യേശുദാസ്, പി മാധുരി എന്നിവർ പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ സ്മൃതിരാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി കൊച്ചി FM 102.3, സമയം 11:30:08. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എന്തിരൻ എന്ന പടത്തിൽ ജാവേദ് അലി, ചിന്മയി എന്നിവർ പാടിയത്. പാ വിജയുടെ വരികൾ, AR റഹ്മാന്റെ സംഗീതം.

അടുത്ത ഗാനം സിംഗം എന്ന പടത്തിൽ ബാബ സെഹ്ഗൽ, പ്രിയദർശിനി എന്നിവർ പാടിയത്. വരികൾ എഴുതിയത് വിവേക, സംഗീതം ദേവിശ്രീ പ്രസാദ്. Everybody

കാർത്തിക്, സുനിത സാരഥി എന്നിവർ പയ്യ എന്ന ചിത്രത്തിൽ പാടിയ ഗാനം അടുത്തത്. നാമുത്തുകുമാറിന്റെ വരികൾ, ചിട്ടപ്പെടുത്തിയത് യുവൻ ശങ്കർ രാജ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം വിണ്ണയ്ത്താണ്ടി വരുവായ എന്ന പടത്തിൽ നരേഷ് അയ്യർ പാടിയത്. ഗാനരചന താമരൈ, സംഗീതം AR റഹ്മാൻ.

മൈന എന്ന ചിത്രത്തിലെ ഒരു ഗാനം ഇപ്പോൾ കേൾക്കാം. നരേഷ് അയ്യർ, സാധന സർഗം എന്നിവർ പാടിയത്. രചന യുഗഭാരതി, സംഗീതം ഡി ഇമ്മാൻ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. രാവണൻ എന്ന പടത്തിൽ ശങ്കർ മഹാദേവൻ, അനുരാധ ശ്രീറാം എന്നിവർ പാടിയത്. വൈരമുത്തുവിന്റെ വരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം.

0: ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3, സമയം 12 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് ചെന്നൈയിലെത്തി. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, മന്ത്രിസഭാംഗങ്ങൾ തുടങ്ങിയവർ പ്രധാനമന്ത്രിക്ക് വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. ഡൽഹിയിൽ കരുതൽ തടങ്കലിലായ CJP പ്രവർത്തകർ അഭിജിത് ദീപ്കെ, അശുതോഷ് രംഗ, സൌരവ് ദാസ് എന്നിവരെ വിട്ടയച്ചു. ന്യൂഡൽഹിയിലെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ശബരിമലയിൽ അരവണക്ഷാമത്തിന് സാധ്യതയുണ്ടെന്ന മാധ്യമ വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഉണക്കലരി ഉൾപ്പെടെ ആവശ്യമായ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ബോർഡ് അറിയിച്ചു. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപശി ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ധ്വജാരോഹണം നടത്തിയതോടെയാണ് ഈ വർഷത്തെ ഉത്സവത്തിന് തുടക്കമായത്. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. രാത്രി 8 വരെ പള്ളിച്ചൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം റോഡിലാണ് നിയന്ത്രണം. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ അർദ്ധരാത്രി അമിത വേഗതയിൽ യുവാവ് ഓടിച്ച ആഡംബര കാറിടിച്ച 3 പേർ മരിച്ചു. വയനാട് സ്വദേശിനി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൗത്ത് കർണാടക സുള്ളിയ സ്വദേശി ഇയാസ് എന്നിവരാണ് മരിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പും റോഷി സ്പെഷ്യൽ സ്കൂളും സംഘടിപ്പിച്ച കോഴിക്കോട് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം സമാപിച്ചു. 42 പോയിന്റോടെ ശാന്തി സദൻ പുറക്കാടിന് ഓവറോൾ കിരീടം ലഭിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിലെ 2 ഹോം മത്സരത്തിൽ ഇന്ന് മലപ്പുറം FC തിരുവനന്തപുരം കൊമ്പൻസിനെ നേരിടും. വൈകിട്ട് 7:30 തിരുവനന്തപുരത്താണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. മൂഡ് സ്വിങ്ങിന്റെ കാരണങ്ങളും പരിഹാരങ്ങളും നിതിൻ AF സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.
2: क्या आपको किसी सरकारी विभाग से जुड़ी कोई शिकायत दर्ज करनी है?
3: तो आपकी सहायता करेगी भारत सरकार के प्रशासनिक सुधार और लोक शिकायत विभाग के CP ग्राम्स पोर्टल पर समाधान दीदी.
2: समाधान दीदी 22 भारतीय भाषाओं में आपकी बात सुनती और समझती है. आपको बस अपनी शिकायत को बोलना है. समाधान दीदी की AI तकनीक आपकी शिकायत को सीधे सही मंत्रालय तक पहुँचाती है.
3: आज ही www.pjportal.gov.in पर जाएं और अपनी शिकायत दर्ज करें.
2: सारी शिकायतों का समाधान CP ग्राम्स की समाधान दीदी.
4: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഓർമ്മ ചിന്ത്. 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, പാട്ടിൻ്റെ നാട്ടുവഴി, പാതാളം അവസാന ഭാഗം. 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ, വാട്സാപ്പ്.

0: സന്ദേശഗാന പരിപാടി 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോൺ ഇൻ പരിപാടി. ഇതിൽ വിവേകവാണി, ദീപസ്തംഭം, മഹാശ്ചര്യം തുടങ്ങിയവ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, ശാസ്ത്രീയ കൃഷിരീതിയിലെ വിജയം, യുവകർഷകൻ ഷമീർ പങ്കെടുക്കുന്നു. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 മുതൽ 9 മണിവരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. റാഗിംഗ് നിയമനിർമ്മാണം കൊണ്ട് മാത്രം തടയാനാകുമോ? 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത്.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: 8:00 ആകാശവാണി FM വാർത്തകൾ. ഇംഗ്ലീഷ് മാറ്റേഴ്സ്, എട്ടഞ്ചിനി വാണി, ശില്പി ഷാജി ജോസുമായി അഭിമുഖം ആദ്യ ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. ഫ്രാൻസിസ് നൊറോണയെ എഴുതിയ അശരണരുടെ സുവിശേഷം. 8:50 മഹിതം മലയാളം. FM ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 അഭിപ്രായ വേദി. 9:30 നിയമവേദി. പരാതികൾക്കു മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജുഷ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. അറിയിപ്പ് കഴിഞ്ഞു.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പി മായ, ഗണേഷ് സുന്ദരം എന്നിവർ പാടിയത്. ഗാനരചന ശിവശങ്കരൻ പാണ്ടിക്കാട്, സംഗീതം ജോൺ തോമസ്.

ലളിതഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഗണേഷ് സുന്ദരം പാടിയത്, രചന ഗിരീഷ് കുമാർ ശ്രീലകം, സംഗീതം രാജു രാജൻ.

0: ശോ, ഈ റേഡിയോയുടെ ചാർജ് തീർന്നു എന്നാ തോന്നുന്നേ. പോയി വരുമ്പോ രണ്ട് ബാറ്ററിയും കൂടെ വാങ്ങിയിട്ട് വരണേ.
1: ഇനി ബാറ്ററി ഒന്നും വേണ്ടേ, നിനക്ക് സുഖമായിട്ട് മൊബൈലിൽ കേൾക്കാലോ. പ്രസാർ ഭാരതിയുടെ പുതിയ വേവ്സ് ആപ്പ് ഇല്ലേ?
0: വേവ്സ് ആപ്പോ?
1: അതെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ പോയി വേവ്സ് എന്ന് സെർച്ച് ചെയ്യ്. WAVES. ഈ വേവ്സ് ആപ്പിൽ രാജ്യത്തെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഇന്റർനെറ്റ് വഴി നല്ല HD ക്ലാരിറ്റിയിൽ കേൾക്കാന്നേ.
0: ആണോ? എന്നാ ഞാൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ.
1: മാത്രമല്ല, നമ്മൾ പണ്ട് കണ്ടിരുന്ന ദൂരദർശൻ സീരിയലുകളില്ലേ, ഹം ലോഗ്, സർക്കസ്, ഫൗജി, അലിഫ് ലൈല, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മൊബൈലിൽ ഇനി ആകാശവാണിയും കേട്ടു തുടങ്ങൂ. വേവ്സ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.

ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോൺ ഇൻ പരിപാടി. ഇതിൽ വിവേകവാണി, ദീപസ്തംഭം, മഹാശ്ചര്യം, ഗാനങ്ങൾ തുടങ്ങിയവ ഇന്ന് വൈകിട്ട് 5 മണിക്ക്. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം, ശാസ്ത്രീയ കൃഷിരീതിയിലെ വിജയം. യുവകർഷകൻ ഷമീർ പങ്കെടുക്കുന്നു വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ. ഇന്ന് രാത്രി 8:05 യുവവാണി, ശില്പി ഷാജി ജോസുമായി അഭിമുഖം ആദ്യ ഭാഗം കേൾക്കുക. യുവവാണി ഇന്ന് രാത്രി.

0: 8:05. സമയം 12:25. ഇപ്പോൾ സേവന വാർത്തകൾ. മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം അഖില കേരളാടിസ്ഥാനത്തിൽ KP രാമൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്കായുള്ള കവിതാലാപന മത്സരം നടത്തുന്നു. അടുത്ത മാസം 1-ന് മത്സരം. 1-ഉം 2-ഉം 3-ഉം സ്ഥാനം നേടുന്നവർക്ക് ട്രോഫിക്ക് പുറമെ ക്യാഷ് അവാർഡും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 94-47-11-06-45. ഫോൺ നമ്പർ ആവർത്തിക്കാം: 94-47-11-06-45.
1: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക, യാത്രക്കിടെ TC ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും OTP, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചു വിടുക.
2: RBI പറയുന്നു, OTP അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.
0: പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് താത്കാലിക അടിസ്ഥാനത്തിൽ പ്രൈമറി ടീച്ചർ, കൌൺസലർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നിവരുടെ പാനൽ തയ്യാറാക്കുന്നതിലേക്കായി ഈ മാസം 16-ന് രാവിലെ 10 മണിക്ക് അഭിമുഖം നടത്തും. യോഗ്യതാ ഇന്റർവ്യൂ ഷെഡ്യൂൾ, ബയോഡാറ്റ ഫോം എന്നിവയ്ക്ക് www.painav.kvs.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 04-862-23-22-05 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 04-862-23-22-05.
3: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
4: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
5: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: ഇടുക്കി ജില്ലയിലെ 9 ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിൽ കരാറടിസ്ഥാനത്തിൽ വിമൻ കാറ്റിൽ കെയർ വർക്കർമാരെ നിയമിക്കുന്നു. അതത് ബ്ലോക്ക് ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ നിന്നുള്ള 18-45 പ്രായമുള്ള 10-ാം ക്ലാസ് വിജയിച്ച വനിതകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭലഷണീയം. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ വെച്ച് ഈ മാസം 17-ന് രാവിലെ 11 മണിക്ക് അഭിമുഖം നടത്തും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 13. കൂടുതൽ വിവരങ്ങൾക്ക് 04-862-22-20-99 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 04-862-22-20-99.
6: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: പട്ടികജാതി വികസന വകുപ്പിന്റെ 2026-27 വർഷത്തെ പഠനമുറി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവസരം. ആവശ്യമായ രേഖകൾ സഹിതം മണ്ണാർക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 19. കൂടുതൽ വിവരങ്ങൾക്ക് 85 47 63 01 25 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 85 47 63 01 25. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സമയം 12:29:49. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിലെത്തി. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. 9 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. പെൺകുട്ടികളെ ആദരിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാനും ആവശ്യപ്പെട്ട് ഇന്ന് പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാശിയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. രാവിലെ ചെന്നൈയിലെത്തിയ പ്രധാനമന്ത്രിയെ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയും മന്ത്രിസഭാംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് റോഡ് ഷോയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി പോരൂർ മുതൽ പൂനമല്ലി വരെയുള്ള മെട്രോ റെയിൽ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച 5 റെയിൽവേ സ്റ്റേഷനുകളുടെ സമർപ്പണവും വിവിധ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ശ്രീ മോദി നിർവഹിക്കും. IIT മദ്രാസിലെ സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്ററും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിളിന്റെ 94th പതിപ്പ് വാരാണസിയിൽ നടന്നു. സമ്പൂർണാനന്ദ് സംസ്കൃത സർവകലാശാലയിലെ നമോഘട്ട് മുതൽ ദീക്ഷാ മണ്ഡപ് വരെയായിരുന്നു റാലി. വികസിത ഭാരതത്തിനായുള്ള നശാമുക്ത് യുവ എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ സംരംഭം. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് രാജ്യത്തെ 100 പ്രധാന കാർഷിക ജില്ലകളിൽ പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചാണ് ഒരു റിപ്പോർട്ട്.
1: വനിതാ ശാക്തീകരണം ലക്ഷ്യമാക്കിയുള്ള രാജ്യത്തെ സുപ്രധാന നടപടികളിൽ ഒന്നായിട്ടാണ് മുത്തലാഖ് നിരോധനത്തെ കണക്കാക്കുന്നത്. രാജ്യത്ത് മുത്തലാഖ് സമ്പ്രദായം നിരോധിച്ചതും അത് ക്രിമിനൽ കുറ്റമാക്കിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിയമ പരിഷ്കാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. 2017 മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടതിന് പിന്നാലെ 2019 ജൂലൈ 30 പാർലമെന്റ് മുത്തലാഖ് നിരോധന ബിൽ പാസാക്കുകയും 2019 ഓഗസ്റ്റ് 1 മുതൽ ഇത് നിയമമായി നിലവിൽ വരികയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം. മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത്, നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ തിരഞ്ഞെടുത്ത 200 സ്ഥാപനങ്ങളിലും ഗ്രാമങ്ങളിലുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. നശാമുക്ത് യുവ അഭിയാന്റെ വിജയകരമായ 1-ാം മാസത്തിനുശേഷം 2-ാം മാസത്തിൽ ഫിറ്റ് യൂത്ത്, ആസക്തിരഹിത യുവത്വം എന്ന പ്രമേയത്തിൽ ശാരീരിക ക്ഷമതയിലും കായിക വിനോദത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സൌദി അറേബ്യയിലെ റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നലെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയതിനൊപ്പം പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സാധാരണക്കാർക്കും അവർ ആശ്രയിക്കുന്ന അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ തികച്ചും അസ്വീകാര്യമാണെന്നും അവ ഉടൻ അവസാനിപ്പിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. റിയാദിൽ വിമാനത്താവളത്തിനു നേരെ ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. സഭ 9 ദിവസമായിരിക്കും സമ്മേളിക്കുക. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29 സമ്മേളനം അവസാനിക്കും. ഇന്ന് പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം. പെൺകുട്ടികളെ ആദരിക്കുന്നതിനും അവരുടെ ശബ്ദത്തിനും പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരുന്നതിനുമാണ് ഒക്ടോബർ 11 പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത്. ബാലവിവാഹം അവസാനിപ്പിക്കുക, പെൺകുട്ടികളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ വാർത്തകൾ

0: ആകാശവാണിയിൽ നിന്ന്
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 9 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് രാജ്യത്തുടനീളം തുടക്കം. നവരാത്രി നാളുകളിൽ ദുർഗാദേവിയുടെ 9 വ്യത്യസ്ത ഭാവങ്ങളെയാണ് ഭക്തർ ആരാധിക്കുന്നത്. കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നവരാത്രി ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്ര നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിച്ചു. സംയുക്ത സേനയുടെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷമാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. നവരാത്രി പൂജ കഴിഞ്ഞ് ഈ മാസം 23-ന് വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളിത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. ദക്ഷിണ മൂകാംബികയായി അറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിജയദശമി ദിനത്തിൽ പുലർച്ചെ പൂജയെടുപ്പും തുടർന്ന് വിദ്യാരംഭവും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: അക്ഷരത്തിന്റെയും കലോപാസനയുടെയും കേന്ദ്രമായ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന് തുടക്കമായി. ഈ മാസം 21 വരെ നീളുന്ന ഉത്സവനാളുകളിൽ 3000-ൽ കലാകാരന്മാരാണ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത്. കലാമണ്ഡപത്തിൽ തുടർച്ചയായി വിവിധ കലാപരിപാടികളാണ് അരങ്ങേറുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് 18-ാം തീയതി വൈകിട്ട് 6:30 ഗ്രന്ഥമെഴുന്നള്ളത്തും പൂജവെപ്പും നടക്കും. തുടർന്ന് 19 ദുർഗാഷ്ടമിയും 20 മഹാനവമി ദർശനവും മൂകാംബിക സംഗീതോത്സവവും നടക്കും.
0: കോഴിക്കോട് കേസരി ഭവനിൽ 10 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി സർഗോത്സവം കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പി രവീന്ദ്രൻ ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 16 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. തുലാമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ അരവണക്ഷാമത്തിന് സാധ്യതയെന്ന മാധ്യമ വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഉണക്കലരി ഉൾപ്പെടെ അരവണ നിർമ്മാണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ മാസം 13 തന്നെ അരവണ നിർമ്മാണം ആരംഭിക്കുമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ കുന്ദമംഗലം മണ്ഡലത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള ഹെൽത്തി കുന്ദമംഗലം പദ്ധതിക്ക് തുടക്കമായി. കുന്ദമംഗലത്തിന്റെ സമഗ്ര പുരോഗതിയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കുന്ദമംഗലം മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളെയും ഏകോപിപ്പിച്ച് ജനങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ശുചിത്വം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകൾ മുൻനിർത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഭിന്നശേഷി ക്ഷേമം, മുതിർന്ന പൌരന്മാരുടെ സുരക്ഷ, ജീവിതശൈലി രോഗപ്രതിരോധം, ശുചിത്വം എന്നിവയിൽ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഇടപെടലുകളാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി പ്രത്യേക പരിശീലനം ലഭിച്ച NSS വിദ്യാർത്ഥികൾ വഴി സോഫ്റ്റ്വെയർ മുഖേന വാർഡ് തലത്തിൽ വിവരശേഖരണം നടത്തി ഡിജിറ്റൽ ഡാഷ്ബോർഡ് തയ്യാറാക്കുകയും കുന്ദമംഗലത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിച്ചുള്ള കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യും.
0: ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാശിയെ നേരിടും. വൈകിട്ട് 5 പൂനെയിലാണ് മത്സരം. രാത്രി 7:30 ഗോവയിൽ നടക്കുന്ന മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇൻഡോറിൽ നടക്കും. രാത്രി 7 മത്സരം. എറണാകുളം നെടുമ്പാശ്ശേരിയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് 3 മരിച്ചു. ഇന്ന് പുലർച്ചെ 2 ഉണ്ടായ അപകടത്തിൽ വയനാട് സ്വദേശിനി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൌത്ത് കർണാടക സുള്ള്യ സ്വദേശി ഇയാസ് എന്നിവരാണ് മരിച്ചത്. ഡ്രൈവർ സുഹേൽ സജീവ് മദ്യപിച്ചിരുന്നതായി ആലുവ DYSP പറഞ്ഞു. നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തു. പ്രതിയെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശി ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 18 നടക്കുന്ന വലിയ കാണിക്കും 19 നടക്കുന്ന പള്ളിവേട്ടയ്ക്കും ശേഷം ഈ മാസം 20 ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറോട്ടോടുകൂടി ഉത്സവം സമാപിക്കും. ഈ മാസം 26 മുതൽ നവംബർ 2 വരെ നടക്കുന്ന പരുമല പെരുന്നാളുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ മന്ത്രി PC വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ വിലയിരുത്തി. പരുമലപ്പള്ളി സെമിനാരി ഹാളിൽ ചേർന്ന യോഗത്തിൽ തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഏകദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിലെത്തി. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. 9 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. പെൺകുട്ടികളെ ആദരിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാനും ആവശ്യപ്പെട്ട് ഇന്ന് പെൺകുട്ടികൾക്കായുള്ള

0: അന്താരാഷ്ട്ര ദിനം. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാശിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: മൂഡ് സ്വിംഗിന്റെ കാരണങ്ങളും പരിഹാരങ്ങളും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ എ എഫ് സംസാരിക്കുന്നു.
3: ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു റിലേറ്റീവ്ലി കൂടുതൽ ടൈം എൻഡ്യൂറിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു വൈകാരിക അവസ്ഥയാണ് ആക്ച്വലി മൂഡ് എന്ന് പറയുന്നത്. ഈ മൂഡ് സ്വിങ്സ് എന്താണെന്ന് വെച്ചാല് പെട്ടെന്നുള്ളൊരു ഷിഫ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ആണ് മൂഡ് സ്വിംഗ് എന്ന് നമ്മൾ പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതായത് ഹാപ്പിയിൽ നിന്ന് പെട്ടെന്ന് ഇറിറ്റബിൾ ആവുക, കാമിൽ നിന്ന് ആങ്ഷ്യസിലേക്ക് ആവുക, അല്ലെങ്കിൽ എനർജറ്റിക്കിൽ നിന്ന് ഡൗൺ ആവുക. ഇങ്ങനെ പ്രത്യേകിച്ച് എക്സ്റ്റേണലായിട്ടോ അല്ലെങ്കിൽ ഇന്റേണലായിട്ടോ ഉള്ള റീസൺ ഒന്നും ഇല്ലാതെ ഉണ്ടാകുന്ന സഡൻ ചേഞ്ചിനെയാണ് മൂഡ് സ്വിങ്സ് എന്ന് സാധാരണ പറയുന്നത്. ഇപ്പം മൂഡ് സ്വിങ്സ് നമ്മുടെ നാട്ടിൽ കൂടുതലും ആൾക്കാർ പറയുന്നത് നോർമൽ മൂഡിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരവസ്ഥയാണ്. യഥാർത്ഥത്തിൽ നോർമലിൽ നിന്ന് മുകളിലേക്കും താഴേക്കും വൈകാരിക സ്ഥിതി ചേഞ്ച് ചെയ്യുന്നതിനാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. സാധാരണ ആൾക്കാരുടെ മനസ്സിലൊക്കെ തന്നെ ഈ വൈകാരിക സ്ഥിതി ഒരു ആവറേജ് ലെവലിലായിരിക്കും ഉണ്ടാവുക. ഒരു എക്സ്റ്റേണലായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഇവന്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സന്തോഷിക്കും, അതേസമയം ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമിക്കും. പക്ഷെ അതേസമയം മൂഡ് ലോ ആണെങ്കിൽ, അതായത് നോർമൽ മൂഡിൽ നിന്ന് താഴേക്ക് വരികയാണെങ്കിലാണ് നമ്മൾ സാധാരണ ഡിപ്രസീവ് അവസ്ഥയിലേക്ക് എത്തുന്നത്. മുകളിലേക്ക് പോവുകയാണെങ്കിലാണ് ഒരു മാനിക് സ്റ്റേറ്റിലേക്ക് വരുന്നത്. ഇതിനിടയിലുള്ള ഒരു ചേഞ്ച് ആണ്, ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ സ്വിങ് ചെയ്യുന്നതിനാണ് ആക്ച്വലി മൂഡ് സ്വിങ്സ് എന്ന് പൊതുവിൽ വിലയിരുത്തി വരുന്നത്. അപ്പോൾ ഈ മൂഡ് സ്വിങ്സിനുണ്ടാകുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രധാനമായും മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നത് അവരുടെ ഒരു ആങ്കർ ഇഷ്യൂസ് ആയിട്ടാണ് പൊതുവിൽ കാണുന്നത്. പ്രത്യേകിച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഇടയിൽ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഈ മൂഡ് സ്വിങ് കാരണം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ മൂഡ് സ്വിങ്സ് ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ മൂഡ് പ്രത്യേകിച്ച് ഡിപ്രസീവ് അവസ്ഥയിലേക്കാണ്, അല്ലെങ്കിൽ മൂഡ് നോർമലിൽ നിന്ന് താഴേക്കായിട്ടാണ് വരുന്നതെങ്കിൽ അവരിൽ കൂടുതലായിട്ടും സാഡ്നെസ് അല്ലെങ്കിൽ ഒരു ഹോപ്ലെസ്നെസ് ഒക്കെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ലൈഫ് കുറെ കൂടെ സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഇത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രിഗറുകളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ആക്ച്വലി മൂഡ് സ്വിങ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രിഗേഴ്സ് കൊണ്ടും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരാം. അപ്പോൾ പ്രധാനമായിട്ടും മൂഡ് സ്വിങ് ഉള്ള ഒരാൾ ആദ്യം വിലയിരുത്തേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ആർക്കെങ്കിലും മൂഡ് സ്വിങ്സ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യം എക്സ്റ്റേണലായിട്ടുള്ള എന്തെങ്കിലും ട്രിഗേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് സൈക്കോസോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്ട്രെസ്സേഴ്സ് നിങ്ങളുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ വിലയിരുത്തുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും വെറുതെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വാണ്ടർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന റാൻഡം ആയിട്ടുള്ള തോട്ട്സ് എന്തൊക്കെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കൂടുതലും നമ്മുടെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ മനസ്സ് കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ മനസ്സ് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതൊക്കെ തന്നെ മാനേജ് ചെയ്യേണ്ടുന്നത് മൂഡ് സ്വിങ് മാനേജ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സൈക്കോ സോഷ്യൽ സ്ട്രെസ്സും ആവാം, അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രിഗേഴ്സ് ആകും. ഈ ആങ്കർ ഇഷ്യൂസ് തന്നെയാണ് ഒരു പരിധിവരെ കൂടുതലായിട്ടും കാണുന്നത്. അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന ക്രൈയിങ് സ്പെൽസ് എന്ന് പറയും, പെട്ടെന്ന് കരയുക, അങ്ങനത്തെ സാഹചര്യങ്ങളും ഈ മൂഡ് സ്വിങ്സിൽ ധാരാളമായി കാണാറുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നോർമലി ഫങ്ഷനിങ് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും പല രീതിയിലുള്ള മൂഡ് സ്വിങ്സ് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റോണിക് സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ ഒരു ഇമോഷണലി ബ്ലെൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിൽ പോകാൻ വേണ്ടിയിട്ടല്ല ആക്ച്വലി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓരോ സാഹചര്യത്തിലും നമുക്ക് സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കണം, വിഷമിക്കേണ്ട സമയത്ത് വിഷമിക്കണം. അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സും, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് റെസ്പോണ്ട് ചെയ്യുന്ന രീതികളെയൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നോർമൽ ആയിട്ടുള്ള മൂഡ് സ്വിങ്ങുകളും ഉണ്ട്, അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മൂഡ് സ്വിങ്ങുകളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയം നോർമൽ മൂഡ് സ്വിങ്സുകളൊക്കെ തന്നെ നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ ഒന്നും ബാധിക്കാറില്ല, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പുകളെ ബാധിക്കാറില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആങ്കർ ഇഷ്യൂ അത്തരത്തിലൊന്നും വരാറില്ല. അതേസമയം പ്രോബ്ലം

0: ആയിട്ടുള്ള മൂഡ് സ്വിങ്ങുകൾ എന്ന് പറയുന്നത് വളരെ ഫ്രീക്വന്റ് ആയിട്ടും വളരെ ഇന്റൻസ് ആയിട്ടും സംഭവിക്കുന്ന മൂഡ് സ്വിങ്ങുകളാണ്. അത് കൂടുതലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇവന്റുകളൊന്നും ഉണ്ടാവില്ല, ഒരു കാരണവും ഇല്ലാതെ ആയിരിക്കാം കൂടുതലും മൂഡ് സ്വിങ്സുകൾ ഉണ്ടാവുന്നത്. അങ്ങനത്തെ കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ സീക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് കൂടുതലായിട്ടുള്ള ഹിസ്റ്ററി ടേക്കിംഗ് വഴിയും അല്ലെങ്കിൽ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനും വഴിയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിലൂടെയാണ് ആക്ച്വലി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മൂഡ് സ്വിങ്ങിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കഴിയുക. അതിനകത്ത് പല ഫാക്ടേഴ്സും ഉണ്ടാവാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ജനറലി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ഒക്കെയാണ്. പല ആൾക്കാരിലും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്ലീപ്പിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊരു ഹൈജീൻ ഇല്ലാതെയാണ് പലരും കാണുന്നത്. ചിലർക്ക് ഉറക്കക്കുറവ് ഉണ്ടാവുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലർ അവരുടെ ജീവിതത്തിന്റെ ഒരു റൂട്ടീന്റെ ഭാഗമായിട്ട് ഉറക്കത്തിന്റെ ഒരു സ്ലീപ്പ് സൈക്കിളൊക്കെ മാറിയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടുന്നത് നമ്മുടെ ഉറക്കം ശരിയാക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങി ഒരേ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ അത് നമ്മുടെ മൂഡ് കുറെ കൂടെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഉറക്കക്കുറവുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പകൽ സമയത്ത് കഴിവതും ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉറക്കക്കുറവുള്ളവർ വൈകുന്നേരം 6 മണിക്ക് ശേഷം ടീ കോഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഡിന്നറ് 7 മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 8 മണിക്ക് ശേഷം സ്ക്രീനിലേക്ക് നോക്കുന്ന ആക്ടിവിറ്റികളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക, അതായത് മൊബൈലോ ടിവിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. 9 മണിക്ക് ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഉറക്കക്കുറവുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഉറക്കം വരാതെ നിങ്ങൾ ബെഡിൽ പോയി കിടക്കരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഉറക്കം വരാതെ നമ്മൾ പോയി കിടന്നു കഴിഞ്ഞാൽ മറിഞ്ഞും തിരിഞ്ഞും കിടക്കും, ഉറക്കം വരില്ല, ഉറക്കം വരുന്നില്ലല്ലോ എന്നുള്ള ഒരു ആങ്സൈറ്റി കാരണം തന്നെ ഉറക്കം വരുന്നത് വീണ്ടും തടസ്സമാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇരുന്ന് ഉറക്കം വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ബെഡിൽ കിടക്കാവൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഉറക്കത്തിന്റെ ഒരു ടെൻഡൻസി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ബെഡിൽ കിടക്കേണ്ടുന്നത്. അതുപോലെ ഉറക്കത്തിൽ ഇടയ്ക്ക് ഞെട്ടി ഉണരുന്ന ഒരു രീതിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് കൂടുതലും പകൽ സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്ന എന്തെങ്കിലും സ്ട്രെസ്സറോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കൺസേൺഡ് ആയിട്ടുള്ള ഇഷ്യൂസോ എന്തെങ്കിലും ഓൾറെഡി ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പൊ അതിന് ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന ആ ഒരു പാറ്റേണും ആ ഒരു രീതിയും നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃത്യസമയത്ത് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ശരീരത്തിൽ ധാരാളം ഹോർമോണുകൾ എൻസൈമുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം ടൈം ടു ടൈം നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഒരു 8:30 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയ്ക്കൊരു 1:00-2:00 ഇടയ്ക്ക് ലഞ്ച് കഴിക്കുക, രാത്രി ഒരു 7:30 ഡിന്നർ കഴിക്കുക. ഇതൊരു ഫിക്സഡ് ആയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതൊരു പരിധിവരെ നിങ്ങളുടെ മൂഡ് നോർമലൈസ് ചെയ്യുന്നതിന് സഹായിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമം എക്സർസൈസ് വലിയ രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. അത് ഒരു ടൈം ഫിക്സ് ചെയ്തതിന് ശേഷം ആ സമയത്ത് എല്ലാ ദിവസവും നമ്മൾ കൃത്യമായി എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് ലൈഫ് കുറെ കൂടെ സ്ട്രോങ് ആയിട്ട് കറേജിയസ് ആയിട്ട് ഫേസ് ചെയ്യുന്നതിനും ലൈഫിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ സ്ട്രെസ്സസിനെയൊക്കെ കുറെ കൂടെ ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നതിനും സഹായിക്കും എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ പല രീതിയിലുള്ള ഡിപ്രസീവ് അതായത് മൂഡ് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഡിപ്രസീവ് ഡിസോർഡർ ആവാം, ബൈപോളർ ഡിസോർഡർ ആവാം, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ളവരിലൊക്കെ തന്നെ വലിയ രീതിയിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ മൂഡ് കൂടുതലും സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക എന്നുള്ളത് അതായത് ഒരു നോർമൽ ലെവലിൽ നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. അതിനുവേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം, അതുപോലെ തന്നെ എക്സർസൈസ്, ഫുഡിന്റെ സമയങ്ങളെല്ലാം ക്രമീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമുക്ക് ലൈഫിനെ കുറിച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ റിയാലിറ്റിയിൽ നിന്ന് ഒരുപാട് അകലെയാണെങ്കിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഡിഫറൻസ് ആണ് ഉള്ളതെങ്കിൽ ആ ഒരു ഡിഫറൻസ് വലിയ രീതിയിലുള്ള ഫ്രസ്ട്രേഷൻ ആയിട്ട് നമ്മുടെ ലൈഫിൽ നിലനിൽക്കാനും ലൈഫ് ഒരു ഫുൾഫിൽഡും സാറ്റിസ്ഫൈഡും അല്ലാത്ത അവസ്ഥയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓവർ ദ ടൈം നമ്മുടെ ഉള്ളിലൊരു മൂഡ് സ്വിങ്സിന് കാരണമാകുന്നതായിട്ട് പലപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ് എന്നുള്ള വസ്തുത നമ്മളെപ്പോഴും ഓർത്തിരിക്കുക.
1: മൂഡ് സ്വിങ്ങിന്റെ കാരണങ്ങളും പരിഹാരങ്ങളും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ AF സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സൌദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാർഷിക മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന് നാളെ തുടക്കം. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തി നിർഭരമായ തുടക്കം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടനശേഷം പ്രധാനമന്ത്രി മെട്രോയിൽ യാത്ര ചെയ്തു. വിവിധ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ല്യൂബോയിൽ ബേസ് സ്റ്റോക്ക് പദ്ധതിക്ക് തറക്കല്ലിടുന്ന അദ്ദേഹം IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും സന്ദർശിക്കും. അഭിജിത് ദീപ്കെ ഉൾപ്പെടെ കരുതൽ തടങ്കലിലായിരുന്ന CJP നേതാക്കളെ ഡൽഹിയിൽ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി വിട്ടയച്ചു. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ അഭിജിത് ദീപ്കെ, അശുതോഷ് രംഗ, സൌരഭ് ദാസ് എന്നിവരെ ഉപാധികളോടെ വിട്ടയക്കുകയായിരുന്നു. അതേസമയം അഭിജിത് ദീപ്കയുടെ മുത്തശ്ശിയുടെ മരണവാർത്ത അർഹമായ പരിഗണനയോടെ അദ്ദേഹത്തെ അറിയിച്ചിരുന്നതായി ഡൽഹി പോലീസ് വ്യക്തമാക്കി. ഡൽഹിയിൽ നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ്. ദേശീയ തലസ്ഥാനത്ത് രാവിലെ 6 മുതൽ വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂഡൽഹിയിലെ സമീപകാല സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ ഓഫീസ് നടത്തിയ പരാമർശങ്ങളെ ഇന്ത്യ തള്ളി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ശക്തമായ സ്ഥാപനങ്ങൾ, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയുടെ പിന്തുണയോടെ സമാധാനപരമായ ഒത്തുചേരലിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സാധാരണ ഷെഡ്യൂൾ പ്രകാരം തന്നെ എല്ലാ ട്രെയിനുകളും ഇന്ന് സർവീസ് നടത്തുമെന്ന് ഉത്തര റെയിൽവേ അറിയിച്ചു. ഇന്നലെ പുലർച്ചെ 4 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ന്യൂഡൽഹിയിലും ഹസ്രത് നിസാമുദ്ദീനിലുമെത്തുന്ന എല്ലാ മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളും റദ്ദു ചെയ്തിരുന്നു. അതേസമയം 45 മെട്രോ സ്റ്റേഷനുകളുടെയും എൻട്രി എക്സിറ്റ് ഗേറ്റുകൾ തുറന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം. മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ തിരഞ്ഞെടുത്ത 200 സ്ഥാപനങ്ങളിലും ഗ്രാമങ്ങളിലുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി രാജ്യത്തെ 100 പ്രധാന കാർഷിക ജില്ലകളിലാണ് പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് വനിതാ ശാക്തീകരണത്തിനായി നടപ്പിലാക്കിയ മുത്തലാഖ് നിരോധന നിയമത്തെക്കുറിച്ചാണ്. 2019 ജൂലൈ 30 പാർലമെന്റ് മുത്തലാഖ് നിരോധന ബിൽ പാസാക്കുകയും അതേ വർഷം ഓഗസ്റ്റ് 1 ഇത് നിയമമായി നിലവിൽ വരികയും ചെയ്തു. തലമുറകളായി നിലനിന്നിരുന്ന അനീതിയാണ് മുത്തലാഖ് നിരോധനത്തിലൂടെ അവസാനിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ അഭിപ്രായപ്പെട്ടു.
2: തീൻ തലാഖ് കിത്നെ ഉതാർ ചഢാവ് സേ ഹമാരി മുസ്ലിം ബഹനേ ഇന്തജാർ കർ റഹി തീൻ തലാഖ് സേ മുക്തി കാ ബഹുത് മഹത്വപൂർണ ഔർ നാരി ശക്തി കേ സമ്മാൻ കാ കാം 17th ലോക്സഭാ നെ കിയാ ഹൈ സഭി മാന്യ സാംസദ് ഉൻകേ വിചാർ കുച്ച് ഭീ രഹേ ഹോ ഉൻകാ നിർണയ കുച്ച് ഭീ രഹാ ഹോ ലേക്കിൻ കഭി നെ കഭി തോ കഹേംഗേ കി ഹാ ഇൻ ബേട്ടിയോ കോ ന്യായ ദേനേ കാ കാം ഭീ കർനേ കേ സമയ ഹം വഹാ പീഢിയോ സേ ഹോതാ യാ ന്യായ ഹമനെ പൂരാ കിയാ ഹൈ ഔർ വോ ബഹനേ ഹമേ ആശീർവാദ് ദേ രഹീ ഹൈ.
1: യുവജനകാര്യ മന്ത്രാലയം

0: സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിളിന്റെ 94-ാം പതിപ്പിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വികസിത ഭാരതത്തിനായുള്ള നഷാമുക്ത യുവ എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് പരിപാടി. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. സഭ 9 ദിവസം സമ്മേളിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സൌദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സാധാരണക്കാർക്കും അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അവ ഉടൻ അവസാനിപ്പിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കട്ടെ എന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇൻഡോറിൽ നടക്കും. രാത്രി 7-നാണ് മത്സരം. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5-ന് പൂനെയിലാണ് മത്സരം. രാത്രി 7:30 ഗോവയിൽ നടക്കുന്ന മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് രാജ്യത്തുടനീളം ഭക്തിനിർഭരമായ തുടക്കം. ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്നു. കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നവരാത്രി ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒരു റിപ്പോർട്ട്.
1: നവരാത്രി നാളുകളിൽ ദുർഗാദേവിയുടെ 9 വ്യത്യസ്ത ഭാവങ്ങളെയാണ് ആരാധിക്കുന്നത്. നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് പത്മനാഭപുരത്തുനിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര സംയുക്ത സേനയുടെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഘോഷയാത്ര കിഴക്കേക്കോട്ടയിലെത്തുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി ആചാരപരമായ വരവേൽപ്പ് നൽകും. പത്മതീർത്ഥകുളത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കെരുത്തും. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലിരിപ്പിനും ശേഷം ഈ മാസം 23-ന് വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എറണാകുളം നെടുമ്പാശ്ശേരിയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് 3 മരണം. വയനാട് സ്വദേശിനി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൌത്ത് കർണാടക സ്വദേശി ഇയാസ് എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്നിവരിൽ നിന്ന് ഗതാഗത മന്ത്രി CP ജോൺ റിപ്പോർട്ട് തേടി. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ആദരിക്കുന്നതിനും അവരുടെ ശബ്ദത്തിനും പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരുന്നതിനുമാണ് ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത്. പെൺകുട്ടികളുടെ അവകാശങ്ങളെ സമഗ്രമായി അംഗീകരിക്കുന്നതിനും അവയ്ക്കായി നിലകൊള്ളുന്നതിനുമുള്ള ബോധവൽക്കരണത്തിന് ദിനാചരണം പ്രാധാന്യം നൽകുന്നു. ബാലവിവാഹം അവസാനിപ്പിക്കുക, പെൺകുട്ടികളുടെ അവകാശങ്ങൾക്കായി നിക്ഷേപിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരൈക്കൽ എന്നിവിടങ്ങളിൽ നാളെ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ഝാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിലും ഇതേ കാലാവസ്ഥ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ തീരദേശ കർണാടകം, കൊങ്കൺ മേഖല, ഗോവ എന്നിവിടങ്ങളിൽ ചൂട് അനുഭവപ്പെടാൻ ഇടയുണ്ടെന്നും IMD അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ 8-ാമത് ഈ ലേലം ഈ മാസം 31 വരെ നീട്ടിയതായി സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. 30 വ്യത്യസ്ത സ്മരണികകളാണ് ഇത്തവണ ഈ ലേലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫോട്ടോ ഫ്രെയിമുകൾ, വിഗ്രഹങ്ങൾ, ശില്പങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ലേലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ PMmementos.gov.in ലഭ്യമാണ്. UGC നെറ്റ് ഡിസംബർ സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD എന്നിവയ്ക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ 2-ാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സൌദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാർഷിക മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് നാളെ തുടക്കം. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിനിർഭരമായ തുടക്കം. ആശംസകൾ.

0: നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് ഇൻഡോറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 18 സെക്കൻഡ്.

ഫോൺ ഔട്ട് ഗാനോത്സവം. പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞുപോയ കാലത്തിന്റെ സ്മരണകളും വരാൻ പോകുന്ന ദിനങ്ങളിലെ പ്രതീക്ഷാനിർഭരമായ കാത്തിരിപ്പും ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നു. ഒപ്പം നാം നിറഞ്ഞു നിൽക്കുന്ന ഈ വർത്തമാനകാലവും ഓർമ്മകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറഞ്ഞ് നമ്മുടെ ജീവിതത്തിന്റെ സ്വരഭംഗികൾ ആസ്വദിക്കാം. ഓരോ ദിവസവും പുതുമയുള്ളതാകട്ടെ. ഇന്ന് ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ സിന്ധു ശ്രീകുമാർ.

0: എറണാകുളത്ത് നിന്ന് രാജലക്ഷ്മി അയച്ച മെസ്സേജ് ഇങ്ങനെയാണ്, അമ്മ ലിംലയെ വിളിക്കണം, ഇഷ്ടപ്പെട്ട പാട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ലിംലയെ ഒന്ന് വിളിക്കാം.
1: ഹലോ.
0: ഹലോ, നമസ്കാരം. ആകാശവാണി കൊച്ചി എഫ്എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഇത് ലിംലയല്ലേ? ഞങ്ങൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്റെ പേര് രാജലക്ഷ്മി. എന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ഈ സന്ദേശം അയക്കുന്നത്. എല്ലാ പരിപാടിയും കേൾക്കാറുണ്ടോ ലിംല?
1: ഞാൻ എല്ലാ പരിപാടിയും കേൾക്കും. ചെറുതിലേ തുടങ്ങി എനിക്ക് ഇഷ്ടമാണ് റേഡിയോ.
0: അതെ അല്ലേ. എവിടെയാ വീട്? എവിടെയാ
1: വീട്? എറണാകുളം കടവന്ത്രയിലാ.
0: കടവന്ത്രയില്. ആ, എന്ത് ചെയ്യുന്നു ലിംല?
1: ഞാൻ വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്. രാജലക്ഷ്മിയോ?
1: രാജലക്ഷ്മി ഡിഗ്രിക്ക് പഠിക്കുകയാണ്.
0: പഠിക്കുകയാണ്. ഇപ്പൊ അവിടെ ഉണ്ടോ രാജലക്ഷ്മി?
1: ഉണ്ടോ? അപ്പം
0: രാജലക്ഷ്മി ഒരു മകള് മാത്രമേ ഉള്ളോ?
1: അല്ല, ഒരു മകളും കൂടിയുണ്ട്. അത് കല്യാണം കഴിച്ചു.
0: ഏതൊക്കെ പരിപാടിയാണ് കേൾക്കാറ്?
1: എല്ലാ പരിപാടിയും കേൾക്കും. സമയം പിന്നെ ഞാൻ ജോലിക്കും പോകുന്നുണ്ട്.
0: ഓ, അത് ശരി. എവിടെയാണ്?
1: ഒരു പിന്നെ ക്ലാസ്സിലാ പോകുന്നത്.
0: പഴയ പാട്ടുകളോടാണ് ഇഷ്ടം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്.
1: പണ്ട് എനിക്ക് റേഡിയോ ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു. അപ്പൊ ഞാൻ അടുത്ത വീട്ടിൽ പോകുമായിരുന്നു. അവിടെ പോയിരുന്നു. വൈകുന്നേരം വരെ അവിടെ ഇരുന്നിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്.
0: അതെവിടെയായിരുന്നു? ഇവിടെ കടവന്ത്ര തന്നെയാണോ അതോ?
1: അല്ല, അത് നെട്ടൂരായിരുന്നു.
0: നെട്ടൂരാണ്. സ്വദേശം അവിടെയാണ് അല്ലേ?
1: സ്വന്തം വീട് നെട്ടൂരായിരുന്നു. ഇപ്പൊ ഞാൻ റേഡിയോ ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്.
0: അത് ശരി. ഇഷ്ടപ്പെട്ടൊരു പാട്ട് കൊടുക്കാം. ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് തൂമഞ്ഞിൽ നിന്നുള്ള പാട്ടാണ് വേണ്ടത്.
0: ഏതാണ്?
1: തൂമഞ്ഞി.
0: തൂമഞ്ഞി
1: സമൂഹം എന്നാണ് തോന്നുന്നത് സിനിമയുടെ.
0: മനസ്സിലായി മനസ്സിലായി. സമൂഹത്തിൽ യേശുദാസ് പാടിയ പാട്ടല്ലേ? പാട്ടൊന്നും മൂളുന്നോ?
1: അയ്യോ, പാട്ടൊന്നും ഞാൻ പാടിച്ചു. കേൾക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്, എല്ലാ ഇഷ്ടമാണ്.
0: അതെയോ? അപ്പോ രാജലക്ഷ്മിയോട് പ്രത്യേക അന്വേഷണം പറയണം.
1: പറയും.
0: ശരി.

0: ഹലോ
1: ഹലോ, നമസ്കാരം. ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ശരത്താണ് അയച്ചിരിക്കുന്നത്. ആ, കൊച്ചുമകനാണല്ലേ. അപ്പോ 85-ാം പിറന്നാളാണല്ലേ, 16-ാം തീയതി. എന്റെ പേര് സിന്ധു.
0: ഞാൻ ഇതിന്റെ ഒരു റേഡിയോ ലിസണറാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഒന്നും പ്രതികരിക്കാൻ ഇല്ലാതെ ഇന്നലെ അവൻ എന്നോട് വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഒരു മെസ്സേജ് അവളോട് കൊടുക്കാന്ന്. ഇഷ്ടമാണ് കൊത്തോളാൻ പറഞ്ഞു.
1: എന്താ പേരെന്താ?
0: എന്റെ പേര് ഗോപിനാഥൻ നായർന്നാണ്. ഞാൻ അധ്യാപകനായിരുന്നു.
1: ഓഹോ.
0: ആദ്യ ഹൈസ്കൂളായിരുന്നു, ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട്.
1: ശരി, സ്ഥലം എവിടെയാ?
0: ഇടപ്പള്ളി.
1: ഇടപ്പള്ളിയാണ്.
0: ചെറിയ എറണാകുളം ഗേൾസിന്നാണ്.
1: ഓ, അത് ശരി. ശരത്തുണ്ടോ അവിടെ?
0: ഇല്ല, അവൻ എവിടെയോ പുറത്തു പോയില്ല.
1: ആ, അത് ശരി. വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്?
0: എന്റെ ഭാര്യ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തു, പോസ്റ്റ് മാസ്റ്റർ മിസ്റ്റേഴ്സായിട്ട് റിട്ടയർ ചെയ്തതാണ്. 4 വർഷം മുമ്പ് അവർ മരിച്ചുപോയി. അവർ പാർക്കിൻസൺ എന്ന രോഗം വന്ന് മരിച്ചുപോയി. ഇപ്പൊ എന്റെ മകളാണ് ഈ സ്ഥലത്തിന്റെ അമ്മ. അവര് ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ആണ് തിരുവനന്തപുരത്ത്.
1: വേറെ മക്കള്?
0: വേറെ മകനാണ്, അവൻ അമേരിക്കയിലുവാ.
1: ഓ, അത് ശരി.
0: ഇവിടെ ഒരു സെർവന്റ് ഉണ്ട്, അവര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നങ്ങനെ പോകുന്നു.
1: പാട്ടൊക്കെ പാടുവോ?
0: ഇവിടെ പാട്ട് പാടുക. ഞാൻ രക്ഷപ്പെടുന്നത് ഞാൻ എന്റെ വീടിന്റെ അടുത്ത് ചെങ്ങമ്പ

0: പറഞ്ഞത്. ഞാൻ ഇവിടെ ഇരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കും, വൈകുന്നേരം ആയപ്പോ ആവുമ്പോ അവിടെ പോവും. ഞാൻ അത് തുടങ്ങിയാൽ തന്നെ ഉള്ളതാണ്. ഈ സീനിയർ ടീച്ചേഴ്സ് മാർ രൂപീകരിച്ചതിൽ ഒരാൾ ഞാനാണ്.
1: ഓ അത് ശരി.

0: പിറന്നാൾ ആശംസകൾ നേരത്തെ തന്നെ നേരാണ്. ഏത് പാട്ടാ കേൾക്കാൻ ആഗ്രഹമുള്ളത്?
1: എനിക്ക് ശാലിനിന്റെ കൂടെ ഹിമശൈല സൈകത ഭൂമി
0: ജി ദേവരാജ മാഷ്ടെ അല്ലേ? മാധുരിവാടി അതെ അതെ കവിതയാണ്.
1: വെറും സിനിമ കാണാനല്ല,
0: അതെ
1: ഞാൻ മലയാള അധ്യാപകനായത് കവിതയോട് അല്പം താല്പര്യമൊക്കെ ഉണ്ട്.
0: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: കണ്ടിട്ടുണ്ടോ?
0: അതെ അതെ അതെ ശോഭ.
1: ഞാനും ഭാര്യ ഒരുമിച്ച് പോയവട്ടാണ്
0: കണ്ടത്. ഓ അത് ശരി. ഓർമ്മകളൊക്കെ ഉണ്ടല്ലേ. അപ്പോ ഒരിക്കൽ കൂടി പറന്നാൾ ആശംസ നേരുന്നു എല്ലാവരോടും, ശരത്തിനോടും.
1: അല്ല അവൻ പറഞ്ഞ ആവശ്യമില്ലാണ്ട് ഞാൻ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു നിൽക്കാൻ ആവശ്യമോടെ ആയിക്കോളാം.
0: ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, റേഡിയോ കേൾക്കുന്ന ആൾക്കാരെ വിളിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യല്ലേ. അതെ അല്ലേ. മെസ്സേജ് അയച്ചതിലൊക്കെ സന്തോഷമുണ്ട്. എല്ലാ പ്രോഗ്രാമും കേൾക്കണം. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: സന്തോഷം.

0: സുജാത ഉണ്ണികൃഷ്ണൻ അയച്ച മെസ്സേജ്, അപ്പു കെസിയ ഇവരെ വിളിച്ച് ഇഷ്ടപ്പെട്ട പാട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പുവിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, നമുക്ക് കെസിയെ ഒന്ന് വിളിച്ചു നോക്കാം.
1: ഹലോ.
0: ഹലോ, ഇത് കെസിയാണോ?
1: അതെ.
0: ആ നമസ്കാരം, ഇത് ആകാശവാണി കൊച്ചി എഫ്എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ സുജാത ഉണ്ണികൃഷ്ണൻ അമ്മയല്ലേ?
1: അമ്മയാണ്. അതെ അതെ.
0: അമ്മ ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അടുവാശ്ശേരി വീട് എന്നൊക്കെ പറഞ്ഞു. അപ്പു?
1: അതെ, അപ്പു ഹസ്ബൻഡാണ്.
0: അതെ അല്ലേ, നിങ്ങൾ രണ്ടുപേരും സിനിമ ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നത്? രണ്ടുപേരും?
1: ഞങ്ങൾ ആക്ച്വലി ഇപ്പോ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരേ ലൊക്കേഷനിൽ തന്നെയാണ്.
0: ഓ, ഏത് സിനിമയുടെ
1: ആഘോഷം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്? ഇത്തിരി ലൗഡ് ആയിരിക്കും.
0: ഓ, അത് ശരി. ഞാൻ പിന്നെ വിളിക്കണോ?
1: കുഴപ്പമില്ല.
0: അപ്പൊ അമ്മ എവിടെയാണ്? അപ്പൊ

0: അടുവാശ്ശേരി.
1: അവിടെയാണോ?
0: അടുവാശ്ശേരിയിലെ വീട് അല്ലേ?
1: അടുവാശ്ശേരിയിലെ.
0: അത് ശരി. അപ്പൊ എങ്ങനെയാ, ദിവസം പോയി വരുമോ അതോ സ്റ്റേ ആണോ അവിടെ?
1: ഇല്ല, ഇനിയിപ്പോ ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുന്നില്ല, ഇടയ്ക്ക് ജസ്റ്റ് വീടിനടുത്ത ലൊക്കേഷൻ ഇപ്പൊ വന്നേക്കുന്നേ.
0: ഓ, അത് ശരി. പിന്നെ വേറെ ആരൊക്കെയുണ്ട് വീട്ടില്?
1: എന്റെ വീട്ടിലോ
0: അമ്മ കൂടാതെ
1: ഇവിടെ അച്ഛനുണ്ട്. അച്ഛനും അമ്മയും ആണ് ഇപ്പൊ ഉള്ളത്. ഞാനും ഹസ്ബൻഡും വർക്ക് ഇല്ലാത്ത സമയത്ത് വരും. പിന്നെ അനിയത്തിയുണ്ട് ഹസ്ബൻഡിന്റെ. അനിയത്തിയും ഹസ്ബൻഡും പുള്ളിക്കാരുടെ ഹസ്ബൻഡ് അവർ യു കെയിലാണ്.
0: ഓ, അത് ശരി.
1: എന്റെ വീട് പത്തനംതിട്ടയാണ്.
0: അവിടെ
1: അമ്മയുണ്ട്, എന്റെ ആങ്ങളെ പുറത്താണ്.
0: ഓ, അത് ശരി. പപ്പയും മമ്മിയും ആങ്ങളെ അല്ലേ?
1: പപ്പയും മമ്മിയും ആങ്ങളെ.
0: അവിടെ പോവാറുണ്ടോ?
1: പോയിട്ട് കുറച്ച് കുറച്ചായി. കാരണം ഞാൻ ആക്ച്വലി ഒരു വർക്കിലായിരുന്നു, അതിന്റെ പ്രീ പ്രൊഡക്ഷനിലായിരുന്നു. അവർ ഇങ്ങോട്ട് വന്ന് നമ്മളെ കണ്ടതേ ഉള്ളൂ. പോയിട്ട് ഒരു 3-4 വർഷമായി.
0: അത് ശരി. ഇപ്പൊ ഏത് സിനിമയുടെ വർക്കാണ്?
1: ഇപ്പൊ പേരിട്ടിട്ടില്ല. ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ 4.
0: ഓ, അത് ശരി. പ്രൊഫഷണൽ വർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് പോട്ടെ. ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞാൽ നമ്മൾക്ക് കൊടുക്കാം.
1: അമ്മ ഏതെങ്കിലും പാട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചോ.
0: അമ്മ പാട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും.
1: അല്ലെങ്കിൽ മംഗളങ്ങളരുളും നോക്കൂ.
0: മംഗളങ്ങളരുളും അല്ലെ, ക്ഷണക്കത്തിലെ പാട്ട് അല്ലെ?
1: അതെ അതെ.
0: കെസിയെ പാട്ട് പാടുവോ? ഇപ്പൊ പാടാൻ പറ്റിയൊരു. അപ്പോ സുജാത ഉണ്ണികൃഷ്ണൻ പിന്നെ അപ്പു എല്ലാവരോടും അന്വേഷണം പറയണം.
1: ഉറപ്പായിട്ടും.
0: ശരി, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്.
0: നന്ദി.

0: ഹലോ, ഇത് സാബു ആണോ?
1: അതെ,
0: ആകാശവാണിയുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്. 23-ാം തീയതി വെഡിങ് ആനിവേഴ്സറി ആണല്ലേ? എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ?
1: എന്താ,
0: എത്രാമത്തെ വിവാഹ വാർഷികമാണ്?
1: 23.
0: ആ, അത് ശരി. വൈഫിന്റെ പേര് ശ്രീകല അല്ലേ? ആ, ശ്രീകലയാണ് സന്ദേശം അയച്ചത്. കുട്ടികള്? ആ, പേരെന്താ?
1: നവമി.
0: ആഹാ, എന്ത് ചെയ്യുന്നു നവമി? പഠിക്കാണോ?
1: നവമി ചെറിയ കുട്ടിയാ.
0: ആ, അത് ശരി. എവിടെ വീട്?
1: എവിടെയാ?
0: എന്താ ചെയ്യുന്നത് സാബു?
1: ഞാൻ മാതൃഭൂമി പത്രത്തിലാ.
0: ഓ, അത് ശരി. എവിടെയാ?
1: തൃശ്ശൂർ. തൃശ്ശൂർ പ്രിന്റിംഗിലാണ്.
0: പ്രിന്റിംഗിലാണ്. എത്ര വർഷമായി അവിടെ?
1: അവിടെ 32 വർഷം കഴിഞ്ഞു.
0: ഓ, വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഞങ്ങൾ മൂന്നാള് മാത്രമേ ഉള്ളൂ.
0: സ്വന്തം വീടാണോ കൊടുങ്ങല്ലൂര്?
1: അതെ അതെ, സ്വന്തം വീട്.
0: ശ്രീകലയുടെ വീട് എവിടെയാ?
1: മൂത്തോണ്ട.
0: അപ്പോ വിവാഹ വാർഷികത്തിന്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാ? ഡേറ്റ് എന്നാണ്?
1: അങ്ങനെ വലിയ വലിയ ആഘോഷങ്ങളൊന്നുമില്ല, ചെറിയൊരു കേക്ക് മുറിച്ചിന് മാത്രം ഉണ്ടാവും.
0: ഡേറ്റ് എന്ന?
1: 23.
0: 23-ാം തീയതി ആണ് 23-ാമത്തെ വിവാഹ വാർഷികം അല്ലേ?
1: അതെ അതെ.
0: ആ, കൊള്ളാലോ. പാട്ടൊക്കെ ഇഷ്ടമാണോ?
1: പാട്ട് ഇഷ്ടമാണ്, എപ്പോഴും പാട്ട് കേൾക്കും.
0: അതെ,
1: ആകാശവാണിയൊക്കെ എപ്പോഴും കേൾക്കും.
0: ഏത് പരിപാടിയാ കൂടുതൽ ഇഷ്ടം?
1: പാട്ടുകളാണ്.
0: പാട്ടുകൾ തന്നെ
1: രണ്ടും മാത്രമേ കേൾക്കുള്ളൂ. വർഷങ്ങളായിട്ട് കേൾക്കണതാണ്, ഒരുപാട് വർഷങ്ങളായിട്ട്. ഓർമ്മിച്ച കാലം മുതൽ കേൾക്കണതാണ് ആകാശവാണി പരിപാടി. ഇപ്പോഴും അത്
0: കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാമോ?
1: ചെമ്പക തൈകൾ പൂത്ത.
0: ഓക്കെ, യേശുദാസിന്റെ പാട്ടല്ലേ. അപ്പൊ ഈ പാട്ട് വെച്ചു തരാം. ഒരിക്കൽ കൂടി വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. സന്തോഷമായിട്ടിരിക്കുക. കുഞ്ഞു നവമിയോട് ഞങ്ങളുടെ അന്വേഷണം പറയണം കേട്ടോ, ശ്രീകലയോട്.
1: ഓക്കെ, നവമിയോട് പറയാം.
0: ശരി.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പാലക്കാട് നിന്ന് അയ്യപ്പൻ നായർ അയച്ച മെസ്സേജ്, തന്റെ സഹധർമ്മിണി വസന്തയെ വിളിക്കണം, പിറന്നാളാണ്, നല്ലൊരു പാട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വസന്തയെ ഒന്ന് വിളിക്കാം. ഇത് വസന്തയാണോ? പിറന്നാളല്ലേ? പിറന്നാൾ ആശംസകൾ ആദ്യം തന്നെ നേരാണ്. ആകാശവാണി കൊച്ചി എഫ്എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് വിളിക്കുന്നേ. ആരാ വിളിക്കാൻ പറഞ്ഞോ?
2: സർപ്രൈസ് ആയിരിക്കും.
1: സർപ്രൈസ് ആയില്ലേ?
2: എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു.
1: പാലക്കാടാണല്ലേ വീട്?
2: അതെ, പാലക്കാട് തേങ്കുറിശ്ശി.
1: ആ, അത് ശരി.
2: പളയഞ്ചാത്തന്നൂര്.
1: അയ്യപ്പൻ നായർ അദ്ദേഹം ഉണ്ടോ അവിടെ?
2: ഉണ്ട്
1: അല്ലേ. അന്വേഷണം പറയണം കേട്ടോ.
2: ഓ,
1: ആഘോഷങ്ങളൊക്കെ എന്താ, എന്താണ് പരിപാടി?
2: ആഘോഷങ്ങളുണ്ട്. കുട്ടികള് വരും, മക്കള് രണ്ടാള് വരും, പിന്നെ പെരുമക്കളും കുട്ടി പേരക്കുട്ടികളൊക്കെ വരും. അത് മൂത്ത മോള് കല്യാണം കഴിഞ്ഞു, ഭർത്താവ് ട്രേഡ് മാനേജറാണ്, കൊടഞ്ഞാണ് ജോലി. അവരവിടെ വീട് സെറ്റിൽഡ് ആയിട്ടിരിക്കുകയാണ്. രണ്ട് കുട്ടികള്.
1: മകളുടെ പേരെന്താ?
2: മകളുടെ പേര് ഐശ്വര്യ, മരുമകന്റെ പേര് അഭിലാഷ്, പേരക്കുട്ടികളുടെ പേര് അശ്വതി, അഭിഷേക്. ഇവരൊക്കെ അവിടെ പഠിക്കുകയാണ് കേന്ദ്രീയ വിദ്യാലയം.
1: ഒരു മകളേ ഉള്ളൂ?
2: അല്ല, ഇനിയൊരു മകളുണ്ട്. അവള് കൊല്ലംകോടാണ്, മരുമകൻ ഗൾഫിലാണ്. ഒരു കുട്ടിയുണ്ട് സാധിക, അവള് മൂന്നിലാണ് പഠിക്കുന്നത്.
1: മോളുടെ പേരെന്താ?
2: മോളുടെ പേര് ബിന്ദു.
1: ബിന്ദു.
2: മരുമകന്റെ പേര് സന്ദീപു. പേരക്കുട്ടിയുടെ പേര് സാധിക.
1: മക്കൾക്ക് ജോലിയുണ്ടോ? ജോലിയുള്ളവരാണോ?
2: ഇല്ല, ജോലിയില്ല. അപ്പൊ ഇവിടെ നമ്മള് ഹെൽത്തിന്റെ റിട്ടയർഡ് ആയതാണ്. അപ്പൊ വെറുതെ ഇരിക്കണ്ട, പറഞ്ഞിട്ട് സ്റ്റേഷനറി നമ്മുടെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ്
1: ഒരു കടയുണ്ട് അല്ലേ.
2: കട എന്റെ ടൈം പാസ്.
1: നല്ല കാര്യം, വെറുതെ ഇരിക്കണ്ട.
2: വീട്ടിലിവിടെ ഞങ്ങൾ രണ്ടുപേര് മാത്രമല്ല. ഇവിടെ എപ്പോഴും രാവിലെ തുടങ്ങും, പാട്ട് വെക്കാൻ തുടങ്ങിയാ പിന്നെ രാത്രിയാവും നിർത്തണമെങ്കിൽ അത് കഴിയണം. അത് വരെ ഉണ്ടാവും, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും. പറഞ്ഞ പോലെ
1: എല്ലാ പരിപാടിയും കേൾക്കൂലേ?
2: എല്ലാ പരിപാടിയും കേൾക്കും.
1: പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
2: ഇവിടെ ചൂട്.
1: ശബ്ദം കേട്ടിട്ട് പാട്ട് പാടും തോന്നുന്നുണ്ടല്ലോ.
2: ഇല്ല, വെറുതെ ഇരിക്കും ഇങ്ങനെ ഒരു പാട്ട്.
1: ഒരു മോള്, ഒന്ന് മോള് കേക്കട്ടെ.
2: ഏതെങ്കിലും പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
1: ആ, പാട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഭാര്യമാർക്ക് വേണ്ടി ഭർത്താക്കന്മാർ സമർപ്പിക്കുന്ന പ്രത്യേക പാട്ട്. ഏതായിരിക്കും അറിയോ? പൂമുഖ വാതിൽക്കൽ.
2: അതെ അതെ, അത് ഞാൻ എപ്പോഴും ഇവിടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്.
1: അതെ അല്ലേ?
2: ഞാൻ എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കും, അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചു അതായിരിക്കുന്നു.
1: ആയിരിക്കും തോന്നി അല്ലേ.
2: പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്ന ഭാര്യ. അതല്ലേ?
1: ആ, അത് തന്നെ.
2: അത് ഭയങ്കര ഇഷ്ടമായി.
1: പിന്നെ വേറെ വേറെ നിങ്ങള് നിങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ അല്ലെ ഇപ്പൊ വീട്ടില്?
2: ആ, വീട്ടില് രണ്ടുപേരേ ഉള്ളൂ. അവര് സ്കൂളില്ലാത്ത സമയത്ത് മാത്രം അവര് വന്നിട്ട് പോകും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ അവിടേക്ക് പോയിട്ട് വരും. ഇപ്പൊ വീട്ടില് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പോകുന്നത് കഴിഞ്ഞു അതങ്ങനെ വെറുതെ ഇരിക്കുക. അതാ വെറുതെ ഇരിക്കുന്നത്, പാട്ട് വെച്ചിട്ട് ഇരിക്കുക ഇവിടെ.
1: അത് ശരി. അപ്പൊ പിറന്നാൾ ആശംസകളുടെ നേരാണ്.
3: ഹലോ.
1: ഹലോ. ആ, അപ്പൊ സഹധർമ്മിണീനെ വിളിക്കണം എന്ന് പറഞ്ഞു ഞങ്ങള് വിളിച്ചു. പിറന്നാൾ

0: ആശംസ നേർന്നു.
1: താങ്ക് യു.
0: സന്തോഷായല്ലോ അല്ലേ?
1: ഓ സന്തോഷം. ഓക്കെ,
0: അപ്പോ സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം.
1: ഓ
0: ശരി,
1: ആശംസകൾ നേർന്നതിൽ സന്തോഷിക്കണം. താങ്ക്സ് ഉണ്ട്.
0: ശരി.

0: ഹലോ,
1: ഹലോ,
0: ഇത് ഉദയകുമാറാണോ?
1: അതെ,
0: നമസ്കാരം. ഇത് ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ആ, സിന്ധു ഉദയകുമാർ ഒരു സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു. ഉദയകുമാറിനെ വിളിക്കണം.
1: എന്റെ വയസ്സാണ്?
0: കൂടെ ഉണ്ടോ? കൂടെ ഉണ്ടോ?
1: ഇല്ല, ഞാൻ ഇവിടെ മൂവാറ്റുപുഴ കിഴക്കു ഭാഗത്ത് പോത്താനി കടന്ന ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്തത്.
0: ഓ, അത് ശരി. അപ്പൊ എങ്ങനെ, ആഴ്ചയിൽ ഒരു ദിവസമാണോ വരാറ്?
1: അല്ല, ഞാൻ അങ്ങനെ ഞായർ തിങ്കൾ അങ്ങനെ മറ്റുള്ള ദിവസങ്ങളും നോക്കാറില്ല. വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്തു തീർക്കാന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം.
0: അത് ശരി,
1: സമയബന്ധിതമായിട്ട് ചെയ്തു കൊടുക്കണമെന്നുള്ളതാണല്ലോ. അപ്പൊ ഇതൊരു പഞ്ചായത്ത്, പോത്താനിക്കാട് പഞ്ചായത്തിന്റെ ഒരു ടർഫാണ് ഗ്രൗണ്ട്. അപ്പൊ അതിന്റെ നേരത്തെ ചെയ്തു തീർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ വന്നത് ഞായറാഴ്ച.
0: അത് ശരി. ഒരുപാട് പേരുണ്ടോ പണിക്കാര്?
1: ഇല്ല, എന്റെ കൂടെ ഒരു ഹിന്ദിക്കാരൻ പയ്യനാണ് ഉള്ളത്. മുകളിൽ കയറി കെട്ടേണ്ടത് മാത്രമേ അവൻ ചെയ്യാറുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം താഴത്ത് നിന്നാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. എനിക്ക് കയറാനായിട്ട് മുകളിൽ കയറി കെട്ടണ ദിവസമൊന്നും ശീലിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട്
0: ടർഫ് ഇപ്പൊ കൊറേ ആയോ ഇങ്ങനെ ഇതുപോലെ ചെയ്യുന്നതൊക്കെ?
1: അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനൊരു 100-100 ചില്ല എണ്ണത്തിൽ മേലെ ചെയ്തിട്ടുണ്ട്, അതായത് കേരളത്തിലൊട്ടാകെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന് 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്തായിരുന്നു, അവിടെ നിന്ന് വന്നതാണ്. പിന്നെ നമ്മുടെ കൊച്ചി എഫ് എമ്മിന്റെ ആ ഭാഗത്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഇൻഫോ പാർക്കിന്റെ സൈഡിൽ യുണൈറ്റഡ് സ്പോട്ട്.
0: അത് ശരി.
1: ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട്, പൈപ്പ് ലൈൻ റോഡിൽ. അങ്ങനെ കേരളത്തിലുടനീളം ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്.
0: എവിടെ വീട്?
1: അത് കൂടാതെ എനിക്കിപ്പൊ ഒരു 6-7 സ്ഥലത്ത് നിന്നും മെമ്മന്റെ കിട്ടി, നമ്മളെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സാറിന്റെ പാലക്കാട് കടമ്പ് സ്കൂളിൽ എനിക്ക് അങ്ങനെ ഒരു ആദരിക്കലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നേട്ടങ്ങളിലൂടെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട്
0: അങ്ങനെയൊക്കെ. സ്വന്തം വീട് എവിടെയപ്പോ? സിന്ധു ഒക്കെ എവിടെയാണ്?
1: സ്വന്തം വീട് പറവൂരിനടുത്ത് ചാത്തനാട് എന്ന് പറയും.
0: അവിടെ ആരൊക്കെ ഉണ്ട്?
1: എനിക്ക് ഭാര്യയും 2 മക്കളും.
0: മക്കൾ എന്ത് ചെയ്യുന്നു?
1: മക്കള് മകൻ ഗൾഫിങ്ങിന്റെ വർക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ മകള് ഇപ്പൊ MSc കുസാറ്റില് MSc കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ തന്നെ ഒരു കോഴ്സ് പഠിച്ചോണ്ടിരിക്കുന്നു.
0: മക്കളുടെ പേരെന്തൊക്കെയാ?
1: മക്കളുടെ പേര് മൂത്താള് അശ്വിൻ കുമാർ, മകള് ശ്രീക്കുട്ടി. ശ്രീക്കുട്ടി ഭാരതമാത കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. അവിടുന്ന് BSc സുവോളജിക്ക് കൂടി പാസ്സായതാ.
0: ഓ, അത് ശരി.
1: MSc അവിടെ കുസാറ്റില് സെക്കൻഡ് റാങ്ക് ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ടിട്ട് സെക്കൻഡ് റാങ്കിന്റെ ഇതിൽ തന്നെ മാർക്ക് എല്ലാത്തിലും നല്ല മാർക്കായിരുന്നു. അങ്ങനെ തൊട്ട് താഴെയായിട്ട് നിൽക്കുന്നു, ഫസ്റ്റ് റാങ്കിന്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ആള് നിൽക്കായിരുന്നു.
0: അത് ശരി.
1: MSc നല്ല മാർക്കോടുകൂടിയാണ് പാസ്സായത്.
0: എന്തായാലും സിന്ധുവിനോടും അശ്വിൻ ശ്രീക്കുട്ടി എല്ലാവരോടും കൊച്ചി FM-ന്റെ അന്വേഷണങ്ങൾ അറിയിക്കണേ. ഏതാണ് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാമോ? അത് കേൾപ്പിക്കാം.
1: എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ്. എന്നാലും ഞാനൊരു കൃഷ്ണ ഭക്തനാണ്. കൃഷ്ണന്റെ ഒരു പാട്ട് ഏതെങ്കിലും ഇട്ടാണ്?
0: കൃഷ്ണന്റെ ഒരു ഭക്തിഗാനം തന്നെ ഇടാം.
1: താങ്ക്യൂ മാഡം.
0: എല്ലാവരോടും അന്വേഷണം പറയണം, പരിപാടികളൊക്കെ കേൾക്കണം. സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം.
1: ഇതൊക്കെ എന്നോട് പറഞ്ഞില്ലായിരുന്നു, ഇങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു.
0: സർപ്രൈസ് ആണ് അല്ലേ?
1: അതെ, ഇപ്പഴും കൂടി ഞാൻ വൈഫിനെ വിളിച്ചു വെച്ചോളൂ. അപ്പോഴേക്കും പിന്നെ കഴിഞ്ഞപ്പോ 2-ാമത്തെ കോളായിട്ട് വന്നത് ഇതാണ്.
0: ഓ, അത് ശരി. സന്തോഷം.

0: അടുത്തത് ലൈജുമോൾ അയച്ച മെസ്സേജാണ്. തന്റെ മകൻ പഠിക്കുന്ന സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആയ അൻസമ്മ സിസ്റ്ററിനെ ഒന്ന് വിളിക്കണേ എന്ന് പറഞ്ഞിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ടീച്ചറാണെന്നാണ് ലൈജുമോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അൻസമ്മ സിസ്റ്ററിനെ ഒന്ന് വിളിച്ചു നോക്കാം.
1: ഹലോ.
0: ഹലോ, ആൻസമ്മ സിസ്റ്റർ ആണോ?
1: അതെ.
0: ആ, ഇത് ആകാശവാണി കൊച്ചി എഫ്എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾക്ക് ഒരാൾ സന്ദേശം അയച്ചിട്ടുണ്ട് ആൻസമ്മ സിസ്റ്ററെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട്.
1: ആണോ?
0: ആ, ആരായിരിക്കും എന്ന് ഊഹിക്കാമോ?
1: അറിയില്ലല്ലോ.
0: പൂർണ്ണസ്വരാജിനെ അറിയോ?
1: അറിയാം.
0: പൂർണ്ണസ്വരാജിന്റെ അമ്മ ലൈജുമോൾ. പൂർണ്ണസ്വരാജിനെ പഠിപ്പിക്കുന്നുണ്ടല്ലേ
1: സിസ്റ്റർ? കുട്ടിയാണ്.
0: അതെ അല്ലേ. ലൈജുമോളെ പഠിപ്പിച്ചിട്ടുണ്ടോ?
1: ലൈജുമോളെ അറിയാം.
0: ലൈജുമോൾ അവിടെ പഠിച്ചിട്ടുണ്ടല്ലേ?
1: അറിയാം. ലൈജുമോൾ പഠിച്ച സ്കൂളിലാണ് ഞാനിപ്പോ ഉള്ളത്.
0: ആ, അത് ശരി. എഴുപുന്നേ അല്ലേ സ്ഥലം?
1: അതെ അതെ, എഴുപുന്നേ. എഴുപുന്നേ.
0: എവിടെയാണ് ശരിക്കും വീട്? എവിടെയാണ്?
1: ഞാൻ കട്ടപ്പന.
0: ഓ, അത് ശരി. ആരൊക്കെ ഉണ്ടപ്പോ അവിടെ?
1: ഞാന് സിസ്റ്ററാണ്, കോൺവെന്റിലാണ്. നിങ്ങളിവിടെ എട്ട് സിസ്റ്റേഴ്സ് ഉണ്ട്.
0: എട്ട് പേരുണ്ട്. അത് ശരി. നിങ്ങള് റേഡിയോ കേൾക്കാറുണ്ടോ?
1: യാത്രയിലൊക്കെയാ കൂടുതല് കേൾക്കാറ്.
0: പാട്ടുകളായിരിക്കും അല്ലേ?
1: അതെ അതെ.
0: പകല് പിന്നെ പഠിത്തവും പഠിപ്പിക്കലും ഒക്കെ ആയിട്ട്
1: ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ തിരക്കായി പോകും.
0: തിരക്കായി പോകും. എന്തായാലും എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ടീച്ചറാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ.
1: ദൈവമേ,
0: ഫേവറേറ്റ് ടീച്ചർ.
1: അങ്ങനെ ആയിരിക്കട്ടെ. ഞാനിവിടെ സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആണ്. നേരത്തെ ഇവിടെ ടീച്ചർ ആയിരുന്നു.
0: ആയിരുന്നു.
1: ഇപ്പൊ ഹെഡ്മിസ്ട്രസ്.
0: ഹെഡ്മിസ്ട്രസ് ആണ്. അപ്പൊ അവിടെ ബാക്കിയുള്ളവരുടെ ഒക്കെ പേരൊന്ന് പറയാമോ?
1: ഞങ്ങളുടെ സിസ്റ്റേഴ്സിന്റെ ആണോ? എന്റെ കൂടെ സിസ്റ്റർ മിനി ഉണ്ട്. സിസ്റ്റർ മിനി കണ്ണൂരുകാരിയാണ്. പിന്നെ സിസ്റ്റർ എലിസബത്ത് കോട്ടയംകാരിയാണ്. പിന്നെ സിസ്റ്റർ മരിയ നമ്മുടെ ചേർത്തല തൈക്കാട്ടുശ്ശേരി എന്നുള്ള ആളാണ്. പിന്നെ സിസ്റ്റർ സൂമ മലപ്പുറം പെരിന്തൽമണ.
0: അത് ശരി.
1: പിന്നെ ഒരു സിസ്റ്റർ റെജീന കട്ടപ്പനക്കാരിയാണ്. സിസ്റ്റർ ഷേർലി. രണ്ട് ഷേർലിമാരുണ്ട്. ഒരാള് നമ്മുടെ പള്ളിത്തോട് സ്കൂളിൽ പഠിപ്പിക്കുന്നു. മറ്റേയാള് നമ്മുടെ ആലപ്പുഴ ഡയസിന്റെ സോഷ്യൽ വർക്കിലായിട്ട് സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: ഓ, ശരി. എല്ലാവരും നല്ല തിരക്കിൽ ആയിരിക്കും അല്ലേ?
1: ആ, എല്ലാവരും അത്യാവശ്യം
0: തിരക്കിലായിരിക്കും.
1: ഇത് ഏത് പ്രോഗ്രാമാണ് റേഡിയോയുടെ?
0: ഇത് എല്ലാ ശനി ഞായറും ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഫോൺ ഔട്ട് ഗാനോത്സവം എന്നുള്ള പരിപാടിയാണ്.
1: ഓ ഓ ഓ, ആ പ്രോഗ്രാം ആയിരുന്നു അല്ലേ. ആയിക്കോട്ടെ.
0: ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാമോ?
1: ഇഷ്ടമുള്ള പാട്ട് പൂമാനവേ. കുറച്ച് പഴയതാണ്.
0: പഴയതാണെങ്കിൽ ക്ലാസിക് പാട്ടല്ലേ അതൊക്കെ?
1: അതെ അതെ. ഒരിക്കലും ആരുടെയും ചുണ്ടിലുള്ള പാട്ടാണ്.
0: അതെ അതെ. അപ്പൊ ലൈജുമോളോടും അന്വേഷണം പറയണം കേട്ടോ.
1: പറഞ്ഞോളാം.
0: എഫ് എം ഇന്ന് വിളിച്ചിരുന്നു എന്നൊക്കെ പറയണേ.
1: പറഞ്ഞേക്കാം.
0: എല്ലാവരോടും അന്വേഷണം പറയണം. സംസാരിക്കാൻ പറ്റിയാലും സന്തോഷം കേട്ടോ.
1: ഓക്കെ ഓക്കെ. താങ്ക് യു.
0: ഓക്കെ. താങ്ക് യു സിസ്റ്റർ.
1: ഓക്കെ.

0: ഹലോ
1: ഹലോ, ആകാശവാണി കൊച്ചി എഫ്എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഇത് അജിതിയാണോ? ഒരു സന്ദേശം വന്നിട്ടുണ്ട്. ശശിധരൻ എന്ന ഒരാളാണ് സന്ദേശം അയച്ചത്. അതെ അല്ലേ? ഇപ്പൊ വിളിച്ച് ഒരു പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണി കൊച്ചി എഫ്എം കേൾക്കാറുണ്ടോ?
0: കേൾക്കാറുണ്ട്.
1: എന്ത് പറ്റിയ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ.
0: അതെ, എനിക്ക് ഞാൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിന്റെ അടുത്ത് മാമ്പിളിയിലാ വർക്ക് ചെയ്യണത്. അപ്പൊ പെട്ടെന്ന് അവിടെ വെച്ച് എനിക്ക് അറ്റാക്ക് ഉണ്ടായി. പിന്നെ അപ്പൊ തന്നെ നമ്മുടെ അറിയുന്ന ഡോക്ടർ ആയതുകൊണ്ട് വേഗം തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ഇപ്പം 3 മാസം റെസ്റ്റിലാണ്. റെസ്റ്റ് കഴിഞ്ഞ് ജോലിക്ക് കയറിയതേ ഉള്ളൂ.
1: അത് ശരി. അപ്പൊ എങ്ങനെയുണ്ട്?
0: ഒന്നുമില്ല, എന്തെങ്കിലും ആരോഗ്യം അങ്ങോട്ട് ആയിട്ടില്ല, കുഴപ്പമില്ലാണ്ട് പോകുന്നു.
1: എവിടെ വീട്?
0: എന്റെ വീട് ചേർത്തല.
1: ശശിധരൻ ചേട്ടന്റെ വീട് എരൂരാണല്ലേ?
0: അതെ അതെ, ഞങ്ങളുടെ തറവാട് എരൂരാണ്.
1: ചേച്ചിയുടെ പേരെന്താ?
0: എന്റെ പേരാണോ?
1: ചേച്ചിയുടെ പേര്?
0: ചേച്ചിയുടെ പേര് പങ്കജ.
1: പങ്കജ.
0: മാഡത്തിന്റെ പേരെങ്ങനെയാണ്?

0: എന്റെ പേര് സിന്ധു. വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
1: ഹലോ.
0: ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് വിളിക്കുന്നത്. പേരെന്താ?
1: എന്റെ പേര് മനോജ്.
0: ഫോൺ ഔട്ട് ഗാനോത്സവം കേൾക്കാറുണ്ടോ?
1: ഉണ്ടല്ലേ.
0: അപ്പോ ശശിധരൻ ഞങ്ങൾക്കൊരു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ, വിശേഷങ്ങൾ ചോദിച്ച് ഇഷ്ടപ്പെട്ട ഒരു ഗാനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതാണ് വിളിച്ചത്. പിന്നെ കുട്ടികളുണ്ടോ?
1: ഇല്ല ഇല്ല.
0: എന്താ ജോലി എവിടെയാ?
1: ഞാൻ ഒരു മറ്റേ കണ്ണിന്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ ചെയ്യുന്നത്. അവിടെ അത് 7 വർഷം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പിന്നെ റിസൈൻ ചെയ്ത് പോകുന്നായിരുന്നു. ഇപ്പൊ ഞാനൊരു ആലപ്പുഴ മുത്തൂറ്റ് ഫൈനാൻസ് ഇല്ല, അവിടെ അവിടെയും വർക്ക് ചെയ്യുന്നത് ഇപ്പൊ.
0: അത് ശരി. അപ്പൊ എങ്ങനെയാ? ആലപ്പുഴയിലാണല്ലോ, ചേർത്തലല്ലേ വീട്?
1: വീട് ചേർത്തല, ജോലി ചെയ്യുന്ന ആലപ്പുഴ. വൈഫ് വർക്ക് ചെയ്യുന്ന എറണാകുളം. പിന്നെ ജനറകോസ്റ്റല്ലേ എറണാകുളം. ജനറകോസ്റ്റിന് തൊട്ട് പറഞ്ഞൊരു മെഡിക്കൽ സ്റ്റോർ പണിയുണ്ട്. ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ ഉള്ള അവളെ ജോലിയുണ്ട്. കല്യാണത്തിന് മുന്നേ അവൾക്ക് ജോലിയുണ്ട് അവിടെ. അവൾക്കൊരു പെട്ടെന്നൊരു 3-4 മാസം മുന്നേ ഒരു അറ്റാക്ക് ഒക്കെ വന്ന് ആന്റി പ്രാശം ചെയ്ത് റെസ്റ്റ് ആയിരുന്നു. അവിടെ വീട്ടിലായിരുന്നു. ഇപ്പൊ നമ്മുടെ വീട്ടിൽ വന്ന് പോയിക്കൊണ്ടിരിക്കയാണ്. ദൂരെ യാത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
0: വേറെ ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടിൽ അച്ഛൻ മരിച്ചുപോയി. ഞാനും അമ്മയും എന്റെ വൈഫും മാത്രമേ ഉള്ളൂ. രണ്ട് പെങ്ങന്മാരുണ്ട്. അവരെ കല്യാണം കഴിച്ച് അയച്ചു. ഒരാള് കാക്കനാട്, ഒരാള് ആലപ്പുഴ പറവൂര്. IMS പള്ളി കിടത്തുണ്ട്. IMS എന്നും പറഞ്ഞു അവിടെയാണ്.
0: അപ്പൊ അജിത എങ്ങനെയാണ് പോയി വരുന്നത് എറണാകുളത്ത്?
1: രാവിലെ 6:30 വണ്ടിയുണ്ട് വയറ്റില് വരെ ഉള്ളത്.
0: ഓ അത് ശരി.
1: നമ്മുടെ ചേർത്തല നിന്ന് വിടുന്ന വണ്ടി. അത് കഴിഞ്ഞ് അവിടുന്ന് 11:30 കൊടുത്ത് പിന്നെ മഹാരാജ കോളേജ് ഇല്ലേ, അവിടെ ഇറങ്ങി ജനറൽ കോസ്റ്റിന്റെ ബാധിക്ക് അവിടെ ഇറങ്ങും. അവിടെ 8:30 കയറി കഴിഞ്ഞാൽ 4 മണിക്ക് ഇറങ്ങും. വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു 6:30 അല്ലെങ്കിൽ 6:30 ആവും.
0: എന്തായാലും ആരോഗ്യമൊക്കെ ഇനിയും നല്ലപോലെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. അജിതയ്ക്ക് ഒന്നുകൂടി കൊടുക്കാമോ ഫോൺ?
1: കൊടുക്കാം കൊടുക്കാം.
2: ഹലോ.
0: ഹലോ, അനുജിതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: പറയാം പറയാം. ഈ പഴയ പാട്ടുകളൊക്കെ പറഞ്ഞാൽ ഇഷ്ടപ്പെടുവോ?
0: ഓ അതിനെന്താ?
1: മറ്റേ ചന്ദ്രികയിൽ അലിയുന്ന ഒരു പാട്ടില്ലേ,
0: ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്ത്, ഭാര്യമാർ സൂക്ഷിക്കുക അല്ലേ?
1: അത് തന്നെ. അതൊക്കെ എനിക്ക് ഫേവറേറ്റ് ഗാനങ്ങൾ. അതൊക്കെ
0: പാട്ട് പാടാൻ ഇഷ്ടമാണോ?
1: പിന്നെ
0: തീർച്ചയായിട്ടും.
1: മറ്റേ ഭാർഗവി നിരത്തിൽ പാട്ടില്ലേ, അറബിക്കടലൊരു, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള
0: പാട്ടുകളൊക്കെ.
1: ബസ്സിനകത്തൊക്കെ കയറുമ്പോഴത്തേക്കും ഇല്ലേ, പാട്ട് കേൾക്കുമ്പോ ഞാൻ അപ്പൊ തന്നെ യൂട്യൂബ് എടുക്കും. യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ മറ്റേ നമ്മുടെ പാട്ട് എടുത്തിട്ട് ഞാൻ കിട്ടുമല്ല.
0: ഒരു പാട്ട് പാടാമോ?
1: അയ്യോ പാടാം എനിക്ക്.
0: ഒന്ന് പാടണം.
1: ഏത് പാട്ടാന്ന് പറഞ്ഞാൽ പാടാം?
0: ഈ ചന്ദ്രികയിലലിയുന്നു എന്നെ പാടിക്കോളൂ.
1: ശരി ഓക്കെ എന്നാ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം.
0: അപ്പൊ സന്തോഷായിട്ടിരിക്ക, സുഖായിട്ടിരിക്ക. എല്ലാരുടെ അന്വേഷണം പറയണം. ശശിധരൻ ചേട്ടന്റെ അടുത്ത് അന്വേഷണം പറയണം കേട്ടോ.
2: ഇപ്പൊ തന്നെ വിളിക്കാം.
0: ശരി, സന്തോഷം കേട്ടോ സംസാരിക്കാൻ പറ്റിയത്.

സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരാഴ്ച ഏവർക്കും നേരുന്നു ഫോണൌട്ട് ഗാനോത്സവം. എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക്. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സിന്ധു ശ്രീകുമാർ.

0: അതെ, മിഴികൾ കൊണ്ട് സന്ദേശകാവ്യം എഴുതിയാൽ മനസ്സിലാകണമെന്നില്ല.
1: നിങ്ങളുടെ മനോഗതം, സന്ദേശങ്ങൾ, ആശംസകൾ സുഹൃത്തുക്കളെ അറിയിക്കണമെങ്കിൽ കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് എഴുതുക. ഫോൺ ഔട്ട് ഗാനോത്സവം നിങ്ങളുടെ ആ സുഹൃത്തിന് സന്ദേശം, ആശംസകൾ എന്നിവ നേരിട്ട് വിളിച്ച് കൈമാറും. ഒപ്പം ഇഷ്ടഗാനങ്ങളും. നിങ്ങളുടെ സന്ദേശങ്ങൾ അയക്കേണ്ട വ്യക്തിയുടെ പേര്, ഫോൺ നമ്പർ, മറ്റു വിവരങ്ങൾ ഇവ POG എന്ന് ടൈപ്പ് ചെയ്ത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക. ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9447562212. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ന്യൂസ് ഓൺ എയർ എന്ന ആകാശവാണിയുടെ ഇന്റർനെറ്റ് സ്ട്രീമിംഗ് സേവനം ഇപ്പോൾ വേവ്സ് എന്ന ആപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട ശ്രവ്യാനുഭവവും വ്യക്തതയും പ്രദാനം ചെയ്യുന്ന വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് WAVES എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ www.wavespb.com സന്ദർശിക്കുക. ആകാശവാണി നിലയങ്ങൾക്ക് പുറമെ രാജ്യത്തെ എല്ലാ ദൂരദർശൻ ചാനലുകളും പ്രമുഖ വാർത്താ ചാനലുകളും മികച്ച സിനിമകളും വേവ്സ് ആപ്പിൽ സൗജന്യമായി ലഭ്യമാണ്. ഇന്ന് തന്നെ വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ, സന്ദർശിക്കൂ www.wavespb.com.
1: സമയം 2 മണി.
2: ആകാശവാണി FM വാർത്തകൾ.
1: ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു.

0: ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടന ശേഷം പ്രധാനമന്ത്രി മെട്രോയിൽ യാത്ര ചെയ്തു. സമാധാനപരമായി ഒരുമിച്ചു കൂടുന്നവരെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുക്കരുതെന്ന് സുപ്രീംകോടതി. ഡൽഹിയിലെ ബാരിക്കേഡ് സംവിധാനങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട കോടതി, ക്രമസമാധാന പ്രശ്നങ്ങളില്ലാത്ത പക്ഷം മെട്രോ സേവനങ്ങളും ഇന്റർനെറ്റ് സംവിധാനങ്ങളും തടസ്സമില്ലാതെ ലഭ്യമാക്കാനും കേന്ദ്ര ഗവൺമെന്റിന് നിർദ്ദേശം നൽകി. ഡൽഹിയിൽ നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ്. ദേശീയ തലസ്ഥാനത്ത് രാവിലെ 6 മുതൽ വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു. യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേയ്സ് ഓൺ സൈക്കിളിന്റെ 94-ാം പതിപ്പിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. UGC നെറ്റ് ഡിസംബർ സെഷനിലേക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രജിസ്ട്രേഷൻ ആരംഭിച്ചു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.NTA.NIC.in എന്ന വെബ്സൈറ്റിലൂടെ ഈ മാസം 28 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഇന്ന് പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം. പെൺകുട്ടികളെ ആദരിക്കുന്നതിനും അവരുടെ ശബ്ദത്തിനും പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരുന്നതിനുമാണ് ഒക്ടോബർ 11 പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത്. ആലപ്പുഴ ചേർത്തല വള്ളമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയെ സ്കൂൾ അസംബ്ലിയിൽ മാപ്പ് പറയിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് മലപ്പുറം FC തിരുവനന്തപുരം കൊമ്പൻസിനെ നേരിടും. വൈകിട്ട് 7:30 തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ഇപ്പോൾ സമയം 2:03:16.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഓർമ്മച്ചിന്തലേക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മച്ചിന്തൽ നിങ്ങളോടൊപ്പം
1: ഞാൻ ഉണ്ണികൃഷ്ണൻ,
0: ഞാൻ റിയ.
1: അപ്പോ ഓർമ്മയിലേക്ക് കടക്കാം.
0: അതെ, എന്തോ ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ തിക്കിമുട്ടി നിൽക്കുകയാണ്. എന്താണ് ഓർമ്മ?
1: അതൊരു ഓർമ്മ എന്ന് പറഞ്ഞാല് അത് ഞാൻ മണ്ടനായ ഒരു ഓർമ്മയാണ്.
0: നമ്മള്
1: നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മണ്ടന്മാരാവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതൊരു പറഞ്ഞവരാണ്, കുറച്ച് നീണ്ടുപോകുന്ന ചെറിയ സംശയമുണ്ട്. അപ്പം ഞാൻ കാലിക്കറ്റ് പഠിക്കുന്ന സമയം, അപ്പൊ ഞാൻ രാവിലെ ട്രെയിനിന് കാലിക്കറ്റിലേക്ക്, തലശ്ശേരിയിൽ നിന്ന് കാലിക്കറ്റിലേക്ക് പോകും. അപ്പൊ ഒരു ദിവസം വന്നപ്പോ രണ്ട് സിസ്റ്റേഴ്സ്, എന്റെ രണ്ട് സിസ്റ്റേഴ്സാണ്, അതിന്റെ മൂത്ത സിസ്റ്ററാണ് കുറച്ച് ട്രോളിംഗ് ഒക്കെ, എന്നിട്ട് അന്ന് ഈ പേരില്ല, ട്രോൾ എന്നുള്ള പേരില്ല, പക്ഷെ നന്നായി ട്രോൾ ചെയ്യും. അപ്പൊ അങ്ങനെ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, അച്ഛനെ ഡയറക്ടർ ഭരതൻ വിളിച്ചിരുന്നു, അപ്പൊ ഇന്ന സിനിമയിലെന്നൊക്കെ പറഞ്ഞു. ആ സിനിമയുടെ പേര് ഞാൻ ഇപ്പൊ പറയുന്നില്ല, അവസാനം പറയാം. ഒരു 6 അടി മേലെ നിങ്ങളുള്ള ഒരു നായകനെ വേണം, അതുകൊണ്ടാണ് അച്ഛനെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, ഓ പിന്നെ
0: നല്ല പൊക്കായിരുന്നു.
1: ഇല്ലേ, അച്ഛൻ ചെറുതാ, ഞാൻ ഹൈറ്റ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു, ആ പിന്നെ ഭരതൻ അച്ഛനെ വിളിക്കല്ലേ, അച്ഛൻ എന്ത് പരിചയമുള്ള, അല്ല ആരോ ഒരാൾ പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞാണ്. അന്ന് പോസ്റ്റ് ഓഫീസിലാണല്ലോ അച്ഛൻ, പോസ്റ്റ് ഓഫീസ്, അപ്പൊ ഫോൺ അവിടെയുണ്ട്. അപ്പൊ ഇതൊക്കെ ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിട്ട് നമ്മളെ ആസാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എല്ലാ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് ഞാൻ വിശ്വസിക്കാനൊന്നും പോയിട്ട. ആ പിന്നെ ഞാൻ അഭിനയിക്കാൻ പോവല്ലേ, എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്, സിനിമ

0: കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സിനിമയെ ഒരു പാർട്ടാവാൻ എനിക്ക് താല്പര്യം അന്നുമില്ല ഇന്നുമില്ല. അപ്പം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു നടനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാമറ അങ്ങനെയുള്ള ഇൻട്രസ്റ്റുകളൊന്നുമില്ല. സിനിമ കാണുകയെന്നുള്ളതാണ് എന്റെ ഇൻട്രസ്റ്റ്.
1: അതിന് ഒന്ന് ഞാൻ ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. എന്താണെന്ന് വെച്ചാൽ, ആളുകൾ വിചാരിക്കും ആർക്ക് വേണ്ടിയിട്ടാണ്, അച്ഛന് വേണ്ടിയിട്ടാണോ സംവിധായകൻ ഭരതൻ വിളിച്ചത്, അതോ മകന്
0: വേണ്ടിയിട്ടാണോ?
1: ഈ മകൻ, ആറടി പൊക്കം ഉണ്ട് കേട്ടോ, അത് പലരും നമ്മളെ കണ്ടിട്ടുണ്ടാവില്ല, സാറിനെ കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
0: അപ്പൊ അങ്ങനെ അന്ന് ഞാൻ വളരെ മെലിഞ്ഞിട്ട് ഒരു നായകൻ റിമോട്ട് ചാൻസ് പോലും ഇല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഞാനിങ്ങനെ പിറ്റേന്നൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ ഇതെങ്ങനെ ശരിയായാലോ, ബിരിയാണിയോ മറ്റോ ഉണ്ടായാലോ എന്നുള്ളൊരു വിചാരം ഉണ്ടായി. കാരണം ഞാൻ ഞാൻ അഭിനയിക്കുന്നില്ല തീർച്ചപ്പെടുത്തി, ഞാൻ ഇല്ലാന്ന് തീർച്ചപ്പെടുത്തി, എന്നാലും ഒരു ചെറിയൊരു ഡൗട്ട്. അപ്പൊ ഞാൻ ട്രെയിനിന്റെ ബാത്റൂമിലൊക്കെ, അവിടെ കണ്ണാടി ഉണ്ടാവില്ല, അതിന് മുന്നിലൊക്കെ പോയി നിന്നിട്ട് ഇങ്ങനെ
1: ചെറുതായിട്ട്
0: നോക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോ പിന്നെ അതിനുശേഷം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ പത്രത്തിലൊരു പരസ്യം വന്നു, വൈശാലി എന്ന ചിത്രത്തിൽ ആറടി പൊക്കമുള്ള ഒരു നായകനെ അന്വേഷിക്കുന്നു, ഡയറക്ടർ ഭരതൻ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചിയോട് പറഞ്ഞു, ഇത് പരസ്യം വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അവരെല്ലാരും കൂടെ ചിരിച്ചു. അന്നേരമാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഈ പരസ്യം നേരത്തെ വന്നിരുന്നു പേപ്പറിൽ. അപ്പൊ അന്നത്തെ പേപ്പർ ഞാൻ കണ്ടില്ല, രാവിലെ ഞാൻ കോളേജിൽ പോകല്ലോ, തിരിച്ചു വന്നപ്പോ പേപ്പറൊക്കെ അവരെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും വേണമെങ്കിൽ ഇതിനൊരു പൂർണ്ണതയ്ക്ക് വേണ്ടിട്ട്. അങ്ങനെ ഞാനൊരു മണ്ടനായി. പിന്നെ അതോടൊപ്പം തന്നെ ഞാനൊരു ഒന്ന് രണ്ട് ദിവസം നായകനായോ എന്ന് സംശയമുണ്ട്. പക്ഷെ വീട്ടിൽ കാണിക്കാനും പറ്റില്ല, ഞാനില്ല, ഞാനില്ല എന്നുള്ളതല്ലേ പറഞ്ഞു. അങ്ങനെയുള്ള ഓരോരോ രസങ്ങൾ. അപ്പം വൈശാലി കണ്ടവര് ക്ഷമിക്കുക, അതിലെ ഋഷിശൃംഖലമായിട്ട് യാതൊരു സാമ്യമോ ആ ഒരു ആകാരമോ ഒന്നുമില്ല എനിക്ക് എന്നുകൊണ്ട് മനസ്സിലായി.
1: ഋഷിശൃംഖനാവേണ്ട ആളാണ് ഇവിടെ വന്നിരുന്ന് ഓർമ്മിച്ചെന്ന് വായിക്കുന്നത്. അപ്പൊ എന്തായാലും നല്ല ഓർമ്മ, ഈ ഒരു ഓർമ്മ സാറിനെ സമ്മാനിച്ച സഹോദരിമാർക്ക് വേണ്ടിയിട്ട് അല്ലേ.
0: ഒരു പാട്ട്.

0: ചിന്ത്.
1: അപ്പോ ആദ്യത്തെ കത്തിലേക്ക് കടന്നാലോ.
2: നമുക്ക് ഓർമ്മകളിലേക്ക് ഊളിയിടാം. ആദ്യത്തെ ഓർമ്മ പങ്കുവച്ചിരിക്കുന്നത് ഷീബ രമേഷ്, കാക്കനാട്. ഒരു 16 വർഷം മുൻപുള്ള ഓർമ്മയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരു സർജറി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി തലേ ദിവസം അഡ്മിറ്റാവാൻ പറഞ്ഞതനുസരിച്ച് ഞാനും അമ്മയും ഹോസ്പിറ്റലിൽ എത്തി. അഡ്മിഷൻ വാർഡിൽ എത്തിയപ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ടത് കട്ടിലിനപ്പുറം ഒരു ഉമ്മ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു സർജറിക്കുള്ള പേടിയുണ്ടായിരിക്കും എന്ന്. ഞാൻ ഞങ്ങളുടെ അഡ്മിഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ഇത് തന്നെ അവസ്ഥ. എനിക്ക് ആ സങ്കടം കണ്ടു നിൽക്കാൻ കഴിയാതെ സിസ്റ്ററോട് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞത് ആ ഉമ്മയ്ക്ക് നാളെ സർജറിയാണ്, പക്ഷേ ബ്ലഡ് നൽകാമെന്ന് പറഞ്ഞവർ വന്നില്ല. അവർക്ക് പൈസ കൊടുക്കണം പോലും. ഇവരാണെങ്കിൽ പാവപ്പെട്ടവരാണ്, അവർക്ക് പൈസയില്ല. ഇതിപ്പോൾ 3-ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ എന്ന് സിസ്റ്റർ പറഞ്ഞു. ആ ഉമ്മയുടെ ആരോഗ്യസ്ഥിതി വഷളായി വരികയാണ്. ഞാൻ എന്തോ ഒരു ധൈര്യത്തിൽ ചോദിച്ചു, ഗ്രൂപ്പ് ഏതാ സിസ്റ്ററെ? ബി നെഗറ്റീവ്. സിസ്റ്റർ മറുപടി തന്നു, എനിക്ക് കൊടുക്കാമോ സിസ്റ്ററെ? സിസ്റ്റർ പറഞ്ഞു അസുഖങ്ങളും ക്ഷീണവും ഒന്നുമില്ലെങ്കിൽ കൊടുക്കാമെന്ന്. സത്യത്തിൽ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടും ബാക്കി അലച്ചിൽ കൊണ്ടും ആകെ ക്ഷീണമാണ്, പക്ഷേ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. ഉടനെ ചേട്ടനെ വിളിച്ച് ചോദിച്ചു, ചേട്ടൻ ദുബായിലാണ്, നിനക്ക് എന്തു തോന്നുന്നോ അത് ചെയ്യൂ, നല്ലൊരു കാര്യമല്ലേ? ആളും ധൈര്യം നൽകി. അങ്ങനെ ആ ഉമ്മയ്ക്ക് എൻ്റെ ബ്ലഡ് ഞാൻ കൊടുത്തു. ആദ്യം അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് വാർഡിലെത്തി. ഉച്ച കഴിഞ്ഞപ്പോൾ ഉമ്മയും എത്തി. കണ്ണു തുറന്നപ്പോൾ ഉമ്മ ആദ്യം അന്വേഷിച്ചത് എന്നെയാണ്. ആ ഉമ്മയുടെ മോള് എന്നെ വന്ന് വിളിച്ചു, നിങ്ങളെ ഉമ്മ അന്വേഷിക്കണം. ഞാൻ ചെന്നു. ആ ഉമ്മ കണ്ണീരോടെ 2 കൈയും എൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു, എൻ്റെ പൊന്നുമോളെ, പഠിച്ചവൻ കാക്കട്ടെ. അന്നത്തെ ആ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. മലപ്പുറത്തുള്ള ഒരു ഉമ്മയും മകളും, തൃശ്ശൂർ കൊടകരയിലുള്ള ഞാൻ. ഇനിയിപ്പോൾ ആ ഉമ്മ ഉണ്ടാവുമോ എന്തോ മനസ്സിൽ മായാതെ കിടക്കുന്നു. ആ ഉമ്മാൻ്റെ മുഖം, പേരൊന്നും ചോദിച്ചില്ല, ഉമ്മ എന്ന് വിളിച്ചു. ഡിസ്ചാർജായി പോകുമ്പോൾ ആ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തന്നു. ഇത്രയും മതി. കുറേ നാളായി ഇത് ഓർമ്മചിന്തന എഴുതണം എന്ന് വിചാരിക്കുന്നു, സമയം കിട്ടാത്തത് കൊണ്ടാണ്. എനിക്ക് കാക്കനാട് ടൈലറിംഗ് ഷോപ്പാണ്. ഷീബ രമേഷ്, നല്ലൊരു ഓർമ്മ അല്ലേ?

0: രക്തദാനം മഹാദാനം.
1: അതെ അതെ അതെ, അവര് ആ ആ സമയത്ത് ഉണർന്നു പ്രവർത്തിച്ചതുകൊണ്ട് ആ ഉമ്മയ്ക്ക് വിഷമമില്ലാതെ സർജറി നടന്നു കിട്ടി. പണ്ടൊക്കെ ഈ രക്തം വിൽക്കുന്നവരുണ്ടായിരുന്നു, ഈ മെഡിക്കൽ കോളേജിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ റെഡിയായി നിൽക്കും, അവരിങ്ങനെ വന്ന് രക്തം കൊടുത്തു പോകും. അതിനുശേഷമാണ് ഈ രക്തദാന ക്ലബുകൾ ഫോം ചെയ്തത്. അപ്പൊ അതിൽ കുറച്ചുകൂടെ ദാനം നടക്കുന്ന അവിടെയാണ്, അവരെ ക്ലബിലെ മെമ്പേഴ്സൊക്കെ റെഡിയായിട്ട് അവർ രക്തം സാമ്പിളൊക്കെ ചെയ്ത് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കും. അതൊക്കെ കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം, ഈ ഈ പറയുന്ന കാലത്ത് എങ്ങനെയാന്ന് അറിയില്ല, ആ
0: സമയത്തൊക്കെ
1: ഇപ്പൊ അങ്ങനെ വിൽക്കാറൊന്നുമില്ല. പണ്ട് അത് അതൊരു കാര്യമായിരുന്നു, അങ്ങനെ രക്തം വീറ്റിട്ട് പൈസ വാങ്ങുന്ന പരിപാടി.
0: കഴിഞ്ഞ ദിവസം ഞാനും എന്റെ അമ്മയും കൂടെ ഇവിടെ ഒരു മോളില് പോയി. അപ്പൊ ഞങ്ങൾ അവിടെ കഴിക്കാനിരുന്നു, ഒരു ഇത് മനസ്സ് കഴിക്കാനിരിക്കുമ്പോ ഞങ്ങളുടെ ബാക്കിൽ ഒരു പയ്യൻ ഇരിപ്പുണ്ട്. ആ പയ്യന്റെ ഹെൽമെറ്റ് ആ ടേബിളിന്റെ പൊക്കത്ത് വെച്ചിട്ടുണ്ട്. ആ ഹെൽമെറ്റില് എഴുതിയിട്ടുണ്ട് ബ്ലഡ് ഗ്രൂപ്പ് AB-. അതായത് ബൈക്കിന് പോകുന്ന പയ്യനാണ്. അപ്പോ ആ ഹെൽമെറ്റിൽ എഴുതി വെച്ചാൽ ആക്സിഡന്റിൽ ആയാൽ പോലും ആൾക്കാർക്ക് മനസ്സിലാകും AB- ബ്ലഡ് ആണ്. അത് റെയറസ്റ്റ് അല്ല, ഏറ്റവും കുറച്ച് കാണപ്പെടുന്ന ബ്ലഡ് ആണ്. അതുകൊണ്ടാണ് അത് ആ ഹെൽമെറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ അമ്മയെ വിളിച്ച് കാണിച്ചു കൊടുത്തു, അത് കണ്ടോ എന്നും പറഞ്ഞിട്ട്. ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു, അതുകൊണ്ട് കാണിച്ചു.
1: അല്ല, അത് എല്ലാവരും അത് കരുതണം എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളെ പോക്കറ്റിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പേഴ്സിലോ അങ്ങനെ എന്തെങ്കിലും നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പ് മനസ്സിലാക്കാനൊക്കെ കുറച്ച് ടൈം എടുക്കുമല്ലോ. അതിന് മുൻപേ തന്നെ നമുക്ക് ഇപ്പം ബ്ലഡ് ബാങ്കുകളിലൊക്കെ കരുതൽ ബ്ലഡ് ഉണ്ട്. അങ്ങനെയാകുമ്പോ അത് യൂസ് ചെയ്യാമല്ലോ.
0: അതെ, അതുപോലെ തന്നെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രൂപ്പിനെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അവര് നൌഷാദ് എന്ന് പേരുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ഇങ്ങനെ ബ്ലഡ് കൊടുക്കുക. അവരെ ഇവിടെ മാത്രല്ല, കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ഒക്കെ ആളുകളുണ്ട് ഈ ഒരു കൂട്ടായ്മയില്. അപ്പോ ഇവര് പല ബ്ലഡ് ഗ്രൂപ്പിലുള്ളവരുണ്ടല്ലോ, ഇവർ ഓടിപ്പോയി ബ്ലഡ് കൊടുക്കും. അപ്പൊ ഇവര് പറയാണ് അതാണ് ഞങ്ങളുടെ ഒരു പ്രധാന ഇത്, അതാണ് എന്ന് പറയായിരുന്നു. അപ്പൊ ഇങ്ങനെ കൊറേ ഗ്രൂപ്പുകളുണ്ട്.
1: കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓർമ്മിക്കാൻ കഴിഞ്ഞത് ഷീബ രമേശിന്റെ ഈ ഓർമ്മയിലൂടെയാണ്.
0: അതെ അതെ, എന്തായാലും ഷീബയ്ക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കൂട്ടുനിന്നതിന് ഷീബയ്ക്ക് നന്ദി. നമുക്കൊന്ന് പാട്ട്
1: പാട്ട് കൊടുക്കാം.

0: ഓർമ്മ ചിന്ത.
1: ഓർമ്മച്ചിന്തിൻ്റെ അടുത്ത കത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട ഓർമ്മച്ചിന്തിന്, സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ സ്വന്തം സാറന്മാർക്കും അങ്ങനെയേ വിളിക്കൂ. കാരണം അത്രയ്ക്ക് ഹൃദയസ്പർശിയാണ് അവിടുത്തെ ഓരോ ശബ്ദവും. ഇനി ഓർമ്മ പങ്കിടാമേ. എൻ്റെ വീട് കോട്ടയം ഇല്ലിക്കൽ മീനച്ചിലാറിൻ്റെ കരയിലാണ്. ഞാനന്നൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയം അച്ചാച്ചൻ സിനിമയുടെ കാസറ്റ് വാടകയ്ക്ക് കൊണ്ടുവരും. രണ്ടാഴ്ച കഴിഞ്ഞ് തിരികെ കൊടുത്താൽ മതിയാകും. അങ്ങനെ അമ്മയുടെ കൂട്ടുകാരി ലൈലാമു എന്നാണ് പേര്. ആൻറ്റിയോട് അമ്മ മുൻകൂട്ടി പറഞ്ഞു വെച്ചേക്കും ഇന്ന് സിനിമ കാണാൻ വരണമെന്നും പണിയൊക്കെ തീർത്ത് വെക്കണം എന്നും. ആൻറ്റിയുടെ കല്യാണത്തിന് മുമ്പാണ് ഇതൊക്കെ. ആൻറ്റി രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. ഞങ്ങളും, അതായത് അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും ഞാനും അനിയനും ഭക്ഷണമൊക്കെ കഴിച്ച് സിനിമ കാണാൻ തയ്യാറെടുത്തിരിക്കും. 9:30-10 ആകുമ്പോൾ, അതായത് രാത്രി, സിനിമയിടും. അത് തീർന്നു കഴിഞ്ഞാൽ 12:30 ആകും, അർദ്ധരാത്രി. സിനിമ കഴിഞ്ഞാൽ ആൻറ്റിയെ അമ്മയും കുഞ്ഞനിയനും കൂടി വീട്ടിലാക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് നോക്കി ഞങ്ങൾ 3 ജനാലയിലൂടെ നോക്കിയിരിക്കും. മീനച്ചിലാറിൻ്റെ, അതായത് NH റോഡിൻ്റെ ഇരുവശങ്ങളിലായാണ് ഞങ്ങളുടെ വീടുകൾ. അതുകൊണ്ട് റോഡിലൊക്കെ നല്ല തിരക്കാണ്. ഇത് കുമരകം, ചേർത്തല, എറണാകുളം അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ്. മീനച്ചിലാർ കരകവിഞ്ഞാൽ പിന്നെ റോഡുമില്ല, പാലവുമില്ല, പറമ്പും സ്ഥലങ്ങളും ഒന്നുമില്ല. മെയിൻ റോഡിലൊക്കെ വെള്ളമല്ലേ, ബസ്സുകളും വെള്ളമിറങ്ങാതെ ഓടില്ല. അമ്മയും അനിയനും ആൻറ്റിയെ കൊണ്ടുചെന്നാക്കി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളും കിടന്നുറങ്ങും. അങ്ങനെ സിനിമ കാണാനൊരു സുഖമാണ്. അമ്മയുടെ വേറൊരു കൂട്ടുകാരിയായ ഓമന ആൻറ്റിയും ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു. ഓമന ആൻറ്റി ഉണ്ടെങ്കിലും അമ്മ ലൈലാമ ആൻറ്റിയെയും ഓമന ആൻറ്റിയെയും വീട്ടിൽ കൊണ്ടുചെന്നാക്കി തിരിച്ചെത്തും. അമ്മയ്ക്കും ഞങ്ങൾക്കും അവരെയെല്ലാം ഒരുപാട് ഇഷ്ടമാണ്. ഇന്ന് അവിടെ പോകാനും തോന്നാറില്ല. അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ പോകാറുള്ളൂ. അങ്ങനെ കോട്ടയം ഇല്ലിക്കൽ മീനച്ചിലാർ എന്നിങ്ങനെ കേൾക്കുമ്പോൾ ഒത്തിരി ഇഷ്ടമാണ്. അവരവരുടെ സ്വന്തം നാട് നമ്മൾ ഒരിക്കലും മറക്കില്ലല്ലോ. ഇന്ന് ആരെങ്കിലും കോട്ടയത്താണ് എന്ന് പറഞ്ഞ് വെള്ളിത്തിരയിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ മനസ്സിൽ പറയും എൻ്റെ നാടാണെന്ന്. അതൊരു സുഖമാണ്. ഞങ്ങൾ താമസിക്കുന്നത് എറണാകുളത്തെ വെണ്ണല ഭാഗത്താണ്. അതുകൊണ്ട് കോട്ടയത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടമാകും. നമുക്ക് പഴയ പോലെ സ്വന്തമായി താമസിക്കാൻ കഴിയില്ലല്ലോ എന്ന്. കാരണം ജീവിതത്തിൻ്റെ കെട്ടും ഭാണ്ഡവും എല്ലാം ഇവിടെയല്ലേ. എന്നാലും കോട്ടയം ഇല്ലിക്കൽ എന്ന സ്ഥലം എനിക്ക് ഒരുപാട് സന്തോഷം പകരുന്നു. ഇങ്ങനെ എഴുതി ഓർമ്മച്ചിന്തിലേക്ക് അയക്കാൻ സാറന്മാർ സമ്മതിക്കുന്നതിലും അതിലേറെ സന്തോഷം. നിർത്തട്ടെ. ദീപാ സമ്പത്ത്, കൊറ്റംകാവ്. ഈ ഇല്ലിക്കൽ

0: കോട്ടയം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മകളുണ്ട്. അതെ, നോസ്റ്റ് പിടിച്ചു. എന്താന്ന് വെച്ചാല് ഞാൻ പഠിച്ചത് അവിടെ കോട്ടയം CMS കോളേജിലാണ്. അപ്പൊ യാത്ര പോയിക്കൊണ്ടിരുന്നത് ഈ ഇല്ലിക്കൽ ഭാഗത്തുകൂടെയാണ്. ഇപ്പുറത്തെ മീനച്ചിലാറാണ്, ഇതിന്റെ സൈഡിലായിട്ട് റോഡ് കുഞ്ഞു റോഡ്. ഞാൻ പഠിക്കുന്ന കാലത്ത് കുഞ്ഞു റോഡാണ്. ഇപ്പൊ അത് വലുതായി കേട്ടോ, നന്നായിട്ട് വലുതായി. അപ്പൊ ഒരു ബസ് വന്നു കഴിഞ്ഞാൽ മറ്റേ ബസ് ഇങ്ങനെ ഈ ആറ്റില് വീഴാതെ നോക്കണം. അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് ആ സമയത്ത്. അതുപോലെ തന്നെ ഈ മഴക്കാലം ശരിയാണ്, മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ നിറയെ വെള്ളമാണ്, ഒന്നും പോകില്ല. അതുപോലെ തന്നെ കുമരകം ഭാഗത്തുള്ള ആ പാടങ്ങളിൽ നിന്നൊക്കെ വെള്ളം വരും. അപ്പൊ ആ ഭാഗം മുഴുവൻ വെള്ളമാണ്. എന്നിട്ട് നമുക്കിങ്ങനെ ഏറ്റവും രസമുള്ള ഒരു കാഴ്ച എന്ന് വെച്ചാല് ഒരു ഭാഗത്ത് മീനച്ചിലാറ്, പിന്നെ നടുക്ക് റോഡ്, അതിന്റെ ഇപ്പുറത്തെ ഭാഗത്ത് ഈ പഴയ തരം തറവാടുകളും വീടുകളും ഇല്ലേ, അത് മുഴുവൻ അങ്ങനെ അറയും പത്തായോ ഒക്കെ ഉള്ള വീടുകൾ പോലെ ഇങ്ങനെ നിലന്തൊട്ട്, അതെ, ഇങ്ങനെ പറ്റി നിൽക്കുന്ന വീടുകളാണ് പഴയ വീടുകളും. അപ്പൊ ഈ വെള്ളം വരുമ്പോ ഈ വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പിന്നീട് ഞാൻ കുറെ കാലം കൂടി പോയപ്പോ ഈ വീടുകൾ പലതും പൊക്കി, അത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്, പൊക്കി കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ അടുത്ത് റോഡിനടുത്തുനിന്ന് മാറി അങ്ങോട്ടായിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു ഓർമ്മയും കൂടെ ഉണ്ട്. അപ്പൊ ഇതുകൂടെ കേട്ടപ്പോ ദീപയ്ക്ക് സന്തോഷമായി കാണും, ഞാൻ ഈ ഒരു ഓർമ്മയും കൂടെ പറഞ്ഞപ്പോ. സ്വന്തം നാടിനെ കുറിച്ചല്ലേ പറഞ്ഞേ,
1: കോട്ടയം ഒന്നുകൂടെ റീവിസിറ്റ് ചെയ്ത പോലെ.
0: അന്നത്തെ കാലത്ത് ഞാൻ ചിന്തിക്കുമായിരുന്നു, ഞാൻ എന്തെങ്കിലും ഒരു കാലത്ത് റിട്ടയർ ചെയ്ത് താമസിക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയി താമസിക്കുന്ന. എന്താന്ന് വെച്ചാല് അതിനൊരു പ്രത്യേക ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ.
1: അതായിരിക്കാം, എല്ലാവർക്കും സ്വന്തം നാട് വളരെ അധികം പ്രിയപ്പെട്ടതായിരിക്കും, എല്ലാവർക്കും അങ്ങനെയാണ്
0: സ്വന്തം നാട്.
1: പിന്നെ ചിലർക്ക് പോയി ആ നാടുമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് അവിടെ താമസ സെറ്റിലിംഗ് ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ടല്ലോ പല സ്ഥലത്തായിട്ട്. ഞാനിപ്പം തലശ്ശേരി നിന്ന് കോഴിക്കോട് വന്നു സെറ്റിൽ ചെയ്ത പോലെ.
0: ഇതിപ്പോ കോട്ടയത്ത് പഠിക്കുന്ന കാലത്ത് എനിക്ക് അതായിരുന്നു ആഗ്രഹം. പക്ഷേ
1: ഇന്നും എനിക്ക് തലശ്ശേരി ഒരു നൊസ്റ്റാൾജിയാണ്.
0: ആണോ, എനിക്ക് മൈസൂർ, അവിടെ പോയി താമസിക്കണം എന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതായത് പഠിക്കുന്ന കാലത്ത് ഈ ഇല്ലിക്കൽ ഭാഗമൊക്കെ പോകുമ്പോഴത്തേക്കും ഇവിടെ ഒരു വീട് വെച്ച് കൂടാന്നൊക്കെ തോന്നുമായിരുന്നു. അപ്പോൾ ഈ മൈസൂരിനോട് പ്രത്യേക ആഗ്രഹം തോന്നാൻ എന്താ കാര്യം എന്ന് വെച്ചാല്, ഞാൻ എന്റെ 20s ആദ്യമായി അവിടെ പോകുന്നത്. ഇത്ര ഭംഗിയും ഇത്ര നല്ല കാലാവസ്ഥയും വൃത്തിയും,
1: മൈസൂർ ഒരു ഭയങ്കര ഒരു സിറ്റി തന്നെയാണ്. വൃത്തിയും ഭംഗിയും,
0: വൃത്തി ഭംഗി കാലാവസ്ഥ. ഈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഭയങ്കര തണുപ്പോടെ ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ വീണോണ്ടേ ഇരിക്കും. മഴയായിട്ട് പെയ്യില്ല, ചാറ്റൽ മഴ.
1: നല്ല വൃത്തിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയാണ്, എല്ലാ കോർണറിലും നല്ല പൂച്ചെടികളും എല്ലാം വെച്ച് നല്ല വൃത്തിയാക്കിയിട്ട്.
0: പിന്നെ അതുപോലെ തന്നെ ഫുഡ്,
1: മൈസൂർ ഇഷ്ടപ്പെടാത്തവരില്ല എന്നാണ്. അത്രയും ഒരു ക്യൂട്ട് സിറ്റി ആയിട്ട്,
0: നല്ല സിറ്റി, അത് നല്ല വലിയ സിറ്റി, ചെറിയതായിട്ടല്ലേ
1: ബ്യൂട്ടിഫുൾ.
0: അതായത് വലിയ നല്ല സിറ്റിയാണ്. പിന്നെ ഇതേപോലെ പച്ചക്കറികളും പഴങ്ങളും എല്ലാം വളരെ ചീപ്പാണ് അവിടെ. ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ അവിടെ പോയി താമസിക്കും. അപ്പൊ പറഞ്ഞു പറഞ്ഞു നമ്മൾ വേറെ
1: എവിടേക്കോ.
0: അതെ, അങ്ങനെ ദീപ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളേക്ക് പുറത്തെടുത്തു ആ ഒരു കത്ത് കൊണ്ട്. അപ്പൊ എന്തായാലും ഈ കത്തിന് നന്ദി. പാട്ട് കേൾക്കാം.

0: ചിന്ത്.
1: അടുത്ത ഓർമ്മയിലേക്ക് പോവാം നമുക്ക്. ഇടക്കൊച്ചിയിലെ ഉദയകുമാരിയാണ് ഓർമ്മകൾ അയച്ചിട്ടുള്ളത്. എല്ലാവരും സ്കൂളിലെ വിശേഷങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ ഓർമ്മ ചിന്തേ, എനിക്കും ഒരു ചെറിയ അനുഭവം പറയാൻ തോന്നി. 7-ാം ക്ലാസ്സിൽ ഞങ്ങളെ കണക്ക് പഠിപ്പിച്ചത് ഒരു ടീച്ചറായിരുന്നു. പരീക്ഷ എടുത്തപ്പോൾ എല്ലാവർക്കും 1.5 മാർക്ക്. ഓ, നല്ല മാർക്കാണല്ലോ. അന്ന് കോപ്പി അടിക്കാൻ നല്ല സുഖമായിരുന്നു. പക്ഷെ കിട്ടുന്നത് ടീച്ചറുടെ പിച്ച് പ്രയോഗം. പിച്ചിന്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് പൊങ്ങിയ പല്ലുമായി തുപ്പലോടുകൂടിയ ടീച്ചറിന്റെ ഗോഷ്ടി മരുന്ന് കിട്ടും. ഹോംവർക്ക് തന്നിട്ടുണ്ടെങ്കിലും എത്ര പിച്ച് കിട്ടിയാലും ഇനിയും ആയിക്കോട്ടെ എന്ന് കരുതി മിക്ക കുട്ടികളും ചെയ്യില്ല. ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ ടീച്ചർ വന്നിട്ടുണ്ടോ എന്ന് ടീച്ചേഴ്സ് റൂമിൽ പോയി നോക്കും. കണ്ടു കഴിഞ്ഞാൽ പിന്നെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഓടിപ്പോയി ഹോംവർക്ക് ചെയ്തവരുടെ ബുക്ക് നോക്കി പകർത്തി വെക്കും. തെറ്റാണെങ്കിൽ എല്ലാവരുടെയും തെറ്റും. അപ്പോൾ നോക്കി എഴുതിയതിനും കിട്ടും കൈപ്രയോഗം, ഡബിളായി. കണക്കിന് മോശമായിരുന്നു, എങ്കിലും പിച്ചിന് ഫലം കിട്ടി. കണക്ക് ബഹുത്ത് അച്ചാഹേ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇടക്കൊച്ചിയിലെ ഉദയകുമാരി ഈ ഓർമ്മ നമുക്കായി ഓർമ്മചിന്തനായി സമർപ്പിച്ചത്.
0: പിന്നെ പല്ലു പൊങ്ങിയതും എന്നൊക്കെ പറയുന്നത് ബോഡി ഷെയ്മിംഗ് ആണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് ഒരു കാലത്തും അത് പറയാൻ പാടില്ല.
1: കണക്ക് പൊതുവെ കുട്ടികൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം കണക്കില് കണക്ക് കൂട്ടുകയെ കുറക്കല്ല, അതിൽ അന്തർധാരയായിട്ട് വരുന്ന ഒരു ലോജിക് ഉണ്ട്. ആ ലോജിക്ക് മനസ്സിലായില്ലെങ്കിൽ കുട്ടികൾക്ക് കണക്ക് നല്ല പാടാണ്. പിന്നെ പ്രത്യേകിച്ച് ഹയർ മാത്സിൽ വരുമ്പോൾ ഒരു കാരണവശാലും ഈ ലോജിക്കോ അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ പ്രശ്നമാണ് കണക്ക്. അത് കൺസെപ്റ്റ് മനസ്സിലാക്കിയവർക്ക് ഏറ്റവും ഈസിയാണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കണക്കിനോട്. കണക്കിന് എന്താ വെച്ചാൽ കണക്കിന് ഒരു കൃത്യമായ ഒരു റിസൾട്ടുണ്ട്. ആ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ

0: കംപ്ലീറ്റ് തെറ്റും, റിസൾട്ട് കിട്ടിയാൽ കംപ്ലീറ്റ് മാർക്കുമാണ്.
1: ഞാനൊന്നും മിണ്ടാതിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കണക്ക് ഞാൻ മഹാമോശമായിരുന്നു, എനിക്കൊന്നും പറയാനില്ല.
0: കണക്ക് പൊതുവെ അങ്ങനെയാണ്.
1: അതെ, കണക്ക് എല്ലാവർക്കും അല്ലേ, കണക്കില്ല, ഞാൻ കണക്ക എന്ന് പറയുന്നതാണ് എല്ലാവരുടെ ഒരു രീതി.
0: ഭൂരിഭാഗം കുട്ടികൾക്കും ഇത് കണക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്.
1: അത് ശരിയാ. സാറിന്റെ ഏതായിരുന്നു മെയിൻ ഡിഗ്രിക്ക്?
0: ഞാൻ ഡിഗ്രി ലോ ആണ്.
1: ലോ ആ എൽഎൽബിക്കാരനെ. പിന്നെ
0: പ്രീ ഡിഗ്രി ബയോളജി, മാത്സും ബയോളജിയും വേറെ വേറെ ആയിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് മാത്സും സെക്കൻഡ് ഗ്രൂപ്പ് ബയോളജിയാ. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി. കണക്ക് പഠിക്കണ്ട, മറ്റേ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയായിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. തേർഡ് ഗ്രൂപ്പ് എക്കണോമിക്സ്, പൊളിറ്റിക്സ് അങ്ങനെ പോകും. ഫോർത്ത് ഗ്രൂപ്പ് അക്കാലത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, കൊമേഴ്സ്. ആ സമയത്താണ്, കുറച്ച് പഴയ ആളാണ്.
1: അല്ല, അപ്പോ ഇല്ലേ പണ്ടത്തെ കാലത്ത് MBBS ഒക്കെ പഠിക്കണമെന്നുള്ള കണക്ക്?
0: സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തിട്ട് പോകും.
1: ഷോ, എന്തെളുപ്പായിരുന്നു, കണക്ക് വേണ്ടായിരുന്നു,
0: കണക്ക് വേണ്ടായിരുന്നു.
1: ഇപ്പോഴത്തെ പിള്ളേരൊക്കെ
0: ഇപ്പം പിന്നെ ശരിക്ക് ബയോമാത്സ് എടുത്തില്ലെങ്കിൽ MBBSന് ബുദ്ധിമുട്ടാണ്. കാരണം ആ എൻട്രൻസ് എക്സാമിന് മാത്സ് പലതരത്തിൽ, ഫിസിക്സിലൊക്കെ മാത്സ് ധാരാളമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ. മറ്റേത് എങ്ങനെയാ അത് ചെയ്തിരുന്നതെന്ന് എനിക്കറിയില്ല, അത് അങ്ങനെയായിരുന്നു. അപ്പൊ ചിലര് ബയോളജി എടുത്തു കഴിഞ്ഞാല് മാത്സ് പ്രൈവറ്റ് ട്യൂഷൻ വെച്ച് പഠിച്ച് അതും എഴുതുമായിരുന്നു. അങ്ങനെ എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവന് എഞ്ചിനീയറിംഗിനും MBBSനും കിട്ടി. അവസാനം അവൻ MBBSന് പോയി. അങ്ങനെ രണ്ടും അതിബുദ്ധിമാനായിരുന്നു, എന്റെ ക്ലോസ് ഫ്രണ്ടാണ്.
1: അപ്പോ ഈ ഫ്രണ്ട് LLB-ക്കും പോയി,
0: ഈ ഫ്രണ്ട് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് LLB-ക്ക് പോയി.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളുടെ ഇപ്പൊ ഈ പഠിത്തത്തിന്റെ ആ പഠനകാലത്തേക്കൊക്കെ കൊണ്ടുപോയതിന് അല്ലെ നന്ദി പറയുകയാണ് നമ്മുടെ ഉദയകുമാരിയോട്. എന്നാലും ഒരിക്കലും ബോഡി ഷേമിംഗ് ചെയ്യരുത് കേട്ടോ ആരെയും. അപ്പോ പാട്ട് കൊടുക്കാം.

0: ചിന്ത്.
1: അടുത്ത കത്തിലേക്ക് കടക്കുകയാണ്. സ്നേഹം നിറഞ്ഞ ഓർമ്മ ചിന്ത അഡ്മിൻ അറിയുന്നതിന്, എന്റെ ഫാദറാണ് പോൾ അരീക്കാട്ട്. ഓഗസ്റ്റ് 1 അദ്ദേഹത്തിന്റെ അവസാന കത്ത് ഒരു വിധത്തിൽ എഴുതി അവസാനിപ്പിച്ച് പോസ്റ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചു. പോസ്റ്റ് ചെയ്തു. കുവൈറ്റിൽ നിന്നും വെക്കേഷന് വന്ന ഞാൻ 4 തിരിച്ചുപോയി. 6 ഞങ്ങളുടെ അപ്പച്ചൻ മരിച്ചു. ഓർമ്മച്ചിന്തിൽ പോൾ അരീക്കാട്ടിന്റെ 21 കത്തുകൾ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്ഥിരമായി എഴുതുന്ന ആളാണെന്ന്. ഈ അവസാനം എഴുതിയ കഥ ക്ലിയർ അല്ലാത്തതുകൊണ്ട് എന്റെ സിസ്റ്റർ ലിഷ എഴുതി അയച്ചിട്ടുണ്ട്. അവസാനമായിട്ടുള്ള ഈ കഥ അപ്പച്ചന്റെ അവസാന കഥയായി ഞങ്ങൾ 3 മക്കൾക്കും കുടുംബങ്ങൾക്കും കേൾക്കണമെന്നുണ്ട്. ഇത് പ്രക്ഷേപണം ചെയ്തു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് മക്കൾ ലൂയി പോൾ, ലിഞ്ചോ പോൾ, ലിഷ പീറ്റർ.
2: തീർച്ചയായും നമ്മൾ അതിന്റെ ഗൗരവത്തോടുകൂടി തന്നെ അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്.
1: അതെ, ഒപ്പം പോൾ അരീക്കാട്ടിന്റെ ആത്മാവിനായി പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആ കത്ത് നമുക്ക് വായിക്കാം. വളരെ പഴയ ഒരു സ്കൂൾ ഓർമ്മയാണ്. മേലടൂരിൽ ഒരു മിഡിൽ സ്കൂൾ തുടങ്ങുന്നു. 4.5 ക്ലാസ് നിർത്തലാക്കി പ്രൈമറിയിൽ 5 അപ്പർ പ്രൈമറിയിൽ 1st form to 10th form വരെയും ആരംഭിച്ചു. 4.5 ക്ലാസ് അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ പണ്ട്. 1957 ഞാൻ 3rd form ഫസ്റ്റ് ബാച്ച്. എന്റെ അയൽക്കാരൻ അബൂബക്കർ രാവിലെ 8 എന്റെ വീട്ടിൽ വരും. അവൻ കണക്കിൽ കുറച്ച് പിന്നോക്കമായതിനാൽ ഹോംവർക്ക് പകർത്തി എഴുതാനാണ് വരവ്. അതെ, കണക്ക്. നമ്മൾ ഇതിനു മുൻപ് വായിച്ച കത്തുമായി ഒരു സാമ്യം. സ്കൂളിലേക്ക് 5 mile ദൂരമുണ്ട്. പാടത്തുകൂടിയും റോഡിൽ കൂടെയും നടന്ന് മേലടൂർ എത്തിയാൽ ഒരു എളുപ്പ വഴിയുണ്ട്. അതിലെ പോയി പള്ളിവളപ്പിൽ എത്തിയാൽ ധാരാളം കശുമാവുണ്ട്. വീണുകിടക്കുന്ന കശുവണ്ടി പെറുക്കി പോക്കറ്റിലാക്കിയാണ് സ്കൂളിൽ പോക്ക്. PT പീരീഡിലും മറ്റും ഒഴിവ് സമയങ്ങളിലും കൂട്ടുകാരനായ ചന്ദ്രനും വറീദിനുമൊപ്പം കളിക്കാൻ ഇതെടുക്കും. വറീദിന്റെ പക്കൽ നല്ല വക്കനുണ്ട്. ഈ വക്കൻ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ വക്കൻ വെച്ച് കളിച്ച് കൂടുതൽ കശുവണ്ടി സമ്പാദിച്ച് ഞങ്ങൾ പോകും വഴി മേലടൂർ ബസ് സ്റ്റോപ്പിലെ പെട്ടിക്കടയിൽ കൊടുത്ത് തൂക്കത്തിനുള്ള 2 പനഞ്ചക്കര കട്ടകളും 2 നാരങ്ങാ മിഠായികളും കിട്ടും. അപ്പോൾ എന്താണ് ഈ കശുവണ്ടി കൈമാറ്റമാണ്.
2: പണ്ട് ഇങ്ങനെ ഈ കാർഷിക വിഭവങ്ങളൊക്കെ ഇങ്ങനെ തേങ്ങയൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന തേങ്ങയൊക്കെ എടുത്ത് കൊണ്ടുപോയി ചെറിയ കുട്ടികൾ ഇങ്ങനെ അത്യാവശ്യം മുട്ടായിയൊക്കെ വാങ്ങാൻ ഉപയോഗിക്കുന്ന അങ്ങനൊരു പതിവുണ്ടായിരുന്നു.
1: പണ്ട് ഈ കശുവണ്ടി ആയിരുന്നു കൂടുതൽ ബാർട്ടർ സിസ്റ്റത്തിന് ഉപയോഗിച്ചിരുന്നത്. ഒരു ദിവസം കശുമാവിൽ കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ കല്ല് വന്നുകൊണ്ടത് എന്റെ കാലിലായിരുന്നു. എങ്കിലും കിട്ടിയ ആ കശുമാങ്ങ അബൂബക്കർ 2 കീറി ആ നീര് കാലിലിറ്റിച്ച് മാങ്ങയും തിന്ന് വീട്ടിലെത്തി. ഓയ്യോ, കശുമാവിന്റെ അത്
2: പൊള്ളും,
1: ആ പൊള്ളും എന്റെ അമ്മോ. അമ്മാമ്മയെ കണ്ടപ്പോഴാണ് പിന്നെ കാൽ പൊട്ടിയത് ഓർമ്മ വന്നത്. അന്ന് ഇതൊന്നും പ്രശ്നമല്ലല്ലോ, കാല് പൊട്ടുന്നതും പൊള്ളുന്നതും ചെറിയ പൊള്ളലൊക്കെ. അമ്മാമ്മ കാലിനെന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കരച്ചിലടക്കാനായില്ല. അമ്മാമ്മ വേഗം പോയി ചൂടുവെള്ളമെടുത്ത് കാൽ കഴുകി തെങ്ങിന്റെ മൊരിയെടുത്ത് വെച്ച് ശീല വെച്ച് കാൽ കെട്ടി. അതാണ് ഒറ്റമൂലി. 3rd form അരപരീക്ഷയുടെ മാർക്ക് കിട്ടി തുടങ്ങി. കുഞ്ഞിപ്പൈലോ മാസ്റ്ററാണ് കണക്കെടുക്കുന്നത്. എനിക്ക് 70% അധികമുണ്ട്. സ്കോളർഷിപ്പിന് അയക്കാമെന്ന് പറഞ്ഞു. എന്റെ കൂട്ടുകാരൻ ചന്ദ്രനും വറീദിനും മാർക്ക് വളരെ

0: കുറവായിരുന്നു. തേർഡ് ഫോം കഴിഞ്ഞ് അബൂബക്കർ അവന്റെ ബാപ്പയുടെ ഉണക്കമീൻ കച്ചവടം ചെയ്ത് കൂടെ കൂടി. ചന്ദ്രൻ ബാർബർ ഷോപ്പിൽ പേരെടുത്തു. വറീദ് മദ്രാസിലേക്ക് പോയി. ഞാൻ നിരവധി ഇന്റർവ്യൂകളും ടെസ്റ്റുകളും എഴുതി കൊരട്ടി ഗവൺമെന്റ് പ്രസിൽ LDC ആയി കയറി. 60-ാം വയസ്സിൽ 2001-ൽ റിട്ടയർഡായി. എന്റെ കൂട്ടുകാർ ആരും ഇന്നില്ല. എന്റെ ഈ വാർദ്ധക്യത്തിൽ ഓർമ്മചിന്ത എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇഹലോകവാസം വെടിഞ്ഞ എന്റെ കൂട്ടുകാർക്കും എന്റെ രക്ഷകർത്താക്കൾക്കു വേണ്ടിയും ഗുരുക്കന്മാർക്കു വേണ്ടിയും ഈ പാട്ട് വെച്ച് തരാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. പാട്ട് കുറി വരച്ചാലും കുരിശു വരച്ചാലും. ഈ പാട്ട് ഇപ്പോ നമ്മള് പോൾ അരീക്കാട്ട് അദ്ദേഹത്തിന് കൂടി സമർപ്പിക്കുകയാണ് അല്ലെ? ഓർമ്മയായി
1: നല്ലൊരു ചെറിയൊരു വിഷമമുണ്ട്.
0: അതെ, പക്ഷെ അദ്ദേഹം എഴുതിയ ഈ ഒരു ഓർമ്മ മക്കളും ബന്ധുക്കളും മക്കളത് എടുത്തു വെച്ച് നമുക്ക് അയച്ചു തന്നു. അത് കേൾക്കാനായി അവര് കാത്തിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോ അവരുടെ സ്നേഹത്തിനും ദുഃഖത്തിനും ഒപ്പം നമ്മളും പങ്കുചേരുകയാണ്.

0: അപ്പോൾ ഇന്നത്തെ ഓർമ്മച്ചിന്തിലേക്ക് കത്തുകളയച്ച എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമുക്ക് ഇത്തിരി വിഷമം ഉണ്ടാക്കുന്ന ഒരു കത്തും കൂടി ഉണ്ടായിരുന്നു, നമ്മുടെ സ്ഥിരം ശ്രോതാവായ പോൾ അരീക്കാട്ട്. അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല എന്നറിഞ്ഞതിൽ വളരെ സങ്കടമുണ്ട്. എന്നാലും അദ്ദേഹത്തിന്റെ കത്ത് വായിക്കാൻ കഴിഞ്ഞതിലും നമുക്ക്
1: അവസാനമായിട്ട് അദ്ദേഹം എഴുതിയ ആകാശവാണിക്ക് വേണ്ടി എഴുതിയ ഒരു കത്ത്,
0: അതെ,
1: അതും അതിലൊരു പ്രാധാന്യം ഉണ്ട് അതിൽ.
0: അതെ,
1: അതിൽ അദ്ദേഹത്തിന്റെ ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ആകാശവാണിയും
0: ഒരു ഭാഗമായിരുന്നു
1: എന്നുള്ളതിന്റെ തെളിവാണത്.
0: അപ്പോ എന്തായാലും ആകാശവാണിക്ക് പ്രിയപ്പെട്ടതാണ് നിങ്ങൾ ഓരോ ശ്രോതാക്കളും. നിങ്ങളുടെ ഓർമ്മകൾ ഞങ്ങൾക്ക് എഴുതി അയക്കാവുന്നതാണ്. അഡ്രസ് പറയാം.
1: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, പിൻകോഡ് 68 20 21.
0: ഓക്കെ, അപ്പോൾ ഇനി സന്ദേശങ്ങൾ വാട്സാപ്പായും അയക്കാവുന്നതാണ്. ഓർമ്മചിന്ത് എന്ന് തലക്കെട്ട് കൊടുക്കണം. വാട്സാപ്പ് നമ്പർ പറയാം, 94 47 56 22 12, 94 47 56 22 12. അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഓർമ്മകൾ സന്ദേശങ്ങളായി അയക്കാവുന്നതാണ്. ഇന്ന് കത്തുകൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: ഇന്നത്തെ ഓർമ്മചിന്ത് ഇവിടെ സമാപിക്കുകയാണ്. ഓർമ്മചിന്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർ ഉണ്ണികൃഷ്ണൻ,
0: റിയ, സഹകരണം ബിശ്വാസ് ദാസ്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 3 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സമാധാനപരമായി ഒത്തുകൂടുന്നവരെ നിയമവിരുദ്ധമായി തടഞ്ഞുവയ്ക്കരുതെന്നും ഗതാഗത നിയന്ത്രണങ്ങൾ മാറ്റണമെന്നും കേന്ദ്ര സർക്കാരിന് സുപ്രീം

0: കോടതി നിർദ്ദേശം. സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. സമ്മേളനം ഈ മാസം 29 വരെ. സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സാധാരണക്കാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. തിരുവനന്തപുരം ജില്ലയിൽ ചിക്കൻഗുനിയ രോഗപ്രതിരോധത്തിന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്ന രീതി പുനഃസ്ഥാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിനിർഭരമായ തുടക്കം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പെൺകുട്ടികളെ ആദരിക്കാനും കരുത്തു പകരാനും ലക്ഷ്യമിട്ട് ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 4 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കുവാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 94 46 45 58 88. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 94 46 45 58 88. 4 മണിക്ക് വാട്സാപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റ് 26 സെക്കൻഡ്.

0: പാട്ടിന്റെ നാട്ടുവഴി പാതാളം എന്ന നാടിന്റെ വിശേഷങ്ങൾ കേട്ട് കേട്ട് നടക്കുകയാണ്. പാതാളം എന്തായിരുന്നു എന്നും ഇന്ന് പാതാളം എന്താണെന്നും ഓണവിശേഷങ്ങളും എല്ലാം നമ്മൾ കേട്ടു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്. അപ്പോൾ പറയാനായി നമ്മളോടൊപ്പം ഒരു വ്യക്തി ചേരുന്നു, ഒന്ന് പരിചയപ്പെടുത്താം.
1: എൻ്റെ പേര് അനിരുദ്ധൻ. FACT നിന്ന് റിട്ടയർ ചെയ്തു. ഏറെ വർഷങ്ങളായിട്ട് കലാസാഹിത്യ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ രംഗത്തും പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. പാതാളം എന്ന് പറയുമ്പോൾ ഉടനെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മഹാബലിയും പിന്നെ പഞ്ചപാണ്ഡവന്മാരുടെ കാര്യങ്ങളുമൊക്കെയാണ്.
2: ഇപ്പോൾ പാതാളത്തെ പുരാതനമായൊരു ഗുഹാമുഖം പിൽക്കാലത്ത് മൂടപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം?
1: അതിനെ സംബന്ധിച്ച് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എഴുതുന്ന സമയത്ത് കേരളത്തിലെ പ്രമുഖരായ ചരിത്രകാരന്മാരുമായിട്ട് സംസാരിച്ചിരുന്നു, പല പുസ്തകങ്ങളും പരിശോധിച്ചിരുന്നു. അതിലൊന്നിലും ചരിത്രപരമായിട്ടുള്ള യാതൊരു തെളിവുകളോ രേഖകളോ ഒന്നും കണ്ടില്ല. ഈ ചരിത്രകാരന്മാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു വിശ്വാസം എന്ന നിലയിലാണ് പോകുന്നത്. അപ്പോൾ ആ ഗുഹയിൽ പാതാളത്ത്, അതായത് നമ്മുടെ ഈ പുഴയുടെ തൊട്ട് അക്കരയായിട്ടാണ് ഈ ഗുഹാമുഖം ഉണ്ടായിരുന്നത്. ആ ഗുഹയിൽ കയറിയിട്ടുള്ള ആളുകളെയും പോയി കണ്ടിരുന്നു, പഴയ ആളുകൾ, ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ അവരെയും പോയി കണ്ടിരുന്നു. അപ്പോൾ അവരൊക്കെ ഏതാണ്ട് ഒരു 50 അടി ദൂരം ഒക്കെ ഈ ഗുഹയിൽ സഞ്ചരിച്ച ആളുകളാണ്. അപ്പോൾ അതിനകത്തോട്ട് കയറുമ്പോൾ ഈ ചെറിയ ജീവികൾ, വവ്വാൽ, ഇതിൻ്റെയൊക്കെ ശല്യം കാരണം മുന്നോട്ട് പോകാൻ പറ്റാണ്ട് ചൂട്ട് കത്തിച്ചേക്കണകത്തേക്ക് കയറിയിരുന്നു. പിന്നെ ഇരുട്ടാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഓടിക്കളിച്ചിരുന്ന കുറച്ച് ആളുകളെയൊക്കെ അന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് കാണാനും പരിചയപ്പെടാനായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. നേരത്തെ പാതാളം എന്നുള്ള പേരുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ, പിന്നീട് വന്നതാണ്. അതിനൊരു ഉദാഹരണം പറയാമെന്നാണ്, ഇപ്പോൾ ഗീതാ സ്റ്റോപ്പ് ഒരു തിയേറ്റർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തിയേറ്റർ ഇപ്പം ഇല്ല, പക്ഷേ ആ തിയേറ്റർ ഉണ്ടായിരുന്നുണ്ട്, അതിനാ ഗീതാ സ്റ്റോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് 4 തിയേറ്ററുകളുണ്ടായിരുന്നു, 4 സ്ഥിരം തിയേറ്ററുകളും 3 താൽക്കാലിക തിയേറ്ററുകളും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ ഈ നഗരസഭയിൽ തിയേറ്ററുകളൊന്നുമില്ല, അതൊരു വലിയ കുറവാണ്. അപ്പോൾ ഏലൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ ടൗൺ ഹാളുണ്ട്, നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അതിലൊരു മിനി തിയേറ്ററെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഈ പാതാളം ജംഗ്ഷനിലാണ് ESI ആശുപത്രി. അപ്പോൾ നമ്മുടെ ജില്ലയിലെ മുഴുവൻ ആളുകളും സ്ഥിരമായി വന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ അതിൻ്റേതായ ഒരു തിരക്കും അതിൻ്റേതായ ചില പ്രയോജനങ്ങളുമുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഈ നാടിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നാട്ടിലെ നഷ്ടപ്പെട്ടു പോയ ചില ഓർമ്മകളും നിലവിൽ ഉള്ള സംവിധാനങ്ങളും മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. PSA ഡിസ്പെൻസറി ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ അധികം വരും അവിടെ നിൽക്കുന്നത്. അവിടെ നിലവിലിപ്പോൾ വരുന്ന രോഗികൾക്കും ബന്ധുക്കൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഞാൻ അവിടെ പോയി ഡോക്ടറെ കണ്ട് ക്യൂ നിന്ന് ചീട്ടെടുത്ത് റെഫറൻസുമായിട്ട് ഈ പാതാളം ആശുപത്രിയിൽ വന്ന് വീണ്ടും ഇവിടെ ക്യൂ നിന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി, മരുന്നില്ലെങ്കിൽ തിരിച്ച് വീണ്ടും അവിടെ പോകണം. അങ്ങനെ ഒരു 3-4 തവണ നടക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അതും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ ഇന്നും വിരൽത്തുമ്പിൽ കാര്യങ്ങൾ 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇന്നും ജനങ്ങളായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു പ്രശ്നമാണ്. അത് ഈ പാതാളം ആശുപത്രി ESI ആശുപത്രി ഇവിടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ലോക്കൽ ഓഫീസും ESI ഡിസ്പെൻസറിയും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ജനങ്ങളും രോഗികളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പറയുന്നത്. മറ്റൊരു കാര്യം, ഏലൂരിലെ പോലീസ് സ്റ്റേഷൻ, ഏലൂർ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ചോർന്നൊലിക്കുന്നൊരു കെട്ടിടമാണ്. അവിടെ പിടികൂടുന്ന വാഹനങ്ങളൊക്കെ ഇപ്പോൾ റോഡ്, ആളുകൾ സഞ്ചരിക്കുന്ന റോഡിലാണ് ഇട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ നമ്മളിപ്പോൾ പ്രഖ്യാപിതവും അപ്രഖ്യാപിതവുമായിട്ടുള്ള പവർ കട്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമുക്ക് നഷ്ടപ്പെട്ടൊരു കാര്യം. BSES ഒരു പവർ പ്ലാന്റ് ഇവിടെ ഉണ്ടായിരുന്നു, അത് പൊളിച്ചു മാറ്റി. അതിന് പൂർണ്ണമായിട്ടില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രവർത്തനങ്ങൾ. ഈ കാലഘട്ടത്തിൽ നമുക്ക് പാതാളത്തിൻ്റെ നഷ്ടമാണ്, ഒരു പവർ പ്ലാന്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ പാതാളത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് HIL കോളനിയിൽ നമുക്ക് ദേശീയ ബഹുമതി നേടിയ പട്ടണം റഷീദ്, പട്ടണം ഷാ, പട്ടണം പ്രദേശം എന്ന് തന്നെ പറയാം. അതിന് മുംതാസ് ഉണ്ട്, അവരെല്ലാവരും സ്പോർട്സിലും ആർട്സിലൊക്കെ തിളങ്ങിയ ആൾക്കാരാണ്. അവരൊക്കെ ഈ പാതാളത്ത് HIL കോളനിയിൽ താമസിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ ഏലൂർ വേറെ ഒരുപാട് പ്രതിഭകളുണ്ട്. സംവിധായകൻ മെക്കാറിനുണ്ട്, നാദൃഷ്ടയുണ്ട്, ഒരുപാട് പേരുണ്ട് പറയാൻ. ഇപ്പോൾ പലരൊക്കെ പേര് വിട്ടുപോയി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. കാരണം ഈ റഷീദിന് ഇവിടെ ദേശീയ ബഹുമതി പുരസ്കാരം കിട്ടിയ സമയത്ത് പാതാളത്ത് വെച്ചൊരു ഗംഭീര സ്വീകരണം കൊടുത്തു. അന്ന് മോഹൻലാൽ വന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പാതാളത്ത് അങ്ങനെ ഒരു, അതും നമുക്ക് ഇതിങ്ങനെ പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാണ്.

0: അബ്ദുൽ മജീദ്, ഏലൂർ നഗരസഭയിലെ വാർഡ് കൗൺസിലർ ജോസഫ് ഷെറി, FACT മുൻ ജീവനക്കാരൻ അനിരുദ്ധൻ തുടങ്ങിയവർ നമ്മളോടൊപ്പം ചേരുന്നു.
1: നമ്മുടെ ഈ പാതാളത്തിന്റെ മൊത്തം ജനസംഖ്യ എടുത്താൽ അതിലൊരു വലിയ ഭാഗം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ജോലി സംബന്ധമായി വന്ന് ഇവിടെ സ്ഥിരതാമസമാക്കിയവരുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു കൾച്ചർ, മിക്സ് കൾച്ചർ എന്താണ് അതിന്റെ ഒരു?
2: ഏലൂര് എന്ന് പറയുന്നത് 11 പാലങ്ങളാൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നഗരമാണ്. ഇന്ത്യയിൽ തന്നെ ഏക നഗരസഭ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇനി പുതിയ 2 പാലങ്ങൾ വരുന്നു. സിറ്റി ഓഫ് ബ്രിഡ്ജസ് എന്ന് പറയുന്നത് സൂറത്തിനെ കുറിച്ചാണെങ്കിലും പാലങ്ങളുടെ നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്ന രീതിയിൽ അതിനുള്ള വേർഡ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെയാണ് ഞാനിതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് കാലം. ഇന്ത്യയുടെ തന്നെ ഒരു പരിച്ഛേദമാണ് പാതാളം. അന്യസംസ്ഥാന തൊഴിലാളികൾ, കേരളത്തിൽ തന്നെയുള്ള വിവിധ ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ളവർ ഇവിടെ ഹോളി ആഘോഷിക്കുന്നുണ്ട്, ഓണം ആഘോഷിക്കുന്നുണ്ട്, ഇപ്പോൾ വിനായക ചതുർത്ഥി ദിനമായി അത് ആഘോഷിക്കുന്നുണ്ട്, ക്രിസ്മസ്. എന്തായാലും ഞങ്ങൾക്ക് ഏലൂർക്കാർക്ക് എല്ലാം എല്ലാവരുടെയും ഉത്സവം ഞങ്ങളുടെയും കൂടി ഉത്സവമാണ്. ആരുടെ ഉത്സവമായാലും ഞങ്ങൾ അതിനകത്ത് പങ്കുചേർന്നിട്ട് ഏകമനസ്സോടുകൂടി ആണ് ഏലൂർക്കാരെ ഉത്സവങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നത്.
3: കേരളത്തിലെ വിവിധ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഒരു കൾച്ചർ, അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരായാലും പുറത്തു നിന്ന് വരുന്ന ജനങ്ങളായാലും എല്ലാം ഒരേ മനസ്സോടുകൂടി സ്വീകരിക്കാനുള്ള ഒരു മനസ്ഥിതി ഇവിടെ ഈ നാട്ടിലുള്ളവർക്കുണ്ട്. അത് എൻ്റെ കാരണം പണ്ട് മുതലേ ഈ കമ്പനികളിലെല്ലാം ജോലി ചെയ്തിരുന്നവർ ഇവിടുത്തെ നാട്ടുകാർ മാത്രമല്ല, പുറത്തു നിന്നുള്ളവർ. ഇപ്പോൾ മാധവൻ സാറ് പറഞ്ഞില്ലേ, പാലായിൽ നിന്ന് വന്നു, അതേപോലെ തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ വന്നിരിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലെയുള്ള കുട്ടികൾ, അന്നത്തെ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഈ വിവിധ മേഖല, ഇപ്പോൾ കോഴിക്കോടുകാരുടെയൊക്കെ ഭാഷയൊക്കെ ഞങ്ങൾക്കൊക്കെ പരിഹാരമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതുപോലെ തിരുവനന്തപുരം സ്ലാങ്ങും കൊല്ലം സ്ലാങ്ങൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് വഴക്കുമായിരുന്നു, കേട്ടാൽ മനസ്സിലാവും, അത് അനുകരിക്കുമായിരുന്നു ഞങ്ങൾ. അതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം നേരത്തെ ഇവിടെ പറഞ്ഞു ഈ സമ്മിശ്ര കൾച്ചർ, അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ വളർച്ചയെ നന്നായിട്ട് പോസിറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്.
4: ഇതൊരു വ്യവസായ മേഖല ആയതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ, ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ വന്ന് താമസിച്ച് പിന്നീട് ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കിയ ആളുകളാണ്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാതൃക പറയാവുന്നത്, ഈ ഏലൂർ മേഖലയിലെ വ്യവസായശാലകളിൽ ഉണ്ടായ ചില പ്രതിസന്ധി ഫാക്ട് ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ, ഒരു പൊതു പ്രശ്നം വരുമ്പോൾ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംയുക്തമായി നിന്നുകൊണ്ട്, ട്രേഡ് യൂണിയൻ സംയുക്തമായി നിന്നുകൊണ്ട് ഒരു പോരാട്ടത്തിന് ഇറങ്ങുന്നത്, ആ ഒരു മാതൃക കേരളത്തിൽ സൃഷ്ടിച്ചത് കാണിച്ചത് ഇവിടെയാണ്, ഏലൂർ FACTയിൽ നിന്നാണ് തുടങ്ങിയത്. അതിനുശേഷമാണ് മറ്റ് പൊതുമേഖലകളിലും മറ്റ് ജില്ലകളിലായിട്ടും ആ കൂട്ടായ്മ, ട്രേഡ് യൂണിയൻ, സംയുക്ത ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ ചില പൊതു വിഷയങ്ങൾ ഒരുമിച്ച് വെക്കുക എന്നുള്ളത് വന്നത്. അതിനൊരു മാതൃക സൃഷ്ടിച്ചത് ഈ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ ഒരുമിച്ച് നിന്നുണ്ട്.
1: അതിനൊരു പ്രത്യേക സംഭവം എടുത്ത് അങ്ങനെ പറയാനുണ്ടോ?
4: പ്രതിസന്ധി തന്നെ. അതിനുശേഷമാണ് പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, അങ്ങനെ ഓരോന്നിൻ്റെയും ഇത് വന്നപ്പോൾ ഈ കൂട്ടായ്മ, അതുകൊണ്ട് പറയുന്നത് സേവ് ഫാക്ട് എന്ന് പറഞ്ഞ് തുടങ്ങിയത് ഇവിടെയാണ്, കേരളത്തിലാണ്. അതിനുശേഷമാണ് സേവ് ഷിപ്പ്യാർഡ്, അങ്ങനെ ഓരോരോ പേരിൽ ഇത് വന്നത്, സേവ് HMT എന്നൊക്കെ പറഞ്ഞ് പിന്നെ വന്നത്.
5: കൗൺസിലറോട് സംസാരിച്ചപ്പോൾ ഓണത്തെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഒരു ഓണത്തിൻ്റെ 10 ദിവസത്തെ പുഷ്പോത്സവം എന്ന് അദ്ദേഹം സംബോധന ചെയ്തു. അപ്പോൾ കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന് നിലയ്ക്ക്, അല്ലെങ്കിൽ കലയെ ഇത്രയും അധികം സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക്, ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓണവുമായി ബന്ധപ്പെട്ട അത്രയും ദിവസങ്ങളിൽ ഒരുപാട് കലാപരിപാടികളും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു സാധ്യത അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം നമുക്ക് പാതാളത്തിനെ കുറിച്ചുണ്ട്.
4: ഉണ്ട്, നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ഈ ഷെറി, ജോസഫ് ഷെറി കൗൺസിലറായ സമയത്താണ് തുടക്കം കുറിച്ചത്. ഈ പ്രാവശ്യം 40 സ്റ്റാളുകൾ നഗരസഭയുടെ ഇതിൽ തയ്യാറാക്കി കൊടുത്തിരുന്നു, ഈ പൂക്കൾ വിൽക്കാനായിട്ട്. 10 ദിവസം കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ഈ മാവേലിനെ വേഷം കെട്ടിയിട്ട് അവർ പ്രജകളെ കാണാൻ വേണ്ടി ഇറങ്ങുന്ന വലിയ താളമേളങ്ങളോടെ കൂടിയിട്ടുണ്ട് ഘോഷയാത്രയും, അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം മാവേലിയുടെ പ്രതിമ വരാൻ പോകുന്നു, ഇവിടെ ചെയ്യാൻ പോകുന്നു. പിന്നെ അതുകൂടാതെ ഇവിടെ എപ്പോഴും സ്ഥിരമായിട്ട് ഈ ജംഗ്ഷനിൽ സാഹിത്യ സാംസ്കാരിക പരിപാടികൾ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ലൈബ്രറിയിൽ തന്നെ സ്ഥിരമായി ചർച്ചകൾ, സാഹിത്യ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സാംസ്കാരികമായിട്ടുള്ളൊരു മുന്നേറ്റവും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ മുനിസിപ്പൽ ലൈബ്രറി കേന്ദ്രീകരിച്ചും ജംഗ്ഷൻ കേന്ദ്രീകരിച്ചും ഇവിടുത്തെ എല്ലാവരും, ഇവിടുത്തെ കൗൺസിലർമാരും, അതിൽ ഒരു രാഷ്ട്രീയമില്ലാതെ എല്ലാ ആളുകളും പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വളർന്നുകൊണ്ടിരിക്കുകയാണത്.

0: പാതാളത്തെ സ്ത്രീകളുടെ ജീവിതം അത് പറയാനായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാളുണ്ട്.
1: എൻ്റെ പേര് ബിന്ദു മുരളി. വനിതാ ശിശു വികസന വകുപ്പിൽ നിന്ന് റിട്ടയേർഡ് സൂപ്രണ്ടാണ്. ഞാൻ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നാണ് 97 ഇങ്ങോട്ട് വന്നത്. ഈ ജോലി സംബന്ധമായിട്ട് പല ജില്ലകളിൽ പോകുമ്പോഴും എല്ലാവർക്കും പാതാളം എന്ന് കേൾക്കുമ്പോൾ ഒരു ചിരി വരും. അപ്പം ഞാൻ പറയും, ചിരിക്കണ്ട, 364 ദിവസവും മാവേലി ഞങ്ങളുടെ കൂടെയാണ്, ഒരു ദിവസമേ നിങ്ങൾക്ക് വിട്ടു തരുന്നുള്ളൂ. അപ്പോൾ അവരൊന്നും വിടില്ല. പക്ഷെ പാതാളം, അതിനൊക്കെ അപ്പുറം പാതാളം എന്ന് പറയുമ്പോൾ അന്ന് 97 പാതാളത്തെ ഈ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇല്ല, പിന്നെ ഫയർ സ്റ്റേഷൻ ഇല്ല, ടൗൺ ഹാളില്ല, പാതാളം ചെറിയ ജംഗ്ഷൻ. അപ്പോൾ രണ്ട് സൈഡും നോക്കുമ്പോൾ തമിഴ് ജനങ്ങൾ മൊത്തം രണ്ട് സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് ഭയങ്കര ഒച്ചയിൽ ഒരു തമിഴ് തെരുവ് പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. ഈ പക്ഷെ പിന്നീട് വർഷങ്ങൾ കഴിയുമോറും തമിഴർ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഹിന്ദിക്കാരുടെ എണ്ണം കൂടിക്കൂടി വന്നു. ഇപ്പം മൊത്തം കൂടുതൽ ഹിന്ദിക്കാരാണ് ഇവിടെ ഉള്ള. തമിഴരൊക്കെ സെറ്റിൽഡ്, ഇവിടെ വീടൊക്കെ വെച്ച് സെറ്റിലായിട്ടിരിക്കുന്നു. പക്ഷെ അതിലൊക്കെ അപ്പുറം എനിക്ക് അന്നും, ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ നോക്കുമ്പോൾ അന്ന് എൻ്റെ മനസ്സിനെ തൊട്ടൊരു കാര്യം, ഞാനൊരു ഗ്രാമാന്തരീക്ഷത്തിൽ വന്ന അവിടുത്തെ സ്ത്രീകളുടെ ആ സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ ഇവിടെ പൊതു ഇടങ്ങളിൽ അന്നും സ്ത്രീകൾ സജീവമായിരുന്നു. ഒരു ടൂർണമെൻ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ HIL ക്ലബ്ബിലെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവുക, എല്ലാത്തിലും ജാതി മത ഭേദമന്യേ എല്ലാ സ്ത്രീകളും പിന്നെ എല്ലാവരും വന്ന് പങ്കെടുക്കും. അപ്പം ഞങ്ങൾക്കൊന്നും അന്ന് അങ്ങനെ ഞങ്ങൾ അത്ര സ്വാതന്ത്ര്യമില്ലാതെ പ്രത്യേകിച്ച് രാത്രി ഒന്നും വിടാത്തൊരു കാലഘട്ടത്തിൽ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച്. അപ്പം ജെൻഡർ ഡിഫറൻസ് അന്നും ഈ പാതാളത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ്, ഒരു ഈക്വാലിറ്റി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോഴും അതെ. ഇപ്പോഴും പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഇപ്പോൾ ലൈബ്രറി സാംസ്കാരിക പ്രവർത്തനമാണെങ്കിലും ലൈബ്രറിയിലൊക്കെ എന്ത് പുസ്തക ചർച്ചയും എന്ത് നിരൂപണം വന്നാലും അവിടെ എല്ലാം സ്ത്രീ സാന്നിധ്യങ്ങളുണ്ട്, സ്ത്രീ സാന്നിധ്യമുണ്ട് ശരിക്കു പറഞ്ഞാൽ. അത് ഇന്നും പറയുകയാണെങ്കിൽ ഇപ്പോൾ രാത്രിയാണെങ്കിലും എത്ര 9:30 നമുക്ക് ധൈര്യമായിട്ട് ഈ പാതാളത്തൂടെ പോകാം, ഒരു പ്രശ്നവുമില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മലിനീകരണം, പണ്ടെന്ന് പറയുമ്പോൾ ഈ പുക കാരണം ബസ്സൊക്കെ വരുമ്പോൾ മഴ സീസണാണെങ്കിൽ ബസ്സിൻ്റെ ലൈറ്റ് മാത്രമേ കാണുള്ളൂ, അത്രയ്ക്ക് പുകയായിരിക്കും. ഇന്ന് കുറച്ചുകൂടെ പുകയൊക്കെ കുറഞ്ഞു എങ്കിൽ പോലും ഈ മലിനീകരണത്തിൻ്റെ ഇടയിൽ പോലും ഇവിടത്തെ ജോലി കഴിഞ്ഞ ആളുകൾക്ക് ഇവിടം വിട്ടുപോകാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഇവിടത്തെ ഈ സഹവർത്തിത്വത്തിന് എന്തോ അവരെ പിടിച്ചു നിർത്തുന്ന എന്തോ ഒരു സ്വാതന്ത്ര്യ സമത്വം, അത് തന്നെയാണ് മാവേലിയുടെ മഹാബലിയുടെ കൺസെപ്റ്റും, സമത്വം. അത് ഏകദേശം ഈ പാതാളത്ത് തന്നെ ഉണ്ട്.

0: വിശേഷങ്ങൾ തീരാത്തൊരു നാടാണ് പാതാളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്പോർട്സിനെ കുറിച്ചാണെങ്കിലും ലൈബ്രറിയെ കുറിച്ചാണെങ്കിലും നാടിനെ കുറിച്ചാണെങ്കിലും വിശേഷങ്ങൾ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് നമ്മൾ ഇന്ന് കണ്ടുമുട്ടി. അതുപോലെ ഒരാളെ കൂടി നമുക്ക് പരിചയപ്പെടാം. പേര് പറയാം.
1: ഞാൻ ഇന്ദുചൂടൻ, ഇവിടെ തന്നെയാണ് താമസം, പാതാള നിവാസിയാണ്. ഇവിടെ എനിക്ക് എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ ഒരു ഓർമ്മയുണ്ട്. ആദ്യത്തെ കേരളത്തിലെ എയർ സ്ട്രിപ്പ്, അതായത് പ്ലെയിൻ വന്നിറങ്ങിയ ഒരു സ്ഥലം ഏലൂരായിരുന്നു. ഏലൂർ ഉദ്യോഗമണ്ഡൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട്, അതിൻ്റെ സൈഡ് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങിയിട്ട് പഴയ കാലത്ത് സായിപ്പന്മാർ വന്ന് ഇവിടെ ഈ ISEയുടെയും FACTയുടെയും വർക്കുകൾ നേരിട്ട് മദ്രാസിൽ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങുകയാണ് ചെയ്തിരുന്നത്. ആ കാലത്ത് മൂന്നോ അഞ്ചോ പേരെങ്ങാണ്ട് കയറുന്ന പ്ലെയിനാണെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. അവസാനം ഒരു തവണ ഇവിടെ വന്നിറങ്ങിയപ്പോൾ അത് തിരിച്ചു പോകാൻ പറ്റാത്ത തകരാറ് വന്നിട്ട് ആ സ്ഥലത്ത് നിന്ന് മഞ്ഞുമ്മൽ സൈഡിലുള്ള ഒരാൾ പ്ലെയിൻ വാങ്ങിക്കുകയും കുതിരവണ്ടിക്ക് വലിച്ചുകൊണ്ട് പോയത് കണ്ടതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
0: അതുപോലെ എന്തെങ്കിലും രസകരമായ ഓർമ്മകൾ ഇനി പങ്കുവയ്ക്കാനിട.
2: FACTയുടെ അകത്ത് കമ്പനി വക സ്വന്തം ക്യാൻറ്റീൻ വരുന്നതിന് മുമ്പ് മണിയർ എന്ന് പറഞ്ഞ് പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള ആൾ ഇവിടെ ക്യാൻറ്റീൻ നടത്തി. ഒരുപാട് വർഷമായി അദ്ദേഹം ക്യാൻറ്റീൻ നിർത്തി ഇവിടുന്ന് പോയിട്ട്, ആൾ മരിച്ചുപോയി. പക്ഷെ ഇന്നത്തെ ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് പോലും ഈ മണിയേരുടെ ക്യാൻറ്റീൻ എന്നുള്ളത് ഇന്നും അവർ പറയും. കാരണം ആ കെട്ട അവിടെ ക്യാൻറ്റീൻ ഇല്ലെങ്കിൽ ആ കെട്ടുറപ്പിടുന്നുണ്ട്. അപ്പോൾ ഇത് ഐലൻഡായിരുന്ന സമയത്ത് ഇപ്പോൾ പാലങ്ങൾ ഒരുപാട് വന്നല്ലോ, അന്ന് പാലങ്ങളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പെരുമ്പാവൂരിൽ നിന്ന് പച്ചക്കറിയും ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ ഇടമുള കടത്തുവഴിയാണ് ഈ സാധനങ്ങൾ അന്ന് കൊണ്ടുവന്നിരുന്നത്. അദ്ദേഹത്തിന് ഒരു ഭാഗ്യമുണ്ടായത്, അന്നത്തെ കാലത്ത് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, പിന്നെ രാജീവ് ഗാന്ധി, രാജീവ്ഗാന്ധി കുട്ടിയായിരുന്ന സമയത്ത് അന്നത്തെ പ്രമുഖരായ രാഷ്ട്രപതി അടക്കമുള്ള ആളുകൾ ഇവിടെ സന്ദർശനത്തിന് വന്ന സമയത്ത് ഇദ്ദേഹത്തിനാണ് അന്ന് ഫാക്ടറിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന MKK നായർ സാറ് ഭക്ഷണം ഉണ്ടാക്കാനും വിളമ്പാനും വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയത്. ഇദ്ദേഹം ഒരു സ്വകാര്യ ക്യാൻറ്റീൻ നടത്തിപ്പുകാരനാണ്. പക്ഷെ ഇദ്ദേഹത്തെയാണ് അതിനുവേണ്ടി നിയോഗിച്ചത്. അതിൻ്റെ ഫോട്ടോസൊക്കെ ഇപ്പോഴും നമ്മുടെ കമ്പനിയിൽ ഇരിപ്പുണ്ട്. ഇത് കൂടാതെ ഈ FACTയുടെ ISകാരനാണ് MKK നായർ സാർ. അദ്ദേഹം പല സ്ഥലത്തും ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോൾ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ മണിയേരെ കുറിച്ച് അതിനകത്ത് പറയും ആയിരുന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ സമീപത്തുള്ള ഒഗേല ഗ്ലാസ് ഫാക്ടറി, IRE, HMT ഈ പൊതുമേഖലകളിലൊക്കെ പിന്നീട് അദ്ദേഹം ക്യാൻറ്റീൻ നടത്തിയിരുന്നു. അവിടെ നിന്ന് മസാല ദോശ കഴിച്ചവരൊക്കെ ഇപ്പോഴും പറയാറുണ്ട് അതുപോലൊരു രുചി ഉള്ള മസാല ദോശ. കാരണം ഇദ്ദേഹം അത് ചെയ്യുമ്പോൾ ആദ്യം അതി പുലർച്ചെ എത്തും. അദ്ദേഹം എത്തിക്കഴിഞ്ഞിട്ട് പാചകം ചെയ്തതെല്ലാം അദ്ദേഹം രുചിച്ചു നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ടേ അത് കൊടുക്കുള്ളൂ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് FACTയുടെ ചെയർമാനെ പോലുള്ള ആൾക്കാരുമായിട്ട് ഒരു ഈ വെറുമൊരു ക്യാൻറ്റീൻ കോൺട്രാക്ടർക്ക് ബന്ധമുണ്ടായിരുന്നു പറഞ്ഞാൽ അതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനും ഒരു കാരണം അതാണ്.
0: ഒരുപാട് രസകരമായ നമുക്ക് കൗതുകം തോന്നുന്ന ഓർമ്മകളും കാര്യങ്ങളും പറഞ്ഞു തന്നു. നല്ലൊരു ഗായകനാണ് എന്നും കൂടി കേട്ടു. അപ്പൊ രണ്ടു വരി.
2: കറുത്തരാവിന്റെ കന്നിക്കിടാവൊരു വെളുത്ത മുത്ത്.

0: നമ്മളൊരു നാട്ടിൽ യാത്ര പോകുമ്പോൾ അവിടുത്തെ സ്കൂള്, അവിടുത്തെ ഹോസ്പിറ്റല്, അതുപോലെ തന്നെ ഒരു പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ നമ്മൾ കാണുകയും നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നത് അവിടുത്തെ ലൈബ്രറികളാണ്. കാരണം ഒരു എന്താ പറയുക, നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനും ഒരുപാട് പേർക്ക് വായന എന്ന ലോകം തുറന്നു കൊടുക്കാനും ലൈബ്രറികൾ വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് വലുതാണ്. അങ്ങനെ ഒരു ലൈബ്രറി ഇതാ ഇവിടെ പാതാളത്തുമുണ്ട്. അപ്പോൾ അതിൻ്റെ കുറിച്ച് പറയാനായിട്ട് പേരുവ.
1: എൻ്റെ പേര് കൊച്ചു ത്രേസ്യ. ഞാൻ ഏലൂർ മുനിസിപ്പൽ ലൈബ്രറിയുടെ ലൈബ്രറിനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ഏലൂർ നഗരസഭയുടെ കീഴിൽ 4 ലൈബ്രറികളുണ്ട്. ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിൽ 3 നഗരസഭയുടെ മാത്രം ഏലൂർ മുനിസിപ്പൽ ലൈബ്രറി. പക്ഷേ മറ്റു ലൈബ്രറി അപേക്ഷിച്ച് ഈ ഏലൂർ മുനിസിപ്പൽ ലൈബ്രറിയുടെ ലൈബ്രറി വളരെ സജീവമായിട്ട് പാതാളത്ത് പ്രവർത്തിക്കുന്നതാണ്. കൂടുതലും പാതാളത്തായതുകൊണ്ടും ജംഗ്ഷൻ എല്ലാം കൂടി സൗകര്യപ്രദമായതുകൊണ്ട് ആളാണ് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ബുക്ക് എടുക്കുകയും കുട്ടികളടക്കം ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ലൈബ്രറിയാണ്. ഒരുപാട് പ്രതിമാസ പരിപാടികൾ നമ്മളിവിടെ നടത്തുന്നുണ്ട്. മാസം ചുരുങ്ങിയത് 2 പരിപാടിയെങ്കിലും ഉണ്ടായിരിക്കും ഇവിടെ. കാരണം അത് കുട്ടികൾക്കും വലിയവർക്കും ഇപ്പം ഓണത്തിനോടനുബന്ധിച്ച് ഓണാഘോഷ പരിപാടി എല്ലാ വർഷവും നടത്തി. ഈ വർഷം ഞങ്ങൾ ഇപ്പം പാതാളത്ത് നടത്തിയതുകൊണ്ട് സെപ്റ്റംബർ 5 ഞങ്ങളിവിടെ നടത്തിയത്, ഓണം കഴിഞ്ഞിട്ട്. കാരണം തൊട്ട് താഴെ പാതാളത്ത് ഓണാഘോഷ പരിപാടി നടക്കുന്നതുകൊണ്ട് നീട്ടിവെച്ചു. അതുപോലെ ക്രിസ്മസ്, ഓണം, അതിൻ്റെ ന്യൂ ഇയർ പരിപാടികൾ, പിന്നെ അതോടൊപ്പം പ്രതിമാസ പരിപാടികൾ എന്ന് പറഞ്ഞാൽ പുസ്തക പരിചയമുണ്ട്. കുട്ടികൾക്ക് വേണ്ടി മെയ് മാസം ഞങ്ങൾ കുട്ടികൾക്ക് മാത്രം നടത്തുന്ന പരിപാടികളാണ്. അതുപോലെ വയോജനങ്ങൾക്ക്, വയോജനങ്ങളുടെ ബർത്ത്ഡേ, അതുപോലെ അംഗങ്ങളുടെ സ്വന്തം കൃതികൾ അവരിവിടെ വന്ന് അവതരിപ്പിക്കും, എഴുതി കൊണ്ടുവന്ന് അവതരിപ്പിക്കും. അതിനെക്കുറിച്ച് പിന്നെ അത് അവലോകനം ചെയ്ത് സംസാരിക്കും. പിന്നെ കൈയെഴുത്ത് മാസിക ഉണ്ട് ഇവിടെ ലൈബ്രറിയിൽ. ഇപ്പം 8 ഇറക്കാൻ പോകുന്നു. 7 ഞങ്ങൾ ഇറക്കി. അതിൽ ഈ ലൈബ്രറിയിലെ അംഗങ്ങളും അതുപോലെ ഏലൂർ മുനിസിപ്പൽ ലൈബ്രറി കീഴിലുള്ള ആർക്കും ഈ ഇതിലോട്ട് എഴുതാം, നമ്മുടെ പുസ്തകത്തിൽ കൈയെഴുത്ത് സ്വന്തം കൃതികൾ അത് എടുത്ത് അതുപോലെ അതിൻ്റെ ഫോട്ടോസും അതും. ഞങ്ങളിപ്പോൾ 7 ഇറക്കിക്കഴിഞ്ഞ് 8 ഇപ്പം അടുത്തതിലോട്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ ലൈബ്രറിയുടെ കീഴിൽ നമ്മൾ യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. ആദ്യം ഞങ്ങളൊരു ബോട്ട് യാത്രയാണ് സംഘടിപ്പിച്ചത്. പക്ഷേ ആ ബോട്ട് യാത്ര എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് സംഘടിപ്പിച്ചിട്ടും ഒത്തിരി പേര് ആ യാത്രയിലോട്ട് ഞങ്ങളോടൊപ്പം ചേരുകയുണ്ടായി. ജൂൺ മാസത്തിലാണ് പോയത്. അപ്പം എല്ലാവരും പറഞ്ഞു ഇതെന്ത് ഈ ജൂൺ മാസത്തിൽ ഈ ബോട്ട് യാത്ര, എന്തൊരു അന്നൊരു നല്ലൊരു മഴയായിരുന്നു. അപ്പം ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് ഇതാണ് കണ്ടുള്ളൂ എന്ന് ചോദിച്ചു. പക്ഷേ അതിൽ ഒരുപാട് പേര് വരികയും ആ യാത്രയിൽ വളരെ സജീവമായിട്ട് എല്ലാവരും പങ്കെടുത്ത് വളരെ ആനന്ദ പാട്ടും അങ്ങനെ ഓരോരോ മത്സരങ്ങളും കളികൾ ഒത്തിരി ഒത്തിരി ഇഷ്ടമായുള്ളൊരു യാത്രയായിരുന്നു ആദ്യത്തെ ഞങ്ങളുടെ ബോട്ട് യാത്ര. അതിനുശേഷം ഒ വി വിജയൻ്റെ തസ്രാക്ക് ഡാം അത് കാണാനായിട്ട് ഇവിടുന്ന് യാത്രയായി. അതും വളരെ ഇതായിട്ട് ആ തസ്രാക്കുന്ന ഒരു ഗ്രൂപ്പേ ഉണ്ട് ഞങ്ങൾക്ക്. കാരണം ഞങ്ങളുടെ ഓരോ പുസ്തകങ്ങൾ ഇവിടെ നിൽക്കുന്ന പുസ്തകങ്ങൾ ഓരോരുത്തരും അത് വായിച്ച് അതിൻ്റെ ആസ്വാദനം എഴുതിയിടും. അപ്പോൾ അത് മറ്റുള്ളവർക്കും വായിക്കാൻ പറ്റും, നമ്മൾക്ക് ആ പുസ്തകത്തോട് വായിക്കാനുള്ള താല്പര്യവും ഉണ്ടാവും.
0: അപ്പൊ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും
1: ഉണ്ട്? ലൈബ്രറിയുടെ മുനിസിപ്പൽ ലൈബ്രറി ഗ്രൂപ്പ് ഉണ്ട്. അതിന് പുറമെ യാത്രകൾ പോയിട്ടുള്ള ഒരേ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിലെ ആ യാത്രാ ഗ്രൂപ്പിൽ വായനയുടെ ആസ്വാദനക്കുറിപ്പും യാത്രകളുടെ യാത്രാവിവരണവും ഓരോരുത്തരുടെ അനുഭവങ്ങളും ഒക്കെ ഞങ്ങൾ അങ്ങനെ എഴുതിയിരുന്ന ഒരു തസ്ര ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വേറെ ഉണ്ട്.
0: അപ്പൊ വായനയിൽ ഒതുങ്ങുന്നതല്ല ഈ
1: അല്ല എല്ലാ കാര്യത്തിലും ലൈബ്രറി വളരെ മുന്നോട്ട് തന്നെ. ഇപ്പം നഗരസഭയാണ് കൂടുതലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള എല്ലാ ഫണ്ടും, പുസ്തകങ്ങൾ അതിൻ്റെ മാസപ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട്, പിന്നെ അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം എല്ലാം.

0: FACT സ്കൂളിലെ മുൻ അധ്യാപകൻ KR മാധവൻകുട്ടി. അദ്ദേഹം ഒരുപാട് വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവച്ചിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. അതിന്റെ തുടർച്ചയായി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്.
1: നമ്മൾ ഈ പാതാളത്ത് കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമോ, പ്രത്യേകിച്ച് ഇങ്ങനെ മറ്റൊരു സ്ഥലത്തു നിന്ന് വരുന്നവർക്കൊക്കെ ഭൂപ്രകൃതിയിലൊരു വ്യത്യാസം, എവിടെയൊക്കെ ഒരു കയറ്റി ഇറക്കം പോലെ തോന്നും ബസ്സിലൊക്കെ പോകുന്ന സമയത്ത്. അങ്ങനെയാണോ ഈ നാട്? ഒരു നിരപ്പായ നാടല്ല എന്ന് തോന്നുന്നു അല്ലേ?
2: ഏലൂർ നിരപ്പായ വഴിയേ ആയിരുന്നു. റോഡാണെങ്കിലും പിന്നെ സ്ഥലമാണെങ്കിലും നിമ്നോന്നതമായിരുന്നു, അതായത് താഴ്ന്നതും ഉയർന്നതും ആയിട്ടാണ് കിടക്കുന്നത്. കുന്നും താഴ്പ്രദേശവുമായിട്ടാണ് കിടക്കുന്നത്. ഈ FACT ഒരു കുന്നിൻ്റെ പുറത്തായിരുന്നു, അത് ഇടിച്ച് നേരെയാക്കിയാണ് FACT അവിടെ സ്ഥാപിച്ചത്. IAC കുന്നിൻ്റെ പുറത്താണ്. അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ താഴ്ന്നിരിക്കുമ്പോൾ ഈ ഇത് പൊങ്ങിയിരിക്കാനുള്ള ഒരു കാരണം അവരുടെ സാങ്കേതിക കാര്യങ്ങളാണ്. 100 കൊല്ലങ്ങൾക്ക് മുമ്പ് FACT ഉൾപ്പെടുന്ന ഈ പ്രദേശം കാടായിരുന്നു. കാടായിരുന്നു വെച്ചാൽ ആൾ താമസമുണ്ട് കുറേശ്ശെയൊക്കെ, എന്നാലും വൻ മരങ്ങളും ചെറിയ തൈകളും പുല്ലും ഒക്കെ പടർന്നു കിടക്കുന്ന പ്രദേശമായിരുന്നു. ഇങ്ങോട്ട് വരാൻ മാർഗവുമില്ല. ഐലൻഡാണ്, 18 ചതുരശ്ര കിലോമീറ്റർ വിസ്താരത്തിൽ കിടക്കുന്ന ഒരു ഐലൻഡ്. അതിൽ തിരുവിതാംകൂറിൻ്റെ വടക്കേ അറ്റമായ ചൗക്ക ആണ് ഇതിൻ്റെ ഒരു അതിർത്തി. അങ്ങനെയുള്ളൊരു പ്രദേശമായിരുന്നു ഇത്. 1930കളോട് കൂടി രാഷ്ട്രീയക്കാരും കൊള്ളക്കാരും ഒക്കെ മുതലെടുത്ത ഒരു പ്രദേശം കൂടിയാണ്. ഈ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖരായ EMS, AKG, KC ജോർജ് മുതലായവരൊക്കെ ഏലൂരിൽ ഒളിവിൽ താമസിക്കുന്നതിന് ഈ പ്രദേശം ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെയുള്ള കുറച്ച് വീട്ടുകാർ അവരെ സഹായിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ പോലീസിന് വന്നെത്താൻ വലിയ പാടാണ്. അഥവാ ഇവർ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞ് പോലീസ് വള്ളവുമൊക്കെ പിടിച്ചു വേണം വരാൻ. അപ്പോഴത്തേക്കും ഇവർക്ക് സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പോലീസിനെ കണ്ടു കഴിഞ്ഞാൽ വിവരം അറിയിക്കാനും ഷെൽട്ടർ മാറാനും ഒക്കെ ഈ നേതാക്കന്മാർക്ക് സൗകര്യവും കിട്ടുമായിരുന്നു. അങ്ങനെ ഉള്ള ഒരു പ്രദേശം കൂടിയായിരുന്നു. എന്നാൽ അതേസമയത്ത് കുറേയേറെ പ്രദേശം സമ്പൽ സമൃദ്ധമായിരുന്നു. ഇവിടെ നിന്ന് നെല്ല്, കപ്പ, തേങ്ങ മുതലായ ഉൽപ്പന്നങ്ങൾ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും അത് എറണാകുളത്തും ആലുവയിലും ഒക്കെ കൊണ്ട് വിൽക്കുകയും ചെയ്തിരുന്നു. സമ്പന്നമായ സ്ഥലവും കൂടി ആയിരുന്നു ഇത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. പിന്നെ ആദ്യം വരുന്നത് IAC ആണ്. 43 കൂടിയാണ് സ്വകാര്യ മാനേജ്മെൻറ്റ് ബിർലയുടെ നേതൃത്വത്തിലുള്ള IAC ഇവിടെ വരുന്നത്. IAC പിടിച്ചോണ്ട് വരികയാണ് ചെയ്തത്. കാരണം ഇടുക്കി ഡാം പൂർത്തീകരിച്ചു, ഇലക്ട്രിസിറ്റി ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ തുടങ്ങി. ആ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാൻ കേരളത്തിലെ ആളുകൾക്ക് സൗകര്യം ഇല്ല, പണമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ അത് ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഫാക്ടറികൾ വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് IAC-ക്കാരെ ക്ഷണിച്ചുകൊണ്ട് വരുന്നത്. അവർക്ക് ആവശ്യമായ വെള്ളം, വൈദ്യുതി മുതലായ എല്ലാ സൗകര്യങ്ങളും അന്ന് ഗവൺമെൻറ് ചെയ്തു കൊടുത്തു. അതിനുശേഷമാണ് ശേഷസ്ഥായി ഇവിടെ രാസവള ഫാക്ടറി തുടങ്ങുന്നത്. ആ രാസവള ഫാക്ടറി പഞ്ചവത്സര പദ്ധതിയുടെ ആദ്യകാലങ്ങളിലാണ് പിന്നെ ഇന്ത്യ ഗവൺമെൻറ് ദേശസാൽക്കരിച്ച് അവരുടേതാക്കി മാറ്റുന്നത്. തുടർന്നാണ് IRE-യും HI-യിലും ഒക്കെ വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ആദ്യം തൊഴിലിന് തന്നെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. തൊഴിലെടുക്കാൻ ഈ പ്രദേശത്തുള്ളവർ തയ്യാറല്ല. അവരുടേതായ ഒരു കൃഷി ജീവിതമുണ്ട്. രാവിലെ മുതൽ കുറച്ച് സമയം കൃഷി പണിയിലേർപ്പെടുക, അത് കഴിഞ്ഞാൽ രസിച്ച് നടക്കുക, ചീട്ട് കളിക്കുക, അങ്ങനെയുള്ള നാടൻ രൂപത്തിലുള്ള ജീവിതമായിരുന്നു. ഇവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഫാക്ടറികൾ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. അവസാനം പോലീസിനെ വരെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഈ കാരണവന്മാർ പറയുന്നത്. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലെ വന്നിട്ട് ഫാക്ടറിയിൽ വർക്ക് ചെയ്യിക്കുകയാണ്. വൈകുന്നേരം കാശ് കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷം വരും. പക്ഷേ അതെ, ആ ഒരു സങ്കടം കൊണ്ട് അവർ വരില്ല. അങ്ങനത്തെ ഒരവസ്ഥ വരെ ഉണ്ടായിരുന്നു എന്നാണ്. പിന്നെ ഇവിടെയുള്ളവർ പിന്നെ സന്തോഷിക്കാൻ കാരണം വെളിയിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി, അവർ ജോലി ചെയ്യാൻ തുടങ്ങി, അവർക്ക് താമസിക്കാൻ വീട് വേണം, ലോഡ്ജ് വേണം എന്നൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ നാട്ടുകാർക്ക് സന്തോഷമായി. അവർ അവരുടെ വീട് കൊടുത്തു, ചെറിയ ചെറിയ വാടക അവർക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോഴാണ് കമ്പനിയിൽ ഇവരോടൊപ്പം പോയി കഴിഞ്ഞാൽ കാശും കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പോകാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സംസ്കാരം, തൊഴിലെടുക്കുന്നവരുടെ ഒരു സംസ്കാരത്തിലേക്ക് ഈ നാട്ടുകാർ മാറിയത്. എന്നിട്ടും വരുന്നവരെ സ്വീകരിക്കാൻ ഏലൂരുകാർ ആദ്യം വിമുഖത കാണിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. കാരണം ഈ ഞങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളെ വിളിച്ചിരുന്ന വരത്തർ എന്നാണ്, വെളിയിൽ നിന്ന് വന്നവർ. ഇവിടെ ഉള്ളവർ ആണ് ഇവിടം ഭരിക്കേണ്ടത് എന്നുള്ളൊരു നാട്യത്തിലായിരുന്നു അവർ. പക്ഷേ ഇപ്പോൾ എല്ലാം ലോഹ്യത്തിലാണ്. സേഫ് ഫാക്ട് അതും സൂചിപ്പിച്ചല്ലോ, കമ്പനിയെ രക്ഷിക്കുക എന്നുള്ളത് തൊഴിലാളിയുടെ ആവശ്യമാണ് എന്ന് മാനേജ്മെൻറ്റ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ സേവ് ഫാക്ട് പോലുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടാകാൻ കാരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഫാക്ടറി നോക്കിക്കോ എന്നുള്ള ഒരു മനോഭാവം വന്നപ്പോൾ, അങ്ങനെ ഈ സേവ് ഫാക്ടിൻ്റെ ആരംഭം കുറിച്ചത് മറ്റു ഫാക്ടറികളുടെ രക്ഷയ്ക്കും കൂടി പിന്നീട് ഇടയാക്കുകയാണ് ഉണ്ടായത്.
1: അപ്പോൾ ഇത്രയേറെ കഥകൾ പാതാളത്തെക്കുറിച്ച് പറഞ്ഞു തന്ന ഒരാളോട് ഇഷ്ടപ്പെട്ടൊരു പാട്ടും കൂടെ ചോദിക്കാതെ,
2: നാഴൂരി പാലുകൊണ്ട് നാടാകെ കല്യാണം, നാലഞ്ചു തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം,

അങ്ങനെ പാട്ടിന്റെ നാട്ടുവഴി പാതാളത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടും പറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ വരുമ്പോ നമുക്ക് കണ്ടാലും അറിയാം നമ്മളോട് വിശേഷം പറഞ്ഞവരും ഒരുപാട് പേര് പറഞ്ഞ കാര്യമാണ്. മലയാളികളെ പോലെ

0: തന്നെ ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികളും ഉള്ള ഒരു നാടാണ് പാതാളം. അപ്പോൾ അതിൽ ഒരാളെ നമ്മൾ ഇപ്പോൾ പരിചയപ്പെടാൻ പോവുകയാണ്. അതായത് വർഷങ്ങളായിട്ട് പാതാളത്ത് താമസിക്കുന്ന ഒരാളാണ്, ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. മലയാളം അറിയുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് മലയാളത്തിൽ സംസാരിക്കും. പേര്
1: അശോക് കുമാർ.
0: എത്ര കാലമായി ഇവിടെ?
1: ഇവിടെ 22 വർഷമായി.
0: അന്ന് വന്നതിൽ നിന്ന്, ഇപ്പൊ 22 വർഷം മുമ്പ് വന്നതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് പാതാളത്ത് വന്നിട്ടുള്ളത്? ഈ ഒരു സ്ഥലത്ത്
1: മനസ്സിലായില്ല.
0: ചേഞ്ചസ്
1: പാതാളം നല്ല സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടാണ് പാതാളം. കേരളം ഇഷ്ടപ്പെടാം, അത്രേ ഉള്ളൂ. ഒരാളെ പറഞ്ഞാൽ ഇന്ത്യ ജീവിക്കാൻ നല്ല പൈസ ഉണ്ടായിരിക്കണം. നാട്ടിലെ പൈസ കുറവാ, പണിക്കസ് കുറവാ. ഇവിടെ പണിക്കസ് കൂടുതലേ ഉണ്ട്. ഇന്ന് നല്ല ഇഷ്ടപ്പെട്ടാണ് കേരളം. കേരളത്തിനെ ജീവിക്കാം. ഞാൻ മീൻ കച്ചവടം റാബിലെ ഉണ്ട്, ഭയങ്കര കപ്പലണ്ടി കട ഉണ്ട്. നേരത്തെ ബജ്ജി കട ഉണ്ടായി, ഇപ്പൊ ബജ്ജി കട ഇല്ല.
0: എന്താണ് ഈ നാട്ടിലെ ഏറ്റവും ഇഷ്ടം? അപ്പോ ക്യാ പസന്ദ് ഹേ ബോത് കേരളയ്ക്ക് ബാരേ മേ?
1: കേരള മേ ആദ്മി സബ് ആദ്മി കോ പസന്ദ് ഹേ.
0: മലയാളി മരുമകൻ
1: ഉണ്ട് ഹോട്ടൽസും മേടിച്ചിട്ട് കഴിച്ചു, പായസം എല്ലാം കഴിച്ചു. ഓണം

കണ്ടാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുള്ള നാട് പാതാളം. പാതാളം ജംഗ്ഷനിൽ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് വണ്ടികൾ, ഒരുപാട് പലഹാരക്കടകൾ. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണെന്ന് തോന്നുന്നു. നമുക്കിങ്ങനെ ചില്ല് കൂട്ടിൽ നിന്ന് പലഹാരങ്ങൾ നമ്മൾ മാടി മാടി വിളിക്കുന്ന പോലത്തെ ഒരുപാട് കടകൾ. ഒരു കടയുടെ മുമ്പിലൊക്കെ ഇത് വാങ്ങാൻ ആൾക്കാർ ക്യൂ ആണ്. പിന്നെ ഏലൂർ മുനിസിപ്പൽ ടൗൺ ഹാൾ, അപ്പുറത്ത് കടുങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ്. അങ്ങനെ ആകമൊത്തം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ജംഗ്ഷനിൽ നിന്ന് ഇന്നത്തെ പാട്ടിൻ്റെ നാട്ടുവഴി യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നു ഫെർനാൻഡ് ഹസീന, നിർവഹണം റിയ.

ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. ശാസ്ത്രീയ കൃഷിരീതിയിലെ വിജയം. യുവ കർഷകൻ ഷമീർ പങ്കെടുക്കുന്നു വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 4:00.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിലെ പൂനമല്ലി വടപളനി പാത ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടിൽ 13,000 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നത് തടയണമെന്നും ജനങ്ങളുടെ സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും സുപ്രീംകോടതി. ഡൽഹിയിലെ ബാരിക്കേഡ് സംവിധാനങ്ങൾ പുനഃപരിശോധിക്കണമെന്നും കോടതി. 16ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനം നാളെ ആരംഭിക്കും. സമ്മേളനം ഈ മാസം 29 വരെ. വനിതകൾക്കായി KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ നിർവഹിക്കും. രാജ്യത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തി നിർഭരമായ തുടക്കം. ആശംസകൾ നേർന്ന ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ആദരിക്കുന്നതിനും അവരുടെ ശബ്ദത്തിനും പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരുന്ന ദിനമാണ് ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാശി മത്സരം

0: വൈകിട്ട് 5 പൂനെയിൽ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം ഇൻഡോറിൽ രാത്രി 7.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4:02:06. നാലുമണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ നാലുമണിപ്പൂക്കളിലേക്ക്. നിങ്ങളുടെ സ്നേഹ സന്ദേശങ്ങളും ഇഷ്ടഗാനങ്ങളും ഇപ്പോൾ തന്നെ നിലയത്തെ അറിയിക്കാവുന്നതാണ്. മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 94 46 45 58 88. നമ്പർ ആവർത്തിക്കാം: 94 46 45 58 88. ഇന്നത്തെ നാലുമണിപ്പൂക്കളിൽ നിങ്ങളോടൊപ്പം ഞാൻ ബിജു.

അതിമനോഹരമായ ഒരു ഗാനം കേട്ടതിൻ്റെ ത്രില്ലിൽ നമ്മൾക്ക് ഈ മെസ്സേജുകളൊക്കെ ഒന്നൊന്നായി വായിക്കാം. ഒത്തിരി മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ മെസ്സേജ്, നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങുകയാണല്ലോ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നവരാത്രിയുടെ ആശംസകൾ അറിയിച്ചുകൊണ്ട് പൂണിത്തുറ പേട്ടയിൽ നിന്നും വെങ്കടേശ്വരൻ ഒരു പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മനസ്സിലുണരു ഉഷസന്ധ്യയായി എന്ന പാട്ടാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ കൊച്ചി എഫ് എമ്മിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നവരാത്രി ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മനോഹരമായ ഈ ഗാനവും കേൾക്കാം നമുക്ക്. ഇതാ

സമയം 4 മണി കഴിഞ്ഞ് 13:58. 4 മണിപ്പൂക്കളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ്. ഹായ്, ഗുഡ് ഈവനിങ് 4 മണിപ്പൂവേ, ഹൗ ആർ യു? ഹാപ്പി സൺഡേ. ഞാൻ സോണിക, നന്ദികുളങ്ങര, പറവൂരിൽ നിന്നും. പ്ലീസ് പ്ലേ ദ സോങ് മുട്ടായി വണ്ടി. ബദലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിലെ ഈ പുതിയ ഗാനം വെച്ചു തരുമോ എന്ന് പറഞ്ഞ് കുറേ പ്ലീസ് പ്ലേ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി തവണ ഇങ്ങനെ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് സോണിക. ഇങ്ങനെ ഒത്തിരി റിക്വസ്റ്റ് ചെയ്യുന്ന ആവശ്യമില്ല കേട്ടോ. മെസ്സേജ് ചെയ്താൽ മതി, പാട്ട് വെച്ച് തരും ഉറപ്പായിട്ടും. എന്തെങ്കിലും സന്ദേശങ്ങളും നിങ്ങളുടെ വിശ്വാസവും ഒക്കെ അതിൽ കാണിക്കണം കേട്ടോ. അടുത്ത തവണ മെസ്സേജ് അയക്കുമ്പോൾ പ്രത്യേകിച്ച് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മയിൽ വരണം, മെസ്സേജ് ചെയ്യണം. അപ്പോൾ സോണിയയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പുതിയ പാട്ട് കേട്ടിട്ട് വരാം നമുക്ക്.

ഹലോ, ഹായ് നാലുമണി പൂവേ. ഞങ്ങൾ LIC ആലുവയിൽ നിന്ന് വാഗമൺ പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ട്രിപ്പൊക്കെ അറേഞ്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേരുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാർ ഓടിക്കുന്ന സുവർണന് ഒരു ഗാനം വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആലങ്ങാട് നിന്നും വേണുപ്രസാദ്, സിലിസ്റ്റർ വരാപ്പുഴയിൽ നിന്നും. അപ്പോൾ LIC ആലുവയിലുള്ള ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ട്രിപ്പ് പോയി തിരിച്ചു വരികയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള ഒരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം നമുക്ക്.

സമയം 4:23:16. 4 മണിപ്പൂക്കളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കുവാനുള്ള നമ്പർ ഇതാണ്: 94 46 45 58 88. 94 46 45 58 88. ഹലോ, 4 മണിപ്പൂവേ, സുഖം തന്നെയല്ലേ? എൻ്റെ പേര് നിർമ്മല, വീട് കാക്കാത്തുരുത്തി. ഇന്ന് എൻ്റെ മകൻ ജിതിൻ്റെ ജന്മദിനമാണ്. അവന് വേണ്ടി ഒരു ഗാനം വെച്ചു തരുമോ എന്നാണ് കാക്കാത്തുരുത്തിയിലുള്ള നിർമ്മല ചോദിച്ചിരിക്കുന്നത്. ജിതിൻ്റെ ജന്മദിനം. അതോടൊപ്പം, ഹലോ 4 മണിപ്പൂവേ, ഞാൻ പ്രദീപ് എഴുപുന്നയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ മകൻ ഗൗതം കൃഷ്ണയുടെ ബർത്ത്ഡേ ആണെന്ന്, അവന് വേണ്ടിയും ഒരു ഗാനം വെച്ചു തരണം. ഇതുപോലെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹലോ 4 മണിപ്പൂവേ, ഞാൻ മലപ്പുറത്ത് നിന്നും ലതിക ബാലകൃഷ്ണൻ. ഇന്ന് എൻ്റെ മകൾ അനന്യയുടെ ബർത്ത്ഡേ ആണ്. മോൾക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരണമെന്നാണ് ലതിക ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ജിതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഗൗതം കൃഷ്ണയ്ക്കും ലതിക ബാലകൃഷ്ണൻ്റെ മകൾ അനന്യയ്ക്കുമായിട്ട് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഇതിൽ എഴുപുന്നയിലുള്ള പ്രദീപ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം എന്നമ്മേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: ഇനി ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ചുകൊണ്ടാണ് ഒരു ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് വന്നിരിക്കുന്നത്. നമസ്കാരം, നാലുമണിപ്പൂവേ, ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൽ എല്ലാ പെൺകുട്ടികൾക്കുമായി ഒരു പാട്ട് വെച്ചു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ജിഷ ജോൺസൺ തിരുമൂപ്പത്ത് നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നു. പാട്ടിതാണ്, ആനന്ദയാഴി മീട്ടുകിറായി, തങ്കമീൻകൾ എന്ന പടത്തിൽ നിന്നാണ് ഈ ഗാനം. എല്ലാ പെൺകുഞ്ഞുങ്ങൾക്കുമായിട്ട് നമുക്ക് സമർപ്പിക്കാം.
1: മകളെ പെട്ട അപ്പാക്കൾക്ക് മട്ടും താൻ തരും മുത്തം കാമത്തിൽ ചേർന്നതില്ലേ എന്ന്.

എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആകാശവാണി കൊച്ചി നിലയമേ, എൻ്റെ പേര് ദേവി. ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയാണ് എൻ്റെ സ്ഥലം. എനിക്ക് നാലുമണിപ്പൂക്കളിലൂടെ മെല്ലെ മെല്ലെ മുഖപടം എന്ന പാട്ട് വെച്ചു തരുമോ? ഏറെ ഇഷ്ടത്തോടെ, ദേവി കേസി. ഈ പാട്ട് കൊച്ചി നിലയത്തിലെ എല്ലാ അവതാരകർക്കുമായി സമർപ്പിച്ചു കൊള്ളുന്നു. ഒത്തിരി നന്ദിയോടുകൂടി സ്വീകരിക്കുന്നു ദേവി. ദേവിയുടെ ഇഷ്ടപ്പെട്ട ഗാനം കേട്ടോളൂ.

അങ്ങനെ നാലുമണിപ്പൂവിൻ്റെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ നാലുമണിപ്പൂവെ, ഇന്നലെ പിറന്നാളായിരുന്ന മൂവാറ്റുപുഴയിലുള്ള മീനാകൃഷ്ണന്, ഇടപ്പള്ളിയിലെ അമ്മ, ചേട്ടൻ, ചേച്ചി എന്നിവരുടെ ആശംസകൾ നേർന്നുകൊണ്ട് അത്തപ്പൂ ചിത്തിരപ്പൂ എന്നു തുടങ്ങുന്ന ഗാനം കൊടുക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമ്മ, ചേട്ടൻ, ചേച്ചി പേരൊന്നും ഇതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. എങ്കിലും ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച മൂവാറ്റുപുഴയിലെ മീനാകൃഷ്ണന് വൈകിയാണെങ്കിലും ജന്മദിനാശംസകൾ നേരുന്നു, ഒപ്പം മനോഹരമായ ഗാനവും.

അടുത്തൊരു നീണ്ട മെസ്സേജാണ് കേട്ടോ. നാല് മണിപ്പൂവേ നമസ്കാരം കേട്ടോ. എല്ലാ ശ്രോതാക്കളെയും ഞങ്ങളുടെ ക്ഷേമാശംസകൾ ഈ പരിപാടിയിലൂടെ അറിയിക്കുമല്ലോ അല്ലേ? തീർച്ചയായും. പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശികളായ ഞങ്ങൾ താമസം കഴിഞ്ഞ കുറേ വർഷങ്ങൾ ആയിട്ട് ആലുവ പറവൂർ റൂട്ടിലുള്ള ആലങ്ങാടാണ്. ഓക്കെ. മാതാപിതാക്കളെ സന്ദർശിക്കാനായി നവരാത്രി കാലം പ്രാർത്ഥനാപൂർവം ഉപയോഗിക്കുവാനുമായി പാലക്കാട് വന്നതാണ് ഞങ്ങൾ. ഇപ്പോൾ മൊബൈൽ ആപ്പ് വഴിയാണ് നാല് മണിപ്പൂക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ മടക്കമുള്ളൂ കേട്ടോ. നീലക്കടമ്പ് എന്ന സിനിമയിലെ കുടജാദ്രിയിൽ കുടികൊള്ളും എന്ന ഗാനം വെച്ച് തരുമോ? ആലുവയിലെ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും പാലക്കാടുള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും ഈ ഗാനം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട് ശ്രീകൃഷ്ണപുരത്തുള്ള ജിതേഷ്, രശ്മി ജിതേഷ് മകൾ അശ്വതി ജിതേഷ്, ഇവരിപ്പോൾ ആലങ്ങാടാണ് താമസിക്കുന്നത്. അച്ഛനമ്മയും സന്ദർശിക്കാനായിട്ട് പാലക്കാട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി, കേൾക്കാം.

അങ്ങനെ 4 മണിപ്പൂക്കളുടെ സമയം അങ്ങനെ ഏറെക്കുറെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പാട്ടിൻ്റെ സമയം കൂടിയുള്ളൂ, ഒരു മെസ്സേജ് കൂടി നമുക്ക് വായിക്കാം. ഹായ് 4 മണിപ്പൂവേ, ഞാൻ ഗോപികയാണ്, കുരീക്കാട് നിന്ന്. ഇന്ന് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അച്ഛൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. അച്ഛന് ഇഷ്ടമുള്ള പാട്ടാണ് ദേശാടനം എന്ന സിനിമയിൽ കളിവീട് ഉറങ്ങിയല്ലോ, ഈ പാട്ടൊന്ന് വെച്ചു തരണേ പ്ലീസ് എന്നാണ് ഗോപിക കുരീക്കാട് നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛന് ജന്മദിനാശംസകളോടൊപ്പം അച്ഛൻ്റെ ഇഷ്ടഗാനമായിട്ടുള്ള ദേശാടനം എന്ന മൂവിയിലെ കളിവീട് ഉറങ്ങിയല്ലോ കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ 4 മണിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും ഒത്തിരി സ്നേഹം, ഒത്തിരി നന്ദി. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബിജു. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ബിടെക് 2015 സ്കീമിൽ പഠിച്ചിരുന്ന സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, ക്യുസെക് എന്നിവിടങ്ങളിലെ ബിടെക് കോഴ്സ് അംഗീകൃത കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കായി ഇന്റേണൽ ഇംപ്രൂവ്മെന്റിനുള്ള വൺ ടൈം സ്പെഷ്യൽ ചാൻസ് നവംബർ 2026 പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വിജ്ഞാപനം സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് www.qsat.ac.in സന്ദർശിക്കുക.
1: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി, 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
2: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
3: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാഞ്ച് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM-ലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023, മറ്റൊരു നമ്പർ 0484242543.
4: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359033, അല്ലെങ്കിൽ 0484-242-2543.
4: വിവിധ കാരണങ്ങളാൽ 2025 January 1 മുതൽ 2026 August 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട വിമുക്ത ഭടന്മാരായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് അവസരമുണ്ടായിരിക്കുമെന്ന് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0491-2-97-16-33. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0491-2-97-16-33. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 5 മണി.
5: ആകാശവാണി FM വാർത്തകൾ.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിലെ പൂനമല്ലി വടപളനി പാത ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്കായി IIT മദ്രാസിൽ സ്ഥാപിച്ച സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കരുതെന്നും ജനങ്ങളുടെ സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും സുപ്രീംകോടതി. ഡൽഹിയിലെ ബാരിക്കേഡ് സംവിധാനങ്ങൾ പുനഃപരിശോധിക്കണമെന്നും കോടതി. 16ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനം നാളെ ആരംഭിക്കും. സമ്മേളനം ഈ മാസം 29 വരെ. ഇന്ത്യൻ റെയിൽവേയിൽ 3548 ബിരുദതല തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അടുത്ത മാസം 6 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ലക്ഷദ്വീപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ ദ്വീപ് നിവാസികളുടെ ഭരണഘടനാപരവും മനുഷ്യാവകാശപരവുമായ അവകാശങ്ങൾ ലംഘിക്കുന്നതായി ആരോപിച്ച് ലക്ഷദ്വീപ് MP അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. തീരദേശ മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കോഴിക്കോട് നടപ്പാക്കുന്ന സ്നേഹസാഗരം പദ്ധതിയുടെ ഭാഗമായുള്ള 2ാം ഘട്ട സർവേ ആരംഭിച്ചു. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള സാഫ്, അക്ഷരസമുദ്രം പദ്ധതി എന്നിവയുടെ സഹകരണത്തോടെയാണ് സർവേ സംഘടിപ്പിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 13,613 പേരെ അറസ്റ്റ് ചെയ്തു. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇൻഡോറിൽ രാത്രി 7. ISL ഫുട്ബോളിൽ ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റി മത്സരം രാത്രി 7:30 ഗോവയിൽ.
5: ആകാശവാണി FM വാർത്തകൾ.

0: ഞായറാഴ്ചയുടെ സുന്ദരമായ സായാഹ്നത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM 102.3. നിങ്ങളുടെ സ്വന്തം ഗുഡ് ഈവനിംഗ് കൊച്ചിയിൽ നിങ്ങളോടൊപ്പം ഞാൻ രശ്മി രഘുരാജ്.
1: ഗുഡ് ഈവനിംഗ് കൊച്ചി.

0: വീട്ടിലിരുന്ന് കേൾക്കുന്നവർക്കും യാത്രക്കിടയിൽ കൂടെയുള്ളവർക്കും ജോലി കഴിഞ്ഞ് പാട്ടും വർത്തമാനവും കേൾക്കാൻ എത്തിയവർക്കും ഗുഡ് ഈവനിംഗ്. കൊച്ചിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.
1: ഗുഡ് ഈവനിംഗ് കൊച്ചി.

ഇന്ന് നമുക്കൊരു ചെറിയ ചോദ്യത്തോടെ തുടങ്ങിയാലോ. നമ്മുടെ പെൺകുട്ടികളോട് മോൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചോദിച്ചത് എപ്പോൾ? പഠിച്ചോ, ഭക്ഷണം കഴിച്ചോ, എവിടെയാണ് എന്നൊക്കെ നമ്മൾ ദിവസവും ചോദിക്കാറുണ്ടല്ലേ. പക്ഷേ മോൾക്ക് സന്തോഷമാണോ, നിൻ്റെ സ്വപ്നം എന്താണ്, നിനക്ക് പറയാനുള്ളത് എന്താണ്, ഞാൻ കേൾക്കട്ടെ എന്നൊക്കെ ചോദിക്കാൻ എത്ര സമയം നമ്മൾ മാറ്റിവെക്കാറുണ്ട്? ഇന്ന് ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനം, ഇൻ്റർനാഷണൽ ഡേ ഓഫ് ദി ഗേൾ ചൈൽഡ്, ലോകം മുഴുവൻ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി മാറ്റിവെച്ച ദിവസം. ഒരു കുട്ടി ആദ്യമായി നടക്കുമ്പോൾ വീഴാതിരിക്കാൻ നമ്മൾ കൈപിടിക്കൂലേ. അവൾ വളർന്ന് സ്വന്തം വഴി തിരഞ്ഞെടുക്കുമ്പോഴും ആ സപ്പോർട്ട് അവൾക്കൊപ്പം ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ഇതാണ്, അവൾക്ക് പറയാനുണ്ട്, നമുക്ക് കേൾക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു പെൺകുട്ടിക്ക് ആത്മവിശ്വാസം നൽകാൻ കുടുംബത്തിനും സമൂഹത്തിനും എന്തൊക്കെ ചെയ്യാൻ കഴിയും? വിളിക്കൂ 9446455888. രണ്ട് നമ്പർ കൂടിയുണ്ട്, 0484-24-26-387, 0484-24-26-397. 0484-24-26-397 0484-24-26-397 അമ്മമാർക്കും അച്ഛന്മാർക്കും അധ്യാപകർക്കും സഹോദരങ്ങൾക്കും കൂട്ടുകാർക്കും എല്ലാം വിളിക്കാം. പറയാം, എനിക്കിഷ്ടമുള്ളത് ഇതാണ്, എൻ്റെ സ്വപ്നം ഇതാണ്.

0: ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് ഒരു കോളറുണ്ട്. ഹലോ, ആരാണ്? ഹലോ, ആരാണ്?
1: എന്റെ പേര് പൗലോസ് ബാബു.
0: ആ, റേഡിയോയുടെ വോളിയം കുറയ്ക്കൂ, എക്കോ കേൾക്കുന്നു. കേൾക്കുന്നു,
1: കേട്ടോ?
0: ഹലോ,
1: ഹലോ, പറഞ്ഞോ. ഞാനേ
0: ആ
1: എന്റെ വീട് മരാപ്പുഴയാണ്.
0: ആ പറയോ.
1: എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ്, പേരക്കുട്ടികൾ.
0: ആഹാ, പേരക്കുട്ടികള്. ആ, അവര് എത്രയായി, എത്ര വയസ്സായി?
1: ഒരാള് 9 പഠിക്കണം, ഒരാള് 8 പഠിക്കണം, ഒരാൾ 5 പഠിക്കണം.
0: അപ്പോ നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടാകുമ്പോ ഉള്ള ഒരു ഏറ്റവും വലിയൊരു സന്തോഷം എന്താണ്? ഇപ്പൊ 3 പെൺകുട്ടികളാണല്ലോ.
1: അവരാണല്ല സന്തോഷം.
0: ആ, അവര് നമ്മുടെ
1: വീടിന്,
0: അവര് നമ്മളെ,
1: അവരാണ് എന്നെ താങ്ങി നിർത്തുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അവരാണ് സപ്പോർട്ട്.
0: അത് ശരി. കുറുമ്പികളാണോ?
1: കുറുമ്പ ആവശ്യത്തിന്, ഇളയതിന്.
0: ഇളയതിനാണല്ലേ? പിന്നെ
1: യോണ റോസ്, ഇളയതിന്റെ.
0: ഇളയത്
1: യോണ റോസ്, അതിന്റെ മൂത്തത് ഇവാഞ്ഞ റോസ്, അതിന്റെ മൂത്തത് പിന്നെ അത് മോക്കടെ കുട്ടിയാണ്.
0: അപ്പൊ എല്ലാരുമായിട്ട് സന്തോഷമായിട്ട് പോകുന്നു അല്ലേ?
1: സന്തോഷം പറഞ്ഞാൽ അവരാണ് എന്റെ സന്തോഷം. അപ്പൊ അപ്പനാ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഇളയകുട്ടിയാണ്.
0: ഇളയകുട്ടിയാണ്. അപ്പൊ ഇത്രയും പെൺകുട്ടികൾ.
1: എന്തോ
0: ആ പറയൂ.
1: അല്ല, എനിക്ക് മരുന്നില്ല, എന്നെ മരുന്ന് വേണം പറഞ്ഞ അവള് പോയി അപ്പ തന്നെ അപ്പനോടും അമ്മനോടും പറയും.
0: എന്തിനാണ് ഇപ്പൊ മരുന്നൊക്കെ കഴിക്കുന്നത്? ഇവരില്ലേ, ഇവരുടെ കൂടെ ഇരിക്കുമ്പോ തന്നെ ഒരു നല്ല സന്തോഷമില്ലേ?
1: ശ്വാസമുട്ട് രോഗിയാണ്. അപ്പൊ ഇരിപ്പാണ്, നടക്കാനായിട്ട് എങ്ങനെ അങ്ങനെ അധികം ആയാസപ്പെട്ട് നടക്കാൻ പറ്റില്ല. അപ്പൊ അവള് ഇങ്ങനെ വന്നെന്നെ കുത്തി തോണ്ടിയൊക്കെ ഇരിക്കും.
0: അത് ശരി.
1: എന്നായിട്ട് അനക്കിക്കൊണ്ടിരിക്കും.
0: അത് ശരി, ശരി.
1: ഞങ്ങളെ എന്റെ ഒരു പുന്നാരം.
0: പുന്നാരം. ഇപ്പൊ കുറുമ്പത്തികളുമായിട്ട് സന്തോഷമായിട്ട് പോകുന്നു
1: അല്ലേ?
0: അല്ല, എത്ര വലുതായാലും നമ്മുടെ മകളോട് ഇപ്പോഴും ഇല്ലേ പഴയ സ്നേഹമൊക്കെ? ആള് സ്ഥലത്തില്ല എന്നുള്ളതല്ലേ? എങ്കിലും വിളിക്കില്ലേ? എപ്പോഴും വിളിക്കില്ലേ? വീഡിയോ കോളില് വരാറുണ്ട്.
1: അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞ നമ്മൾക്കിപ്പോ ദിവസവും കണ്ടോണ്ടിരിക്കണ അവസ്ഥയിലുള്ള
0: അതിൽ നിന്നൊരു മാറ്റം അല്ലേ? എന്തായാലും ആ സന്തോഷം, അത് ആ വിഷമം നമ്മുടെ മറ്റുള്ള പേരക്കുട്ടികളിലൂടെ മാറിയില്ലേ? 3 പേരും ഇല്ലേ?
1: മാറി മാറി മാറി മാറി. അതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടികൾ ഉണ്ടെങ്കിലേ കുടുംബത്തിലൊരു അനക്കമുണ്ടാവും.
0: അനക്കമുള്ളൂ, അനക്കമുള്ളൂ. നമ്മുടെ ആ വീടിന്റെ ഒരു ആംബിയൻസ് തന്നെ മാറും ആ കുട്ടികളുണ്ടെങ്കിൽ തന്നെ. അവരുടെ കളിയും ചിരിയും തമാശയൊക്കെ നമ്മുടെ വീടിനെ ഒരു വീടാക്കി മാറ്റും അല്ലേ?
1: ആൺകുട്ടികൾ പോയി കഴിയും.
0: അതെ അതെ അതെ അതെ.
1: ഇവരൊക്കെ ഞാൻ പോവില്ല.
0: അതെ, നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാവും.
1: ഓക്കെ
0: ഓക്കെ. അപ്പോ വിളിച്ചതിന് നന്ദി. കേട്ടുകൊണ്ടിരിക്കൂ ഗുഡ് ഈവനിങ് കൊച്ചി.
1: ഓക്കെ ഓക്കെ.

ഗുഡ് ഈവനിങ് കൊച്ചിയിൽ. നമ്മൾ ആദ്യത്തെ കോളറുടെ വിശേഷങ്ങളെല്ലാം കേട്ടല്ലോ. അറിവും ചിന്തയും എവിടെയായാലും അത് നമ്മുടെ ജീവിതത്തിന് എന്നും ഒരു മുതൽക്കൂട്ടാണ്. ആ ചിന്തകളിലേക്ക് കുറച്ചുകൂടി വെളിച്ചം പകരാൻ നമ്മുടെ വിവേകവാണി.

0: വിവേകവാണി
1: ഇന്ന് ഓഫീസിൽ നിങ്ങൾ നിങ്ങളുടെ സുപ്പീരിയർ വഴക്ക് പറഞ്ഞു. നിങ്ങൾ ടാർഗറ്റ് നേടിയിട്ടില്ല. ഇങ്ങനെ പോയാൽ നിങ്ങൾ ഈ ജോലിയിൽ പരാജയപ്പെട്ടയാളായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കേണ്ടി വരും. തോൽവി അടഞ്ഞു എന്നുള്ള ചിന്തകൾ പല രീതിയിൽ വരാം. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ നമ്മുടെ പ്രവർത്തനത്തിനെ വിശകലനം ചെയ്യുമ്പം അത്ര പോരാ എന്നുള്ള വിചാരത്തിൽ തോൽവി ചിന്തകൾ വരാം. നമുക്കെല്ലാവർക്കും അറിയാം, കുട്ടികൾ പ്രതീക്ഷിച്ചത്ര മാർക്ക് കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ അവന് 80% അല്ലെങ്കിൽ 85% ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്നിരുന്നാലും 90 കിട്ടാത്തതുകൊണ്ട് ഞാൻ തോറ്റുപോയി എന്ന് വിചാരിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ തോൽവി വളരെ ആപേക്ഷികമാണ്. ഈ തോൽവി എന്നുള്ള ചിന്ത നമ്മളെ പിടികൂടി കഴിഞ്ഞാൽ, അതിന് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വിഷാദത്തിൽപ്പെടും, നിരാശയപ്പെടും. വിഷാദത്തിലും നിരാശയിലൊക്കെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അതേ സാഹചര്യത്തിൽ നന്നായി പ്രവർത്തിക്കാനുള്ള നമ്മുടെ ശേഷി പോകും. സത്യത്തിൽ തോൽവി എന്ന് പറയുന്നത് ഒരവസരമാണ്, നമ്മളെ പുനരെഴുതാനുള്ളൊരവസരം. എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റുപോയെ എന്ന് വിശകലനം ചെയ്ത് അടുത്ത പ്രാവശ്യം ആ തോൽവി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലുള്ള ഒരു ഉത്തേജനമാണ് തോൽവി. തോൽവി അത്ര മോശം കാര്യമൊന്നുമില്ല. സത്യത്തിൽ എല്ലാ രംഗങ്ങളിലും വിജയിച്ച് വിജയിച്ച് വരുന്ന ആളുകളെക്കാൾ നമുക്ക് സമൂഹത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നത് ഇടയ്ക്കൊക്കെ തൂക്കുകയും ആ തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച് പിന്നീട് വിജയത്തിലേക്കും പോകുന്ന വ്യക്തികളെ ആണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക. സത്യത്തിൽ മാറ്റങ്ങളുണ്ടാക്കുന്ന അത്തരം വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കാനൊന്നും പോകണ്ട. പരിഹരിക്കാം, ആ തോൽവിയെ നേരിടാം, ആ പരാജയത്തിനെ വിജയമാക്കാം.
0: ഈ ചിന്തകൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി ജെ ജോൺ. വിവേകവാണി.

നമ്മുടെ കൊച്ചു സുന്ദരിമാരുടെ രാജകുമാരിമാരുടെ വിശേഷങ്ങളും സ്വപ്നങ്ങളുമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ബാലികാ ദിനത്തിൽ നിങ്ങൾക്കും പങ്കുവെക്കാനുണ്ടോ വിശേഷങ്ങൾ, വിളിക്കൂ. ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക്. നമ്പറുകൾ ഇതാണ്: 9446455888, 0484242638708, 0484242639. 9446455888, 0484242638708, 0484242639. 0484242387.

ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കാല്ലേ. ഈ ബാലിക ദിനത്തിൽ ഒരു പെൺകുട്ടിയുടെ സ്വപ്നം കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ നോ പറയുന്നതിന് പകരം നമുക്ക് അവളോട് ചോദിക്കാം, ആ സ്വപ്നത്തിലേക്ക് എത്താൻ മോൾക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന്.

0: നമ്മുടെ അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ് കൊച്ചി. ഹലോ,
1: കേൾക്കാമോ?
0: ആ, കേൾക്കാലോ. ആരാണ് വിളിക്കുന്നത്?
1: എന്റെ പേര് വേണുഗോപാൽ, പി കെ വേണുഗോപാൽ എന്ന് പറയും. പി കെ വിളിക്കും. ഒരു എക്സ് എയർഫോഴ്സ് ആണ്, ഭാരതീയ വായുസേനയിൽ നിന്നും വിരമിച്ച ഒരു സീനിയർ സിറ്റിസൺ ആണ്.
0: സീനിയർ സിറ്റിസൺ. അപ്പൊ താങ്കൾക്ക് എന്താണ് ഇന്നത്തെ ബാലികാ ദിനത്തിൽ പറയാനുള്ളത്? പണ്ടത്തെ കാലത്തെ
1: ബാലികാ ദിനത്തില് ഒത്തിരി സന്തോഷം, നിങ്ങൾ ഇങ്ങനെ ഒരു സ്ത്രീ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ഡെഡിക്കേറ്റ് ചെയ്യുന്നതിൽ വലിയൊരു കാര്യം. എനിക്കൊരു മോളുണ്ട്, എനിക്ക് മൂന്ന് കുട്ടികളാണ്. ഏറ്റവും താഴെയുള്ളതാണ് മകള്. അപ്പൊ മകള് ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ, അവള് ഡിഗ്രി കഴിഞ്ഞ് പി എച്ച് ഡി എടുത്തു, നല്ല മാർക്കോടുകൂടി പാസ്സായി. അതിനുശേഷം അവള് അവിടെ ഞാൻ ചോദിച്ചു എന്താണ് ഇനി പ്ലാൻ എന്ന് ചോദിച്ചപ്പോ അവൾ എന്നോട് പറഞ്ഞു എനിക്കൊരു പാഷൻ ഉണ്ട്, അഭിനയിക്കുന്നതാണ് പാഷൻ എന്ന്
0: പറഞ്ഞു.
1: നോക്കിയ ദെൻ ഗോ ഫോർ ഇറ്റ്. അങ്ങനെ ഞാൻ അവളെ ഒരു ചന്ദ്രദാസൻ സാർ എന്ന് പറയും, അദ്ദേഹം കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച നമ്മുടെ സെന്റ് ആൽബർട്ട് കോളേജിലെ കെമിസ്ട്രി പ്രൊഫസറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നാടക കളരി ഉണ്ട്, അല്ലെങ്കിൽ ആക്ടിങ്ങിന്
0: വേണ്ടിയിട്ടുള്ളത്,
1: നാടകം മാത്രല്ല
0: എല്ലാം ഉണ്ട്.
1: അപ്പൊ അതിലേക്ക് അദ്ദേഹത്തിനെ കണക്ട്, അദ്ദേഹമായിട്ട് സംസാരിച്ചു, അവൾ അവിടെ പോകാൻ തുടങ്ങി. ലോകധർമ്മി എന്നാണ് അതിന്റെ പേര്, നായരമ്പലത്താണ്, ഞാൻ എടപ്പള്ളിയാണ്. അപ്പൊ അവളെ എല്ലാ സാറ്റർഡേ സൺഡേ പോകും. അതിനിടയിൽ ഇപ്പൊ ഒരു വർഷമായി. അപ്പൊ കുട്ടി ഇപ്പോ വളരെ കാര്യങ്ങൾ പഠിച്ചു. തന്നെയല്ല, അവള് ഷോർട്ട് ഫിലിംസിലെ ഡോക്യുമെന്ററി, ആഡ് ഫിലിംസ് അതിലൊക്കെ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ അവളുടെ പേര് അശ്വതി വേണുഗോപാൽ എന്നാണ്.
0: അശ്വതി വേണുഗോപാൽ.
1: യാ, ഒരു അച്ഛനെന്നുള്ള നിലയില് ഞാൻ ആ കുട്ടിയുടെ അവളുടെ പാഷൻ, കാരണം എനിക്കൊന്നും ഇത് സാധിച്ചിട്ടില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ സർവീസിൽ നിന്ന്, അതായത് ഡിഗ്രി കഴിഞ്ഞ ഉടനെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ചാടി കയറിയില്ല എയർഫോഴ്സിൽ. അന്ന് ജോലി എന്ന് പറഞ്ഞ ഒരു മസ്റ്റ് ആണല്ലോ.
0: അതെ.
1: അങ്ങനെ ഒരു 15 വർഷത്തോളം ഇന്ത്യയുടെ പല ഭാഗത്തും ഞാൻ ഇതിലായിരുന്നു, ഫൈറ്റർ എയർക്രാഫ്റ്റിലായിരുന്നു, ബോർഡർ ഏരിയാസിലായിരുന്നു, അവിടെയൊക്കെ വർക്ക് ചെയ്ത് 15 കൊല്ലം കഴിഞ്ഞ നാട്ടിൽ.

0: നടക്കുന്നു. ഇപ്പോ സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ കുറെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഞാന് കോർപ്പറേറ്റ് ട്രെയിനർ ആയിരുന്നു, സ്വന്തമായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോ. അപ്പൊ ഞാൻ മോളോട് ചോദിച്ചപ്പോ അവളുടെ ഇഷ്ടത്തിന് നിൽക്കുന്നു. അതാണ് ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്തത്. നല്ലതാണോ ചീത്തയാണോ എനിക്ക്?
1: നല്ലത്, നല്ലത്. അതിന് അങ്ങനെ ഒരു ഇതില്ലല്ലോ, നല്ലതോ ചീത്തയൊന്നുമില്ലല്ലോ. മകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ലേ അത്. ഏതൊരു അച്ഛനും അമ്മയും നല്ലതല്ലേ മക്കൾക്ക് ചെയ്യുള്ളൂ. അപ്പോ പിന്നെ
0: ഓരോളുടെ ഇത് പുറത്തു വരുമ്പോ വി ആർ പ്രൗഡ് ഓഫ്. എന്റെ കൂട്ടുകാർക്ക് അയക്കാറുണ്ട്. തന്നെയല്ല, ഞാൻ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് എന്ന് പറയും, എക്സ് സൈനികർക്ക് വേണ്ടി, പൂർവ്വ സൈനികർക്ക് വേണ്ടി ഓൾ ഇന്ത്യ ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അതിന്റെ എറണാകുളം ജില്ലയുടെ എന്താണ് ഇപ്പൊ ട്രഷററും കൂടിയാണ്.
1: അപ്പൊ
0: ഞാൻ എന്റെ സുഹൃത്തുക്കൾക്ക് അയക്കാറുണ്ട്, പലരും കണ്ട് നല്ലതാണെന്ന് പറയാറുണ്ട്. കാരണം ബ്ലെസ്സിംഗ് എന്ന് പറയുന്ന വലിയൊരു കാര്യമാണല്ലോ, ഗുരുത്വം എന്ന് പറയും.
1: അതെ അതെ,
0: അനേകരുടെ ഗുരുത്വം ഉണ്ടെങ്കിലാണ് ജീവിതത്തിൽ നമ്മൾ മുന്നേറുള്ളൂ. നിങ്ങള് ഈ ആകാശവാണി എഫ് എം ഞാൻ വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ്. ചെറുപ്പം മുതലേ ആകാശവാണി എന്റെ ഒരു ദൗർബല്യമാണ്. ഞാന് ഇപ്പോഴും അതെ, രാവിലെ ഓണം കഴിഞ്ഞാൽ എവിടെയൊക്കെ പോകുന്നോ കാറിലുണ്ടാവും, വീട്ടിലാണെങ്കിൽ അത് വയ്ക്കും.
1: ഐ ആം
0: പ്രൗഡ് ഓഫ് യുവർ ആക്ടിവിറ്റി.
1: ഓക്കേ, താങ്ക് യു.
0: നല്ല പ്രോഗ്രാംസ് ആണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾ എപ്പോഴും ഒരു റോൾ മോഡലാണ് ഒരുപക്ഷെ മറ്റുള്ള സ്റ്റേഷനുകൾക്ക്. ഞാൻ പലപ്പോഴും വിളിക്കാൻ നോക്കാറുണ്ട്, പക്ഷെ കിട്ടാറില്ല. എന്തോ
1: ഭാഗ്യത്തിന്,
0: എന്റെ ഭാഗ്യത്തിനോ
1: കിട്ടി. അപ്പോ താങ്കൾ നല്ലൊരു അച്ഛനായതുകൊണ്ടാണ് ഇന്ന് ഈ ദിനത്തിൽ തന്നെ കിട്ടിയത്, ബാലികാ ദിനത്തിൽ തന്നെ അല്ലേ? ഓക്കെ. അപ്പോ നമ്മുടെ ഈ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോ ഇന്നത്തെ പെൺകുട്ടികൾക്ക് ആത്മവിശ്വാസം കൂടുതലാണെന്ന് തോന്നാറുണ്ടോ?
0: ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒരു കാര്യം എന്ന് വെച്ചാൽ, മക്കളെന്നല്ല മനുഷ്യർ പൊതുവെ ഉപദേശങ്ങൾ കൊണ്ടൊന്നും ഒരിക്കലും നന്നായിട്ടില്ല.
1: അതെ,
0: ഉപദേശങ്ങൾ വളരെ കുറച്ച് മാത്രമേ അവരുടെ ജീവിതത്തിൽ കണക്ട് ആവുള്ളൂ.
1: അതേസമയത്ത്
0: മനുഷ്യൻ അനുഭവങ്ങളിലൂടെ മാത്രമേ പഠിക്കുകയുള്ളൂ. ഓരോ അനുഭവങ്ങളിൽ വരുമ്പോ ഇപ്പൊ, അതായത് കൂടുതൽ നമ്മള് ജീവിതത്തിൽ പരാജയപ്പെടുന്നവർ കൂടുതൽ വിജയിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.
1: കാരണം
0: അത് അവരുടെ അനുഭവങ്ങൾ അവർക്ക് ഓരോ പാഠങ്ങളാണ്.
1: അതെ അതെ അതെ.
0: അല്ലാതെ കുട്ടികൾ, ഇന്നത്തെ കുട്ടികൾ വളരെ സ്മാർട്ട് ആണ്, ലവിങ് ആണ്. എന്റെ മോളെന്ന് പറഞ്ഞാൽ അവള് പോസം എന്ന് പറയും, ഈ പെറ്റ്സിന് വേണ്ടിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അതിന്റെ കോർഡിനേറ്ററും കൂടിയാണ്. പെറ്റ്സിന് വളരെ ഇഷ്ടമാണ് ഇന്നത്തെ കുട്ടികളെ പലപ്പോഴും. ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോ വഴിയിൽ കാണുന്ന ഒരു പട്ടിയെ കണ്ടാൽ കല്ലെറിഞ്ഞിട്ടേ പോകുള്ളൂ. ഇന്ന് അതല്ല, ഇന്ന് അതിനെ കെയർ ചെയ്യാനും അതിനെ കല്ലെറിയുന്ന തടയാനും ഒക്കെ ഇന്നത്തെ കുട്ടികള്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കുട്ടികള് അവർക്ക് കൂടുതൽ സ്നേഹവും കരുണയൊക്കെ ഉണ്ട്. ഇപ്പൊ വെള്ളപ്പൊക്കത്തിലും ആ കുട്ടികളാണല്ലോ, അല്ലെങ്കിൽ യുവാക്കളാണല്ലോ ചാടി കറങ്ങി.
1: അപ്പൊ
0: ഐ എം പ്രൗഡ് ഓഫ് പ്രസന്റ് യൂത്ത്. പിന്നെ വേറെന്നുള്ളത്, സോഷ്യൽ മീഡിയയുടെ വലിയൊരു അതിപ്രസരം ഉള്ളത് കൊണ്ട് കുറെയൊക്കെ ആൾക്കാർ മിസ്ഗൈഡ് ആകുന്നുണ്ട്. ഒരു 20% യുവാക്കൾ അല്ലെങ്കിൽ കുട്ടികൾ മിസ്ഗൈഡ് ആകുന്നുണ്ട്. അതെല്ലാം പ്രകൃതിയുടെ ഒരു ഭാഗമാണല്ലോ.
1: അത് തന്നെ. ഓക്കെ, അപ്പോ വിളിച്ചതിന് വളരെയധികം നന്ദി. അപ്പോ കേട്ടുകൊണ്ടിരിക്കൂ. ഗുഡ് ഈവനിങ് കൊച്ചി.
0: എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ലെറ്റ് ഗോഡ് ബ്ലെസ് യു.
1: താങ്ക് യു, താങ്ക് യു. ഇനി ദീപസ്തംഭ മഹാശ്ചര്യം കേട്ടിട്ട് തിരിച്ചു വരാം. ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക്.
2: ദീപസ്തംഭം മഹാശ്ചര്യം. ദേ നോട്ടീസ് പിടിച്ചോ, കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്.
3: ഏ ചിരിച്ചു മറിയാം. പഠന ക്ലാസുകൾ നടത്തുന്നത് തെക്കേ കുറുവേലിൽ വർക്കി.
2: അതെ അതെ അതെ, എന്റെ പഠന ക്ലാസുകൾ ചിരിച്ചു മറിയാം.
3: അതിനാര് ചിരിപ്പിക്കും?
2: ഞാൻ എന്നാ
3: എങ്കിൽ ചിരിക്കാതെ മരിക്കാം.
2: എന്ത് പ്രതികൂല സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? അതിനിടയിൽ ഒരല്പം ചിരി, ഒരല്പം ആശ്വാസം.
3: ഈ പ്രതിസന്ധി എന്ന് വെച്ചാ കടുത്ത ചൂടാണേലോ.
2: കടുത്ത ചൂട് ആരുടെ പ്രതിസന്ധിയാ?
3: അരിസോണ ഹണി സ്വീറ്റ് എന്ന ചെടി.
2: ആ ചെടിയൊക്കെ എന്നാ പ്രതിസന്ധി നേരിടാനാണേ?
3: ചൂടേ 120 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിൽ നിൽക്കുന്ന സ്ഥലത്ത് വരെ ഈ ചെടി തഴച്ചു വളരും. വർക്കിച്ചായ
2: ഹോ, ബാക്കി ചെടിയെല്ലാം കരിഞ്ഞു പോകുമ്പോ ഇത് തഴച്ചു വളരൂ?
3: അതെന്നേ, കാലിഫോർണിയയിലെ ഡെത്ത് വാലിയിലാണ് ഈ ചെടി ഉള്ളത്.
2: അല്ല, എന്നതാ അതിന്റെ ഒരു കാരണം?
3: അതിഭീകരമായ പ്രതിരോധ ശേഷി അതിനുണ്ട്. അത് തന്നെ ആ കാരണം.
2: കൊള്ളാം കൊള്ളാം കൊള്ളാം. ചിരി പഠന ക്ലാസ്സിൽ തങ്കമ്മ ചേരുന്നോ?
3: കേക്കട്ടെ, എന്നതൊക്കെയാ പഠിപ്പിക്കുന്നേ?
2: ആദ്യം അടിസ്ഥാനപരമായ ചില ചിരി രീതികളെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്.
3: ചിരി രീതികളോ?
2: വവ്വ, ആദ്യത്തെ രീതി തോളുകുലുക്കി.
3: തോളുകുലുക്കിയോ?
2: അതെ, ചിരിക്കുമ്പോ ദേ തോളുകൾ മാത്രം കുലുങ്ങുന്നത് ഇങ്ങനെതാ.
3: ഓ കൊള്ളാം, വേറെ എന്തൊക്കെയുണ്ട്?
2: രണ്ടാമത്തേത് ശിലാരൂപം.
3: അതെന്നതാ?
2: ചിരി മുഖത്ത് മാത്രം, അനങ്ങത്തില്ല.
3: ഇനിയുണ്ടോ?
2: ഇനിയുണ്ട്. കിളികൂജനം, ചില പക്ഷികളുടെ ശബ്ദം പുറപ്പെടുവിച്ചുള്ള ചിരി.
3: ഉദാഹരണം?
2: ഉദാഹരണം കോഴി, കേട്ടോ. അങ്ങനെ
3: രാക്ഷസ അട്ടഹാസില്ലേ?
2: അതേതാ
3: നിങ്ങളുടെ ചിരി?
4: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

കുട്ടിക്കാലത്ത് നമുക്ക് ആരോ ഒരാൾ തന്ന ഒരു ചെറിയ കോൺഫിഡൻസ് വർഷങ്ങൾ കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ മറക്കില്ല അല്ലേ. അതുപോലെയാണ് ഇന്ന് നമ്മളൊരു കുട്ടിയോട് പറയുന്ന ഒരു നല്ല വാക്ക് അവളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം. നമുക്കൊരു കോളറുണ്ട്, നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ് കൊച്ചി. ആ കോള് കട്ടായി.

0: നമുക്കൊരു കോളറുണ്ട്. ഹലോ,
1: ഹലോ,
0: ഗുഡ് ഈവനിങ് കൊച്ചി.
1: ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് സ്വാഗതം. കുട്ടി പറയുന്നപ്പോ ഞാൻ എന്നെ പറയട്ടെ.
0: എങ്ങനെ
1: കുട്ടി പറയുന്നപ്പോ ഞാൻ എന്നെ പറയട്ടെ? ഗുഡ് ഈവനിങ് കൊച്ചി അല്ലേ?
0: ഗുഡ് ഈവനിങ് കൊച്ചിയാണ്. ഇതാരാണ്, എവിടുന്നാണ്?
1: ചെർപ്പളശ്ശേരി എന്നുള്ള സ്ഥലത്തുനിന്ന മോളെ.
0: ചെർപ്പളശ്ശേരി
1: ഗ്രാമമാണ്. ഗ്രാമമാണ് പാലക്കാട്.
0: പാലക്കാട്
1: കേട്ടിട്ടുണ്ടോ?
0: ആ പിന്നെ പാലക്കാട് അറിയാം, ഈ സ്ഥലവും കേട്ടിട്ടുണ്ട്.
1: രണ്ട് പെൺകുട്ടികളാണ്, കല്യാണം കഴിഞ്ഞുണ്ണു, ടീച്ചർമാരാണ്. ഒരാള് മണ്ണാർക്കാടും ഒരാള് ഒറ്റപ്പാലും.
0: അത് ശരി.
1: ഒരാള് അമൃത വിദ്യാലയം വെള്ളുവനാട് ഹോസ്പിറ്റലിന്റെ അടുത്ത് വർക്ക് ചെയ്യുന്ന ഓഫീസിലെ ചെറിയ ആള് മൃദി പ്രദീപ്, അയാളുടെ പേര്. രണ്ടാമത്തെ ആള് മൂത്ത ആള് ശ്രുതി ജിനേഷ്. ആ കുട്ടി എസ് എൻ കോളേജില് തോട്ടര കോട്ടപ്പുറം വർക്ക് ചെയ്യുന്നു, അത്
0: ഓഫീസിലാണ്.
1: പിന്നെ നാല് പേര കുട്ടികളെ, മൂന്ന് ആൺകുട്ടികളും ഒരു പെൺകുട്ടി. രണ്ടാൾക്കും ഈ രണ്ട് മക്കളെ, മൂത്ത മോൾക്ക് നിരഞ്ജന പറഞ്ഞൊരു പെൺകുട്ടി, പിന്നെ ഒരു ആൺകുട്ടി, ചെറിയ മോൾക്ക് രണ്ടാൺകുട്ടികളും.
0: രണ്ടാൺകുട്ടികൾ. അപ്പൊ ഈ രണ്ട് പെൺകുട്ടികളെ വളർത്തിയതിന്റെ ഒരു ചെറിയൊരു അനുഭവം പറയാമോ? ഇതെങ്കിലും രണ്ടുപേര്
1: വളർത്തി പറഞ്ഞാ ബുദ്ധി കുട്ടിയിട്ട് വളർത്തിയ മോളെ. അന്നത്തെ കാലത്ത് ഇപ്പൊ ഒരാൾക്ക് 39 വയസ്സായി, മറ്റാൾക്ക് 36 വയസ്സായി. അച്ഛൻ ഉണ്ടായിരുന്നു, അച്ഛൻ കിഡ്നി പ്രോബ്ലം ആയിട്ട് ഇപ്പൊ 6-7 കൊല്ലായി മരിച്ചിട്ട്. കല്യാണത്തിന്റെ അപ്പൊ അച്ഛൻ ഉണ്ടായിരുന്നു. രണ്ടാൾക്കും അത്യാവശ്യം വിദ്യാഭ്യാസം ഒക്കെ കൊടുക്കുന്നു, ബികോം ഒക്കെ പഠിച്ച കുട്ടികളാണ്. എല്ലാം കഷ്ടപ്പെട്ടു മോളെ, ഇന്നത്തെ കഷ്ടപ്പാടിനേക്കാളും നമ്മൾ അന്ന് കഷ്ടപ്പെട്ടു.
0: ശരി, ഇത് രണ്ടു കുട്ടികളായിട്ട് നല്ല സന്തോഷായിരുന്നില്ലേ? രണ്ടു പെൺകുട്ടികളെ
1: സന്തോഷം. അന്നൊക്കെ പെൺകുട്ടികൾ പറഞ്ഞ കുട്ടി ആദ്യം വ്യാധിയാണ്. എന്താണല്ലോ, അയ്യോ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിനുട്ടിക്ക് രണ്ടാൺകുട്ടികളാട്ടോ, ഉണക്ക് രണ്ടാൺകുട്ടി, എനിക്ക് രണ്ട് പെൺകുട്ടിയല്ലേ. ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇന്ന് പെൺകുട്ടികൾ പറഞ്ഞ വിമാനം എയർപ്ലെയിൻ.
0: അതെ അതെ അതെ, പെൺകുട്ടികൾ എല്ലാ രംഗത്തും മുന്നിൽ നിൽക്കുന്നതല്ലേ.
1: അന്ന് നമുക്ക് ഒരാൺകുട്ടി ഒരു പെൺകുട്ടി, ഓ സന്തോഷം, എനിക്കൊരാൺകുട്ടി എനിക്കൊരു പെൺകുട്ടി, എനിക്ക് രണ്ടു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എനിക്കന്ന് വിഷമം. പക്ഷെ ഇന്ന് എന്റെ കുട്ടികള് എന്നെ എന്തുപോലെ നോക്കുന്നു പറഞ്ഞാൽ എനിക്ക് വിഷമം വരുന്നു.
0: അത്രയും സന്തോഷമാണ്. സന്തോഷം കൊണ്ടുള്ള വിഷമമാണ് ഇപ്പൊ വരുന്നത്, കണ്ണീര് അല്ലേ.
1: സന്തോഷം കൊണ്ട് ഞാൻ എന്റെ വീട്ടില് ചെറുപ്പശ്ശേരിയാണ്. അതിന് എന്ത് കാര്യത്തിന് വിളിച്ചാലും ഞാൻ, രണ്ട് മരുമക്കളും ദുബായിലാണ്, ഒരാള് കുവൈത്തിലും ഒരാള് അബുദാബിയിലും. മറ്റേ ചെറിയ മോൾക്ക് അമ്മയമ്മ ഉണ്ട്, അച്ഛൻ മരിച്ചിരുന്നു. മൂത്ത ആൾക്ക് അമ്മയും അച്ഛനും തറവാട്ടിലാണ്, കാഞ്ഞിരപ്പുഴ പറയും. അതിനുള്ളി മാത്രമേ ഉള്ളൂ അവിടെ. കുട്ടികളുണ്ട്, ഇവരൊക്കെ പഠിക്കാൻ പോകുന്നു. വേറെ കുട്ടികൾ പ്ലസ് വണ്ണിന് പഠിക്കുന്നു, 6 പഠിക്കുന്നു, 9 പഠിക്കുന്നു, 3 പഠിക്കുന്നു.
0: അപ്പൊ ഈ നമ്മുടെ പെൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആകാൻ അമ്മയ്ക്ക് പറ്റിയിട്ടുണ്ടോ?
1: ഓ തീർച്ചയായും. എന്ത് കാര്യം, എന്ത് കാര്യം. പപ്പേനെ പേടിയായിരുന്നു, പപ്പ എന്നാ വിളിച്ചെന്നെ. ബോംബെയിലായിരുന്നു അച്ഛൻ, ദുബായി പോയി. അപ്പൊ അവര് പപ്പ എന്നാ വിളിച്ചെന്നെ.
0: പപ്പയെ പേടിയായിരുന്നു.
1: പപ്പയോട് പറയണം, അമ്മ അമ്മ ചീത്ത പറയുന്ന. അപ്പൊ ഞാൻ അതിൽ അവരുടെ കൈത്താങ്ങായിട്ട് ഞാൻ ആദ്യം പ്രസ് ചെയ്യും, പപ്പയോട്
0: പ്രസന്റ് ചെയ്യും, നമ്മള് കാര്യങ്ങൾ പറയും അല്ലേ.
1: അവർക്ക് പേടി, ഇന്നത്തെ മക്കള് തോളെ കൂടെ കൈയിട്ടിട്ട് പോണു.
0: അതെ അതെ,
1: ഈ ജനറേഷൻ കുട്ടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റില് കേട്ടില്ല മോളെ പേരെന്താ, എനിക്ക് നിശ്ചയില്ല.
0: എന്റെ പേരാണോ? എന്റെ പേര് രശ്മി.
1: അതല്ല പറയ, കുട്ടി ഇപ്പൊ ഈ ജനറേഷനോട് പറഞ്ഞ കുട്ടിയാണ്, വിവാഹിതയാണോ അല്ലേന്ന് എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ജനറേഷനും അന്നത്തെ ജനറേഷനും തമ്മില് നമ്മളെ അച്ഛന്മാരേനൊക്കെ കണ്ട നീറ്റ് നിൽക്കുന്ന ഒരു ജനറേഷൻ ഇരുന്നു കുട്ടി, ഞാൻ മുതലക്കുണ്ട്. പക്ഷേ ഇപ്പൊ അച്ഛ വരൂ ഇരിക്കും, അച്ഛ അമ്മു കാലിന്റെ കാലൊന്ന് ഒന്ന് ഇറക്കി വെക്കുമ്മ. അതിനെന്താ അമ്മേ അച്ഛന്റെ മുമ്പില് കാലിന്റെ കാലിൽ കേട്ടിട്ട് എന്താണ്
0: കുട്ടികളെ ജനറേഷൻ
1: വോയിസിന്റെ മോളെ എന്ത് പറയും ഞാൻ.
0: അതെ അതെ അതെ, അതാ അതിന്റെ പ്രത്യേകതയാണ്. ഇപ്പോഴത്തെ കുട്ടികളും പഴയ കുട്ടികളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ജനറേഷൻ.
1: എന്റെ പേരെ കുട്ടി നിരഞ്ജന പറഞ്ഞ പ്ലസ് വണ്ണാണ്, ഫുൾ എ പ്ലസ് ആയിട്ട് പാസ്സായി. അവൾക്ക് എല്ലാ പഞ്ചായത്തും ബ്ലോക്കും സ്കൂളൊക്കെ കൊറേ അനുമോദനങ്ങളും ചെയ്തു. ഇപ്പൊ ഒരു ഫുൾ എ പ്ലസ് പറഞ്ഞാൽ വലിയ കാര്യമൊന്നല്ല, അല്ല പറയ വലിയ സംഭവമല്ല, പക്ഷെ നമ്മക്ക് നമ്മുടെ കുട്ടി ഫുൾ എ പ്ലസ് ആ പറഞ്ഞ സന്തോഷല്ലേ.
0: അപ്പൊ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അമ്മ. പപ്പയെ പേടിയായിരുന്നു, ഇപ്പൊ എല്ലാ പേടി മാറിക്കാണുമല്ലോ.
1: അതെ, ഇന്ന് അതെ, എന്റെ മക്കളുടെ എല്ലാ കാര്യത്തിനും നല്ലതിന് ഞാൻ കൂട്ടു നിൽക്കും, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ എല്ലാറ്റോ ഇങ്ങനെയാണ്, നിങ്ങളുടെ ഏട്ടന്മാരുണ്ടായതും നിങ്ങളുടെ അമ്മയും അച്ഛനും കാരണ അല്ലേ. അപ്പൊ അമ്മയും അച്ഛനും നമ്മൾ നോക്കണം.

0: ഞാൻ കുറ്റം പറയല്ല, എനിക്ക് മരുമക്കള് രണ്ട്, എന്റെ മക്കളെ കാളുഷാണ് എനിക്ക് ആൺകുട്ടികളും ഇല്ലാത്തതിന്. ഒരു വിഷമം, എന്റെ മരുമക്കളെ എന്നെ പൊന്നു പോലെ നോക്കും. പക്ഷെ എനിക്ക് വേറ്റും കാലം ഞാൻ പപ്പ ഉണ്ടാക്കിയത് ഇവിടെ കടയിൽ കണ്ടു മോളെ. അപ്പൊ അങ്ങനെ അടച്ചു പോവാൻ പറ്റില്ല. എന്റെ വാടക ഒന്നും ഗൂഗിൾ പേ ഒന്നും ഇല്ല, കയ്യിട്ട് വരും. ഇവിടെ അമ്മയ്ക്ക് അയലോക്കാരൊക്കെ നിറയേണ്ട ഒരു വിഷമം, ഒരു പേടിയില്ല. പക്ഷെ പപ്പ ഇല്ലല്ലോ എന്നൊരു പേടി. എല്ലാതും എല്ലാവർക്കും ദൈവം കൊടുക്കില്ലല്ലോ മോളെ.
1: ശരി, അപ്പോ വിളിച്ചതിന് നന്ദി. കാരണം നമുക്ക് ഒരുപാട് കോൾസ് വന്നോണ്ടിരിക്കുന്നുണ്ട്. ഹലോ, കേട്ടില്ല, പറയൂ.
0: ഒരു മാസം
1: ഇനി, അതായത് എല്ലാവരും എല്ലാ ദിവസവും വിളിച്ചോണ്ടിരിക്കാണല്ലോ. അപ്പൊ നമ്മള് മാറി നിന്ന് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് വിളിച്ച
0: ഓക്കെ
1: ഓക്കെ ഓക്കെ താങ്ക് യു.
0: Bye, bye.

അമ്മയോടോ അച്ഛനോടോ ഒരു മടിയും കൂടാതെ ഏത് കാര്യവും തുറന്നു പറയാൻ ഒരു മകൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതല്ലേ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വിജയം. അപ്പോൾ ഗുഡ് ഈവനിങ്, കൊച്ചിയിൽ നമ്മൾ ബാലികാ ദിനത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കുട്ടികളോട് വലുതാകുമ്പോൾ എന്താകണം എന്ന് ചോദിക്കുമ്പോൾ അവർ ഇന്ന് പറയുന്ന ഉത്തരം ചിലപ്പോൾ നാളെ മാറിയേക്കാം. പുതിയ കാര്യങ്ങൾ കാണുമ്പോഴും പഠിക്കുമ്പോഴും അവരുടെ ഇഷ്ടങ്ങളും വലുതാകും. ചിലപ്പോൾ അവർക്ക് പാട്ടാകാം ഇഷ്ടം, സ്പോർട്സ് ആയിരിക്കാം, സയൻസിലോ സാഹിത്യത്തിലോ യാത്രകളിലോ ഒക്കെ ആവാം ഇഷ്ടം. അപ്പോൾ നമുക്ക് അവളുടെ ഇഷ്ടത്തെക്കുറിച്ച് ചോദിക്കാം, അവളെ സപ്പോർട്ട് ചെയ്യാം.

ഒരു താരാട്ടുപാട്ടിൽ കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഉറപ്പെന്താണ്? നീ തനിച്ചല്ല, ഞാൻ കൂടെയുണ്ടെന്നല്ലേ. അവൾ വളരുമ്പോഴും ആ ഉറപ്പ് മാറരുത്. അവൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കണം. ഇപ്പോൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാലും ഒരു മത്സരത്തിൽ തോറ്റാലും മനസ്സിൽ വിഷമമുണ്ടായാലും അവൾക്ക് തുറന്ന് സംസാരിക്കാൻ ഒരിടമുണ്ടാകണം.

കൽപ്പന ചൗളയും മേരികോമും ഒക്കെ കാണിച്ചു തന്ന വലിയ വഴികളുണ്ട്. നമ്മുടെ കൊച്ചു മിടുക്കികൾക്കും അങ്ങനെയൊക്കെ ആകാശത്തോളം ഉയരത്തിൽ പറക്കാൻ മോഹങ്ങളുമുണ്ട്. ആ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കാൻ ഒപ്പം നിൽക്കേണ്ടത് നമ്മളുടെ കടമയാണ്. ഒരു അച്ഛൻ മകളുടെ സ്വപ്നത്തെക്കുറിച്ച് ചോദിച്ചാൽ

0: ഒരമ്മ അവളുടെ വിഷമം ക്ഷമയോടെ കേട്ടാൽ, അധ്യാപകൻ ഒരു കുട്ടിയുടെ അഭിപ്രായത്തിന് ഇടം നൽകിയാൽ, അത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കും. ഈ ബാലികാ ദിനത്തിൽ എല്ലാ പെൺകുട്ടികളോടുമായി നിങ്ങൾക്ക് ചോദിക്കാം, പഠിക്കാം, കളിക്കാം, സഹായം ആവശ്യപ്പെടാം. നിങ്ങളുടെ അഭിപ്രായത്തിന് വിലയുണ്ട്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇടമുണ്ട്. അവളുടെ കൈപിടിക്കാം, പറയുന്നത് കേൾക്കാം, മുന്നോട്ട് നടക്കാനുള്ള വഴികൾ ഒരുക്കാം. ഇന്നത്തെ ഗുഡ് ഈവനിങ് കൊച്ചിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം ജോസഫ് മാർട്ടിൻ, ജിജി ചെറിയാൻ, സ്റ്റുഡിയോയിൽ ഏലിയാസ്. ഗുഡ് ഈവനിങ് കൊച്ചിയിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ രശ്മി രഘുരാജ്.
1: ഗുഡ് ഈവനിങ് കൊച്ചി.

ഗുഡ് ഈവനിങ് കൊച്ചി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
0: ഒരു രാജ്യത്തിന്റെ സാങ്കേതികവും സാമ്പത്തികവുമായ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ് സെമി കണ്ടക്ടർ അഥവാ അർദ്ധചാലകം. മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും മുതൽ വാഹനങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ, കൃത്രിമ ബുദ്ധി, ബഹിരാകാശം, പ്രതിരോധം തുടങ്ങിയ മേഖലകളെല്ലാം സെമി കണ്ടക്ടർ ചിപ്പുകളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ നിർണായക മേഖലയിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയും ആഗോള മത്സരശേഷിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന് തുടക്കം കുറിച്ചത്. 2021 ഡിസംബറിൽ 76,000 കോടി രൂപയുടെ സാമ്പത്തിക പിന്തുണയോടെയാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ അഥവാ സെമികോൺ 1.0 കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത്. സെമി കണ്ടക്ടർ ഫാബുകൾ, പാക്കേജിംഗ്, ടെസ്റ്റിംഗ്, ചിപ്പ് ഡിസൈൻ തുടങ്ങിയ മേഖലകളിൽ രാജ്യത്ത് ഒരു സമഗ്ര വ്യവസായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിന്റെ തുടർച്ചയായി കൂടുതൽ വിപുലമായ സെമി കണ്ടക്ടർ ശൃംഖല കെട്ടിപ്പടുക്കുന്നതിനായി 2026 ജൂലൈയിൽ കേന്ദ്രമന്ത്രിസഭ 1,27,500 കോടി രൂപയുടെ മൊത്തം വിഹിതത്തോടെ സെമികോൺ 2.0 അംഗീകാരം നൽകി. സെമികോൺ 2.0 പ്രധാനമായും 6 മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒന്നാമതായി ചിപ്പ് ഡിസൈൻ. സെമി കണ്ടക്ടർ ഡിസൈൻ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, സിസ്റ്റം ഡിസൈൻ എന്നിവയിൽ ഇന്ത്യയുടെ ശേഷി കൂടുതൽ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. രണ്ടാമതായി ചിപ്പ് നിർമ്മാണത്തിനാവശ്യമായ പ്രത്യേക മെഷീനുകൾ, രാസവസ്തുക്കൾ, വാതകങ്ങൾ, മറ്റ് അസംസ്കൃത വസ്തുക്കൾ എന്നിവയുടെ ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നു. ഫാബുകളുടെ വികസനമാണ് മൂന്നാമത്തേത്. സിലിക്കൺ ഫാബുകൾ, കോമ്പൌണ്ട് സെമി കണ്ടക്ടർ ഫാബുകൾ, ഡിസ്പ്ലേ ഫാബുകൾ തുടങ്ങിയ അത്യാധുനിക നിർമ്മാണ കേന്ദ്രങ്ങൾ ഈ പദ്ധതിയിലൂടെ ഇന്ത്യയിൽ സ്ഥാപിക്കുന്നു. 4. പാക്കേജിംഗും ടെസ്റ്റിംഗും. ATMB, OSAT തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ ചിപ്പുകളുടെ അസംബ്ലി, പാക്കേജിംഗ്, പരിശോധന എന്നിവയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു. പുതിയ സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനായി ഗവേഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. അതോടൊപ്പം ചിപ്പ് ഡിസൈൻ, നിർമ്മാണം, ടെസ്റ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ ആവശ്യമായ വിദഗ്ധർക്ക് പരിശീലനവും നൽകുന്നു. സെമികോൺ 1.0 ഭാഗമായി ഇതിനകം തന്നെ 12 സെമി കണ്ടക്ടർ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. 1.64 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപം പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതികൾ രാജ്യത്ത് 1,000,000 നേരിട്ടുള്ളതും പരോക്ഷവുമായ തൊഴിലവസരങ്ങൾ

0: വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ചിപ്പുകളുടെ ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കുന്നതിനും ഇലക്ട്രോണിക് വാഹനങ്ങൾ, കൃത്രിമ ബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളുടെ വളർച്ച ഉറപ്പാക്കുന്നതിനും സെമി കണ്ടക്ടർ ശേഷി നിർണായകമാണ്. ഡിസൈൻ മുതൽ നിർമ്മാണം വരെയും മെഷീനുകളും മെറ്റീരിയലുകളും മുതൽ പാക്കേജിംഗും ഗവേഷണവും വരെയും സെമി കണ്ടക്ടർ വ്യവസായത്തിന്റെ മുഴുവൻ മൂല്യ ശൃംഖലയും ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കുക എന്നതാണ് സെമികോൺ 2.0 ലക്ഷ്യം. സാങ്കേതിക സ്വയം പര്യാപ്തതയിലേക്കും ആഗോള സെമി കണ്ടക്ടർ ശക്തിയായി മാറുന്നതിനുമുള്ള ഇന്ത്യയുടെ നിർണായക ചുവടുവയ്പ്പാണ് സെമികോൺ 2.0.
1: ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സമയം 6 മണി കഴിഞ്ഞ 10 മിനിറ്റും 25 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, ശാസ്ത്രീയ കൃഷിരീതിയിലെ വിജയം, യുവ കർഷകൻ ഷമീർ പങ്കെടുക്കുന്നു, 7:20 തമിഴ് ചലച്ചിത്ര ഗാനം, 7:25 മുതൽ 9 മണി വരെ FM ഈവനിംഗ് സമകാലികം, റാഗിംഗ് നിയമനിർമ്മാണം കൊണ്ട് മാത്രം തടയാനാകുമോ, 7:45 വാർത്തകൾ, 7:55 ഒരിടത്തൊരിടത്ത്, 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:05 യുവവാണി, ശില്പി ഷാജി ജോസുമായി അഭിമുഖം ആദ്യഭാഗം, 8:30 ഈവനിങ് മെലഡി, 8:45 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം, 8:50 മഹിതം മലയാളം ചോദ്യമുദ്രം. നാളത്തെ പരിപാടികൾ: 9:00 ന്യൂസ് എറ്റ് 9, 9:15 അഭിപ്രായവേദി, 9:30 നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, തുടർന്ന് ഗാനമഞ്ജുഷ, 11:00 ഹിന്ദിയിലും 11:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡെലി റിലേ.
1: മോളെ, ഇത് നിന്റെ പേരില് തിരക്ക് പിടിച്ച് എന്തിനാ ഇതൊക്കെ? അതിനെന്താ മോളോ? ഇത് നിന്റെ പേരില്, ഇത് പൊന്നു മോളുടെ പേരില്.
2: പക്ഷെ മുത്തശ്ശി, മുത്തശ്ശിയുടെ പേരിലോ
3: ഇതെല്ലാം? ഞാൻ ബാങ്ക്, ലോക്കർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എല്ലാത്തിനും ഇവളെയാണ് നോമിനി ആക്കിയത്. നാളെ ഞാൻ ഇല്ലെങ്കിൽ അപ്പോൾ ഇവക്ക് പണം കിട്ടാൻ എളുപ്പമാവും.
1: അരുതാത്ത് പറയല്ലേ, എന്താത്?
4: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം. ഒരു

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.

0: എന്നും രാവിലെ 10:30
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.

0: ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്നു. 6 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, NV കൃഷ്ണവാര്യരുടെ ഭാരതപ്പുഴ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 FM ഡയറി, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിത മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. 6:00 ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും സമകാലികം. കൊച്ചി കൊറുംകോട്ട ദ്വീപിലെ യാത്രാദുരിതം, തുടർന്ന് നോവൽ പാരായണം, അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 FM ഹെൽത്ത് ലൈൻ, ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സീനിയർ കൺസൾട്ടന്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ശ്യാം വിക്രമുമായി അഭിമുഖം. 8:30 സ്പോൺസർ പ്രോഗ്രാം ഹലോ VPS ലേക്ക് ഷോർ. 9:00 സ്പോൺസേഡ് സോങ്, തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്. ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സഹയാത്രിക. എറണാകുളം വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ എസ് ജിജയുമായി അഭിമുഖം. അംബികാദേവി കൊട്ടേക്കാട് എഴുതി അവതരിപ്പിക്കുന്ന കഥ നീലക്കുറിഞ്ഞു പൂത്തപ്പോൾ. 11:30 NCERT സ്പോൺസർ പ്രോഗ്രാം ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴംപച്ചക്കറി വില വിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ. 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിന് ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വാട്സപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ഇതിൽ വിവേകവാണി, ദീപസ്തംഭ മഹാശ്ചര്യം, ഗാനങ്ങൾ എന്നിവ. 5:45 സ്പോൺസർഡ് പ്രോഗ്രാം ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. റംബൂട്ടാൻ കൃഷിരീതികൾ പങ്കുവയ്ക്കുന്നു മുൻ അധ്യാപകനും ജൈവ കർഷകനുമായ രാജു എസ് ഗോപാൽ. 7:20 വിപണി. 7:25 FM ഈവനിംഗ് സമകാലികം. കൊച്ചി കൊറുംകോട്ട ദ്വീപിലെ യാത്രാദുരിതം. 7:45 വാർത്തകൾ. 7:55 ഒരിടത്തൊരിടത്ത്. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ശില്പി ഷാജി ജോസുമായി അഭിമുഖം, അവസാന ഭാഗം. 8:30 ഈവനിങ് മെലഡി. 8:45 നോവൽ പാരായണം, അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ. 8:50 മഹിത മലയാളം, ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 ചിത്രപതംഗം, സംവിധായകൻ സവിൻസ പങ്കെടുക്കുന്നു. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:00 ഡോക്ടർ KJ യേശുദാസ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ബാംഗ്ലൂർ TG ത്യാഗരാജൻ വയലിൻ. തിരുവാരൂർ ഭക്തവത്സല മൃദംഗം. തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ ഖടം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ജലീറിലെ. നിങ്ങൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണ അവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക്.

0: നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023 അല്ലെങ്കിൽ 0484242543.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. ഇതിൽ ശാസ്ത്രീയ കൃഷിരീതിയിലെ വിജയം, യുവ കർഷകൻ ഷമീർ പങ്കെടുക്കുന്നു. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. മധു ബാലകൃഷ്ണൻ പാടിയത്, വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം ബിജിപാൽ.

സേവന വാർത്തകൾ. വിവിധ കാരണങ്ങളാൽ 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട വിമുക്ത ഭടന്മാരായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് അവസരമുണ്ടായിരിക്കുമെന്ന് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 0491 2 97 16 33, 0491 2 97 16 33. സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺ എയ്ഡഡ് CBSE ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന OEC ST വിഭാഗക്കാരായ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഇഗ്രാൻസ് പോർട്ടൽ മുഖേന പ്രീമെട്രിക് വിദ്യാഭ്യാസാനുകൂല്യത്തിനായി അപേക്ഷിക്കാം. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് ഇഗ്രാൻസ് മുഖേന ഡാറ്റ എൻട്രി ഈ മാസം 20 പൂർത്തിയാക്കണം. വിവരങ്ങൾക്ക് www.egrants.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് 0484 2 98 31 30 0484 2 98 31 30. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ ബജറ്റ് സ്റ്റഡീസിൽ ഇക്കണോമിക്സ് വിഷയത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഇക്കണോമിക്സ്, ഇക്കണോമെട്രിക്സിൽ ബിരുദാനന്തര ബിരുദം, നെറ്റ് എന്നിവയാണ് യോഗ്യത. PhD യോഗ്യത അഭികാമ്യം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കുക. അപ്ലിക്കേഷനും മറ്റ് വിശദവിവരങ്ങൾക്കും recruit.gusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 0484 2 86 27 35, 0484 2 86 27 35. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കളമശ്ശേരിയിലെ സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്ററിൽ അടുത്ത മാസം നവംബർ മാസത്തിൽ ആരംഭിക്കുന്ന 1 വർഷ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സയന കോഴ്സ് പാർട്ട് ടൈം ബാച്ച് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്ററിൽ നിന്ന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 93 49 89 22 40, 93 49 89 22 40. മറ്റൊരു നമ്പർ 0484 2 55 65 30. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാടെക് ഫൗണ്ടേഷനിൽ കരാർ അടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. MBA യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ TBI@kusat.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഈ മാസം 20 മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 98 95 02 57 73 എന്ന നമ്പറിൽ വിളിക്കാം. 98 95 02 57 73. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പഠനമുറി നിർമ്മിക്കുന്നതിന് ധനസഹായം നൽകുന്നു. വാർഷിക കുടുംബ വരുമാനം 100,000 രൂപ വരെയുള്ളതും 1,000 സ്ക്വയർ ഫീറ്റ് വരെ മാത്രം വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവരുമായ പട്ടികജാതി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് അർഹത. സർക്കാർ എയ്ഡഡ് ടെക്നിക്കൽ സ്പെഷ്യൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് നിലവിലുള്ള വീടുകളോട് ചേർന്ന് പഠനമുറി നിർമ്മിക്കുന്നതിനായി 2,00,000 രൂപയാണ് അനുവദിക്കുക. അപേക്ഷ ഫോം അതത് ബ്ലോക്ക്, നഗരസഭാ, പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കും. അവസാന തീയതി ഈ മാസം 19. കൂടുതൽ വിവരങ്ങൾക്ക് 0491 2 50 50 05, 0491 2 50 50 05. അസാപ് കേരള ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജൂനിയർ ഡാറ്റ അനലിസ്റ്റ് ഫിനാൻഷ്യൽ സർവീസസ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. 12 ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 94 95 99 96 67, മറ്റൊരു നമ്പർ 98 95 96 79 98. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 94 95 99 96 67 98 95 96 79.

9998. 2026-27 വർഷം അന്യ സംസ്ഥാനത്ത് പഠനം നടത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ഇ ഗ്രാൻസ് പോർട്ടൽ വഴി ഈ മാസം 31 വരെ അപേക്ഷിക്കാം. യോഗ്യരായ വിദ്യാർത്ഥികൾ ഇ ഗ്രാൻസ് പോർട്ടൽ വഴി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മുഖേന അപേക്ഷ നൽകണം. വിവരങ്ങൾക്ക് തിരുവനന്തപുരത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടറുടെ ഓഫീസുമായോ ട്രൈബൽ ഡെവലപ്മെൻറ് ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0471230453249 2303229. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0471230453249 2303229. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ.

0: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
1: മോളെ,
0: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിൽ ഇട്ടിരുന്നില്ലേ?
1: രണ്ടു വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാട് നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
2: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
0: എങ്ങോട്ട്?
2: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവ് ആയി.
0: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തി ആർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ മുതൽ. സമ്മേളനം ഈ മാസം 29 വരെ. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി CP ജോൺ. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. ഇന്ത്യ വെസ്റ്റിൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തി ആർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ 13,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരുകൾ മാറിയിട്ടും തമിഴ്നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമുള്ള പ്രതിബദ്ധതയിൽ മാറ്റമുണ്ടായിട്ടില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഈ പദ്ധതികൾ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: This is a historic day for Tamil Nadu. We are inaugurating many completed projects and laying foundations for new ones. Some will make daily travel easier. Others will strengthen industry and trade. Together, they will create jobs for young people across Tamil Nadu. I congratulate the people of the state on this occasion.
1: സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഗതാഗത നിയന്ത്രണങ്ങൾക്കനുസൃതമായി ജനങ്ങളുടെ സുഗമമായ നീക്കം ഉറപ്പാക്കണം. മെട്രോ സേവനങ്ങൾ, ഇന്റർനെറ്റ് എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും ഡൽഹിയിലെ ബാരിക്കേഡുകളുടെ വിന്യാസം പുനഃപരിശോധിക്കണമെന്നും പരമോന്നത കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. അതേസമയം കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന് ആരോപിച്ച് അധികൃതർക്കെതിരെ കോടതിയലക്ഷ്യ നടപടികൾ ആവശ്യപ്പെട്ടു.

0: ഹർജിയിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ച സുപ്രീംകോടതി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭാഗം കേൾക്കുമെന്നും അറിയിച്ചു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 9 ദിവസമാണ് സമ്മേളനം. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ഗതാഗത മന്ത്രി CP ജോൺ റിപ്പോർട്ട് തേടി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്നിവരിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എറണാകുളം എൻഫോഴ്സ്മെന്റ് RTOയിൽ നിന്ന് റിപ്പോർട്ട് തേടി. അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് ഇന്ന് പുലർച്ചെയാണ് 3 പേർ മരിച്ചത്. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബാറുകൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി എക്സൈസ് മന്ത്രി M ലിജു. പ്രതിയായ 19-കാരൻ വിവിധ ബാറുകളിൽ നിന്നായി മദ്യപിച്ചിരുന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നിയമവിരുദ്ധമായി മദ്യം നൽകിയ ബാറുകൾ തിരിച്ചറിഞ്ഞ് അടിയന്തരമായി കേസെടുക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. വനിതകൾക്ക് വേണ്ടി KSFE ആവിഷ്കരിച്ച പിങ്ക് ചെട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന പരിപാടിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ KSFE ഗ്യാരണ്ടി കമ്മീഷൻ 110.04 കോടി രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറും. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനുമായാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ഈ മാസം 17 വരെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൌൺസിലിംഗും മാനസികാരോഗ്യ പിന്തുണയും ഉറപ്പാക്കും. തിരുവനന്തപുരം ജില്ലയിൽ ചിക്കൻ ഗുനിയ രോഗപ്രതിരോധത്തിനായി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്ന രീതി പുനഃസ്ഥാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരോഗ്യ കവചം 2026 ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രം ആരോഗ്യ പ്രവർത്തകർ പോകുന്ന നിലവിലെ രീതി ഒഴിവാക്കി എല്ലാ വീടുകളിലും നേരിട്ടെത്തി പരിശോധനയും ബോധവത്കരണവും ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചാണ്. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നടപടികളിൽ ഒന്നായിട്ടാണ് മുത്തലാഖ് നിരോധനത്തെ കണക്കാക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ബേളൂർ സബ്സ്റ്റേഷന് ബദൽ വൈദ്യുതി വിതരണത്തിനുള്ള 33 KV ഫീഡറിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ.
2: കാസർഗോഡ് ജില്ലയിലെ മാവുങ്കാലുള്ള 110 KV സബ്സ്റ്റേഷനിൽ നിന്നുള്ള 33 KV ലൈനിലൂടെയാണ് ബേളൂർ 33 KV സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത്. ഈ ലൈനിന് ബദൽ വൈദ്യുതി വിതരണ സംവിധാനം ഒരുക്കുന്നതിനായി അമ്പലത്തറയിൽ നിന്ന് ബേളൂരിലേക്ക് പുതിയ 33 KV ഫീഡർ നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാർ നൽകിയിട്ടുണ്ട്. ജില്ലയ്ക്ക് പ്രത്യേക ട്രാൻസ്മിഷൻ സർക്കിൾ അനുവദിക്കുന്നത് പദ്ധതികളുടെ ആസൂത്രണത്തിനും നിർവഹണത്തിനും കൂടുതൽ സഹായകരമാകുമെന്നും അധികൃതർ പറഞ്ഞു.
0: തുലാമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ അരവണക്ഷാമത്തിന് സാധ്യതയെന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. അരവണ നിർമ്മാണം മറ്റന്നാൾ ആരംഭിക്കും. ഉണക്കലരി ഉൾപ്പെടെ അരവണ നിർമ്മാണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശി ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 18-ന് വലിയെ കാണിക്ക. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന അൽപ്പശി ഉത്സവത്തിനാണ് ഇന്ന് കൊടിയേറിയത്. 9-ാം ദിവസമായ ഈ മാസം 19-ന് രാത്രി സുന്ദരവിലാസം കൊട്ടാരത്തിലാണ് പ്രധാന ചടങ്ങുകളിൽ ഒന്നായ പള്ളിവേട്ട നടക്കുന്നത്. ഈ മാസം 20-ന് ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ടോടുകൂടിയാണ് ഈ വർഷത്തെ അൽപ്പശി ഉത്സവം സമാപിക്കുന്നത്. ആറാട്ട് ഘോഷയാത്രയോടനുബന്ധിച്ച് ഈ മാസം 20-ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെ അടച്ചിടും.
0: തിരുവനന്തപുരത്തെ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര അല്പസമയത്തിനകം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തും. ഉച്ചയോടെ നേമത്തെത്തിയ ഘോഷയാത്രയ്ക്ക് തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ ആചാര

0: മായ സ്വീകരണം നൽകിയിരുന്നു. ഘോഷയാത്ര ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. അതേസമയം വിഗ്രഹ ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാത്രി 8 വരെ ഘോഷയാത്ര കടന്നുപോകുന്ന പള്ളിച്ചൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം റോഡിലാണ് നിയന്ത്രണം. വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ടോസ് നേടിയ വിൻഡീസ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇൻഡോറിലാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. 26 വാർഷികത്തോടനുബന്ധിച്ച് BSNL കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയവുമായി ചേർന്ന് തിരുവനന്തപുരത്ത് മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. PMG ജംഗ്ഷന് സമീപത്തുള്ള BSNL കേരള സർക്കിൾ ഓഫീസിൽ നിന്ന് ആരംഭിച്ച 5 കിലോമീറ്റർ മാരത്തോണിൽ 600 പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വെക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം നാളെ മുതൽ. സമ്മേളനം ഈ മാസം 29 വരെ. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി CP ജോൺ. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ 40 മിനിറ്റും 18 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. അരനാഴിക നേരം എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം P. സുശീല പാടിയത്. ഗാനശില്പികൾ വയലാർ രാമവർമ്മ, G. ദേവരാജൻ.

0: റബേക്ക എന്ന ചിത്രത്തിന് വേണ്ടി പി ലീല പാടിയ ഗാനമാണ് കേട്ടത്. രചന വയലാർ രാമവർമ്മ, സംഗീതം കെ രാഘവൻ. കാലാവസ്ഥ അറിയിപ്പ്. ലക്ഷദ്വീപിൽ വ്യാപകമായും കേരളത്തിൽ ചില സ്ഥലങ്ങളിലും മഴയുണ്ടായി. നാളെ ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:50 ഇപ്പോൾ. കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
0: ശാസ്ത്രീയ കൃഷിയിലൂടെ വിജയം കണ്ടെത്തിയ യുവകർഷകൻ ഷമീറിനെയാണ് ഇന്ന് കാർഷിക ജീവനത്തിൽ പരിചയപ്പെടുന്നത്. ബിരുദ പഠനത്തിനും കമ്പ്യൂട്ടർ പഠനത്തിനും ശേഷമാണ് കൃഷി പഠനം തുടങ്ങിയത്. 7 വർഷമായി ഇദ്ദേഹം ഹൈടെക് കൃഷി ചെയ്തു വരുന്നു. മൾച്ചിങ് രീതിയിലും പോളിഹൌസ് രീതിയിലുമാണ് പ്രധാനമായി കൃഷി ചെയ്യുന്നത്. തൊള്ളിനന സംവിധാനവും ഉപയോഗിക്കുന്നുണ്ട്. ഒരു ദിവസം 1-2 മണിക്കൂർ സമയമാണ് കൃഷിയിടത്തിൽ ചിലവഴിക്കുന്നത്. 3 മുതൽ 5 വരെ ടൺ വെള്ളരി വിപണിയിൽ എത്തിക്കാൻ ഷമീറിന് കഴിയുന്നു. സാലഡ് വെള്ളരിക്കാണ് ആവശ്യക്കാരേറെ. വ്യത്യസ്ത ഇനം വിത്തുകൾ തിരഞ്ഞെടുക്കുകയും ആവർത്തന വിളരീതി ഒഴിവാക്കുകയും ചെയ്യാറുണ്ട്. കൂടുതൽ വിളവിനായി ഓരോ വിളകളിലും പരീക്ഷണങ്ങളും നടത്തിവരുന്നു. 2020 മികച്ച ഹൈടെക് കർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ആളാണ് ഷമീർ. നമസ്കാരം.
2: നമസ്കാരം
0: ഷമീർ. കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ ഒരു ലക്ഷ്യം എന്തായിരുന്നു?
2: ലക്ഷ്യം എന്ന് പറയാന്, നമ്മള പഴയ തലമുറ കൃഷിയിലായിരുന്നു. ഉപ്പാപ്പമാരൊക്കെ, ഫാദർ അതിന്റെയും അതിന്റെ ഒക്കെ ബിസിനസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ആക്ച്വലി ഒരു പ്രൊഫഷണലി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, പിന്നെ ഡ്രൈവിംഗ്, അങ്ങനെയുള്ള കുറച്ച് മേഖലയിലൊക്കെ ഉണ്ട്. ഡ്രൈവിംഗ് ആണ് എന്നെ യഥാർത്ഥത്തിൽ ഫാമിംഗിലോട്ട് കൂടുതൽ അടുപ്പിച്ചത്.
0: അതിന്റെ ആ ഒരു വഴി എങ്ങനെയായിരുന്നു?
2: ഞാന് എസ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷനിലെ നമ്മുടെ കുറച്ച് സാറന്മാരുമായിട്ട് ലിങ്ക് ഉണ്ട്. അപ്പൊ അവരുടെ കൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ ഡ്രൈവിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് പോയ വഴികളിൽ അവരുടെ ഒക്കെ ഒരു ഇൻസ്പിറേഷനും അവരൊക്കെ തന്ന ഒരു മോട്ടിവേഷനും. അപ്പൊ കുറച്ച് സ്ഥലം കയ്യിലുണ്ടായിരുന്നു, വെറുതെ കിടക്കുമായിരുന്നു. അപ്പൊ അത് നമുക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം സ്ഥലത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. ബിസിനസ്സിനോട് ഭയങ്കര ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഒരു പോളിഹൌസ് ഫാമിങ്, അതായത് നമുക്ക് ഒരു ഒരു പ്രൊഫഷൻ വേണം, കൃഷിയിൽ തന്നെ ഒരു പ്രൊഫഷൻ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് പോളിഹൌസ് എന്നുള്ള ആശയത്തില് അതുമായിട്ട് ബന്ധപ്പെട്ട് പല പല ഫാമുകൾ വിസിറ്റ് ചെയ്തു. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചിട്ട് പിന്നെ എന്റെ ഒരു സുഹൃത്ത് വഴി നമുക്കൊരു ഫാം റെന്റ് എടുത്തു. ഞാനും ആ പയ്യനും കൂടെ, ഷംസുദ്ദീൻ എന്നാണ് പറയുന്നത് പേര്, പുള്ളിക്കാരൻ SHM-ൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളും കൂടെയാണ്. അപ്പൊ പുള്ളിക്കാരന് ഞാനും കൂടെ ഒരു ഫാം റെന്റ് എടുത്തു. റെന്റ് എടുത്തതിന് ശേഷം അതിൽ തന്നെ കൃഷി ചെയ്ത് പഠിച്ചു. നമുക്ക് പഠിക്കാനുള്ള ഒരു വേദിയും കൂടെ അവിടെ
0: കിട്ടിയായിരുന്നു.
2: അപ്പൊ ഒരു 10 സെന്റ് പോളിഹൌസ്, ഒരു 10 സെന്റിൽ വരുന്ന ഒരു 1400 സ്ക്വയർ മീറ്റർ പോളിഹൌസ് നമ്മൾ റെന്റ് എടുത്തു. അതില് നമ്മളൊരു കൃഷി ചെയ്ത് തുടങ്ങി. അതിന്റെ കൂടെ നമ്മുടെ വീട്ടിലെ സ്ഥലങ്ങള് കുറച്ച് താഴ്ന്ന ഒരു പ്രദേശമാണ്. അപ്പൊ കുറച്ച് മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി അവിടെയും അതിന്റെ കൂടെ ചീര കൃഷിയൊക്കെ തുടങ്ങി. അപ്പൊ ഓപ്പണില് ഒരു 1.5 സെന്റിൽ നമ്മളൊരു പോളിഹൌസ് എടുക്കുന്നതിന് മുമ്പ് ഒരു ഒരു 8000 രൂപയുടെ ചീര നമ്മൾ വിറ്റു. അപ്പൊ അതൊരു മോട്ടിവേഷൻ ആയി. ആ കൃഷി ഒരു ചെറിയൊരു കാര്യം അല്ല എന്ന് മനസ്സിലാക്കിയത് ആ ഒരു കേസിലാണ്. അത് നമ്മള് 8000 രൂപയുടെ ചീര അതിന്റെ അകത്തു മാത്രം വിറ്റു.
0: ഓ, അതൊരു വൻ വിജയമാണല്ലേ.
2: ആ അതെ, അത് അതാണ് എന്റെ ഒരു കൃഷിയിലോട്ടൊരു ഫസ്റ്റ് തോടകപ്പ്. അതിൽ നിന്നാണ് പിന്നെ പോളിഹൌസിന്റെ ഇതിലോട്ട് നമ്മൾ രണ്ടും കൂടെ ഒന്ന് കൊളാബറേറ്റ് ചെയ്തത്. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ഈ പോളിഹൌസ് കണ്ടെത്തിയതും. പോളിഹൌസ് ടെക്നോപാർക്കിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ

0: ഫ്രണ്ട്സാണ്, പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. പുള്ളിക്കാരന് പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ ആയി ജപ്പാനിലോട്ട്. അപ്പൊ അങ്ങനെ ആ ഫാമ് വെറുതെ കിടക്കുന്ന ഒരു സ്ഥിതി ആയിരുന്നപ്പോ നമുക്കത് നമുക്ക് ചെയ്യാൻ തന്നു. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കി. അപ്പൊ ഈ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനും എന്റെ വീട്ടിൽ തന്നെയാണ് താമസം. ഒന്നര വർഷം വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ. പിന്നെ എന്റെ ജോലി കിട്ടി, പുള്ളിക്കാരൻ പോയി, പിന്നെ ഞാൻ അത് ഉച്ചയ്ക്ക് കൊണ്ട് നടന്നു, കുഴപ്പമില്ല. പിന്നെയാണ് നമ്മുടെ സ്ഥലത്ത് തന്നെ ഞാൻ പോളിയൂസ് തുടങ്ങുന്നത്. ഏകദേശം നമ്മൾ 9 വർഷത്തോളമായി ഞാൻ പോളിയൂസ് കൃഷിയിലോട്ട് വന്നിട്ട്. അപ്പം ഈ ഫാം തുടങ്ങി ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടി. 2016 ഞാൻ കൃഷിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള ഒരു പ്രയാണം ഇപ്പോഴും നീണ്ടുകൊണ്ടിരിക്കുന്നു. പുതിയ രീതികളും പുതിയ മാറ്റങ്ങൾക്കും വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ വീണ്ടും നിൽക്കുകയാണ്. പുതിയതായിട്ട് അപ്ഡേഷൻ ചെയ്യാനുള്ള ഒരു സമയമായി. അപ്പൊ അതിന്റെ കുറച്ച് പിറകിലുമാണിപ്പോ. നമ്മൾ എന്നും ഒരു പരീക്ഷണ വസ്തുവായിട്ട് തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോഴും ഒരു പരീക്ഷണം പോലെ, ഓരോ കൃഷിയും ഒരു പരീക്ഷണമാണ്.
1: പോളിഹൗസിലെ വിജയപ്രദമായി കൃഷി ചെയ്ത ഏത് കൃഷിയായിരുന്നു?
0: ഞാന് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മുടെ സലാഡ് കുക്കുംബർ, അതായത് ഇംഗ്ലീഷ് കുക്കുംബർ എന്ന് പറയും. നമ്മളെ ഗൾഫ് എന്ന് പറയുന്നത് കിയാർ എന്ന് പറയും. അതാണ് ഏറ്റവും കൂടുതൽ പോളിഹൗസിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും. നമുക്ക് അത്യാവശ്യം യീൽഡ് കിട്ടുന്നതും അതിലാണ്. അത് കഴിഞ്ഞാൽ പയറ് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോ ഞാൻ ഒരു 6 മാസം കൂടി തക്കാളിയിലോട്ടും കൈ വെച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലോണം ചെയ്യാം, പക്ഷെ കുറച്ചുകൂടെ നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും. നമുക്ക് ഇവിടെ പോളിനേഷനും പിന്നെ പുതിയ അതിനുള്ള ടെക്നോളജി അതിൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അതിനുള്ള മാറ്റങ്ങളിലാണ് ഇപ്പം പുതിയതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുക്കുംബറാണ്, ഇംഗ്ലീഷ് കുക്കുംബർ. ഗ്രീനാണ്, വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള വെറൈറ്റി. അതിന് സീഡിനൊക്കെ നല്ല റേറ്റും ഉണ്ട്. 1 രൂപ മുതൽ 25 രൂപ വില വരുന്ന കുക്കുംബർ വിത്ത് വരെ ഉണ്ട് ഇന്ന് മാർക്കറ്റ്.
1: കുക്കുംബറിന്റെ വിപണനം ഏതാണ്ട് ഒരു സീസൺ അനുസരിച്ചായിരിക്കുമല്ലോ അല്ലേ?
0: എന്നെ സംബന്ധിച്ചോളം അതൊരു സീസൺ വിള അല്ല. നമ്മളെ മഴ സമയത്ത് കുറച്ച് സെയില് ഒന്ന് ഡിമാവും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കുക്കുംബർ ഇത് മെയിനായിട്ട് നമ്മുടെ ഈ ഷുഗർ പേഷ്യൻസും പിന്നെ അങ്ങനെയുള്ള ഈ ഡയറ്റീഷ്യൻ ഒക്കെ ഉള്ളവർക്ക് അത് നമുക്ക് കാലാവസ്ഥയൊന്നും ഇല്ലല്ലോ, അവർക്ക് എപ്പോഴും വേണ്ട ഒരു ഫുഡാണ്. അതുകൊണ്ട് അതിലൊരു എനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല. ശരിക്കും അതൊരു നമുക്ക് എന്നും സാധനം ഉണ്ടെങ്കിലേ നമ്മുടെ മാർക്കറ്റും കറക്റ്റ്
1: നിൽക്കത്തുള്ളൂ.
0: അങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത് നിലവിലെ.
1: തുടരെ തുടരെ ആ ഒരു കൃഷി തന്നെയാണ് ഈ പോളിഹൗസിൽ ചെയ്തു വരുന്നത് അല്ലേ?
0: ആ പോളിഹൗസിൽ നമ്മൾ 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഒരു സമയത്ത് ഒരു കൃഷിയല്ല ചെയ്യുന്നത്. ഞാൻ 2 ക്രോപ്പ് കാണും ഇപ്പോഴും. ഒരു പയറോ ഒരു കുക്കുമറോ അല്ലെങ്കിൽ ഒരു പയറ് വെണ്ട കുക്കുമറ എപ്പോഴും കാണും. അതങ്ങനെ മാറി അടുത്ത സെക്ഷനിൽ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഒരു സ്ഥലത്ത് തന്നെ ഒരു സാധനം എപ്പോഴും ചെയ്യത്തില്ല.
1: ഈ കുക്കുംബറിന്റെ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ മുതല് എങ്ങനെയായിരിക്കും അതിന് വേണ്ടി നമ്മളൊരു പ്രയത്നം ഒന്ന് വിശദമാക്കാമോ?
0: ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ കൃഷിയിൽ ലൂപ്പ് ഹോൾസ് ഇല്ല. വേറെ ഏതൊരു മേഖല എടുത്താലും ഒരു ലൂപ്പ് ഹോൾസ് ഉണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതോളം കൃഷിയിൽ ഒരു ലൂപ്പ് ഹോൾസ് കാണിച്ചാൽ അത് നമ്മുടെ വിളവിനെയും ബാധിക്കും. വിത്ത് മുതൽ ഇത് വിളവെടുത്ത് അതിനെ ഡംപ് ചെയ്ത് മാറ്റുന്നത് വരെയും നമുക്കൊരു ഒരു കാൽക്കുലേഷൻ വേണം. അതിപ്പോ ഞാൻ എന്റെ പോളിഹൗസ് മറ്റുള്ള വ്യത്യസ്തമാക്കുന്നത്, ഞാൻ അടിവളം നല്ലതുപോലെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വരുന്നത് പിന്നെ നമ്മൾ ഫെർട്ടിലൈസറാണ്. അത് ചെടികൾ നട്ട് ചെടിയുടെ ആരോഗ്യം വരുമ്പോൾ അതുവരെയുള്ള പോഷകങ്ങളും എല്ലാം മണ്ണിൽ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന, അതായത് ചെടിയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങൾക്കും വേണ്ട എന്തൊക്കെയാണ് വളം വേണ്ടത്, ഇപ്പം നമുക്ക് NPK അങ്ങനെ ഏതൊക്കെയാണ് നമുക്ക് ചെടിയുടെ അവസ്ഥ അറിഞ്ഞാണ് ഞാൻ വളം കൊടുക്കാറ്. ഇപ്പം നമ്മൾ മണ്ണിൽ വലിച്ചു വാരി വളയിടുന്ന ഒരു സിസ്റ്റം അല്ല ഞാൻ കീപ്പ് ചെയ്യുന്നത്. ഞാൻ ഓരോ വളർച്ചാ ഘട്ടങ്ങളും ഫ്ലവർ ചെയ്യുന്ന ഘട്ടങ്ങളും, അതായത് പിന്നെ കാർഡ് ഫ്രൂട്ട്സ് ഡെവലപ്പ് ആവുന്ന രീതിക്കും വേണ്ട മൂലകങ്ങളും, നമ്മൾ 18 മൂലകങ്ങളും നമുക്കുണ്ട്. അതെല്ലാം അതിന്റെ അളവിൽ ചെടിയുടെയും ക്ലൈമറ്റിന്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ വളം കൊടുക്കാറ്. മണ്ണിന് ലിക്വിഡ് ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് മണ്ണിൽ ആവശ്യമുള്ള ചെടിക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുത്താൽ മതി, വെറുതെ അവിടെ വേസ്റ്റ് ആക്കി കൊടുക്കാനായിട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന രീതി.
1: അപ്പൊ ഒരു ശാസ്ത്രീയ കൃഷി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം
0: അതെ, തീർച്ചയായിട്ടും
1: മണ്ണിനെ അറിഞ്ഞും വിളവിനെ അറിഞ്ഞും.
0: ഇപ്പം ഒരു മാറ്റം കൂടെ ഉണ്ട്, ക്ലൈമറ്റും കൂടെ അറിഞ്ഞേ പറ്റും. ഇപ്പൊ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ ഒരുപാട് ചേഞ്ച് ആയി. കേരളത്തിലെ ക്ലൈമറ്റ് നല്ല മോശമാണ് നമുക്ക് നിലവില്. പക്ഷേ അതിനെ നമ്മൾ ഇനി പുതിയ ടെക്നോളജി എന്തായാലും ഉപയോഗിക്കേണ്ടി വരും. അതിനുള്ള ഒരു തയ്യാറെടുപ്പിലും കൂടെ ഇപ്പൊ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
1: ഈ ശാസ്ത്രീയ കൃഷി പിന്തുടരുമ്പോ അതിന് ചില അറിവുകളും കൂടെ വേണം. കാരണം ഓരോ വിളകളെ തിരിച്ചറിയാനും അതിന്റെ മൂലകത്തിന്റെ ശോഷണങ്ങളെ അറിയാനും ഒക്കെ കർഷകനൊരു പഠനമുണ്ടെങ്കിൽ അത് വിജയത്തിലെത്തും.
0: നമ്മളൊരു ഫാർമർ ഉൾപ്പെടെ ഒരു അഗ്രോമിസ്റ്റ് കൂടെ ആയേ പറ്റത്തുള്ളൂ. ചെടിയുടെ ഓരോ ഘട്ടങ്ങളും, ഇപ്പൊ പ്രൂണിംഗ് ഉണ്ട്, ഓരോ സമയത്ത് ഓരോ അവസ്ഥയിലാണ്. ആ അവസ്ഥയിലുള്ള കാര്യങ്ങൾ അന്നന്ന് ചെയ്തു പോവുക. അപ്പൊ അന്നന്ന് തന്നെ നമ്മൾ ചെയ്തു പോയാൽ നമുക്ക് അവിടെ വലിയൊരു റിസ്ക് വരുന്നില്ല. നമുക്ക് ചെടി മാനേജ്മെന്റ് കറക്റ്റ് ആയിരുന്നാൽ നമുക്ക് ആ ചെടിയിൽ നിന്ന് മാക്സിമം യീൽഡ് എടുക്കാൻ പറ്റും. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ ഇതിലൊരു ഭാഗ്യവും കൂടെ ഉണ്ടല്ലോ. ആ ക്ലൈമറ്റ് ഓക്കെ ആണെങ്കിൽ നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ഷുവർ ആയിട്ടും ഓക്കെ ആവും. കേരളത്തിൽ ഇപ്പൊ

0: ഞാൻ നോക്കിയെടുത്തോളം നമുക്ക് കുറച്ചുകൂടെ അനുകൂലമായിട്ടൊരു ക്ലൈമറ്റ് ആണെങ്കിലും കുറച്ച് വിപരീതമായിട്ടും വരുന്നുണ്ട്. കാരണം നമ്മുടെ പെട്ടെന്ന് ക്ലൈമറ്റ് മാറുന്നു, നമ്മുടെ കാലാവസ്ഥ ചേഞ്ച് ആയി. നമുക്ക് ഇപ്പം പണ്ടൊരു നാറ്റ് വില എന്നുള്ളൊക്കെ പറഞ്ഞുള്ള ഒരു കാര്യം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ടല്ലോ. ഇപ്പൊ ആ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മഴ വരുമെന്നോ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന നിപ്പിലായിരിക്കും ചിലപ്പോൾ ക്ലൈമറ്റ് മാറുന്നത്. അപ്പൊ നമുക്ക് അതിന്റേതായ മാറ്റങ്ങൾ സ്ട്രെസ് വരുന്നുണ്ട്. എന്റെ പോളിയൂസ് നാച്ചുറൽ വെന്റിലേറ്റർ ആണ്, അതായത് എയർ കയറുന്ന ടൈപ്പിലുള്ള. പക്ഷെ എന്നാലും നമ്മുടെ പഴക്കം വരുമ്പോൾ ആ എയർ കയറാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട്. അതിന്റേതായ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ അതിനുവേണ്ടിയുള്ള മാറ്റങ്ങൾ ഇപ്പം വിൻഡ് ഫാനോ അല്ലെങ്കിൽ എയർഹോസ്റ്റ് ഫാനൊക്കെ വെക്കാനുള്ള നടപടികളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് അറിവ് കുറവാണ്. അപ്പൊ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ എന്റെ പ്രദേശത്തെ ഏത് രീതിക്കാണ് വേണ്ടത്, നമ്മുടെ ഇവിടെ കാറ്റുണ്ടോ, അതായത് ഇതിന്റെ പോളിയൂസിന്റെ മുകളിൽ വിൻഡ് ഫാന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലുള്ള ചൂട് വായു പുറത്ത് കളയാം. പക്ഷെ അത് നമ്മുടെ പ്രദേശത്ത് എത്രത്തോളം വർക്ക് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇനിയിപ്പോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനൊരു ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ കോൺടാക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ കയ്യിൽ. അങ്ങനെയാണ് ഞാനിപ്പം പുതിയ അപ്ഡേഷന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്.
1: ഇപ്പൊ വളത്തിനെ കുറിച്ച് പറഞ്ഞു, ശാസ്ത്രീയ വളപ്രയോഗം പറഞ്ഞു. അടുത്തത് ഇനി വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഷമീർ എന്താണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്? അതോ നമ്മളെ സ്വന്തം ഉൽപ്പന്നത്തിൽ നിന്ന് തന്നെയാണോ വിത്ത് എടുക്കുന്നത്?
0: അല്ല, നമുക്ക് നമ്മുടെ ചെയ്യുന്ന ഹൈബ്രിഡ് വിത്തുകളാണ്. എഫ്1-ൽ നമുക്കൊരിക്കലും അതിന്റെ വിത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും പുതിയ അത് ഓരോ ഞാനും ചെയ്യുന്നത് നമ്മുടെ ഓരോ ക്ലൈമറ്റില് ഓരോ വിത്തിനും ഓരോ ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി നമ്മുടെ ക്ലൈമറ്റിന് ചേരുമോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ ഓരോ സമയത്തും ഓരോ കമ്പനി വിത്തുകളാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയുടെ F1 ഉണ്ട്, അതിന് നമുക്ക് ഒരേ ഉള്ളൂ. അത് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതാണ്. കാരണം നമ്മുടെ ക്ലൈമറ്റിന് ഒരുവിധം മാച്ച് ആയിട്ടുള്ള വെറൈറ്റിയാണത്. KPCH1 എന്നാണ് ആ വെറൈറ്റിയുടെ പേര്. പക്ഷെ അതിൽ കുറച്ച് നമുക്ക് പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല. എന്നാലും കുറച്ച് നമ്മുടെ അനുഭവങ്ങളൊക്കെ ഇതിന്റെ ഡെവലപ്പേഴ്സിന് നമ്മൾ കൈമാറാറുണ്ട്. അതിന്റെ കുറച്ച് അപ്ഡേഷൻ ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് അവര് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെ പുറത്തുള്ള കമ്പനിയുടെ അതൊരു വിത്തിന് 8 രൂപയുണ്ട്, നമ്മുടെ മൾട്ടി സ്റ്റാർ എന്നാണ് അതിന്റെ പേര്. അത് നമ്മുടെ വിന്റർ ഒക്കെ വരുന്ന സമയത്ത് അതാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഞാൻ വേറെ കുറച്ച് വെറൈറ്റികൾ ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷനും ഞാൻ ചെയ്യുന്നുണ്ട്. അതിലൊരു വെറൈറ്റി അത് ഞാൻ നമ്മളെ മാർക്കറ്റിൽ അത്യാവശ്യം പ്രിഫർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. അത് ജിറ്റ്സൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അത് നമ്മുടെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ് എന്റെ ഒരു അറിവ്. പൂനെ നിന്നാണ് ഞാൻ കൂടുതലും വിത്ത് എടുക്കാറ്.
1: ഈ ഒരു വിത്തിട്ട് എത്ര ദിവസം കഴിഞ്ഞാൽ നമുക്കൊരു ആദ്യ വിളവെടുക്കാൻ കഴിയും?
0: നമുക്ക് 35 മുതൽ 40 മുതൽ നമുക്ക് ഹാർവസ്റ്റിംഗ് തുടങ്ങും. അത് 90 ദിവസം വരെ, ചിലപ്പോൾ 100 ദിവസം വരെ പോകും. ക്ലൈമറ്റ് ഒക്കെ ഓക്കെ ആണെങ്കിൽ
1: 100 ദിവസം വരെ നമുക്ക് വിളവ് കിട്ടും അല്ലേ?
0: വിളവ് കിട്ടും, അതായത് 35 മുതൽ 100 ദിവസം വരെ.
1: ഒരു വർഷത്തിൽ 3 കൃഷി ചെയ്യാം അല്ലേ?
0: 3 കൃഷി നമുക്ക് ചെയ്യാം. അതായത് നമുക്ക് പിന്നെ ഒരു ഗ്യാപ്പ് ഒരു മാസം കൊണ്ട് നമ്മൾ അടുത്തേലോട്ട് എത്തണമല്ലോ.
1: വിപണനം എങ്ങനെയാണ്?
0: വിപണനം ഞാൻ റീറ്റെയിലും ഹോൾസെയിലും കൂടെ ഒരു കൊളാബറേറ്റ് ചെയ്താണ്. ഓൺലൈൻ മാർക്കറ്റ് ഉണ്ട്, അല്ലാതെ ലോക്കൽ മാർക്കറ്റ് ഉണ്ട്, പിന്നെ വാട്സപ്പ്, അങ്ങനെയുള്ള എല്ലാ മേഖലയും ഉപയോഗിക്കുന്നുണ്ട്. സെയിലിന് ഒരു പ്രശ്നമില്ല, അത്യാവശ്യം നമുക്ക് നല്ല റേറ്റ് കിട്ടുന്നുണ്ട്. മാർക്കറ്റില് ഇംഗ്ലീഷ് കുക്കുംബർ 80 രൂപ വരെ വിലയുണ്ട്. 80 മുതൽ 100 രൂപ വരെ സെയിൽ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ഹോൾസെയിൽ 50-60 ഇടയിലും പോകുന്നുണ്ട്.
1: ഇടനിലക്കാരില്ലാതെ വിൽക്കുന്നു എന്നത് ഷമീറിന്റെ ഒരു വിജയമാണ് അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും. നമ്മള് ഇടനിലക്കാരെ ഇല്ല, പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് കുക്കുംബർ ഇപ്പം കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മളെ കുറച്ച് ഫാർമറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ എടുത്ത് അവർക്കും അവരെ മാർക്കറ്റിന് പ്രശ്നം വരത്തില്ല, ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ സർക്കാരിന്റെ കീഴിൽ ഒരു FPO ഉണ്ട്, അതിന്റെ ഒരു ഖജാൻജിയാണ് ഞാൻ. ഡിപ്പാർട്ട്മെന്റുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തുന്നുണ്ട്. അവർ അത്യാവശ്യം എനിക്ക് നല്ല സപ്പോർട്ടീവ് ആണ്, കാരണം ചെയ്യുന്നവർക്ക് അവർ നല്ല അത്യാവശ്യം അപ്ഡേഷൻ തരുന്നുണ്ട്.
1: അപ്പൊ നിരന്തരമുള്ള ഒരു പഠനം ഈ മേഖലയിൽ ആവശ്യമാണ് അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും. കാരണം എന്റെ പല വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്, അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഒരുപാട് ഒരു നമ്മളെ വിളിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി പഠിക്കാനും, എന്താണ് ഇതിന്റെ ചാൻസ് സാഹചര്യം. അപ്പം ഞാൻ ഇതിൽ വരുന്ന നെഗറ്റീവും പോസിറ്റീവും നമുക്ക് അവരുടെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിലോട്ട് ക്ഷണിക്കുന്നത്. വരാൻ താല്പര്യമുള്ളവർക്ക്, ഇതിൽ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകൾ, എന്റെ അറിവുകൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇപ്പം ഈ ഫാമിംഗിലെ പേര് ചെറുതായിട്ടെങ്കിലും ചെയ്തു പോരുന്നവരുണ്ട്, വലിയ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്.
1: ഈ പോളിഹൗസ് ഒന്ന് വിപുലപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോ നടക്കുന്നത് അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും. അതിന് നമുക്ക് പറ്റുന്ന മേഖലയെ, നമ്മൾ നിൽക്കുന്ന മേഖലയെ കൂടുതൽ ശോഭിക്കാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഞാൻ ഇതിലേക്ക് നോക്കുന്നത്. അത് എനിക്ക് ഈ പൂനെ ബേസ് ചെയ്തിട്ട് എനിക്ക് അവര് എന്നെ വിളിച്ച് അവിടുത്തെ ഫാമുകളെ പറ്റി പഠിപ്പിക്കാനൊക്കെ എന്നെ ഇവിടെ വിളിച്ചിരുന്നു, അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുത്തെ രീതികളും, അവിടെ എന്തൊക്കെ ചെയ്യുന്നു, അവിടെ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരാം, അവിടുത്തെ സാഹചര്യം.

0: അവിടെ ഇവിടെയും ക്ലൈമറ്റ് എന്നുള്ള വ്യത്യാസങ്ങളിൽ വരുമ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെ മാറ്റം കൊടുക്കും എല്ലാം അവര് ഷെയർ ചെയ്ത് വരുന്നുണ്ട്.
1: ഇതിന്റെ ഇറിഗേഷൻ എങ്ങനെയാണ്?
0: ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്, വെഞ്ചുറി വളം എല്ലാം വെഞ്ചുറി വഴി സക്ക് ചെയ്ത് എടുക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്.
1: അപ്പോ ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിക്കുന്നുണ്ടല്ലേ?
0: നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ ടെക്നോളജി വരാനുണ്ട്, വരാനുണ്ടല്ലോ, വന്നു കഴിഞ്ഞു അത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടെ. അപ്പൊ അതിന് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. അപ്പൊ അത് നമുക്ക് എത്രത്തോളം നമുക്ക് എഫക്റ്റീവ് ആവുന്ന രീതിയിൽ, ഇപ്പം ഞാൻ എനിക്കൊരു ആക്സിഡന്റ് ആയി, അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതായി. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആയിപ്പോയാലും നമ്മളിവിടെ വളവും വെള്ളവും കൊടുക്കാൻ ബുദ്ധിമുട്ടരുതെന്നുള്ളത്, സെമി ഓട്ടോമേഷൻ കൂടെ ആക്കാനുള്ള ശ്രമവും കൂടെ നടക്കണം.
1: കാലത്തിനൊത്ത് നീങ്ങാന്ന് പറയുമല്ലോ.
0: അതെ,
1: പഴയ കൃഷി രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അധ്വാനം കൂടും, നമ്മൾ ഇതിന്റെ ഒരു ജോലി ഭാരം കൊണ്ട് തന്നെ പിന്തിരിയുന്നവര് കുറച്ചുപേരുണ്ടാവാം.
0: അതെ അതെ, ഇപ്പം തീർച്ചയായും ഞാനിപ്പോ എനിക്കൊരു 10 വർഷത്തിൽ രണ്ട് വർഷമായിട്ടുള്ള ഒരു പണിക്കാരൻ എന്നെ കൂടെ സഹായിക്കാനായിട്ട് ഞാൻ ഒരാളെ വെച്ചിട്ടുള്ളൂ. ഇപ്പം അവര് പോയിട്ട് ഇപ്പൊ ഞാൻ ഒരാളെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കാരണം ഒരാള് പണിക്കാരൻ ഇപ്പം പഴയതുപോലെ നമ്മുടെ ഇവിടെ ഒരാളും നമ്മളെ ഒന്നിലും ഉറച്ചു നിൽക്കത്തില്ല. നമ്മളിങ്ങനെ അപ്ഡേറ്റഡ് ആയിരിക്കണം, അവരില്ലെങ്കിലും നമ്മളിവിടെ കാര്യം നടക്കണമല്ലോ. അപ്പൊ അതിനുള്ള ഒരു ശ്രമവും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആഗ്രഹം മാത്രം പോരാ, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും കൂടെ നമ്മൾ അതുപോലെ കണ്ടെത്തുകയും വേണം.
1: എന്തായാലും ഷമീർ ഇക്കാര്യത്തില് കാലത്തിനൊത്ത് നീങ്ങുന്ന കർഷകൻ എന്ന് വേണം പറയാൻ. വിത്ത് തിരഞ്ഞെടുക്കുന്നതിലും പോളിഹൗസ് തിരഞ്ഞെടുക്കുന്നതിലും ഒപ്പം തന്നെ മൂലകങ്ങളുടെ അഭാവങ്ങളെ തിരിച്ചറിയലും നവമാധ്യമങ്ങൾ വഴിയുള്ള വിപണനവും, അപ്പൊ ഇതെല്ലാം പഠിച്ചതുകൊണ്ടാണ് ഒരു പക്ഷെ ഷമീർ വിജയത്തിലേക്ക് പോകുന്നത് അല്ലേ?
0: ഞാൻ അറിവുകളുടെ ഒരു 1% ഓരോ ദിവസം പോകും പുതിയ അറിവുകളാണ് നമ്മൾ നേടിയെടുക്കുക. പല കർഷകർ വഴിയും പല ഉദ്യോഗസ്ഥർ വഴിയും നമ്മൾ കാണുന്ന എല്ലാം നമ്മൾ മാർക്കറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഞാന് ഇതിൽ പഠിക്കാൻ വരുന്നവർക്ക് അതിനുള്ള അവസരവും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് നിന്ന് പഠിക്കാൻ വേണമെങ്കിൽ അങ്ങനെ ഞാൻ നമുക്ക് ഇവിടുത്തെ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ വളരെ ക്ഷണിച്ചിട്ടുണ്ട്. അതായത് 100% താല്പര്യമായിട്ട് വരുന്നവർക്ക് എന്റെ അറിവുകൾ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും. അവർക്ക് വേണ്ട ഇവിടെ തന്നെ നിന്ന് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം ഞാൻ കൊടുക്കാൻ ഉള്ള പുതിയ നടപടികളിലോട്ടും പോകുന്നുണ്ട്.
1: ഹൈടെക് കൃഷി രീതിക്കാണോ സംസ്ഥാന അവാർഡ് കിട്ടിയത്?
0: അതെ അതെ, 2020 നമ്മുടെ കോവിഡ് വന്നിരുന്ന സമയത്താണ്. ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു. അപ്പൊ നമുക്ക് എന്റെ കൂടെ ഏകദേശം ഒരു 8 പേരോ 9 പേരോ മത്സരിക്കാൻ നമ്മുടെ ഈ രംഗത്ത് ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ മാർക്കറ്റിംഗും എല്ലാം വെച്ചിട്ട് അന്ന് സെലക്ട് ആയത്. അപ്പൊ അതിൽ നിന്നും എനിക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ടായിരുന്നു. അത് അതിനുശേഷം നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടിയല്ലോ.
1: അപ്പൊ
0: അതിനുവേണ്ടിയുള്ള പല ശ്രമങ്ങൾ, നമ്മൾ താഴെ വീഴുന്നു എന്നാലും നമ്മൾ കയറി വരുന്നു, വീണ്ടും താഴെ വീഴും കയറി വരും, അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഈ മേഖലയിൽ മുമ്പോട്ട് പോകുന്നത്. ഞാൻ ആ ഫാമിൽ പല സ്ട്രഗിള് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും, അങ്ങനെ പല കാര്യങ്ങൾ പഠിക്കുകയും പല ഫാമുകളെ വിസിറ്റ് ചെയ്യുകയും ഇത് ഞാൻ എന്റെ സ്ഥലത്ത് എങ്ങനെ എനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് ചിന്തിക്കുകയും അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിലോട്ട് കൂടുതൽ സ്റ്റിക്ക് ഓൺ ആയതും. എന്തായാലും ആ ഓട്ടം ഞാൻ ഇപ്പൊ ഇവിടം വരെ വന്ന് നിൽക്കുകയാണ്.
1: പൊതുവെ യുവാക്കള് ഇങ്ങനെയൊരു മേഖലകളിലേക്ക് വരാൻ ഭയപ്പെടാറുണ്ട്, അതിന്റെ സാങ്കേതിക വിദ്യകളെ കുറിച്ചുള്ള അറിവില്ലായ്മയാവാം. അങ്ങനെയാണെങ്കിൽ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന യുവാക്കളോട് എന്താണ് ഷമീറിന്റെ ഒരു നിർദ്ദേശം എന്തായിരിക്കും?
0: ഇതിനോടൊരു ഇഷ്ടം വേണം. ഈ ഫാമിംഗിൽ എന്ന് പറയുമ്പോൾ ഒരു ഇഷ്ടം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രചോദനം വരും. നമ്മൾ ഒരുപാട് താഴോട്ട് പോകേണ്ടി വരും. അപ്പൊ അതിനെ നമ്മൾ കരകയറാനുള്ള റിക്കവറി മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അതിന് നമ്മളിപ്പം പ്രത്യേകിച്ച് ഹൈടെക്കിലോട്ടൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റി നല്ലതുപോലെ പഠിച്ചിട്ട്, ഇപ്പൊ ഞാൻ പോളിയോസ് തുടങ്ങുന്ന സമയത്ത് ഈ പോളിയോസിലെല്ലാം മതിയാക്കുന്ന ഒരു സമയമായിരുന്നു പല പല പ്രശ്നങ്ങൾ കൊണ്ടും. അപ്പൊ അത് ഞാൻ ഓവർകം ചെയ്താണ് ഞാൻ ഇതിലോട്ട് വന്നത്. എന്നെ ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തി, ഞാൻ അതിലൊന്നും വകവെച്ചില്ല. കാരണം എനിക്കിത് എത്തുമെന്നുള്ള ഞാൻ തെളിയിച്ചതാണ്. ആ സമയത്ത് ഞാനിത് റെന്റ് എടുത്ത് ചെയ്തപ്പോഴും ഞാൻ എന്റെ ഫ്രണ്ടും കൂടെ ചെയ്തപ്പോൾ നമ്മൾ തെളിയിച്ചൊരു കാര്യമാണ് അത്. പക്ഷെ എങ്ങനെ മാറ്റങ്ങൾ വരണം, കാരണം ഈ പോളിയോസ് വന്നപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. ഞാൻ ഇത് തുടങ്ങുമ്പോൾ എനിക്കൊരു ക്ലാസ് പോലും കിട്ടിയിട്ടില്ല, ഞാൻ ചെയ്ത് പഠിക്കുകയാണ് ചെയ്തത്. പലർക്കും ഇത് തുടങ്ങുന്നതിന് മുമ്പ് പല ക്ലാസ്സും കിട്ടി, അവര് അത് കണ്ട് മോട്ടിവേറ്റ് ആയി പലതും പോയി ചെയ്ത് ഫെയിലായിട്ടുള്ളവരാ. അന്ന് ഇതിന്റെ അകത്ത് നമ്മുടെ ക്ലൈമറ്റ് ആയിരുന്നു മെയിൻ പ്രശ്നം. ആ ക്ലൈമറ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്ത് മാറ്റം വരുത്താം എന്ന് നോക്കി നമ്മൾ ചെയ്തവരാ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ മേഖലയിൽ ഇറങ്ങുമ്പോൾ ഇപ്പം പോളിയോസ്, ഹൈഡ്രോപോണിക്സ്, ഹൈഡ്രോപോണിക്സ് ഒക്കെ ചെയ്യാൻ വരുന്നവർ നല്ലതുപോലെ പഠിക്കുക. അതിൽ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ ഇനി സ്വിച്ച് ഇട്ട ഓണാകുന്ന ഒരു പ്രോഗ്രാം അല്ല ഇതൊന്നും. അത് നിരന്തരമായിട്ട് നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ മാത്രമേ അതിന്റെ നമ്മുടെ ഒരു പൂർണ്ണതയിലൊക്കെ എത്തത്തുള്ളൂ. ഇപ്പം നമ്മൾ പോളിയോസിനേക്കാളും ട്രെൻഡ് ഇപ്പം കൂടുതലും ഹൈഡ്രോപോണിക്സിലോട്ട് വരുന്നുണ്ട്. ടെക്നോളജി അതിൽ കൂടുതലാണ്. നമ്മുടെ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് 3 മടങ്ങ് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലുമാണ്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി അതിനെപ്പറ്റി എവിടെ നിന്നൊക്കെ അറിവ് കിട്ടാൻ പറ്റുമോ അതെല്ലാം ചെയ്തിരിക്കാം. എന്നിട്ട് മാത്രമേ ഈ ഹൈഡ്രോപോണിക്സ് ആയാലും പോളിയോസിലോട്ടായാലും നിങ്ങൾ ഇറങ്ങാവൂ എന്നുള്ളൊരു നിർദ്ദേശം ഞാൻ

0: ഇരിക്കുകയാണ്. നല്ലൊരു മേഖലയാണ്, പക്ഷെ അതിനെപ്പറ്റി അറിവ് വേണം. ആ അറിവ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെയ്ത് ചെയ്ത് പഠിച്ചാലേ പറ്റൂ. അത് നമ്മൾ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങുക. അപ്പൊ നമ്മളിപ്പോ ഞാൻ 1000 സ്ക്വയർ മീറ്റർ പോൾ യൂസറാണ് ഞാൻ തുടങ്ങുന്നത്, ഇപ്പൊ ചെയ്തത്. ഇന്നാണെങ്കിൽ ഞാൻ അതിനെ രണ്ടാക്കും, 500 ഫാം ചെയ്യും. അതെന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഒരു ചെറിയൊരു ഫാം, ഞാൻ ഇപ്പൊ എന്നെ വിളിക്കുന്നവരെല്ലാം പറയുന്ന ഒരു 100 സ്ക്വയർ മീറ്റർ, അതായത് 2.5 സെന്റിൽ ഒരു പോൾ യൂസോ എന്തെങ്കിലും ചെയ്തിട്ട് അതിൽ പഠിക്കുക, പഠിച്ചിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ ആ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ചെറുതും ഉപയോഗപ്പെടും, എന്നാ വലുതും ഉപയോഗപ്പെടും.
1: അടിസ്ഥാനപരമായ കൃഷി അറിവുകൾ ശേഖരിച്ച് മുന്നോട്ട് പോകുന്ന ഷമീറിന് എല്ലാവിധ ആശംസകളും.
2: ഇതുവരെ കാർഷിക അറിവുകൾ പങ്കുവച്ചത് ശാസ്ത്രീയ കൃഷിയിലൂടെ വിജയം കണ്ടെത്തിയ യുവ കർഷകൻ എസ് ഷമീർ. ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പറയാം, 9895-4072-82. ഒരിക്കൽ കൂടി, 9895-4072-82. ഇനി അണിമംഗലം സാവിത്രി അന്തർജനം എഴുതി ആലപിച്ച ഒരു കൃഷിപ്പാട്ട് കേൾക്കാം.

0: ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം സുനീത പ്രസാദ്. കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

0: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
1: ഇത് പറയാൻ തുടങ്ങിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്ത് വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ.
2: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ച് കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെ കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.
3: ഇപ്പോൾ തമിഴ് ചലച്ചിത്രഗാനം കേൾക്കാം. മൊഴി എന്ന ചിത്രത്തിലേത്, മധു ബാലകൃഷ്ണൻ പാടിയത്. വൈരമുത്തുവിൻ്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റും 26 സെക്കൻഡും. FM ഈവനിംഗ്.

0: FM Evening. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഈവനിംഗിലേക്ക്. എഫ് എം ഈവനിംഗിൽ ഇന്നാദ്യം
1: കലാലയങ്ങളെയും വിദ്യാലയങ്ങളെയും ഭയരഹിതവും സുരക്ഷിതവുമാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ പുതിയ റാഗിംഗ് വിരുദ്ധ നിയമനിർമ്മാണം നടപ്പാക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള 1998 കേരള റാഗിംഗ് നിരോധന നിയമം ഭേദഗതി ചെയ്യണമെന്ന ആവശ്യം ഇന്നത്തെ സാഹചര്യങ്ങളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. ക്യാമ്പസുകളിലെ ശാരീരിക പീഡനം മാത്രമല്ല, ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയുള്ള റാഗിംഗ്, ബോഡി ഷെയ്മിംഗ്, മാനസിക പീഡനം, ഇതെല്ലാം ഈ പുതിയ കാലത്ത് നിയമത്തിന്റെ പരിധിയിൽ വരണമെന്നാണ് ആവശ്യം. നിയമനിർമ്മാണം മാത്രം റാഗിംഗ് ഇല്ലാതാക്കുമോ? അന്വേഷിക്കുകയാണ് ഇന്നത്തെ സമകാലികം. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്.
2: ഇതിനു മുമ്പും വളരെ ശക്തമായ നിയമം സംസ്ഥാനത്തുണ്ട്. പക്ഷെ നിയമങ്ങളെക്കാൾ അപ്പുറത്തേക്ക് അത്തരമൊരു അവബോധം വിദ്യാർത്ഥികൾക്കിടയിൽ, ഇന്ന ക്ലാസ്സിൽ ഒരു വർഷം മുന്നേ പഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് മറ്റേ തൊട്ട് താഴെ വരുന്ന ആളെ എന്തും ചെയ്യാം എന്നുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ, ആ മനോഭാവമാണ് ആദ്യം മാറ്റേണ്ടത് എന്ന് കരുതുന്നു. ആ മനോഭാവം മാറണമെങ്കിൽ സ്വാഭാവികമായിട്ടും സമൂഹത്തെക്കുറിച്ച്, ഭരണഘടനയെക്കുറിച്ച്, പൊതു രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാകണം. +1 +2 എന്നുള്ളത് ഗ്യാങ്ങുകൾ രൂപീകരിക്കാനുള്ള ഒരു മേഖല തന്നെയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഷൂ ഇട്ടാൽ, ഇൻസൈഡ് ചെയ്താൽ, വസ്ത്രത്തിൽ എന്ത് കണ്ടെത്തിയും ആളുകളെ ആക്രമിക്കുക എന്നുള്ള ഒരു മനോഭാവം വിദ്യാർത്ഥികൾക്കുള്ളിൽ വളരുന്നത് ഈ സമത്വബോധമോ അല്ലെങ്കിൽ സാഹോദര്യമോ ജനാധിപത്യമോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പൗരബോധമോ ഇല്ലാത്തത് കൊണ്ട്.
1: AISF സംസ്ഥാന സെക്രട്ടറി A. അധീൻ.
3: നമുക്ക് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സൗഹൃദത്തെ മാത്രം പ്രൊമോട്ട് ചെയ്യണമെന്നൊരു ആവശ്യമാണ് എല്ലാ കാലത്തും നമ്മൾ ഉന്നയിക്കുന്നത്. എന്നാൽ ഇത് പല ക്യാമ്പസുകളിലും നടക്കാറില്ല. വിദ്യാർത്ഥികൾ തമ്മിലുള്ള പഠന പഴക്കങ്ങൾ ചില സമയങ്ങളിൽ റാഗിംഗ് സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ റാഗിംഗിന്റെ പേരിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ ക്യാമ്പസുകളിൽ ഇപ്പം നിരന്തരമായി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് റാഗിംഗ് നേരിടേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത്. അതുപോലെ തന്നെ റാഗിംഗ് എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു നിയമം ഉപയോഗിച്ച് പലരെയും പൊരുത്താൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും പരിഹരിക്കുന്ന തരത്തിലേക്കൊരു തീരുമാനമായിരിക്കണം ഈ റാഗിംഗ് ക്യാമ്പസുകളെ നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു നിയമം കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വേണ്ടതൊരു അഭിപ്രായമാണ് നമുക്ക്.
1: ABVP സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ വൈശാഖ് സദാശിവൻ.
4: നമുക്കറിയാം 1998 കൊണ്ടുവന്നിട്ടുള്ള ബില്ലനുസരിച്ചിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ അതിനെതിരായിട്ടുള്ള നിയമങ്ങൾ ഉള്ളത്. പക്ഷെ കേരളത്തിൽ നിലവിൽ റാഗിംഗ് നിലനിൽപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലയിടങ്ങളിലും അത് നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പല വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഞാൻ കൈകാര്യം ചെയ്ത സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇത് ഒതുക്കി തീർക്കണം, അല്ലെങ്കിൽ ഇതുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഇനി കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന രീതിയിൽ ചില പൊതു ഒരു ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല. പക്ഷെ എങ്കിൽ പോലും ചിലയിടങ്ങളിലെങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതിനെതിരെയൊക്കെ ആയിട്ട്, അതായത് അത്തരത്തിൽ ഇത്തരം കേസുകൾ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കൂടെ ഇത്തരത്തിലെ കേസിലെ വ്യവസ്ഥകൾ ഉണ്ടാവണം. പിന്നെ നമ്മുടെ കാലഘട്ടത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ഒരു പീഡനം മാത്രമല്ല, അതിന് അപ്പുറത്തേക്ക് ഇപ്പോ ഈ പുതിയ ഇപ്പൊ ഡിജിറ്റൽ കാലഘട്ടമായത്

0: അതുകൊണ്ട് തന്നെ അതിലൂടെ കുട്ടികളെ ഹരാസ് ചെയ്യുന്ന രീതികൾ ഉണ്ടാകുന്നുണ്ട്, സൈബർ ബുള്ളിയിങ് നടക്കുന്നുണ്ട്, അവരെ പിന്നെ പല രീതിയിൽ ബോഡി ഷെയ്മിംഗ് പോലെയുള്ള പല വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ അതും ഒരു പരിധിവരെ ഇതിന്റെയൊക്കെ പരിധി ഉൾക്കൊള്ളിക്കണം എന്നതാണ് ഒരു ആഗ്രഹം. പക്ഷെ അത് പിന്നീട് ദുരുപയോഗം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്താനായിട്ട് തയ്യാറാണ്. അപ്പോ നിലവിൽ ഈ പറയുന്ന സിസ്റ്റത്തിൽ കുറച്ചധികം മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് കുറച്ചുകൂടെ കർശനമായിട്ടുള്ള നിലപാടുകൾ ഈ വിഷയത്തിൽ ഉണ്ടാവണം. കാരണം പലപ്പോഴും ഈ വിദ്യാർത്ഥികൾ, ഇപ്പൊ കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തെ 10 വർഷക്കാലത്തെ കേരളത്തിലെ പല വിഷയങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പോൾ ആ ഹോസ്റ്റലുകളിൽ കൃത്യമായ ഒരു മോണിറ്ററിംഗ് സംവിധാനം, അതായത് ക്യാമ്പസിന്റെ ഭാഗത്തു നിന്നായിരുന്നാലും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നായിരുന്നാലും അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നായിരുന്നാലും ഒരു ആന്റി റാഗിംഗ് സംവിധാനം കൃത്യമായിട്ട് അവിടെ വർക്കൗട്ട് ചെയ്യണം. ഇപ്പോ നമ്മളിപ്പോ ഓപ്പറേഷൻ തൂഫാനൊക്കെ വളരെ എല്ലാവരും അതിനെ വലിയ രീതിയിൽ അഭിനന്ദിക്കുന്നുണ്ട്, അത് നടക്കുന്ന നടപടികളെയൊക്കെ അഭിനന്ദിക്കുന്നുണ്ട്. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് അഭിപ്രായം.
1: KSU എറണാകുളം ജില്ലാ സെക്രട്ടറി മാത്യു സെബാസ്റ്റ്യൻ.
2: നിലവില് സംസ്ഥാന വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ വലിയ തരംഗം തന്നെ സൃഷ്ടിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്യാമ്പസുകളുടെ മുഖച്ഛായ തന്നെ മാറ്റുവാൻ ശേഷിയുള്ള ഒരു ആന്റി റാഗിംഗ് മാർഗനിർദ്ദേശങ്ങളാണ് നിലവിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചത്. പുതിയ ഗൈഡ് ലൈൻ പ്രകാരം ക്യാമ്പസ് അതിർത്തികൾ എന്ന വാചകം തന്നെ വിപുലീകരിച്ചു എന്നതാണ്. മതിലുകൾക്കുള്ളിൽ മാത്രമല്ല, ക്യാമ്പസിന്റെ 4 മതിലുകൾക്കുള്ളിൽ മാത്രമല്ല, കുട്ടികൾ താമസിക്കുന്ന ഇടങ്ങൾ തൊട്ട് കുട്ടികൾ ബസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന കേന്ദ്രങ്ങൾ വരെ ക്യാമ്പസ് എന്ന നിർവചനത്തിന്റെ കീഴിൽ കൊണ്ടുവരുവാനായിട്ട് ഈ ഗൈഡ് ലൈൻ സാധിക്കും. നമുക്കറിയാം പലപ്പോഴും പല റാഗിങ്ങുകൾ നടക്കുന്നത് ഹോസ്റ്റലുകളിലെ റൂമുകളിൽ വെച്ചും, അല്ലെങ്കിൽ നമ്മുടെ പൊതുവായ കുട്ടികൾ ചായ കുടിക്കാൻ പോകുന്ന ഇടങ്ങളിൽ വെച്ചും, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ചായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, അല്ലെങ്കിൽ പലപ്പോഴും ഓരോ വിദ്യാർത്ഥി ജൂനിയർ കുട്ടികൾ ചായ കുടിക്കാൻ വരുമ്പോൾ അവരെയും കൊണ്ട് ചായ പീഡിപ്പിക്കുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ വഷളായി മാറുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ക്യാമ്പസിന്റെ പല ഉത്തരവാദിത്തപ്പെട്ട അധികാരികളും ഇത് എവിടെ വെച്ചാണ് എന്നാണ് നടന്നു നോക്കി, പലപ്പോഴും അവരുടെ തലയിൽ നിന്ന് ഈ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പല അധികാരികളും ശ്രമിക്കാറുള്ളത്. അപ്പൊ എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പൊ ക്യാമ്പസിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ചായക്കടയിൽ, അല്ലെങ്കിൽ ക്യാമ്പസിന് ബസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ഈ കാര്യം നടന്നതെങ്കിൽ ഇത് എന്റെ കീഴിൽ വരുന്നതല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ഈ പറയുന്ന കുറെ അധികം ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ പുതിയ ഒരു നിർവചനം വരുമ്പോൾ, ക്യാമ്പസ് എന്ന് പറയുന്ന നിർവചനത്തിന്റെ വ്യാപ്തി വലുതാകുമ്പോൾ, ഇതിനെയൊക്കെ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരൊറ്റ കൊടക്കീഴിൽ കൊണ്ടുവരാനായിട്ട് പുതിയ നിയമത്തിന് സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഉടനടി നടപടിയാണ്. പരാതി ലഭിച്ചാൽ ഉടനെ തന്നെ ആ പരാതിക്കാരൻ ആരാണോ, ആ പരാതി ലഭിച്ച ആർക്കെതിരെയാണോ അയാളെ അന്ന് തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കണം. 24 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസിനെ അറിയിച്ചിരിക്കണം. അങ്ങനത്തെ കർശനമായ നിർദ്ദേശങ്ങൾ കൊണ്ടുവരാനായിട്ട് പുതിയ ഗൈഡ് ലൈൻസ് സാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ആന്റി റാഗിംഗ് കമ്മിറ്റികൾ, കൌൺസിലിംഗ് സെല്ലുകൾ, മെന്ററിംഗ് സെല്ലുകൾ, അല്ലാതെ തന്നെ സ്റ്റേറ്റും ഡിസ്ട്രിക്ട് വൈസും ആയിട്ട് മോണിറ്ററിംഗ് സെല്ലുകൾ, അങ്ങനെ കൂടുതൽ കൂടുതൽ കർശനമാക്കുവാനും ശരിയെന്ന് കണ്ടുകഴിഞ്ഞാൽ 3 വർഷം വരെ വേറെ ഒരു ക്യാമ്പസിലും അഡ്മിഷൻ ലഭിക്കാത്ത പുതിയൊരു നിയമം കൂടി ഈ ഗൈഡ് ലൈൻസിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് വ്യാജ പരാതികൾ വരുന്ന സാഹചര്യത്തിൽ ഒരു വ്യാജ പരാതിയെങ്കിലും തെളിയിച്ചു കഴിഞ്ഞാൽ 6 മാസം വരെ ആ വ്യാജ പരാതി നൽകിയ ആളെ ഉള്ളിൽ അഴിക്കുള്ളിൽ ഇടുവാൻ വേണ്ടി മാത്രം ശക്തമായ ഒരു നിയമനിർദ്ദേശമാണ് ഈ പ്രാവശ്യം കൊണ്ടുവരുന്നത്.
1: ഈ ഒരു വിഷയത്തിൽ ഇടപെടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് കേരള സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി റിസോഴ്സ് പേഴ്സൺ അഡ്വക്കേറ്റ് പാർവതി മേനോൻ.
3: റാഗിംഗ് എന്ന് പറയുന്നത് പല തലങ്ങളിലായിട്ട് പല രീതികളിലായിട്ടാണ് ഇപ്പോ നമ്മൾ കണ്ടുവരുന്നത്. റാഗിംഗ് ബുള്ളിയിങ് ആവാം, ടീസിംഗ് ആവാം, ചിലപ്പോ അത് ഈ പറഞ്ഞ മാതിരി കൂടെയുള്ള പിയേഴ്സിനെ, കൂടെ പഠിക്കുന്നവരെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കൂടെ ജോലി എടുക്കുന്നവരെ. ഇപ്പൊ റാഗിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഒരു ജോലി സ്ഥലത്താണെങ്കിലും ആദ്യമായിട്ട് ഒരാള് പുതിയ ആള് വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഈ റാഗിംഗ് എന്ന് പറയുന്നത് ഒരു ജനറൽ ടെർമിനോളജിയാണ്. പക്ഷെ അത് സ്കൂൾസിലും കോളേജസിലും ഇപ്പൊ അത് പല രീതികളിലും അത് വരും. അത് ചിലപ്പോൾ ഇമോഷണലി വല്ലാതെ ഡ്രെയിനിങ് ആവാം, ഇമോഷണലി ട്രോമാറ്റിക് ആവാം, ചിലപ്പോൾ അത് ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോ അത് വളരെ കോമൺ ആണത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് കുറച്ചൊരു സ്വഭാവ വൈകൃതത്തിലേക്ക് പോകുന്ന രീതിയിൽ പലപ്പോഴും ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ, ഫിസിക്കലി ഒരാളെ അബ്യൂസ് ചെയ്യുന്നത് പല രീതിയിലേക്ക് പോകുന്ന ആ ഒരു സ്റ്റേജ് വന്നപ്പോഴാണ്. പക്ഷെ 1998 നമുക്കിവിടെ ഒരു ആക്ട് ഉണ്ട് കേട്ടോ, കേരള പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ട് 1998 മുതൽക്കുണ്ട്. പക്ഷെ അതില് റൂൾസ് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ആ നിയമത്തിന്റെ അകത്ത് കുറച്ച് അപാകതകൾ ഉണ്ടായിരുന്നു. അപാകതകൾ എന്ന് ആ അപാകതകൾ കേരള ഹൈക്കോടതി തന്നെ 2 സുപ്രധാന വിധിന്യായങ്ങളിൽ ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാരും ജസ്റ്റിസ് ബസന്തും 2 സന്ദർഭങ്ങളിലായിട്ട് അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ സെക്ഷൻ 4 ആ ആക്ടിന്റെ 1998 ആക്ടിന്റെ സെക്ഷൻ 4 പ്രകാരം ഈ കേസുകൾ ബെയിലബിളും നോൺ കോഗ്നൈസബിളും ആണ്. അപ്പൊ ആ പെനൽറ്റിയുടെ ലെവൽ മാറ്റി സ്പെഷ്യൽ ഇനാക്ട്മെന്റ്സിന് പണ്ടത്തെ CRPC, ഇപ്പൊ 2023 മുതൽ അത് BNSS ആണല്ലോ. അപ്പൊ പഴയ CRPC-യിൽ ഷെഡ്യൂൾ 2 പ്രകാരം തന്നെ ഈ സ്പെഷ്യൽ എനാക്ട്മെന്റ്സിൽ ഏത് രീതിയിൽ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഒഫൻസ് ഏത് രീതിയിലേക്ക് മാറ്റണമെന്ന് പറയുന്നു.

0: ഉണ്ട്. അതനുസരിച്ചിട്ട് ഇതിനകത്ത് പെനൽറ്റി കൂട്ടിയിട്ടാൽ 2 വർഷം എന്നുള്ളത് 3 വർഷമാക്കുകയും ഫൈൻ കൂട്ടി 25,000 ആക്കുകയും ചെയ്യണമെന്നുള്ള റെക്കമെൻഡേഷനും കൂടെ വെച്ചിട്ടുണ്ട് ഇതിന്റെ അകത്ത്, കെൽസ ഈ കേസിന്റെ അകത്ത്. അത് കാരണം അത് അങ്ങനെ വരുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് എ നോൺ ബെയിലബിൾ ഒഫൻസ്, കോഗ്നൈസബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ്. അപ്പൊ അതിന്റെ ഒഫൻസിന്റെ ക്ലാസിഫിക്കേഷൻ ഒരു വേറൊരു തലത്തിലേക്ക് ഉയരും. ഇത് വരാനുള്ള ഒരു സാഹചര്യം ഇതിൽ പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള രീതിയിൽ കേരള സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയുടെ, അത് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് 1987 ആക്ട് പ്രകാരം സ്ഥാപിതമായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും, ഇന്ത്യയിലെ ഒട്ടാകെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള നിയമസഹായ നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ പല പവേഴ്സിന്റെയും കൂടി, പല പവേഴ്സിലും ഉൾപ്പെട്ട ഒരു പവറും കൂടിയാണ് അതിന് അത്യാവശ്യം വന്നാൽ പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ ഫയൽ ചെയ്യാമെന്നുള്ളത്. അതിനും ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇതിന് മുമ്പുള്ള ഒരു ഡിസിഷൻ പ്രകാരം കെൽസയ്ക്ക് ഒറ്റയ്ക്ക് അത് ഒരു പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ ഫയൽ ചെയ്യാനുള്ള ലോക്കൽ സ്റ്റാൻഡിംഗ് ഉണ്ട് എന്ന് കണ്ടതിന്റെ ഭാഗമായി ഒരിടയിൽ ഇവിടെ കേരളത്തിൽ വർദ്ധിച്ചു വന്നിരുന്ന ഈ റാഗിംഗ് ഇഷ്യൂസ്, എസ്പെഷ്യലി ഫിസിക്കൽ ഹാം ചെയ്യുന്ന രീതിയിൽ, ഒരു പ്രൊഫഷണൽ കോളേജിലെ ഒരു കുട്ടീനെ കോമ്പസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുക, അത്തരത്തിലുള്ള വളരെ ഭീകരമായിട്ടുള്ള, എന്താ പറയുക, വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള പല ഇഷ്യൂസും നടന്ന സമയത്ത് ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ അന്നത്തെ എക്സിക്യൂട്ടീവ് ചെയർമാനും അന്നത്തെ മെമ്പർ സെക്രട്ടറിയും എല്ലാം കൂടി ഇരുന്ന് സംസാരിച്ചതിന്റെ ഫലമായി ഇത്തരത്തിലുള്ള ഒരു ഇത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ട് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ ഇതൊരു പബ്ലിക് ഇൻവെസ്റ്റിഗേഷനായി ഫയൽ ചെയ്ത് അതിൽ വേണ്ട മാറ്റങ്ങൾ ഏത് രീതിയിൽ ഇതൊരു സമൂഹത്തിന്, അതായത് സംസ്ഥാനത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, അതിനകത്തുണ്ടായിരുന്ന ഒരു ഇനീഷ്യൽ ഡിഫിക്കൽട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിർവചനമുണ്ട്. ആ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്കൂളുകളും കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യവും കൂടെ കെൽസയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ റീക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഒഫൻസ്, ഈ പെനൽറ്റി ഇത് കൂട്ടുക, അതുമാത്രമല്ല മോണിറ്ററിംഗ് സെൽസ് വേണമെന്നുള്ളതും, ഈ മോണിറ്ററിംഗ് സെൽസിന്റെ ഭാഗമായി സ്റ്റേറ്റ് ലെവലില് സ്റ്റേറ്റ് ഫൈനൽ മോണിറ്ററിംഗ് സെൽസിന്റെ ഭാഗത്തിൽ കെൽസയുടെ ഒരു റിപ്രസെന്റേറ്റീവിനെ അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതൊക്കെയായിരുന്നു ആവശ്യം. കാരണം ഈ നിയമത്തിൽ ഇനി എന്തെങ്കിലും ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും നമ്മൾ പൾസ് ഓഫ് ദ സൊസൈറ്റി മനസ്സിലാക്കി അതിൽ വരുത്തേണ്ട ഭേദഗതികൾക്കൊക്കെ വേണ്ട രീതിയിലുള്ള ലീഗൽ ഗൈഡൻസും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കെൽസയുടെ ഒരു നോമിനി വേണമെന്നും കൂടെ നമ്മൾ ഇതിനകത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഗൈഡ് ലൈൻസ് ഫ്രെയിം ചെയ്യാമെന്നുള്ള ഗവൺമെന്റ് കോടതിയുടെ മുമ്പിൽ അവതരിപ്പിച്ചതും കോടതി 2 ആഴ്ചക്കകം അത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതും. കേസ് ഇപ്പോഴും പെൻഡിംഗ് ആണ്. അതുകൊണ്ട് കേസിലെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, സബ്ജക്ട് ആയിട്ടുള്ള ഒരു മാറ്റർ ആയതുകൊണ്ട്. ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഇത്രയും കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ.
1: റാഗിംഗ് നിരോധിക്കുന്നതിന് കാലികമായ നിയമ ഭേദഗതികളാണ് ആവശ്യം. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ഡോക്ടർ അച്യുത് ശങ്കർ.
2: നമ്മുടെ നാട്ടില് ഒരുപാട് മാറ്റങ്ങൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടായിട്ടുണ്ട്. ക്യാമ്പസുകൾക്ക് അകത്തുള്ള കുട്ടികളുടെ സ്വഭാവവും അവരുടെ മാനസികമായിട്ടുള്ള പാകതയും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അവരുടെ പ്രവർത്തന രീതിയും, അവർക്ക് ഈ റാഗിംഗ് പോലുള്ള പ്രവർത്തനങ്ങളോടുള്ള കാഴ്ചപ്പാട് സമീപനവും, ഇതെല്ലാം വലിയ മാറ്റം കഴിഞ്ഞ 10-20 വർഷത്തിനകം വന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഏത് കാലഘട്ടത്തിലും റാഗിംഗ് എന്ന് പറഞ്ഞത് ഒരു തീർച്ചയായും നമുക്ക് അനുവദിക്കാനൊക്കുന്ന ഒരു കാര്യമല്ല. ക്യാമ്പസുകളിൽ കുട്ടികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ അഭിമാനം, മാന്യത, അവരുടെ സമാധാനം, അവരുടെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനങ്ങൾ, ഇതിനെയെല്ലാം തകർത്തെറിയുന്ന ഒരു കാര്യമാണ് റാഗിംഗ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തില് പൂക്കോട് എന്ന് പറഞ്ഞ ഒരു കോളേജില് സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ ദാരുണമായിട്ടുള്ള മരണമാണ് ഈ അടുത്തിടെ നമ്മളെ റാഗിങ്ങിന്റെ വിഷയത്തിൽ നമ്മുടെ എല്ലാവരുടെയും മനസാക്ഷിയെ പിടിച്ചു ഉലച്ചത്. അപ്പൊ ഇന്ന് റാഗിംഗ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ റാഗിങ്ങിനെ നിയന്ത്രിക്കുന്നതിനും സാങ്കേതിക വിദ്യയുടെ വരവ് നമ്മളെ പുതിയ ഒരുപാട് വഴികളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളുടെ മാനസിക നില പഴയകാലത്തെ അപേക്ഷിച്ച് വളരെ ലോലമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് അധിക്ഷേപങ്ങളും മറ്റും ഒക്കെ നേരിടാൻ കുറെ കൂടെ നമുക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പല അധിക്ഷേപങ്ങൾക്കെതിരെയും നമ്മുടെ സമൂഹം കണ്ണടച്ചിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ബോഡി ഷെയ്മിങ്, കാസ്റ്റ് ഷെയ്മിങ്, സ്റ്റാറ്റസ് ഷെയ്മിങ്, ഇതെല്ലാം തന്നെ വിദ്യാർത്ഥികളിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ പരീക്ഷാ സമ്മർദ്ദം, പരാജയവുമായിട്ട്, ജീവിതത്തിലെ പരാജയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമ്മർദ്ദങ്ങൾ, അതുപോലെ റിലേഷൻഷിപ്പ് ട്രോമ, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങള് കുട്ടികളെ വളരെ പെട്ടെന്ന് പ്രശ്നങ്ങളിലാക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ മാനസിക സമ്മർദ്ദവും അഭിമാനക്ഷതവും വരുത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് തിരിച്ചടിക്കും. അപ്പോ സിദ്ധാർത്ഥന്റെ തന്നെ സ്മരണ മുൻനിർത്തി കേരള സർക്കാർ ഒരു നിയമം റാഗിങ്ങിനെതിരായിട്ട് തയ്യാറാക്കാനായിട്ടൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. ഞാൻ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി ഒരു നിയമത്തിന്റെ കരട് തയ്യാറാക്കി ഗവൺമെന്റിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഈ നിയമം വളരെ ശക്തമായ ഒരുപക്ഷെ കേരളത്തിലെ നിയമം ഇന്ത്യയിലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെ നിയമത്തെക്കാളും ശക്തവും വിശദവുമായിട്ടുള്ള ഒരു നിയമമാണ്. വളരെ വലിയ സുരക്ഷ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസുകളിൽ നൽകും.

0: കൊണ്ടാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ജനാധിപത്യത്തിന്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള നിലനിൽപ്പ്, ക്യാമ്പസിനകത്ത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു വലിയ തയ്യാറെടുപ്പ് ഈ നിയമത്തിനകത്തുണ്ട്. ആ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദ്യാർത്ഥികൾക്ക് അവർക്ക് അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, അവരുടെ ആഹ്ലാദവുമായി ബന്ധപ്പെട്ട്, സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അവർക്ക് സഹായം കൊടുക്കുന്ന ഒരു സിദ്ധാർത്ഥ് സ്റ്റുഡന്റ് വെൽഫെയർ ആപ്പ് ആ നിയമത്തിനകത്ത് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതെല്ലാ വിദ്യാർത്ഥികളെയും അത് ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കണമെന്നും അതിലൂടെ അവർക്ക് അജ്ഞാതമായിട്ട് അവർക്ക് എന്തെങ്കിലും മാനസിക സമ്മർദ്ദം വന്നാൽ, റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലാതെയോ വന്നാൽ, അവർക്ക് സഹായം അഭ്യർത്ഥിക്കാനും അവർക്ക് ഡിജിറ്റൽ എവിഡൻസ് രേഖപ്പെടുത്തി പോകാനും സാധിക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഇന്ത്യയിലെ പക്ഷെ ആദ്യമായിട്ടായിരിക്കും. ഇതെല്ലാം ചേർന്ന് നമുക്ക് റാഗിങ് എന്ന് പറഞ്ഞാൽ ഈ വലിയ ഒരു ഒരു പാതകം, അതിനെ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: റാഗിങ്ങിനെതിരെ ശക്തമായ ശിക്ഷാ നടപടികൾ ഉറപ്പാക്കുന്നതിനായി ആവശ്യമായ നിയമനിർമ്മാണ ഭേദഗതികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ മൂല്യവത്തായ അന്തരീക്ഷം തകർക്കുന്ന റാഗിംഗ് എന്ന സാമൂഹ്യ വിപത്തിനെ വേരോടെ പിഴുതെറിയാൻ പുതിയ നിയമനിർമ്മാണങ്ങൾക്കും മാർഗരേഖകൾക്കും സാധിക്കേണ്ടതുണ്ട്. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ പഠനാവകാശവും അന്തസ്സും കൂടുതൽ സംരക്ഷിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സമകാലികം.
4: क्या आपको किसी सरकारी विभाग से जुड़ी कोई शिकायत दर्ज करनी है?
5: तो आपकी सहायता करेगी भारत सरकार के प्रशासनिक सुधार और लोक शिकायत विभाग के CP ग्राम्स पोर्टल पर समाधान दीदी.
4: समाधान दीदी 22 भारतीय भाषाओं में आपकी बात सुनती और समझती है. आपको बस अपनी शिकायत को बोलना है. समाधान दीदी की AI तकनीक आपकी शिकायत को सीधे सही मंत्रालय तक पहुँचाती है.
5: आज ही www.pjportal.gov.in पर जाएं और अपनी शिकायत दर्ज करें.
4: सारी शिकायतों का समाधान CP ग्राम्स की സമാധാൻ ദീദി.
6: അമ്പമ്പോ, പകുതി വിലയോ?
7: യെസ്, സിറ്റി സിൽക്സിന്റെ വമ്പൻ സൂപ്പർ ഡ്യൂപ്പർ ഓഫർ. ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് ബ്രാൻഡഡ് ഡ്രസ്സുകൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, ഒപ്പം മറ്റ് കിഡ്ലെൻ ഓഫറുകളും ഏതാനും ദിവസത്തേക്ക് മാത്രം.
8: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ
4: ഗാനം. പ്രകൃതിയുടെ രുചി
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
6: പട്ടികജാതി വികസന വകുപ്പിന്റെ 2026-27 വർഷത്തെ പഠനമുറി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവസരം. ആവശ്യമായ രേഖകൾ സഹിതം പാലക്കാട് മണ്ണാർക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ നൽകണം. അവസാന തീയതി ഈ മാസം 19. ഫോൺ നമ്പർ 85-47-63-01-25. 85-47-63-01-25.

പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ പ്രൈമറി ടീച്ചർ, കൗൺസിലർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നിവരുടെ പാനൽ തയ്യാറാക്കുന്നതിലേക്കായി ഈ മാസം 16 രാവിലെ 10 അഭിമുഖം നടത്തും. യോഗ്യത, ഇന്റർവ്യൂ ഷെഡ്യൂൾ, ബയോഡേറ്റ ഫോം എന്നിവയ്ക്ക് painav.kvs.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 0486223220.

അഞ്ച് 04862 2322205. പ്രിയ ശ്രോതാക്കളെ, FM ഈവനിങ് തുടരും. ഇനി 7:45 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഭാവി വെല്ലുവിളികൾക്ക് മികച്ച പ്രതിവിധികളേകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മസ്തിഷ്ക പഠനത്തിനായുള്ള ബ്രെയിൻ സെന്റർ തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സ്വതന്ത്രമായ സഞ്ചാരം ഉറപ്പാക്കണമെന്നും സമാധാനപരമായ ഒത്തുചേരലുകൾ തടയരുതെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സഭാ സമ്മേളനം ഈ മാസം 29 വരെ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട 50 പേരെ രക്ഷപ്പെടുത്തി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി തീരത്ത് ബോട്ട് മറിഞ്ഞ് കുട്ടികൾ ഉൾപ്പെടെ 109 മരണം. 116 പേരെ കാണാതായി. റൈഫിൾ ആൻഡ് പിസ്റ്റൾ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ ഉദയ്വീർ സിദ്ധുവിന് സ്വർണം. വാർത്തകൾ വിശദമായി. ഭാവിയിലെ വെല്ലുവിളികൾക്ക് മികച്ച പരിഹാരങ്ങൾ നൽകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെന്നൈയിൽ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിൽ യുവജനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടു. മസ്തിഷ്ക പഠനത്തിനായുള്ള സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ചെന്നൈ മെട്രോ 2nd ഘട്ടത്തിലെ 4th ഇടനാഴിയിൽ 15 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൂനമല്ലി വടപളനി പാതയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങൾ മുതൽ മെട്രോ വരെയുള്ള തമിഴ്നാട്ടിലെ അനുഭവങ്ങൾ ആധുനിക ഇന്ത്യയുടെ ചൈതന്യം പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് അപ്പനി സാംസ്കൃതിക ശക്തി പ്രേരണ ലേത്ത വിജ്ഞാൻ കി പ്രഗതി ആകെ ബഡത്താ ഹൈ ഓർ ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജരിയെ നയ അവസരോ ക നിർമ്മാണ കർ രഹാ ഹൈ ഹമാരി വിരാസത് ഓർ ഭവിഷ്യ കി ഹമാരി ആകാംക്ഷായേ സാത് സാത് ആകെ ബഡ് രഹി ഹൈ.
0: സമാധാനപരമായി ഒത്തുചേരുന്നവരെ തടഞ്ഞുവെക്കരുതെന്നും സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. മെട്രോ സർവീസുകളും ഇന്റർനെറ്റ് സേവനങ്ങളും തടസ്സമില്ലാതെ ലഭ്യമാക്കണം. ഡൽഹിയിലെ ബാരിക്കേഡ് ക്രമീകരണങ്ങൾ പുനഃപരിശോധിക്കണം. അഭിഭാഷകരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തരുതെന്നും കോടതി നിർദ്ദേശിച്ചു. CJP മുൻപ് നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാത്തതും ഡൽഹിയിൽ നിലവിലുള്ള സുരക്ഷാ ക്രമസമാധാന നില കണക്കിലെടുത്തുമാണ് ജന്തർ മന്ദറിൽ ധർണയ്ക്ക് അനുമതി നിഷേധിച്ചതെന്ന് ഡൽഹി DCP നേഹ യാദവ്. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ മുത്തശ്ശിയുടെ നിര്യാണത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചയുടൻ ഉദ്യോഗസ്ഥർ അത് അറിയിച്ചിരുന്നു. മാതാപിതാക്കളോട് സംസാരിക്കാൻ അനുമതി നൽകിയെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയാണ് ഉണ്ടായതെന്നും DCP വ്യക്തമാക്കി. ജന്തർ മന്ദർ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാൻ ജനങ്ങൾ ട്രെയിനുകളുടെ മുകളിൽ കയറി ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. തെറ്റായ പ്രചാരണങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് പത്മ പുരസ്കാര പ്രക്രിയ സുതാര്യവും ജനാധിപത്യപരവുമാക്കാൻ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ്.
2: 2014 ശേഷം പത്മ പുരസ്കാരങ്ങൾക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിപുലമായ മാറ്റങ്ങൾ വരുത്തി, കൂടുതൽ ലളിതമാക്കി. രാജ്യത്തെ ഏതൊരു പൌരനും അർഹനായ ഏത് വ്യക്തിയെയും നാമനിർദ്ദേശം ചെയ്യാം. മാത്രമല്ല സ്വയം നാമനിർദ്ദേശം ചെയ്യാനും അവസരമുണ്ട്. ഈ പരിഷ്കാരങ്ങൾ പത്മ പുരസ്കാരത്തെ ജനകീയ പുരസ്കാരമാക്കി മാറ്റിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ അഭിപ്രായപ്പെട്ടു. സർക്കാരിന്റെ ശ്രമങ്ങളെ പത്മശ്രീ ജേതാക്കളായ മാലിനി അവസ്

0: ശക്തി, മംഗള കപൂർ എന്നിവർ പ്രശംസിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. പൂജാ അവധി അടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ ഏകദേശം 50 പേരെ രക്ഷപ്പെടുത്തി. ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട്. ഗോർഖ ജില്ലയിൽ ബുധി ഗണ്ഡകി നദിയിലാണ് ഇന്ന് പുലർച്ചെ മിന്നൽ പ്രളയമുണ്ടായത്. 30-ലധികം വീടുകളും പാലങ്ങളും ഒഴുകിപ്പോയി. ജലവൈദ്യുത പദ്ധതികൾക്ക് നാശനഷ്ടം സംഭവിച്ചു. നേപ്പാൾ മിന്നൽ പ്രളയത്തെ തുടർന്ന് ബീഹാറിലെ അതിർത്തി ജില്ലയായ പശ്ചിമ ചമ്പാരനിൽ ജാഗ്രത ശക്തമാക്കി. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി താഴ്ന്ന പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി തീരത്ത് ബോട്ട് മറിഞ്ഞ് 15 കുട്ടികൾ ഉൾപ്പെടെ 109 പേർ മരിച്ചു. 116 പേരെ കാണാതായി. രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയായ IOM അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സാമൂഹ്യ പരിഷ്കർത്താവ് നാനാജി ദേശ്മുഖിന്റെയും സ്വാതന്ത്ര്യസമരസേനാനി ലോക്നായക് ജയപ്രകാശ് നാരായണന്റെയും ജന്മവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇരുവരുടെയും ആശയങ്ങളും പൊതുസേവനത്തോടുള്ള സമർപ്പണവും രാജ്യത്തിന് എന്നും പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. നവരാത്രി ആഘോഷങ്ങൾക്ക് രാജ്യത്തുടനീളം ഭക്തി നിർഭരമായ തുടക്കം. ഉമാ ആഗമനി ചടങ്ങോടെയാണ് ദുർഗാപൂജ ആഘോഷങ്ങൾ പശ്ചിമബംഗാളിൽ ആരംഭിച്ചത്. കേരളത്തിലും വിവിധയിടങ്ങളിൽ നവരാത്രി ആഘോഷ ഒരുക്കങ്ങൾ പൂർത്തിയായി. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിന് കൊടിയേറി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന അൽപ്പശി ഉത്സവത്തിനാണ് ഇന്ന് കൊടിയേറിയത്. ഈ മാസം 18-ന് വലിയ കാണിക്ക. 9-ാം ദിവസമായ ഈ മാസം 19-ന് രാത്രി സുന്ദരവിലാസം കൊട്ടാരത്തിലാണ് പ്രധാന ചടങ്ങുകളിൽ ഒന്നായ പള്ളിവേട്ട നടക്കുന്നത്. പള്ളിവേട്ടയ്ക്ക് ശേഷം ഈ മാസം 20-ന് ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ടോടുകൂടിയാണ് ഈ വർഷത്തെ അൽപ്പശി ഉത്സവം സമാപിക്കുന്നത്. ആറാട്ട് ഘോഷയാത്രയോടനുബന്ധിച്ച് ഈ മാസം 20-ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം 5 മണിക്കൂർ അടച്ചിടും.
1: ഈജിപ്തിൽ നടക്കുന്ന ISSF റൈഫിൾ ആൻഡ് പിസ്റ്റൾ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ ഉദയ്വീർ സിദ്ധുവിന് സ്വർണം. ഈ മാസം 16 വരെ നീളുന്ന ടൂർണമെന്റിൽ 24-അംഗ ഇന്ത്യൻ സംഘമാണ് പങ്കെടുക്കുന്നത്. പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ടോസ് നേടിയ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു. ഇൻഡോറിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. ഇന്റർ കാശിയെ 2-0 തോൽപ്പിച്ചത്. ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റി മത്സരം ഗോവയിൽ പുരോഗമിക്കുന്നു. ഇന്ത്യൻ റെയിൽവേയിൽ 3548 ബിരുദതല തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൌണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ 4 തസ്തികകളിലേക്കാണ് നിയമനം. അടുത്ത മാസം 6 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ മന്ത്രി CP ജോൺ ഗതാഗത കമ്മീഷണറോട് റിപ്പോർട്ട് തേടി. അമിത വേഗതയിലെത്തിയ കാറിടിച്ച് ഇന്ന് പുലർച്ചെയാണ് 3 പേർ മരിച്ചത്. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബാറുകൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി എക്സൈസ് മന്ത്രി M ലിജു. പ്രതിയായ 19-കാരൻ വിവിധ ബാറുകളിൽ നിന്ന് മദ്യപിച്ചിരുന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കേരളത്തിൽ മദ്യം വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 23 വയസ്സായിരിക്കെ 19-കാരന് മദ്യം നൽകിയെന്ന കണ്ടെത്തലാണ് ബാറുകൾക്കെതിരായ നടപടിക്ക് കാരണം. മറ്റന്നാൾ വരെ മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ഝാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയാണ്. സൌദി അറേബ്യയിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേർക്കുണ്ടായ തുടർച്ചയായ ഹൂതി ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. 300-ലധികം പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു. ഹൂതികൾക്കെതിരായ നടപടികളിൽ പങ്കാളിയാവുന്ന കാര്യം പരിഗണനയിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് താൽപര്യമുള്ളതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുടിനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ട്രംപിന്റെ പ്രതികരണം. എന്നാൽ വിഷയത്തിൽ UK പ്രധാനമന്ത്രി

0: മന്ത്രി ആന്റി ബേൺഹാം യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യ യുകെ ഉഭയകക്ഷി സമുദ്രാഭ്യാസമായ കൊങ്കൺ 26 പങ്കെടുക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS ത്രിശൂൽ ബ്രിട്ടനിലെത്തി. രണ്ട് ഘട്ടങ്ങളിലായി പ്ലൈമൌത്ത് തീരത്താണ് അഭ്യാസം നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാവി വെല്ലുവിളികൾക്ക് മികച്ച പ്രതിവിധികളേകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മസ്തിഷ്ക പഠനത്തിനായുള്ള ബ്രെയിൻ സെന്റർ തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സ്വതന്ത്രമായ സഞ്ചാരം ഉറപ്പാക്കണമെന്നും സമാധാനപരമായ ഒത്തുചേരലുകൾ തടയരുതെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സഭാ സമ്മേളനം ഈ മാസം 29 വരെ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട 50 പേരെ രക്ഷപ്പെടുത്തി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി തീരത്ത് ബോട്ട് മറിഞ്ഞ് കുട്ടികൾ ഉൾപ്പെടെ 109 മരണം, 116 പേരെ കാണാതായി. റൈഫിൾ ആൻഡ് പിസ്റ്റൾ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ ഉദയവീർ സിദ്ധുവിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, FM ഈവനിംഗ് തുടരുകയാണ്. പണവും പാട്ടും. പട്ടണത്തിലെ എല്ലാവർക്കും അറിയുന്ന ഒരു ധനികനായിരുന്നു ചെൻ പോഷി. എന്തെങ്കിലും ഒരത്യാവശ്യം വന്നാൽ എല്ലാവരും പണം കടം വാങ്ങാൻ സമീപിച്ചിരുന്നത് അയാളെയായിരുന്നു. ദിവസം മുഴുവൻ ചെൻ പണമിടപാടുകളിൽ വ്യാപൃതനായിരുന്നു. പണം കടം കൊടുത്തും പണം തിരിച്ചുവാങ്ങിയും എങ്ങനെ പണം കൂടുതലുണ്ടാക്കാമെന്ന് ചിന്തിച്ചും അയാളുടെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു നിമിഷം പോലും സ്വസ്ഥമായിരിക്കാൻ ചെന്നിന് സാധിച്ചില്ല. ഇങ്ങനെ പണിയെടുത്താൽ നിങ്ങൾ ചത്തുപോകും, ഇത്തിരി നേരമെങ്കിലും ഒന്ന് വിശ്രമിച്ചുകൂടെ? ചെൻ പോഷിയുടെ ഭാര്യ പലപ്പോഴും പറഞ്ഞു നോക്കി. എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാനുള്ളത്? എനിക്കെങ്ങനെ വിശ്രമിക്കാനാവും? ഭാര്യ പറയുന്നത് ശരിയാണെന്നറിഞ്ഞിട്ടും ചെൻ പറയും. ചെൻ പോഷിയുടെ അയൽക്കാരൻ ലീ ഒരു പരമദരിദ്രനായിരുന്നു. കൂലിപ്പണിയെടുത്ത് തനിക്കും തൻ്റെ കുടുംബത്തിനും കഷ്ടിച്ചരിഷ്ടിച്ച് ജീവിക്കാനുള്ളത് അയാൾ സമ്പാദിച്ചു വന്നു. വെളുപ്പിനെ പണിക്ക് പോകുന്ന അയാൾ മിക്കവാറും ഇരുട്ടുന്നതുവരെ പണിയെടുക്കും. വീട്ടിലെത്തിയാൽ ഉടനെ അന്ന് കിട്ടിയ പണം ലീ ഭാര്യയെ ഏൽപ്പിക്കും. പിന്നെ അതേപ്പറ്റി ലീ ചിന്തിക്കാറേയില്ല. അത്താഴം കഴിഞ്ഞാൽ അയാൾ തന്റെ മാൻഡുലിൻ എന്ന വാദ്യോപകരണം എടുത്തുകൊണ്ട് മുറ്റത്ത് പോയിരിക്കും. എന്നിട്ടത് മീട്ടി പാട്ടുകൾ പാടും. ചിലപ്പോൾ ലീയുടെ സുഹൃത്തുക്കളും പാട്ടുപാടാൻ കുടിലിന്റെ മുന്നിൽ ഒത്തുചേരും. അയൽവീട്ടിൽ നിന്നുള്ള പാട്ടും ചിരിയുമൊക്കെ ചെൻ പതിവായി കേട്ടിരുന്നു. ഇടയ്ക്ക് ചെൻ കണക്കുപുസ്തകങ്ങളിൽ നിന്നും തല ഉയർത്തി സ്വയം പറയും, ഓ, എനിക്കും അവരെപ്പോലെ സന്തോഷിക്കാൻ സമയം കിട്ടിയിരുന്നെങ്കിൽ. പണവും കടവും പലിശയും കടക്കാരും കണക്കുപുസ്തകങ്ങളും കണക്കുകൂട്ടലുകളും കിഴിക്കലുകളും, ഇത് മാത്രമായിരുന്നു ചെൻ പോഷിയുടെ ജീവിതം. ചില ദിവസം ആഹാരം കഴിക്കാൻ പോലും അയാൾക്ക് നേരം കിട്ടിയില്ല. ഒരു ദിവസം ചെൻ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലീ തൻ്റെ മാൻഡലിൻ മീട്ടാൻ തുടങ്ങി. നോക്കൂ, ദരിദ്രനായിട്ടും ലീ എത്ര സന്തോഷമായാണ് ജീവിക്കുന്നത്. നമ്മൾ ഇത്രയേറെ ധനികരായിട്ടും നമുക്കൊരു സന്തോഷവുമില്ലല്ലോ, ചെൻ പോഷിയുടെ ഭാര്യ പറഞ്ഞു. ചെൻ തലകുലുക്കി. നയ പൈസ പോലുമില്ലാത്തവന് ധാരാളം സമയമുണ്ടാവും എന്ന പഴഞ്ചൊല്ല് നീ കേട്ടിട്ടില്ലേ? അയാൾ ദരിദ്രനായതുകൊണ്ടാണ് അയാൾക്കിത്ര സന്തോഷം. പൈസയുണ്ടെങ്കിൽ അയാളെ നേ പാട്ട് നിർത്തിയേനെ. പണവും പാട്ടും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയത്ത് കേൾക്കാം. ഈ കഥ നിങ്ങൾക്കായി വായിച്ചത്

0: പ്രീതി.
1: ഹൈ ഹൈ.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഭാവി വെല്ലുവിളികൾക്ക് മികച്ച പ്രതിവിധികളേകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മസ്തിഷ്ക പഠനത്തിനായുള്ള ബ്രെയിൻ സെന്റർ തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സ്വതന്ത്രമായ സഞ്ചാരം ഉറപ്പാക്കണമെന്നും സമാധാനപരമായ ഒത്തുചേരലുകൾ തടയരുതെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് നാളെ തുടക്കമാകും സഭാ സമ്മേളനം, ഈ മാസം 29 വരെ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട 50 പേരെ രക്ഷപ്പെടുത്തി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി തീരത്ത് ബോട്ട് മറിഞ്ഞ് കുട്ടികളുൾപ്പെടെ 109 മരണം, 116 പേരെ കാണാതായി. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി CP ജോൺ. റൈഫിൾ ആൻഡ് പിസ്റ്റൾ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ ഉദയ്വീർ സിദ്ധുവിന് സ്വർണം. പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. ഇന്റർകാശിയെ 2-0 തോൽപ്പിച്ചത്.
0: ആകാശവാണി FM വാർത്തകൾ.

വാക്കുകളും വാക്യങ്ങളും കണ്ടറിഞ്ഞു പോന്ന നമ്മൾക്കിനി ഒരു കഥയുടെ തണലായാലോ? ചുട്ടുപൊള്ളുന്ന നിലത്ത് നിന്ന് അരുവിയുടെ കുളിരിലേക്കിറങ്ങി നിൽക്കുന്ന പോലൊരു കഥ. ഹെർമൻ ഹെസ് ജർമ്മനിൽ എഴുതി, ഹിൽഡ റോസ്നർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത സിദ്ധാർത്ഥ എന്ന നോവലാണ് ഇനിയുള്ള 10 ഞായറാഴ്ചകളിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വഴിത്തിരിവാൻ പാകത്തിലൊരു ബുദ്ധകഥ. ഇളം വെയിലിൻ നിറമുള്ള വാക്യങ്ങൾ കോർത്തിണക്കിയ ഒരു ഉഗ്രസ്തൂപം. ലോകമെമ്പാടും ഇന്ത്യയിൽ പ്രത്യേകിച്ചും കൊണ്ടാടപ്പെട്ട ഈ നോവലിന്റെ കേന്ദ്ര കഥാപാത്രം ചരിത്രപുരുഷനായ സിദ്ധാർത്ഥനല്ല എന്നും പറഞ്ഞുകൊള്ളട്ടെ. നമുക്ക് കേട്ടു തുടങ്ങാം. ഇൻ ദ ഷെയ്ഡ് ഓഫ് ദ ഹൗസ്, ഇൻ ദ സൺഷൈൻ ഓഫ് ദ റിവർ ബാങ്ക് നിയർ ദ ബോട്ട്സ്, ഇൻ ദ ഷെയ്ഡ് ഓഫ് ദ സാൽവുഡ് ഫോറസ്റ്റ്, ഇൻ ദ ഷെയ്ഡ് ഓഫ് ദ ഫിഗ് ട്രീ ഈസ് വേർ സിദ്ധാർത്ഥ ഗ്രൂ അപ്പ്. വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ, വെയിൽ ചാഞ്ഞ പുഴയോരത്ത്, വള്ളങ്ങൾക്കരികിൽ, ശാലമരക്കാടിൻ്റെ തണലിൽ, അരയാലിൻ്റെ ഇലച്ചാർത്തിൻ കീഴിലാണ് സിദ്ധാർത്ഥൻ വളർന്നത്. ഷെയ്ഡ് എന്ന ഇംഗ്ലീഷ് വാക്കിന് തണൽ, നിഴൽ, അഭയം, നിറഭേദം, എന്തിന് പ്രേതം എന്നുകൂടി അർത്ഥമുണ്ട്. ദ സൺ ടാൻഡ് ഹിസ് ലൈറ്റ് ഷോൾഡേഴ്സ് ബൈ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ വെൻ ബേത്തിങ് പെർഫോമിംഗ് ദ സീക്രട്ട് അബ്ലൂഷൻസ് ദ സീക്രട്ട് ഓഫറിങ്സ് ഇൻ ദ മാംഗോ ഗ്രവ് ഷെയ്ഡ് പോർഡ് ഇൻ ടു ഹിസ് ബ്ലാക്ക് ഐസ് വെൻ പ്ലേയിങ് ആസ് എ ബോയ് When his mother sang, when the sacred offerings were made, when his father, the scholar, taught him, when wise men taught. Purail kulikkumbol, pooja

0: കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വെയിലേറ്റ് അവൻ്റെ ഇളം തോളുകൾ ഇരുണ്ടു. മാവിൻ തോട്ടത്തിൽ കളിക്കുമ്പോൾ, അമ്മ പാടുന്നത് കേൾക്കുമ്പോൾ, പൂജാകർമ്മങ്ങൾ ചെയ്യുമ്പോൾ പണ്ഡിതനായ അച്ഛനും മറ്റു പണ്ഡിത ശ്രേഷ്ഠരും പാഠങ്ങൾ പറഞ്ഞുകൊടുക്കുമ്പോഴൊക്കെ അവൻ്റെ കറുമിഴികളിൽ നിഴൽ പടർന്നു. എല്ലാവരും സിദ്ധാർത്ഥനെ ഒരുപാട് സ്നേഹിച്ചു. എന്നാൽ സിദ്ധാർത്ഥന് മാത്രം അവനോട് ഒരു താല്പര്യവുമില്ലായിരുന്നു. ഡ്രീംസ് ആൻഡ് റെസ്റ്റ്ലെസ് തോട്ട്സ് കെയിം ഇൻ ടു ഹിസ് മൈൻഡ്, ഫ്ലോയിങ് ഫ്രം ദ വാട്ടർ ഓഫ് ദ റിവർ, സ്പാർക്ലിംഗ് ഫ്രം ദ സ്റ്റാർസ് ഓഫ് ദ നൈറ്റ്, മെൽറ്റിംഗ് ഫ്രം ദ ബീംസ് ഓഫ് ദ സൺ. സ്വപ്നങ്ങളും അസ്വസ്ഥമാം ചിന്തകളും അവൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. പുഴവെള്ളത്തിൽ നിന്ന്, രാത്രിയിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളിൽ നിന്ന്, സൂര്യകിരണങ്ങളിൽ അലിഞ്ഞുതിർന്ന് അവനിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരുന്നു. ഈ പുഴയോരത്ത് നിൽക്കുന്ന സിദ്ധാർത്ഥനോട് നമുക്ക് തൽക്കാലം വിട ചൊല്ലാം.
1: This series is scripted and presented by Dr. Malini Murali, Assistant Professor of English.
2: English Matters.

0: നമസ്കാരം പ്രിയപ്പെട്ടവരെ, സ്വാഗതം യുവവാണിയിലേക്ക്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു കലാകാരനാണ്. കല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കലാവിരുദ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്കൾപ്ചർ ആർട്ടിസ്റ്റാണ്, ഒരു ശില്പിയാണ്. സ്വാഗതം ഷാജി യുവവാണിയിലേക്ക്.
1: താങ്ക് യു സോ മച്ച്.
0: ചുരുങ്ങിയ രീതിയിലാണ് ഞാൻ ഷാജിയെ പറ്റിയിട്ട് ഒരു ഇൻട്രോ പറഞ്ഞത്. കാരണം എനിക്ക് തോന്നുന്നു താങ്കളെ പറ്റി ഏറ്റവും നന്നായി പറയാൻ കഴിയുന്നത് താങ്കൾക്ക് തന്നെയാണ്. പറയൂ, എന്താണ് നമ്മളുടെ ഒരു മേഖല, എങ്ങനെയാണ് യുവവാണിയിലേക്ക് എത്തിപ്പെട്ടത്?
1: ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇച്ചിരി നെർവസ് ആണ്, കാരണം ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്നത്.
0: എനിക്കും ഒരു ശില്പിയെ ആയിട്ട് സംസാരിക്കാനുള്ള അവസരം ആദ്യമായിട്ടാണ്. അപ്പൊ കുഴപ്പമില്ല, നമ്മൾ മാച്ചായി.
1: ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ പേര് ഷാജി ജോസ്. ഐ ആം ദി ഫൗണ്ടർ ഓഫ് ഗോൾഡൻ സ്കൾപ്റ്റർ. കൊല്ലത്താണ് ഞങ്ങളുടെ ബേസ് വരുന്നത്. ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ബിസിനസ്സാണ്. ഓൺലൈനിൽ നമുക്ക് സ്കൾപ്ചേഴ്സ് ലോകത്തെവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ഔട്ട്ലെറ്റ് കൊല്ലത്ത് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കാരണം കുറേ കസ്റ്റമേഴ്സ്, ഇവൻ ബാംഗ്ലൂരിൽ നിന്നൊക്കെ കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് വന്ന് ഞങ്ങളുടെ പ്രോഡക്റ്റ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു ഔട്ട്ലെറ്റ് ഞങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കൊല്ലത്ത്. പിന്നെ എന്നെക്കുറിച്ച് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞാനൊരു എക്സ് സെമിനാരിയൻ കൂടിയാണ്. ഞാനൊരു 7 to 8 years കപ്പൂച്ചിൻ സഭയിൽ, ബോബി ജോസ് പുള്ളിയുടെ സെമിനാരിയിൽ തന്നെ ആയിരുന്നു, ആ അച്ഛൻ്റെ കൂടെ ഒക്കെ ആയിരുന്നു.
0: അപ്പോ വിചാരിച്ചു വെച്ചതിലും ഒരുപാട് ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കാനുള്ള ഒരാളാണ് എന്ന് വേണം പറയാൻ. ഇപ്പോ ഒരു ശില്പിയാണ് അല്ലെങ്കിൽ ശില്പകലയാണ് ഒരു പ്രധാന മേഖല എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്?
1: ഞാൻ കുഞ്ഞുനാൾ തൊട്ടേ ആർട്ടിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. കുഞ്ഞുനാൾ തൊട്ടേ നമ്മൾ ഇതിനകത്ത് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും കാര്യങ്ങൾക്കായിട്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പിന്നെ ഇതിനകത്ത് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഒരു ശില്പിയായി മാറുന്നതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ പറയുവാണെങ്കിൽ, ഫസ്റ്റ് എനിക്ക് പറയാൻ കഴിയുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു അച്ചാച്ചൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. നമ്മൾ ഈ ഗ്രാൻഡ് ഫാദേഴ്സിനെയൊക്കെ അച്ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിനെ പോലെയാണ് ഞാൻ പുള്ളിയെ കണ്ടത്. എന്നെ ഒരു ചെറുമോനെ പോലെ പുള്ളി കണ്ടിട്ട് എനിക്ക് കുഞ്ഞുനാൾ തൊട്ടേ, ആ സമയത്തൊക്കെ ഞാനൊരു ഫിനാൻഷ്യലി ഞങ്ങൾ അത്ര ഡെവലപ്ഡ് അല്ല. അപ്പോൾ പുള്ളി നല്ല വെൽത്തിയായിട്ടുള്ള ഒരാളായിരുന്നു. പുള്ളി ഞങ്ങൾക്ക് എനിക്ക് സ്കെച്ച്, പെൻസില് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തരും. പക്ഷെ അതെൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. എൻ്റെ അവിടെ ചെന്നിട്ട് ഞാനിതെല്ലാം ചെയ്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുമെന്നായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു പുള്ളി. പുള്ളി ഇപ്പോൾ ഒരു എനിക്ക് ഒന്ന് 6-7 months മുമ്പ് പുള്ളി മരിച്ചു. പുള്ളിയായിരുന്നു പിന്നെ എന്നെ ഇത് കണക്ക് കോമ്പറ്റീഷൻസ് വരുമായിരുന്നു കുഞ്ഞിലെ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അവിടെയൊക്കെ എന്നെ കൊണ്ടുപോയി ഇതിനെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചിരുന്നതും പുള്ളി തന്നെയാണ്. പിന്നെ ഞാൻ സെമിനാരി പോയതിന് ശേഷമാണ് അതൊരു വേറൊരു വേൾഡായിരുന്നു. എസ്പെഷ്യലി പേരെടുത്ത് പറയുമെങ്കിൽ ഫാദർ ഫിദേലിസ് എന്ന് പറയും. ഇപ്പോൾ അച്ഛൻ കളമശ്ശേരിയിലുണ്ട്. അച്ഛനായിരുന്നു എൻ്റെ റെക്ടറായിരുന്നു. പുള്ളി എൻ്റെ കഴിവ് മനസ്സിലാക്കി എനിക്ക്

0: ആദ്യത്തെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്, ഞാൻ അന്നേ വരെ എൻ്റെ ജീവിതത്തിൽ കാണാത്ത ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ സ്കൾപ്ചേഴ്സ് ചെയ്യാനുള്ള സാധനങ്ങൾ, ടൂൾസ്, ഇതൊക്കെ എൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് തന്നപ്പോൾ ഞാൻ ശരിക്കും വണ്ടറായി പോയി. കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് തന്നെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അച്ഛൻ എൻ്റെ കഴിവ് മനസ്സിലാക്കി എനിക്ക് ആദ്യം ചെയ്തു തന്നു. അങ്ങനെയാണ് എൻ്റെ കഴിവ് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത്.
1: അപ്പൊ എനിക്ക് തോന്നുന്നു ഗോഡ് ഫാദർ ഇമേജ് അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ കരങ്ങൾ ജീവിതത്തിൽ മുഴുവൻ വന്നിട്ടുള്ള ഒരാളാണ് എന്ന് വേണം പറയാൻ. അങ്ങനെ നമ്മളിപ്പം കുഞ്ഞുപ്രായത്തിൽ അദ്ദേഹം കുറെ കലാപരമായ കാര്യങ്ങൾ കാണിച്ചു തന്നു. എന്നാലും ഒരു ശില്പിയായി അല്ലെങ്കിൽ അത്യാവശ്യം എനിക്ക് സ്കൾപ്ചറൊക്കെ ചെയ്യാം എന്ന തിരിച്ചറിവ് വന്നു കഴിഞ്ഞിട്ട് ചെയ്ത ആദ്യത്തെ ശില്പം ഓർമ്മയുണ്ട്?
0: എന്റെ ബിസിനസിന്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്ത എന്താണെന്ന് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കാരണം അത് ബുദ്ധന്റെ സ്റ്റാച്ചു ആണ്. പക്ഷേ കുഞ്ഞിലെ തൊട്ട് ഏതാ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ എങ്ങനെ ഓരോന്ന് ചെയ്ത് ഓരോന്ന് പഠിക്കുകയായിരുന്നു. കുഞ്ഞിലേക്ക് സ്റ്റാച്യൂസ് ഒക്കെ ചെയ്തിട്ട് ചിലപ്പോൾ എല്ലാം ഫ്ലോപ്പായി പോകും. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ടൈമാണ്.
1: ഇപ്പോൾ ഇത് കൂടാതെ നമുക്കറിയാം ഡിവോഷണൽ സ്കൾപ്ചേഴ്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഹോം ഡെക്കർ ചെയ്യുന്നത് പോലെയല്ല, ഒരുപാട് പേരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ കേൾക്കാൻ വളരെ വിശുദ്ധമായ ഒരു സ്ഥാനത്തേക്കാണ് നമ്മൾ പണിത അല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു കാര്യം ചെന്നെത്തേണ്ടത്. അങ്ങനെ ഡിവോഷണലായിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേക ടെൻഷനോ ഫീലിംഗോ എന്തെങ്കിലും ഒരു ഇതുണ്ടോ?
0: ഇതിന് ഈ ഒരു മാറ്ററിനെ സംബന്ധിച്ചോളം ഞാൻ ഇതിനെ പ്രത്യേക ഒരു രീതിയിലാണ് കാണുന്നത്. എനിക്ക് എൻ്റെതായ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഞാൻ എപ്പോഴും ഡിവോഷണൽ സ്റ്റാച്യൂസ് അല്ലെങ്കിൽ ഈശോയുടെ ആയാലും മാതാവിൻ്റെ ആയാലും കൃഷ്ണൻ്റെ ആയാലും അതിനൊക്കെ ഒരു പ്രത്യേക ബ്യൂട്ടി കൊടുക്കാനായിട്ട്, ക്യൂട്ട്നെസ് കൊടുക്കാനായിട്ട് ഞാൻ അത് ഉറപ്പ് വരുന്നു. പക്ഷേ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഞാൻ എൻ്റെ വീഡിയോകളിൽ പോലും ആരടുത്തും പറയില്ല ഇത് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പ്രത്യേക ഐശ്വര്യം ഉണ്ടാവും, പ്രത്യേക ഗുണമുണ്ടാവും, പ്രോസ്പെരിറ്റി വരും, അങ്ങനെ ഒന്നും ഞാൻ എൻ്റെ വീഡിയോകളിൽ ഒന്നും പറയാറില്ല. ഇത് കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും വ്യക്തിപരമാണ്. ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള അവർക്ക് എങ്ങനെയാണ് ഈ സ്റ്റാച്യു എന്നുള്ളത് അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാനിനി എന്തൊക്കെ ഇതിനകത്ത് ചെയ്താലും, പക്ഷെ ഞാൻ എപ്പോഴും ആ ഒരു രീതിയിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓരോരുത്തർ ഓരോന്നിനോട്, അതായത് ഓരോ ദൈവങ്ങളോട് കണക്റ്റഡ് ആണ്. അതിനനുസരിച്ചിട്ടായിരിക്കും അവർ നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത് എത്രയും മനോഹരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതാണ്, ക്യൂട്ടായിട്ട് കൊടുക്കാൻ പറ്റും, അതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുള്ളൂ. ഞാൻ ഒരിക്കലും സ്പിരിച്വലി ആരെയും ആരുടെയും വീക്ക്നെസ്സിനെ
1: ഒരു സ്പിരിച്വൽ മാർക്കറ്റിംഗ് ചെയ്യാറില്ല. അപ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും സമയം വേണ്ട ഒരു വർക്കാണ്. ഒരു ഇപ്പോൾ താങ്കൾ പറഞ്ഞു പ്രത്യേകമായിട്ടുള്ള ഒരു പെർഫെക്ഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നും പറഞ്ഞു. എന്തുമാത്രമാണ് ഈ ഒരു വർക്കിൽ നമുക്കൊരു ശില്പങ്ങൾ ഉണ്ടാകുമ്പോൾ വരുന്ന ഒരു ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്?
0: ടൈം എന്ന് പറയുന്നത് ഒരുപാട് ടൈം നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യണം. കാരണം നമുക്ക് ഇമാജിനേഷൻ ഉണ്ടാവണം ആദ്യം ഒരു സ്റ്റാച്ചു നമ്മൾ ചെയ്യുന്നതിന് മുമ്പിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 24 hours ചിലപ്പോൾ ഉറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ എൻ്റെ ബ്രെയിൻ വർക്കാവാതെ. അല്ലെങ്കിൽ നമുക്കൊരു പ്രോജക്റ്റ് കിട്ടിയാലും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കും. സംടൈംസ് എൻ്റെ വൈഫും എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമുണ്ട്, ഐ എം ടോക്കിംഗ് ടു വോൾ എന്ന് വെച്ചാൽ പുള്ളിക്കാരി എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാൻ പോലും ഞാൻ ചിലപ്പോൾ വേറെ എന്തൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക. കാരണം മെന്റലി പോലും നമ്മൾ ഒരുപാട് ടൈം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യണം. പിന്നെ ഫിസിക്കലി ഒരു സ്റ്റാച്യു ഉണ്ടാക്കാനായിട്ട് ഭയങ്കരമായിട്ട് പേഷ്യൻസ് വേണം, ഒരുപാട് എഫേർട്ട് നമുക്ക് വേണം. പിന്നെ ഇത് നമ്മൾ ഓരോ മെറ്റീരിയൽസിനും ഓരോ സ്വഭാവം ഉണ്ട് ഇതിനകത്തൊക്കെ. നമ്മുടെ ഇപ്പൊ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിന് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. അപ്പൊ അതിന് അതിൻ്റെതായ ടൈം എടുക്കും.
1: ഇപ്പൊ സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ അതല്ലെങ്കിൽ ഇത് എന്താ പറയുക ഒരു കലയാണ് എന്തൊക്കെ പറഞ്ഞാലും, അതുകൊണ്ട് തന്നെ അതിനൊരു കോസ്റ്റ് എന്തായാലും നമ്മൾ ഇടണം. എന്തുമാത്രമാണ് ഈ വിലയോട് ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ്? നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത്ര ചെറിയ സാധനത്തിനാണോ ഇത്രയും വില, അല്ലെങ്കിൽ ഇപ്പം എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന ഒരു ഈ കുഞ്ഞു പൂവിനാണോ നിങ്ങൾ ഇത്രയും കാശ് വാങ്ങുന്നത് എന്നത് പലപ്പോഴും പറഞ്ഞും ഒക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ആളുകൾ പൊതുവേ ഈ വിലയെ
0: അംഗീകരിക്കുന്നുണ്ട്? കാണുന്നുണ്ട്. കാരണം ചിലർ ഇതൊരു പ്രോഡക്റ്റ് ആയിട്ട് കാണും, ഈ ആർട്ടിനെ ഒരു വെറും പ്രോഡക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ കാണും. ചിലർക്ക് അങ്ങനെയല്ല, അവരതിനെ ശരിക്കും വിലയിരുത്തും. കാരണം ഒരു ആർട്ടെന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് മാത്രമല്ല, അതൊരു നമ്മുടെ ഹാർട്ടിൽ നിന്ന് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് എഫേർട്ട് നമുക്ക് ഇടേണ്ടതുണ്ട്, ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്. പക്ഷേ ബിറ്റ് എക്സ്പെൻസീവ് ആണ്. ചിലർ പെട്ടെന്ന് വന്നിട്ട് പറയാം നിങ്ങൾ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ആവശ്യം ഇത്രയും റേറ്റിൻ്റെ ആവശ്യമില്ല, ഇത്രയും മതിയെന്ന് പറയും. പക്ഷേ അതിനകത്ത് അതിൻ്ത്തെ ബാക്കിൽ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് എഫേർട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ പരമാവധി റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ പ്രോഡക്ട്സ് ഞങ്ങളെ പുറത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എപ്പോഴും. പക്ഷെ എന്നിട്ട് പോലും ആൾക്കാർ ഭയങ്കര ചില സമയം നമുക്ക് തന്നെ ഫീൽ ചെയ്തു പോകും എന്റെ വർക്കിനൊന്നും ഒരു വിലയില്ലെന്ന്, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട് ചിലർ സംസാരിച്ച്.
1: അപ്പൊ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ടൈം എടുത്ത അല്ലെങ്കിൽ എഫേർട്ട് എടുത്ത എന്തെങ്കിലും ഒരു ശില്പമുണ്ട് ഓർമ്മയിൽ നിൽക്കുന്ന?
0: നമുക്ക് എല്ലാ വർക്കിനും അതിൻ്റെതായ ടൈം വേണം. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് റീസെന്റ് ലാസ്റ്റ് സപ്പർ എന്റെ വർക്ക്.

0: കിട്ടിയായിരുന്നു ഒരു 7 ഫീറ്റ്. അതിനാണ് ഒരുപാട് വർക്ക് കൺസ്യൂം ചെയ്തത്, കാരണം ആദ്യത്തെ ടൈമിലൊക്കെ ഞങ്ങൾ ഒരുപാട് ടൈം എടുക്കുമായിരുന്നു. ഇപ്പം ഞങ്ങൾ കുറേ മെഷീൻസൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി, അതിൻ്റെ പകുതി വർക്കുകൾ ഞങ്ങൾ അതിനകത്താക്കി മാറ്റി. അപ്പോൾ ഇച്ചിരി ടൈം അതിനകത്ത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ വർക്കിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഇത് പറഞ്ഞതുപോലെ ഞങ്ങൾ മെൻ്റലി നമ്മൾ ഇതിനകത്തായി പോകും.
1: ഇപ്പോൾ താങ്കൾ എന്ന് പറയുമ്പോൾ

0: ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ?
1: എന്നെ സംബന്ധിച്ചോളം ഞാൻ സെമിനാരിയിൽ നിന്ന് വന്ന് എൻ്റെ കൂടെയുള്ളവരൊക്കെ ഞാൻ ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. ഞാൻ ഹാബിറ്റൊക്കെ ഇട്ടിരുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ നിന്നു എനിക്ക് ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഞാൻ പുറത്ത് വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ജോലി ചെയ്യുക, ഓരോരുത്തരൊക്കെ ഓരോ ഇതിലെത്തി, എനിക്ക് മാത്രം ജോലിയില്ല. ഞാൻ എനിക്ക് എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം. ആ ഒരു അവസ്ഥയിലാണ് വൈറ്റ് കോളർ ജോബ്. അത് ബാഡാണെന്നല്ല ഞാൻ പറയുന്നത്, നല്ലതാണ്. പക്ഷേ എന്നെ എനിക്ക് ഒരിക്കലും സൂട്ടാവാത്ത ജോബാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് സെമിനാരി നിന്നത് കൊണ്ടായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇത് എനിക്ക് ഇച്ചിരി
0: സമാധാനപ്രിയനാണ്.
1: എനിക്ക് അതിനകത്തോടൊന്നും പിന്നെ ആരുടെ കീഴിൽ ജോലി ചെയ്യാനായിട്ട് വലിയൊരു താല്പര്യമില്ലായിരുന്നു. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാനും നന്നായിട്ട് കൊണ്ടുപോകാനും പറ്റുമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തതാണ്. ആ സമയത്ത് തന്നെ എൻ്റെ ഫാമിലി പരമായിട്ട് കുറേ ആൾക്കാരൊക്കെ നമ്മൾക്ക് ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർ, അവരൊക്കെ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടുകാരോട് പറയുന്നത്, അവന് ഈ സിമെൻറ്റും മണ്ണൊക്കെ ആയിട്ട് നടക്കാതെ,
0: അതാണ് ഞാൻ ചോദിച്ചത്,
1: സിമെൻറ്റും മണ്ണൊക്കെ ആയിട്ട് നടക്കാതെ പോയി പണിയെടുക്കാൻ പറഞ്ഞുകൂടെ, പോയി പി എസ് സിക്ക് എഴുതിക്കൂടെ, പി എസ് സി പഠിച്ചുകൂടെ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു, എന്നെക്കൊണ്ട് നന്നായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഞാനത് അത് കഴിഞ്ഞിട്ട് ഞാൻ UK പോയി കേട്ടോ. അത് സെമിനാരിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ 4 years UKയിലായിരുന്നു.
0: അയ്യോ, ബിലോ 30 ആൻഡ് കുറേ ലൈഫ് എക്സ്പീരിയൻസ് ആയല്ലോ.
1: UKയിൽ 4 years UKയിലായിരുന്നു. അവിടെ പോലും ഞാൻ കെയറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അവിടെ നമുക്ക് കെയറായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് പോലും അവിടെ അങ്ങനെ വലിയ എഡ്യൂക്കേഷൻ വേണ്ട, പഠിക്കാത്തവർ പോലും ചെയ്യുന്നൊരു ജോബാണ് കെയറായിട്ട് ജോലി ചെയ്യുക എന്ന് പറയുന്നത് അവിടെ. അപ്പം ഞാൻ നമ്മളും അത് തന്നെ അവിടെ പോയി എല്ലാവരും മിക്കവരും ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ബാഡല്ല, എന്നാലും ആ പൈസ കൊണ്ട് നമുക്ക് ഇത്തിരി സമ്പന്നമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
0: മനസ്സിലായി.
1: അപ്പം ഞാൻ അവിടുന്ന് ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് കണക്ക് സ്വന്തമായിട്ട് തുടങ്ങണം. പിന്നെ ഞാൻ എൻ്റെ ഈ ഗോൾഡൻ സ്കൾപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയൊരു ടീമുണ്ട് കേട്ടോ. ഇത് ഞാൻ എലോൺ അല്ല, ഞാൻ എലോൺ ആയിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്കാണ് എല്ലാവർക്കും ചെയ്തിരുന്നത്. ആദ്യം എനിക്ക് പറ്റത്തില്ല എന്ന് കണ്ടപ്പോൾ ദൈവം സഹായിച്ച് എനിക്ക് ഒരുപാട് നല്ല ടീം, നല്ല മെമ്പേഴ്സിനെ തന്നു. ഒരുപാട് എഫേർട്ട് എടുക്കാനും ഒരുപാട് പേരുണ്ട്. എനിക്ക് പറ്റാത്ത കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതിന്റെ പിന്നിൽ ഒരു മേ ബി 20 ആൾക്കാർ ഇപ്പോൾ ഉണ്ട്.
0: ആ 20 പേരിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം പോകേണ്ടത് ഇറ്റ്സ് ടു യുവർ പാർട്ണർ. നമുക്കറിയാം ഇപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു പ്രപ്പോസലിന്റെ സമയത്ത്. കാരണം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജോലി, വീട് എന്നൊക്കെ പറയുന്നത് അളവുകോല് ഉള്ള ഒരു സംഭവമാണ്. കല്യാണ മാർക്കറ്റിൽ
1: ലൈഫിൽ വേറൊരു ട്വിസ്റ്റും കൂടി ഉണ്ട് എന്ന് വെച്ചാൽ, പുള്ളിക്കാരി ഒരു കന്യാസ്ത്രീ ആയിരുന്നു. അതെ, ഞാന് നാഗാലാൻഡിലായിരുന്നു, പുള്ളിക്കാരി ഇറ്റലിയിലായിരുന്നു കന്യാസ്ത്രീ ആയിട്ട്. അപ്പോൾ ഷീ വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് ഞാൻ ഇത്രയും കാലം ഇവിടെ ജീവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ തോന്നി, ഇതിനേക്കാളും എനിക്ക് എൻ്റെതായ എപ്പോഴും മൈൻഡിൽ എൻ്റെതായ രീതിയിൽ എനിക്ക് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമാണ്. അപ്പം ഞാൻ സെമിനാറിൽ നിന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഷീ വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞു, നീ എൻ്റെ ബെസ്റ്റ് പാർട്ണർ ആയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലീവ് ചെയ്തത്. ഞാൻ ലീവ് ചെയ്തു, പുള്ളിക്കാരി അത് കഴിഞ്ഞ് വന്നു ഇറ്റലിയിൽ നിന്ന്. പിന്നെ അത് ഞാൻ UK പോയി. 4 years കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. ഞങ്ങൾ വന്ന സമയത്ത് ഐ വാസ് ഇൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ, പക്ഷേ പിന്നെ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു. പിന്നെ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് ജോലി എന്നൊക്കെ പറഞ്ഞില്ലേ, എനിക്ക് ഇപ്പോൾ അവരെക്കാളും ഒക്കെ ഏൺ ചെയ്യുന്നുണ്ടെന്ന് അവർക്കും അറിയാം.
0: ഹാപ്പി, നമുക്ക് കല തരുന്ന ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞാലും.
1: പിന്നെ വൈഫ് ഷീ വാസ് മൈ ബെസ്റ്റ് ചോയ്സ്. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് എന്താണോ, ഞാൻ അവളോട് പറഞ്ഞായിരുന്നു, യു വിൽ ബി മൈ ബെസ്റ്റ് പാർട്ണർ ആൻഡ് സ്റ്റിൽ ഞാനത് വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ്. അതിപ്പോഴും ഞാൻ
0: അങ്ങനെ തന്നെ പോകുന്നു. കുഞ്ഞു പ്രായത്തിൽ ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരാളെയാണ് ഇന്ന് യുവവാണിയിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇനി ആ 20 പേരെ കുറിച്ച് എങ്ങനെയാണ് ഒരാളെ തിരഞ്ഞെടുക്കുന്നത്? കാരണം എന്തൊക്കെ പറഞ്ഞാലും താങ്കൾ ഒരുപാട് സ്വപ്നം കണ്ടുണ്ടാക്കിയെടുത്ത ഒരു സ്ഥാപനമാണ്. ഈ പറഞ്ഞ മാതിരി നമ്മൾ വെറുതെ ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഒരു ക്ലറിക്കൽ ജോലി പോകുന്ന ചെയ്യുന്നത് പോലെയല്ല, കഴിവ് വേണം. അപ്പോൾ എങ്ങനെയാണ് ഈ 20 പേരെ തിരഞ്ഞെടുത്തത്? അല്ലെങ്കിൽ സ്വന്തം ഒരു ഒക്കെ ഞാൻ എനിക്ക് ശില്പങ്ങൾ ഉണ്ടാക്കാൻ അറിയാം എന്ന് പറഞ്ഞ് വരുന്നവരാണോ? അതല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ലൂട്ടിങ് നടന്നത്?
1: എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഞാൻ എപ്പോഴും ഒരു സ്പിരിച്വൽ ഗൈഡൻസിലൂടെ കടന്നു പോകുന്ന ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ എനിക്ക് എന്തൊക്കെ കണക്ഷൻ, ഞാൻ ആരെയൊക്കെ കണ്ടുമുട്ടിയാലും എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ആദ്യത്തെ സ്റ്റാഫ് ഞാൻ സ്റ്റാച്ചു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. എനിക്ക് ഓൺലൈനിൽ ഞാനൊരു ബുദ്ധനെ ഉണ്ടാക്കി വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു 100+ മെസ്സേജസ് വന്നു. അപ്പോൾ എനിക്കും ഞാൻ ഉറക്കൊഴിഞ്ഞിരുന്നൊക്കെ ഇത് ചെയ്യുമോ, ചെയ്തുകൊണ്ടേ ഇരിക്കുമോ. അപ്പോൾ അതിന് ഈ മെസ്സേജസ് നോക്കാനായിട്ടാണ് ഒരാളെ ഞാൻ ആദ്യം വയ്ക്കുന്നത്. അങ്ങനൊരു ഇത് വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് ഒരിക്കലും ചെയ്തു തീർക്കാൻ പറ്റത്തില്ല, ഈ സ്റ്റാച്യൂസ് ഇത്ര എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കി തീർക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെ പലരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്കും ഇത് കണക്ക് ആഗ്രഹമുണ്ട്.

0: മറ്റേ എനിക്ക് ചെയ്യാൻ അറിയാം, പക്ഷേ എനിക്ക് ആ ലെവലിൽ സെയിൽ ചെയ്യാനോ അങ്ങനൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ അവരെയും കുറച്ചുപേരെ പാർട്ടാക്കി നമ്മുടെ സൈഡിലോട്ടാക്കി നമ്മളങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന പ്രോഡക്റ്റ് നമ്മൾ ചെയ്ത് മാർക്കറ്റിലോട്ട് കൊണ്ടുവരാൻ നോക്കി. ഇപ്പം കാരണം നമ്മുടെ കേരളത്തിലിപ്പോൾ ഇൻഡസ്ട്രിയിൽ കൂടുതൽ സ്റ്റാച്യൂസും പുറത്തുനിന്നാണ് വരുന്നത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് പ്രോഡക്ട്സ് ഇങ്ങോട്ടേക്ക് വിടുന്നത്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഒക്കെ നോക്കിയാലും ഫൈബറാണെന്ന് പറയും, പക്ഷേ അതിനകത്ത് ഫൈബർ ചെറുതായിട്ട് അവർ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഡാമേജ് ഒക്കെ വരുന്ന രീതിയിലാണ്. പക്ഷേ ഞങ്ങൾ ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ അത് നമുക്ക് ബെസ്റ്റായിട്ട് നല്ല മാനുഫാക്ചറിങ് അതായത് ഫൈബർ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് നമ്മൾ ബുദ്ധൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് ഓരോരുത്തർ ഞാൻ ചില സമയങ്ങളിൽ ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഒരു ഹിൻഡ് കിട്ടിയിട്ട് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് ചോദിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഒരു എന്താ നല്ലൊരു രീതിയിൽ ഇതുവരെയും ഞങ്ങൾക്കിടയിലൊരു പ്രശ്നങ്ങളുണ്ടാവാതെയോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം ഞങ്ങൾക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന എല്ലാവരുടെയും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വളരുന്നതനുസരിച്ച് നിങ്ങളും വളരും, നിങ്ങൾ വളരുന്നതനുസരിച്ച് ഞാനും വളരണം. ഓക്കെ, അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ്. എനിക്ക് എന്ത് ഇതുണ്ടായാലും അത് അവർക്കും ഗുണം ചെയ്യും എന്നുള്ളൊരു ഉറപ്പിലാണ് ഞങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്.
1: ഗ്രേറ്റ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഫൈബർ അങ്ങനെ ഒരു മെറ്റീരിയലിൻ്റെ കാര്യം നമ്മുടെ സംസാരത്തിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്. പൊതുവെ എന്തൊക്കെയാണ് ഇപ്പോൾ മണ്ണ്, സിമെൻറ്റ് അങ്ങനെയൊക്കെ നമുക്ക് ഒരു പൊതു ജനത്തിൻ്റെ അറിവ് അത്രയേ ഉള്ളൂ. പൊതുവെ എന്തൊക്കെ കൊണ്ടാണ് നമ്മൾ ശില്പങ്ങൾ ചെയ്യുക?
0: സ്റ്റാച്യൂസ് പല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ സിമെൻറ്റ് കൊണ്ട് ചെയ്യാം, ഫൈബർ മെറ്റീരിയൽ കൊണ്ട് ചെയ്യാം, പോളി മാർബിൾ മെറ്റീരിയൽ കൊണ്ട് ചെയ്യാം, റെസിൻ ഉപയോഗിച്ച് ചെയ്യാം, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് ചെയ്യാം, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. പക്ഷേ ഈ മെറ്റീരിയൽസിൻ്റെ എല്ലാ സ്വഭാവം ഡിഫറെൻ്റ് ആണ്. ചിലർ ചിലതിനകത്ത് എക്സ്പേർട്ട് ആയിരിക്കും ഒരുവിധം എല്ലാം, എന്നാലും ഒരുവിധം ആർട്ടിസ്റ്റിനെല്ലാം ഇതിനകത്തൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാവും. ഇവരുടെയൊക്കെ സ്വഭാവം പഠിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം സിമെൻറ്റിൽ നമ്മളൊരു സ്റ്റാച്ചു ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ കുറേ സ്വഭാവങ്ങളുണ്ട്, അതിനനുസരിച്ച് നമുക്കിത് ഷെയ്പ്പ് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ പോളി മാർബിൾ മെറ്റീരിയലാണ് ചെയ്യുന്നതെങ്കിൽ അതിനതിൻ്റെ പെട്ടെന്ന് ക്യൂർ ആവും, നമ്മൾ അതിനു മുമ്പേ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്.
1: ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ എനിക്ക് ഒന്ന് രണ്ട് സിനിമകളിൽ കാണിച്ചിട്ടുള്ള കാര്യമാണ് കണ്ണ് കാണാത്ത ഒരാളിങ്ങനെ ശില്പം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഒരു ശില്പത്തിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് അത് ചെയ്യുന്നവൻ്റെ കാഴ്ചയാണോ അതോ ഒരു കൈവഴക്കമാണോ അതോ ഇതെല്ലാം കൂടിയാണോ?
0: സത്യം പറഞ്ഞാൽ കണ്ണ് ഒരു സ്റ്റാച്ചു ഉണ്ടാക്കുന്നതിന് എപ്പോഴും ഐസൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എല്ലാം കൊണ്ടും ഐസൈറ്റ് അല്ല ഒരു ശില്പം ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നത്, അതൊരു ഇമാജിനേഷൻ ആണ് നമ്മുടെ
1: അകക്കണ്ണ്.
0: അതെ അതെ, ആദ്യം നമ്മളൊരു സ്റ്റാച്ചു ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ഇമാജിൻ ചെയ്യണം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നും. പിന്നെ നമുക്ക് ഇപ്പോൾ ആ സിനിമയിലൊക്കെ പറയുന്നത് അവർ ചിലപ്പോൾ ബൈ ടച്ച് സ്പർശനത്തിലൂടെ ആയിരിക്കും അവർ സ്റ്റാച്ചു ചെയ്യുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൽ പിടിച്ചിട്ട് നമുക്ക് അത് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും സ്പർശനത്തിലൂടെ, എന്നിട്ട് അത് നമുക്ക് വേറെ കോപ്പി ചെയ്യാനായിട്ട് പറ്റും ആ ഒരു രീതിയിൽ തന്നെ. ഇപ്പം എന്ത് വർക്കായാൽ പോലും അത് പ്രാക്ടീസ്, നമ്മൾ അതിനകത്ത് ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഏത് ലെവലിലാണ് നമ്മൾ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റും.
1: ഇപ്പോൾ ഷാജി ചെയ്തിട്ടുള്ള ഏറ്റവും നമ്പർ ചെയ്തിട്ടുള്ള ഒരു ശില്പം എന്താണ്, ഏകദേശം എത്ര എണ്ണം ചെയ്തിട്ടുണ്ടാവും?
0: ഞാൻ ഏറ്റവും കൂടുതൽ നമ്പർ ചെയ്തിട്ടുള്ള ശില്പം എന്ന് പറയുന്നത് ബുദ്ധന്റെ ശില്പമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 1000 പ്ലസ് ചെയ്തിട്ടുണ്ട്.
1: ഷാജി തന്നെ?
0: അതെ അതെ, 1000 പ്ലസ് ചെയ്തിട്ടുണ്ട് ബുദ്ധന്റെ സ്റ്റാച്ചു.
1: ഇപ്പോൾ നമ്മൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞു മനസ്സിൽ നമുക്കൊരു ആശയം വന്നു, അതല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുകയാണ് എനിക്ക് ഇന്ന രീതിയിലുള്ള ഒരു ബുദ്ധനെ വേണം, അതല്ലെങ്കിൽ എനിക്ക് ഇന്ന ഒരു ഡിവോഷണൽ രൂപം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു സ്റ്റെപ്സ് എന്തൊക്കെയാണ്? നമ്മൾ അങ്ങോട്ട് ആശയം പറഞ്ഞു കഴിഞ്ഞാൽ,
0: അങ്ങനൊരു ആശയം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചിലരൊക്കെ ഓക്കെ അവരവരുടേതായ ആശയങ്ങളും അവർക്ക് എങ്ങനെ വേണമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടൊരു റഫ് ഫയലിൽ അല്ലെങ്കിൽ റഫ് ഇമേജ് നമുക്ക് തരും. പക്ഷേ ചിലർ നമുക്ക് ഐഡിയ പറഞ്ഞു തരും, നമ്മൾ പിന്നെ അത് ചെയ്തു കൊടുക്കണം. ഈ ഒരു ഫയലിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ട് ഇതിങ്ങനെയാണോ അവരുദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. അത് അവർക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ ഓരോ പ്രശ്നമുണ്ട് കേട്ടോ, ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം. ചിലരൊക്കെ നമ്മളെ കൊണ്ട് ഒരുപാട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അവസാനം പോവും, അവസാനം ഓക്കെ ഇത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് പോവും. അങ്ങനെയുണ്ട്. നമുക്കൊരു വർക്ക് തരുവാണെങ്കിൽ പെട്ടെന്ന് അതായിരിക്കും ഈസി നമുക്ക് ചെയ്യാനായിട്ട്. കാരണം ചില സമയങ്ങളിൽ നമുക്ക് എക്സാക്ട്ലി ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല വാട്ട് ദേ ആർ തിങ്കിങ്.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശില്പിയും സംരംഭകനുമായ ഷാജി ജോസുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം. ഒപ്പമുണ്ടായിരുന്നത് ഫെറിൻ.

0: ഈ പരിപാടിയുടെ തുടർ ഭാഗം കേൾക്കാം അടുത്ത യുവവാണിയിൽ.
1: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 9447562212 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9447562212. 9447562212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
2: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം പ്രിയ.
3: യുവവാണി സമാപിക്കുന്നു.

0: കെ സി ബി അറിയിപ്പ്. എരൂർ സെക്ഷൻ പരിധിയിൽ ഷാരി അമ്പലം പരിസരം, പല്ലിമറ്റം, പുല്ലൻതുരുത്ത്, കണിയാമ്പുഴ ടോൾ, തിട്ടയിൽ പീടിക, അസറ്റ് കീൻഷിപ്പ് പരിസരം എന്നിവിടങ്ങളിൽ ഭാഗികമായും അന്തിമഹാകാളൻ ക്ഷേത്രം പരിസരങ്ങളിൽ പൂർണ്ണമായും നാളെ രാവിലെ 8:15 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
1: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാഞ്ച് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ്എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക്. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8088359523, മറ്റൊരു നമ്പർ 0484242453.
0: മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം അഖില കേരള അടിസ്ഥാനത്തിൽ കെ പി രാമൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്കായിട്ടുള്ള കവിതാലാപന മത്സരം നടത്തുന്നു. അടുത്ത മാസം 1 മത്സരം. 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് ട്രോഫിക്ക് പുറമെ ക്യാഷ് അവാർഡും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9447110645, മറ്റൊരു നമ്പർ 9741290008.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ബിടെക് 2015 സ്കീമിൽ പഠിച്ചിരുന്ന, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, കുസെക് എന്നിവിടങ്ങളിലെ ബിടെക് കോഴ്സ് അംഗീകൃത കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കായി ഇന്റേണൽ ഇംപ്രൂവ്മെന്റിനുള്ള വൺ ടൈം സ്പെഷ്യൽ ചാൻസ് നവംബർ 2026 പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വിജ്ഞാപനം സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് www.kusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇടുക്കി ജില്ലയിലെ 9 ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിൽ കരാറടിസ്ഥാനത്തിൽ വിമൻ കാറ്റിൽ കെയർ വർക്കർമാരെ നിയമിക്കുന്നു. അതത് ബ്ലോക്ക് ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ നിന്നുള്ള 18-നും 45-നും ഇടയിൽ പ്രായമുള്ള 10-ാം ക്ലാസ് വിജയിച്ച വനിതകൾക്ക് അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭിലഷണീയം. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ ഈ മാസം 17 രാവിലെ 11 അഭിമുഖം നടത്തും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 13. കൂടുതൽ വിവരങ്ങൾക്ക് 0482 2 2 2 0 9 0 4 8 6 2 22 20 99. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു.

FM ഈവനിങ്. ഇനി ഈവനിങ് മെലഡി. റൺ എന്ന ചിത്രത്തിലെ ഗാനം ഹരിഹരൻ, സാധന സർഗ എന്നിവർ പാടിയത്. രചന അറിവുമതി, സംഗീതം വിദ്യാസാഗർ.

0: പിറന്നാളോ വിവാഹ വാർഷികമോ ഏതാഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കൂ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാനസമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
2: ഇത് പറയാൻ തുടങ്ങിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്തുവരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ.
3: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ച് കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെ കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.

0: ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിലെ ഇ ഹെൽത്ത് കേരള പ്രോജക്റ്റിൽ ട്രെയിനി സ്റ്റാഫ് തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു. 6 മാസത്തേക്കാണ് നിയമനം. പ്രായപരിധി 18-നും 35-നും മധ്യേ. യോഗ്യത കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നിവയിലെ ഒന്നിലുള്ള ഡിപ്ലോമ, ബി ടെക് എം ടെക് അല്ലെങ്കിൽ എം സി എ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നിവയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 19-ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. ഫോൺ നമ്പർ 94-95-98-17-93. കേരള ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള സാമ്പത്തിക താങ്ങൽ പദ്ധതി പ്രകാരമുള്ള ധനസഹായത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചു. December 31 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. 2025 March 31 വരെ രജിസ്റ്റർ ചെയ്തവരാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷകൾ ഓഫീസിൽ നേരിട്ടാണ് സ്വീകരിക്കുന്നത്. ധനസഹായത്തിനായി അപേക്ഷയോടൊപ്പം രജിസ്ട്രേഷൻ കാർഡിൻ്റെ പകർപ്പ്, ആധാർ കാർഡിൻ്റെ പകർപ്പ്, 2026 December വരെയുള്ള അംശദായം അടച്ച പാസ്ബുക്കിൻ്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് തുടങ്ങിയ രേഖകൾ സഹിതം ക്ഷേമനിധി ഓഫീസിൽ സമർപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി 79-42-45-44-43, 0484-2-45-44-43.
1: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM-ലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക്.

ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023, അല്ലെങ്കിൽ 0484242253. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷന് യഥാസമയം പുതുക്കാനാവാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് അവരുടെ തനത് സീനിയോറിറ്റിയോടെ ഈ മാസം 31 വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ടും www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി ഓൺലൈനായും സീനിയോറിറ്റി പുതുക്കാവുന്നതാണ്. ഫോൺ നമ്പർ 0486826272.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ കരാറടിസ്ഥാനത്തിൽ ഫോറൻസിക് സയൻസ് വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഫോറൻസിക് സയൻസിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തത്തുല്യ യോഗ്യത, നെറ്റാണ് യോഗ്യത. പഠന ഗവേഷണ ലബോറട്ടറി മേഖലയിൽ പ്രവൃത്തി പരിചയം, PhD അഭികാമ്യം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 31 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. അപേക്ഷയ്ക്കും മറ്റ് വിശദവിവരങ്ങൾക്കും recruit.kusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 0484286 2955. 0484286 2955.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ പാർട്ട് ടൈം ബിടെക് കോഴ്സ് പഠിച്ചിരുന്നതും അംഗീകൃത കാലാവധിക്കുള്ളിൽ ബിടെക് ബിരുദം പൂർത്തിയാക്കാൻ സാധിക്കാത്തതുമായ നിലവിലെ ബിടെക് പാർട്ട് ടൈം ബാച്ച് 2023 ഒഴികെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഇന്റേണൽ ഇംപ്രൂവ്മെന്റിനുള്ള വൺ ടൈം സ്പെഷ്യൽ ചാൻസ് നവംബർ 2026 പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനം സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.kusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

കെൽട്രോണിന്റെ എറണാകുളം കലൂർ നോളജ് സെന്ററിൽ സർക്കാർ അംഗീകൃതവും നോർക്ക അറ്റസ്റ്റേഷന് യോഗ്യവുമായ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ് വിത്ത് ഇ ഗാഡ്ജറ്റ് ടെക്നോളജി പി എസ് സി നിയമനങ്ങൾക്ക് യോഗ്യമായ പി ജി ഡി സി എ ഡി സി എ എന്നീ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചു. വിവരങ്ങൾക്ക് കെൽട്രോൺ നോളജ് സെന്റർ 3 എം ഇ എസ് കൾച്ചറൽ കോംപ്ലക്സ് റിസർവ് ബാങ്കിന് സമീപം കലൂർ കൊച്ചി എറണാകുളം 68 20 17. ഫോൺ നമ്പർ 0484279140. മറ്റൊരു നമ്പർ 85 90 60 52 59. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 85 90 60 52 59, 0484279140.

നരച്ച ആകാശം ഇരുണ്ടു തുടങ്ങി. നനഞ്ഞ മണ്ണിലൂടെ നടക്കുമ്പോൾ കപ്പേളമുറ്റത്തെ ചവിട്ട് നാടകത്തട്ടിൽ നിന്നും ചൊല്ലിയാട്ടം ഉയർന്നു. കൃതകൃതാം കൃതക് തൊങ്ക തരികിട്ട തൊക തരികിട്ട തക തിങ്കിണാം കൃതകൃത്തിത്തൈ. ഏതാ കളി? റിഹേഴ്സലാ കാറൽമാന്റെ. റാന്തൽ വട്ടത്തിൽ പുഴുങ്ങിയുണക്കിയ ചെമ്മീൻ ചാക്കിൽ നിറച്ച് തടി കൊണ്ടടിച്ച് പരിപ്പെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികൾ അപ്പൊത്തിക്കിരിയുടെ കുത്തിവെക്കുന്ന സൂചിയെ പേടിച്ച് കൂടത്തിനുള്ളിലേക്ക് കയറി. ചൊരിമണ്ണിൽ കയറ്റി വച്ചിരുന്ന പാതി കത്തിയമർന്ന പായവഞ്ചി പണം കൊടുത്ത് അന്നത ചൊല്ലിക്കാൻ പാങ്ങില്ലാത്തവരുടെ കുഴിമാടം പോലെ ഉപ്പുകാറ്റിൽ തകർന്നുകിടന്നു. വഞ്ചി കത്തിച്ചവരെക്കുറിച്ച് വല്ല അറിവുണ്ടോ? തെക്കുനിന്നുള്ള വരത്തരാണെന്നൊരു കരക്കമ്പിയുണ്ട്. സത്യമെന്തെന്ന് ദൈവത്തിനെ അറിയൂ. ചൊരുമണൽ താണ്ടി തെങ്ങിൻ തോപ്പിലൂടെ തിടുക്കപ്പെട്ട് നടക്കുമ്പോൾ ചേക്കേറുന്ന പക്ഷികളുടെ വേസ്പര. വീട്ടിൽ നിന്നും ഞെക്കുവളൊക്കെ എടുത്തോണ്ട് വരാം. സാരമില്ല, താനൊന്ന് വേഗം നടക്ക്. ഇപ്പൊ പോയാൽ കമ്പനി വള്ളമെങ്കിലും കിട്ടും. ജോസഫിന്റെ കൂവൽ കേട്ട് അക്കരയിൽ നിന്നും വഞ്ചിയെത്തി. മടിശീലയിൽ നിന്നും കാശെടുക്കുമ്പോൾ അപ്പോത്തിക്കിരി വിലക്കി. രോഗം ഭേദപ്പെടാതെ ഞാനൊന്നും വാങ്ങാറില്ലെന്ന് തനിക്കറിയാലോ. വഞ്ചിയിലെ റാന്തൽവട്ടം അകന്നുപോകുമ്പോൾ ജോസഫ് തെങ്ങിൻ തോപ്പിലൂടെ വീട്ടിലേക്ക് നടന്നു. മരിച്ചവരുടെ കറുത്ത ശീല പോലെ ഇരുട്ട്. കടലിരമ്പത്തിനു മീതെ ചീവീടുകളുടെ ചെറിയ ഒപ്പീസ്. പിന്നിലൊരു ഓലമടൽ വീഴുന്ന സ്വരം കേട്ട് അയാൾ നെറ്റിയിൽ കുരിശു വരച്ചു. ശുദ്ധമില്ലാതെ ആരോ പുണ്യാളച്ചനെ തൊട്ടിരിക്കുന്നു. പേടിച്ച് നടക്കുമ്പോൾ വസ്തിയാശാൻ അടക്കം പറഞ്ഞത് അയാൾ ഓർത്തു. ഇരുട്ടിനു മീതെ പായയിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ട മന്ദൻ തീത്തോന്റെ മുഖം, തൂറ്റൽ വന്ന് മരിച്ചു കിടക്കുന്ന അയാളുടെ പല്ലുപൊങ്ങിയ മുഖത്ത് മണിയനീച്ചകൾ പറക്കുന്ന കാഴ്ച. എന്റെ വെളുത്തച്ഛാ! താഴ്ന്നു പറന്ന വാവലിന്റെ ചെറുകടിക്കൊപ്പം അടുത്തുവരുന്ന കുളമ്പടിയിൽ അയാളുടെ ഹൃദയമിടിപ്പ് പെരുകി. ദുഷ്ടാരൂപികളെ ആട്ടിപ്പായിക്കുന്ന സീൽക്കാരവും അശ്വഗന്ധമേറ്റ് പിന്നാക്കം പായുന്ന കാപ്പിരി ഭൂതങ്ങളുടെ അലർച്ചയും കാലിൽ തട്ടുന്ന മരവേരുകളുടെ കടുപ്പവുമായി ഇരുട്ടിലൂടെ പാഞ്ഞ് വീടിന്റെ നടവഴിയിലെത്തുമ്പോൾ പ്രാർത്ഥനാമുറിയിൽ നിന്ന് അമ്മയുടെ കൊന്ത. ജൂതന്മാരുടെ രാജാവായ നസ്രായക്കാരനീശോയേ, പെട്ടെന്നുള്ള പെടുമരണത്തീന്ന് ഞങ്ങളെ നീ കാത്തിയിടണേ. ഓട്ടുമന്തയിലെ വെള്ളത്തിൽ കാൽ കഴുകുമ്പോൾ മരവേരിൽ തട്ടിമുറിഞ്ഞ ചെറുവിരൽ നീറി. രൂപത്തട്ടിലെ കെടാവിളക്കിൽ എണ്ണ പകർന്നിട്ട് അയാളും പ്രാർത്ഥനയ്ക്കിരുന്നു. എന്തോ നീ തിരഞ്ഞു വന്നു വൻപാപി എന്നുള്ളിൽ. പാട്ടിന്റെ വരികൾ ഇടർന്നത് കേട്ട് അയാൾ പുറം തടവിക്കൊടുത്തു. അമ്മയ്ക്ക് വയ്യ അല്ലേ ഈ ചുമയും കൊണ്ട് അർത്തുങ്കലിന്. എനിക്കൊരേനക്കേടുമില്ല, ഞാനും വരും എന്റെ കുഞ്ഞൂട്ടിയുടെ ബൗത്തീസിന്. മാമോദീസയ്ക്ക് രണ്ടുനാൾ മുൻപേ ബന്ധുക്കൾ എത്തിച്ചേർന്നു തുടങ്ങി. കപ്പേളയിലെ പ്രാർത്ഥന കഴിഞ്ഞ് കുഞ്ഞുവർക്കി വരുമ്പോൾ മകരം തിരുനാളിലെ പള്ളിമുറ്റം പോലെ വീട്. അരിയിടിക്കലും വറുക്കലും തകൃതിയായി നടക്കുന്നതിനിടയിലൂടെ ഓടിച്ചാടി കളിക്കുന്ന കുട്ടികളെ പെണ്ണുങ്ങൾ വഴക്കു പറഞ്ഞുകൊണ്ടിരുന്നു. സ്വദേശാഭിമാനി പത്രത്തിന്റെ പഴയ ലക്കങ്ങൾ കോലായിൽ ചിതറിക്കിടക്കുന്നത് കണ്ട് കുഞ്ഞുവർക്കി ദേഷ്യപ്പെട്ടു. അപ്പ അത് കുഞ്ഞിന്റെ ഉടുപ്പുകൾ വയ്ക്കാൻ കാൽപ്പട്ടിന്ന് മാറ്റിയതാ. നിനക്കറിയില്ല ദിവാൻ കണ്ടുകെട്ടിയ ഈ അക്ഷരങ്ങളുടെ വില. എന്തിനാ ഇതെല്ലാം കൂട്ടിവച്ചിട്ട്? കത്തിച്ചു കള. തിരുവിതാംകൂറിന്റെ കാര്യങ്ങളിൽ അപ്പൻ ഇടപെട്ടതിനാ നമ്മുടെ പായവഞ്ചി കത്തിച്ചതെന്നാണ് സംസാരം. 5 രൂപ കടം തീർത്ത് വോട്ടവകാശമുള്ളവൻ മിണ്ടാതിരുന്നാൽ പിന്നെ ആരാണ് ഈ മണ്ണിനു വേണ്ടി? സ്വരമുയരുന്നത് കേട്ട് അമ്മ അയാളെ കോലായി നഗത്തേക്ക് വിളിപ്പിച്ചു. വീട് മുഴുവൻ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമാണ്, തർക്കിച്ച് നീ അപ്പന് ക്ഷീണം ഉണ്ടാക്കരുത്. അയാൾ ഒന്നും പറയാതെ കാൽപ്പെട്ടി തുറന്നു. വാസന സോപ്പിന്റെ ഗന്ധം. പെട്ടിയിൽ നിന്ന് അമ്മ ബൗത്തീസിന്റെ കുപ്പായമെടുത്തു. എല്ലാം പാകമാണോ? നല്ല ശേലുണ്ടടാ, ഇതിത്തിരി വലുതാ. ബൗത്തീസിന്റെ കാലുറ പാകമാകാതെ വന്നാ വലുതാകുമ്പോ അലച്ചിലായിരിക്കും. അമ്മയുടെ ലക്ഷണശാസ്ത്രം കേട്ട് അയാൾ മരോട്ടി വിളക്കെടുത്ത് തൊട്ടിലിനരികിലേക്ക് നടന്നു. അരണ്ട മഞ്ഞവെട്ടത്തിൽ കുഞ്ഞിക്കാലുകളിൽ കുമ്പിട്ട് ഉമ്മ കൊടുക്കുമ്പോ കണ്ണു നിറഞ്ഞു. ഇവിടുന്ന് പോണതോർത്തിട്ടാണോ നീ സങ്കടപ്പെടുന്നത്? പൊള്ളത്തെ അത്ര ദൂരെയൊന്നുമല്ലല്ലോ. അമ്മ ആശ്വാസവാക്കുകൾ തേടുമ്പോൾ ഇരട്ടിച്ച

0: സങ്കടം മറയ്ക്കാൻ അയാൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. പൊഴിയിലൂടെ ഉണക്കമീൻ കയറ്റിയ ചരക്കുവള്ളങ്ങൾ നീങ്ങുന്നതിനൊപ്പം 18 മുള കഴുക്കൂൽ ആയാസപ്പെട്ട് ഊന്നുന്ന വള്ളക്കാരുടെ നാടൻ പാട്ടുകൾ.
1: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിച്ചത് TS ആശാദേവി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
2: കപ്പ മലയാളം. കപ്പലിൽ വന്ന കിഴങ്ങായതുകൊണ്ട് കപ്പൽ കിഴങ്ങെന്നും പിന്നീട് ചില്ല് ലോപിച്ച് കപ്പക്കിഴങ്ങെന്നും പിന്നെ കിഴങ്ങുകൂടി ലോപിച്ചിട്ട് കപ്പയെന്നും തെക്കൻ കേരളത്തിൽ പറഞ്ഞു വരുന്നതും മാനിഫോട്ട് എസ്കുലാൻറ്റോ എന്ന ശാസ്ത്രീയ നാമമുള്ളതുമായ മരവേര് വടക്കൻ കേരളത്തിൽ പൂളയെന്നും മധ്യകേരളത്തിലെ ചിലയിടങ്ങളിൽ കൊള്ളിയെന്നും അറിയപ്പെടുന്നു. മരച്ചീനി എന്നതാണ് മാനക സ്വഭാവമുള്ള പ്രയോഗം. എന്നാൽ കപ്പയ്ക്കും പൊതുമലയാളത്തിൽ സ്വീകാര്യതയുണ്ട്. ഭക്ഷ്യവിഭവം എന്ന നിലയിൽ കപ്പയുടെ വൈവിധ്യം മലയാള ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ്. പുറംതൊലി കളഞ്ഞ് ദീർഘവൃത്താകൃതിയിൽ അരിഞ്ഞ് തിളച്ച വെള്ളത്തിൽ വാട്ടിയെടുത്ത് വെയിലത്ത് ഉണക്കി സൂക്ഷിക്കുന്ന വാട്ടുകപ്പയ്ക്ക് മലയാളിയുടെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കഥ കൂടി പറയാനുണ്ട്. രണ്ടാം ലോകയുദ്ധകാലത്ത് ലോകത്തിൽ പലയിടങ്ങളിലും പട്ടിണി മരണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് അത്തരം അനുഭവം ഉണ്ടായില്ല. അതിന് കാരണമായി പറയപ്പെടുന്നത് വാട്ടുകപ്പയുടെ ലഭ്യതയായിരുന്നു. പോർച്ചുഗീസുകാർ വഴിയാണ് കപ്പ കേരളത്തിലേക്ക് എത്തിയതെങ്കിലും വിശാഖൻ തിരുനാൾ മഹാരാജാവാണ് ഇവിടെ കപ്പ പ്രചരിപ്പിക്കുന്നതിന് മുൻകൈ എടുത്തതെന്നും നിരീക്ഷണമുണ്ട്. കേരളത്തിൽ നാണ്യവിളകൾ വ്യാപകമാകുന്നതിന് മുമ്പ് കപ്പകൃഷിക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. അന്നൊക്കെ കപ്പവാട്ടൽ മലയാളി ഉത്സവ പ്രതീതിയോടെയാണ് നിർവഹിച്ചിരുന്നത്. വാട്ടുകപ്പയും തോട്ടുമീനും സഹവർത്തന സ്വഭാവമുള്ള പ്രയോഗമായി മധ്യ തിരുവിതാംകൂറിൽ അക്കാലത്ത് പ്രചരിച്ചിരുന്നു. പച്ചക്കപ്പ വൃത്താകൃതിയിൽ അരിഞ്ഞ് നേരിട്ട് വെയിലത്തുണക്കിയെടുക്കുന്ന വെള്ളുകപ്പയാണ് പിന്നീട് കപ്പപ്പൊടിയായി മാറ്റുന്നത്. കൊള്ളിപ്പൊടി എന്ന പേരിലാണ് മധ്യകേരളത്തിലെ ചിലയിടങ്ങളിൽ ഇത് അറിയപ്പെടുന്നത്. പച്ചക്കപ്പ ബ്ലേഡ് കനത്തിൽ ചതുരാകൃതിയിൽ അരിഞ്ഞെടുത്ത് വാട്ടിയുണക്കിയെടുക്കുന്നതാണ് ഉപ്പേരിക്കപ്പ. ഇത് എണ്ണയിൽ വറുത്ത് ഉപയോഗിക്കാം. ശർക്കര ചേർത്ത മറ്റൊരു വിഭവമാക്കി മാറ്റുകയും ചെയ്യാം. പച്ചക്കപ്പ തൊലി കളഞ്ഞ് മൂന്നോ നാലോ കഷണങ്ങളാക്കി പുഴുങ്ങിയെടുക്കുന്നതിന് ചെണ്ടമുറിയൻ എന്ന് ചില പ്രദേശങ്ങളിൽ പറയാറുണ്ട്. കപ്പ പുഴുങ്ങിയത് എന്നാണ് മധ്യ തിരുവിതാംകൂറിൽ സാധാരണയായി ഇതിന് പറയുന്നത്. പച്ചക്കപ്പ ചെറുതായി അരിഞ്ഞ് വേവിച്ച് അരപ്പ് ചേർത്ത് ഇളക്കിയെടുക്കുന്നതാകട്ടെ കപ്പ വേവിച്ചതും. എന്നാൽ ഇതോടൊപ്പം ഇറച്ചികൂടി ചേർത്തുള്ള വിഭവത്തിന് ഇടുക്കി ജില്ലയിൽ ഏഷ്യാഡെന്നാണ് പറയുക. അടുത്ത കാലത്ത് കപ്പ ബിരിയാണി എന്ന പേരിൽ പൊതുമലയാളത്തിലും ഈ വിഭവം പ്രചരിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത പാൽക്കപ്പയ്ക്കും അടുത്ത കാലത്താണ് പ്രചാരമുണ്ടായത്. കപ്പയിലയുടെ തണ്ട് നിശ്ചിത ഇടങ്ങളിൽ അല്പാൽപ്പം നാരുമാത്രം നിർത്തി അടർത്തി മാറ്റിയാണ് കപ്പമാല ഉണ്ടാക്കുന്നത്. ഇലയുടെ പ്രഭവ സ്ഥാനത്ത് കുറച്ചു മാത്രം നിർത്തി ബാക്കി അടർത്തിക്കളയും. പലതരത്തിലുള്ള പരമ്പരാഗത ഇനങ്ങൾ കപ്പകൃഷിയുമായി ബന്ധപ്പെട്ട ഭാഷാ വൈവിധ്യത്തിൻ്റെയും ഭാഗമാണ്. ആറുമാസക്കപ്പ, ഏത്തപ്പുഴുക്കൻ, ശ്രീരാമൻ, കട്ടൻകപ്പ, മലബാർ കപ്പ, ജീരകക്കപ്പ തുടങ്ങിയവ ഉദാഹരണമാണ്. ഒരു കാലത്ത് കപ്പ വിഭവങ്ങളോട് മലയാളി അപകർഷത വെച്ച് പുലർത്തിയിരുന്നു. ONV യുടെ കൊച്ചു ദുഃഖം എന്ന കവിതയിൽ പ്രസ്തുത അപകർഷതയുടെ പ്രാതിനിധ്യമുണ്ട്. ഒരു കൊച്ചുകുട്ടിയുടെ ചോറ്റുപാത്രം റോഡിൽ വീണു പാത്രവും അടപ്പും ഇണപിരിഞ്ഞ് ഉരുണ്ടപ്പോൾ കുട്ടിതൻ കണ്ണു നിറഞ്ഞുപോയി. ഉച്ചയ്ക്കു പട്ടിണിയാകുമെന്നോർത്തല്ല തൻ ചോറ്റുപാത്രത്തിൽ നിന്നൂർന്നു വീണതു നാലഞ്ച് കപ്പക്കഷണമാണ് ആളുകൾ കണ്ടുപോയി. എന്നാൽ ഇന്ന് കപ്പ പഞ്ചനക്ഷത്ര വിഭവമായി മാറിയിട്ടുണ്ട്.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

ഇനി ഇന്നത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ ഭവാനന്ദൻ ശ്രദ്ധേയനാകുന്നത് എന്തുകൊണ്ട്? ഉത്തരം, ഒരു വനയാത്രയ്ക്കിടയിൽ ഭവാനന്ദനാണ് വന്ദേമാതരം ആദ്യമായി പാടുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ ഭവാനന്ദൻ ശ്രദ്ധേയനാകുന്നത് എന്തുകൊണ്ട്? ഒരു വനയാത്രയ്ക്കിടയിൽ ഭവാനന്ദൻ ആണ് വന്ദേമാതരം ആദ്യമായി പാടുന്നത്.

നാളത്തെ പരിപാടികൾ: നാളെ രാവിലെ 5:55 സുഭാഷിതം, ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ അവതരിപ്പിച്ചത്. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, എൻ വി കൃഷ്ണവാര്യരുടെ ഭാരതപ്പുഴ എന്ന കവിത. 6:55 എഫ് എം ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിത മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ, 7:35 എഫ് എം ഡയറി തുടരും. സമകാലികം, കൊച്ചി കോറുങ്കോട്ട ദ്വീപിലെ യാത്രാ ദുരിതം, നോവൽ പാരായണം, അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. രാവിലെ 8:05 എഫ് എം ഹെൽത്ത് ലൈൻ, ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സീനിയർ കൺസൾട്ടന്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ശ്യാം വിക്രമുമായി അഭിമുഖം. 8:30 സ്പോൺസേഡ് പ്രോഗ്രാം ഹലോ വി പി എസ് ലേക്ക് ഷോർ. 9:00 സ്പോൺസേഡ് സോങ്, തുടർന്ന് എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. നാട്ടുവിശേഷം. 11:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് സഹയാത്രിക. എറണാകുളം വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ എസ് ജി ജെയുമായി അഭിമുഖം. അംബികാദേവി കൊട്ടേക്കാട് എഴുതി അവതരിപ്പിക്കുന്ന കഥാനീലക്കുറിഞ്ഞ് പൂത്തപ്പോൾ. 11:30 എൻ സി ആർ ടി സ്പോൺസർ പ്രോഗ്രാം ഉമംഗ്. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിന് ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വാട്സപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പ്രോഗ്രാം. ഇതിൽ വിവേകവാണി, ദീപസ്തംഭ മഹാശ്വര്യം, ഗാനങ്ങൾ എന്നിവ. 5:45 സ്പോൺസർഡ് പ്രോഗ്രാം ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. ആറൻപതിന് കാർഷിക ജീവനം, റംബൂട്ടാൻ കൃഷിരീതികൾ പങ്കുവയ്ക്കുന്നു മുൻ അധ്യാപകനും ജൈവ കർഷകനുമായ രാജു എസ് ഗോപാൽ. 7:20 വിപണി. 7:25 എഫ് എം ഈവനിംഗ് സമകാലികം, കൊച്ചി കോറുങ്കോട്ട ദ്വീപിലെ യാത്രാ ദുരിതം. 7:55 ഒരിടത്തൊരിടത്ത്. 8:05 യുവവാണി, ശില്പി ഷാജി ജോസുമായി അഭിമുഖം, അവസാന ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ. 8:50 മഹിത മലയാളം. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ എഫ് എം ഈവനിംഗ് പൂർണ്ണമാവുകയാണ്. വൈവിധ്യമാർന്ന ഇനങ്ങളുമായി എഫ് എം ഈവനിംഗ് വീണ്ടും നാളെ ഇതേ സമയത്ത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 9:00 News at 9, Delhi Relay.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ആദ്യം കത്തുകൾ നോക്കാം. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് പി ടി ജയൻ കടുത്തുരുത്തിയാണ്. ആദ്യത്തെ കത്തിൽ അദ്ദേഹം എഴുതുന്നു, മനസ്സെന്ന വാക്കിൽ തുടങ്ങുന്ന ഒരുപിടി ഗാനങ്ങൾ മനസ്സിനെ തലോടി കടന്നുപോയി. സെപ്റ്റംബർ 26 തീയതിയിലെ എഫ് എം മോർണിംഗ് സെലക്ഷനെ കുറിച്ചാണ് ഇങ്ങനെ പി ടി ജയൻ എഴുതുന്നത്. സെപ്റ്റംബർ 25 തീയതി പ്രീതി ജോസഫ് അവതരിപ്പിച്ച മഹിത മലയാളം അവതരണ ശൈലി കൊണ്ട് സൂപ്പറായി എന്നാണ് പി ടി ജയൻ്റെ അഭിപ്രായം. അതേ ദിവസം തന്നെ പ്രക്ഷേപണം ചെയ്ത കാവ്യധാരയെക്കുറിച്ചും പി ടി ജയൻ എഴുതുന്നുണ്ട്. ജി ശ്രീരാമൻ്റെ ആലാപനം വളരെ മാധുര്യമേറിയതായി. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കവിതയായിരുന്നു അന്ന് പ്രക്ഷേപണം ചെയ്തത്. മറ്റൊരു കത്തിൽ പി ടി ജയൻ എഴുതുന്നു, സെപ്റ്റംബർ 29 തീയതി രാത്രി 9:30 കല്ലുവാതുക്കൽ പുരുഷോത്തമനും സംഘവും അവതരിപ്പിച്ച കഥാപ്രസംഗം തരക്കേടില്ലായിരുന്നു. ഒരുപാട് പരിപാടികളെക്കുറിച്ച് പി ടി ജയൻ ഇത്തവണ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. എല്ലാ പരിപാടികളും അദ്ദേഹത്തിന് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കഥാപ്രസംഗം പരിപാടി തിരുവനന്തപുരം നിലയം തയ്യാറാക്കിയതായിരുന്നു. ആ പരിപാടിയും തരക്കേടില്ല എന്നാണ് പി ടി ജയൻ അഭിപ്രായപ്പെടുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി. തുടർന്നും കത്തുകളയക്കുക.
1: അടുത്ത കത്തയച്ചിരിക്കുന്നത് ജോസഫ് ഷിബു വേണാട്ട്, ഓച്ചന്തുരുത്ത് നിന്നാണ്. ആകാശവാണി കൊച്ചി എഫ് എം പരിപാടിയിൽ സാഹിത്യ സുരഭിയിൽ അമിതാവ് ഘോഷിന്റെ പുനർജന്മം എന്ന നോവലിനെ ആസ്പദമാക്കി എൻ ഇ സുധീർ നടത്തിയ പ്രഭാഷണം നന്നായിരുന്നു. ഫാദർ ബേബി ജോസ് കട്ടിക്കാട്, അനിതാദേവി ജെ, ആൻസൺ കുറുമ്പന്തുരുത്ത് എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതവും നന്നായിരുന്നു. സെപ്റ്റംബർ 30 കുഞ്ഞുമുഹമ്മദ് പുലവത്ത് അവതരിപ്പിച്ച സുഭാഷിതവും ഇഷ്ടപ്പെട്ടു.
0: സുഭാഷിതം, സാഹിത്യ സുരഭി എന്നീ പരിപാടികൾ ഇഷ്ടമായി ശ്രോതാവിനെ എന്നറിയുന്നതിൽ വളരെ സന്തോഷം. പി ടി ജയൻ കടുത്തുരുത്തിയുടെ ഏതാനും കത്തുകൾ കൂടിയുണ്ട് കേട്ടോ, നേരത്തെ കണ്ടില്ല. സമയക്രമത്തിലുണ്ടാവുന്ന തർക്കം മൂലം റോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെ ഗുണ്ടായുസം വരച്ചു കാണിക്കുന്ന ഒരു പരിപാടിയായിരുന്നു സെപ്റ്റംബർ 26 തീയതിയിലെ സമകാലികം. കൊച്ചി നിലയത്തിന് നന്ദി. അടുത്ത കത്തിൽ അദ്ദേഹം എഴുതുന്നു, മഹിതം മലയാളം പരിപാടി വളരെ ശ്രദ്ധേയമാവുന്നുണ്ട്. നാടകരചയിതാവായി വന്ന് വർക്കിച്ചായനും തങ്കമ്മയും ശ്രോതാക്കളെ പൊട്ടിച്ചിരിപ്പിക്കുന്നു ദീപസ്തംഭ മഹാശ്ചര്യത്തിൽ എന്നാണ് മറ്റൊരു കത്തിൽ അദ്ദേഹം എഴുതുന്നത്. കേൾക്കാൻ കൊതിച്ച കുറേ മനോഹര ഗാനങ്ങളുടെ പ്രവാഹമായിരുന്നു സെപ്റ്റംബർ 30 തീയതിയിലെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് എന്നും അദ്ദേഹം എഴുതുന്നുണ്ട്. സമകാലികം, ദീപസ്തംഭ മഹാശ്ചര്യം എന്നീ പരിപാടികൾ കൂടി ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. കത്തുകൾക്ക് നന്ദി.
1: പ്രിയ അഭിപ്രായ വേദിക്ക് എനിക്ക് പറയാനുള്ളത്, എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഹെൽത്ത് പ്രോഗ്രാം, വാർത്തകൾ, ഗാനോത്സവം, വെള്ളിത്തിര, ഈവനിംഗ് മെലഡി, കരിയർ ഗൈഡൻസ്, ഫോൺ ഔട്ട് ഗാനോത്സവം മുതലായവ വളരെയധികം ഹൃദ്യമാകുന്നു. കൂടാതെ നിയമവേദിയും നന്നായി മുന്നോട്ടു പോകുന്നു. സുനീഷ് എം പി, മറ്റത്തൂർക്കുന്ന് പി ഒ, തൃശൂർ.
0: ആകാശവാണി കൊച്ചി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന ആരോഗ്യ പരിപാടികൾ, വാർത്തകൾ, ഗാനോത്സവം, വെള്ളിത്തിര, ഈവനിംഗ് മെലഡി, കരിയർ ഗൈഡൻസ്, ഫോൺ ഔട്ട് ഗാനോത്സവം, ഈ പരിപാടികളെല്ലാം ശ്രോതാവിന് ഹൃദ്യമായി അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും അഭിപ്രായത്തിന് നന്ദി. ഇതൊരു പരാതി കത്താണ്. പക്ഷേ ഈ പരാതി നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കത്ത് അയച്ചിട്ടുള്ളത് പി എം വാസുദേവൻ നമ്പൂതിരി, മുളഞ്ഞൂർ, ഒറ്റപ്പാലം. അദ്ദേഹം എഴുതുന്നു, പോസ്റ്റ് കാർഡുകൾക്ക് ദൗർലഭ്യം അനുഭവപ്പെടുന്നു, അതുകൊണ്ട് അഭിപ്രായ വേദിയിലേക്ക് തുടർച്ചയായി കത്തുകൾ അയക്കാൻ കഴിയുന്നില്ല. പോസ്റ്റ് കാർഡിൽ തന്നെ അഭിപ്രായം അറിയിക്കണമെന്നില്ല. അഭിപ്രായ വേദിയിലേക്ക് സന്ദേശങ്ങളായും അഭിപ്രായം അറിയിക്കാൻ കഴിയുന്നതാണ്. ഇനി കാർഡില്ലെങ്കിൽ നമുക്ക് കവറിലോ ഇൻലൻഡിലോ ഒക്കെ അഭിപ്രായം അറിയിക്കാൻ സാധിക്കും. തീർച്ചയായും തപാൽ വാരം ആഘോഷിക്കുന്ന ഈ വേളയിൽ പോസ്റ്റ് കാർഡും കവറും ഇൻലൻഡും എല്ലാം പോസ്റ്റ് ഓഫീസുകളിൽ ലഭ്യമായിട്ടുണ്ടാകും. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കും.
1: സെപ്റ്റംബർ 21 11 സഹയാത്രികയിൽ കുക്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കീർത്തി രവീന്ദ്രനുമായി നടത്തിയ അഭിമുഖം ഇഷ്ടമായി. ലൗലിക്കും ലീലയ്ക്കും കീർത്തിക്കും ആശംസകൾ. പ്രൊഫസർ പി അംബുജാക്ഷി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം അവസരോചിതമായി. ഇത് എഴുതിയിരിക്കുന്നത് നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ.
0: സുഭാഷിതം, സഹയാത്രിക എന്നീ പരിപാടികൾ ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ കത്തയച്ചിട്ടുള്ളത് ടി വി ഹരികുമാർ, കൺചുളങ്ങരയാണ്. സമകാലികത്തിൽ റോഡ് അപകടങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച സമകാലികം അവസരോചിതമായി എന്നാണ് ടി വി ഹരികുമാർ കൺചുളങ്ങര എഴുതിയിരിക്കുന്നത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനായി അലക്ഷ്യമായ ഡ്രൈവിംഗ് ഉപേക്ഷിക്കുക തന്നെ വേണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. എന്തായാലും സമകാലികം ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
1: ടി വി ഹരികുമാർ കണിച്ചുകുളങ്ങര അദ്ദേഹം എഴുതിയ മറ്റൊരു കത്തുകൂടിയുണ്ട്. സെപ്റ്റംബർ 24 തീയതി റിയാസ് കളപ്പുരയിൽ തയ്യാറാക്കിയ സമകാലികം. പോലീസുകാരും മനുഷ്യരാണ്. വളരെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു അത്. ജോലിയുടെ ഭാഗമായി ഏത് സന്ദർഭത്തിലും അത് ശാന്തമാക്കാനും ക്രമസമാധാന പാലനത്തിനുമായി ഇറങ്ങിപ്പുറപ്പെടുന്ന പോലീസ് സേനാംഗങ്ങൾക്ക് സ്വജീവൻ പോലും നഷ്ടമാകുന്ന തരത്തിലുള്ള അക്രമ സമരങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. അവർക്കും കുടുംബമുണ്ടെന്നും അവരും മനുഷ്യരാണെന്നും ജനം തിരിച്ചറിയണം. പോലീസിന് നേരെയുള്ള അതിക്രമങ്ങളെ ശക്തമായി നേരിടണം. ക്രമസമാധാന പാലനമാണ് മുഖ്യം. ശിക്ഷ കഠിനമാക്കിയാൽ പൊതുജനം മര്യാദക്കാരാകും. ഇതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം.
0: തീർച്ചയായും വളരെ

0: അവസരോചിതമായ ഒരു പരിപാടിയായിരുന്നു റിയാസ് തയ്യാറാക്കിയ സമകാലികം. കൂടിയ ചൂടിലും പൊരി വെയിലത്തും ഒക്കെ നിന്ന് നമ്മുടെ ഗതാഗത സംവിധാനം നിയന്ത്രിക്കുന്ന പോലീസുകാരും അതുപോലെ സംഘർഷമുണ്ടാകുമ്പോൾ അതിനിടയിൽ പ്രവർത്തിക്കുന്ന പോലീസുകാരും വളരെയധികം കഷ്ടതകൾ നേരിട്ടുകൊണ്ടാണ് അവരുടെ ജോലി നിർവഹിക്കുന്നത്. ഇങ്ങനെ വളരെ കഷ്ടപ്പാടിൽ ജോലി ചെയ്യുന്ന പോലീസുകാരോട് അവരുടെ ഉത്തരവാദിത്തം യഥാവിധി നിറവേറ്റുന്നതിൽ അവരോട് സഹകരിക്കുക എന്നതാണ് ഒരു പരിഷ്കൃത സമൂഹമെന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ളത്. അത്തരം ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നതായിരുന്നു ആ പരിപാടി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായത്തിന് നന്ദി.
1: ഇനി സെപ്റ്റംബർ 23 സമകാലികം പാതയോരത്തെ അപകടകരമായ കേബിൾ കുഴികളും കെണികളും വിവരിച്ചത് നല്ലൊരു വിഷയമായിരുന്നു. ഇതിൽപ്പെട്ട പല മനുഷ്യരും ടൂ വീലർ യാത്രക്കാരും ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നതുമെല്ലാം നിത്യ സംഭവങ്ങളാണ്. സെപ്റ്റംബർ 22 മഹിത മലയാളം വി കെ ശ്രീധരൻ വൃത്തം എന്ന വാക്കിനെ പറ്റിയും കവിതയിലെ വൃത്ത നിബന്ധനകളും വിശദീകരിച്ചു തന്നത് ശ്രദ്ധേയമായി. ഇടയ്ക്ക് മഹിത മലയാളം പ്രീതി ജോസഫും അണിചേരുമ്പോൾ ഈ സാഹിത്യ ചർച്ചകൾക്ക് പുതുമ ലഭിക്കുന്നുണ്ട്. സെപ്റ്റംബർ 25 ആരോഗ്യ വിചാരത്തിൽ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ രാജശേഖര വർമ്മയുമായി നടത്തിയ അഭിമുഖം ശ്രോതാക്കൾക്ക് ഒരു നവവിജ്ഞാനമാണ് പകർന്നു നൽകിയത്. 29 ചൊവ്വാഴ്ച രാത്രി 9:30 കഥാപ്രസംഗം കല്ലുവാതുക്കൽ പുരുഷോത്തമന്റെ ചന്ദനക്കട്ടിൽ വളരെ നന്നായിരുന്നു. കോട്ടയം ജില്ലയെപ്പറ്റി കേട്ട വെമ്പലനാട് എന്ന പഴയ പേര് ഞാൻ നന്നായി ആസ്വദിച്ചു. കാവ്യധാര 30 ഒളപ്പമണ്ണ എഴുതിയ ഋതുമതി ശ്രീയുക്ത വർമ്മ നല്ല ഈണത്തിൽ ചൊല്ലി. മഹിത മലയാളത്തിൽ പുതിയ അതിഥികൾ വരട്ടെയെന്ന് ആശംസിക്കുന്നു എന്ന് ആർ രമണൻ സ്വാമി, രാമപുരം.
0: കാവ്യധാര, മഹിത മലയാളം, ആരോഗ്യ വിചാരം എന്നീ പരിപാടികൾ ശ്രോതാവിന് വളരെ ഇഷ്ടമായെന്ന് മനസ്സിലാക്കുന്നു. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികൾ നമ്മൾ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. ആ പരിപാടികളെല്ലാം ശ്രോതാക്കൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായം അറിയിച്ചതിന് നന്ദി.
1: ഇനി മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു കത്തുണ്ട്.
0: രാമചന്ദ്രപിള്ള, പടപ്പറമ്പ്.
1: ലോക അധ്യാപക ദിനമായ സെപ്റ്റംബർ 5 ഡോക്ടർ തോമച്ചൻ സേവ്യർ നടത്തിയ സുഭാഷിതം ശ്രദ്ധേയമായി. വീർത്തുകെട്ടിയ മുഖഭാവമുള്ളവരോട് സംസാരിക്കാൻ താല്പര്യമുണ്ടാകില്ലെന്നും പ്രസന്നഭാവം കൈവിടരുതെന്നും ഓർമ്മിപ്പിച്ച എം കെ വിജയൻ കിഴക്കമ്പലത്തിന്റെ സുഭാഷിതവും മികച്ചതായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ എസ് തനൂജ, പ്രൊഫസർ എം ഹരിദാസ്, പ്രൊഫസർ പി അംബുജാക്ഷി എന്നിവരുടെ സുഭാഷിതങ്ങളും വളരെ മികച്ചതായിരുന്നു. ബാലാമണി അമ്മയുടെ ഓർമ്മദിനത്തിലെ കാവ്യധാരയിൽ അവരുടെ സൃഷ്ടി എന്ന കവിത ഐവർക്കാല സുരേഷ് കുമാർ ആലപിച്ചത് പി കുഞ്ഞിരാമൻ നായരുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ വയൽക്കരയിൽ എന്ന കവിത കാവാലം ശ്രീകുമാർ ആലപിച്ചതും അവസരോചിതവും ആസ്വാദ്യകരവുമായി. ഇനി ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി സുമേഷ് കൃഷ്ണൻ ആലപിച്ചതും ഹൃദ്യമായി. പറയൂ നിങ്ങൾക്കറിയാമോ എന്ന പരിപാടിയിൽ ഉത്തരം പറയുമ്പോഴും വിശദീകരണം നൽകുമ്പോഴും അല്പം കൂടി ഉച്ചത്തിലായാൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി അദ്ദേഹത്തിനുണ്ട്. കെ രാമചന്ദ്രൻ പിള്ള, പടപ്പറമ്പ്.
0: തീർച്ചയായും അഭിപ്രായവേദിയിലേക്ക് സ്ഥിരം കത്തെഴുതുന്ന വ്യക്തിയാണ് രാമചന്ദ്രൻപിള്ള, പടപ്പറമ്പ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയൂ നിങ്ങൾക്കറിയാമോ എന്ന പരിപാടിയിൽ ഉത്തരം പറഞ്ഞ് വിശദീകരണങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി ഉച്ചത്തിൽ പറയണമെന്നാണ്. ഒരുപക്ഷെ സംസാരിക്കുമ്പോൾ വ്യക്തി മൈക്രോഫോണിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കാം ഇതിന് കാരണം. ഈ വീഴ്ച തീർച്ചയായും ശ്രദ്ധിക്കുന്നതാണ്. അതുപോലെ സുഭാഷിതം, മഹിതം മലയാളം ഇങ്ങനെ നിരവധി പരിപാടികളെ കുറിച്ച് അദ്ദേഹം അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: ജബ്ബാർ ആലങ്ങാട് ഒരു 4-5 പരിപാടികളെ കുറിച്ച് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. സെപ്റ്റംബർ 27 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് കേട്ടു. മലയാള പരിഭാഷയും അസലായി. 27 തന്നെ ഫോൺ ഔട്ട് ഗാനോത്സവം സംഗീത ആർനാഥ് അവതരിപ്പിച്ചത് ഗംഭീരമായിരുന്നു. ആശംസകൾ. അന്നേ ദിവസത്തെ ഓർമ്മ ചിന്ത ലൗലി, പ്രീതി ജോസഫ് ഇവർ രണ്ടുപേരും ചേർന്ന് അവതരിപ്പിച്ചത് അസലായി. കേൾക്കാൻ രസകരമായ ഓർമ്മകളാണ് അവതാരകർ അവതരിപ്പിച്ചത്. രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. 27 കാർഷിക ജീവനത്തിൽ സോയി വർഗീസിന്റെ കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചത് കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് ഗുണകരമായി. നിലയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ എന്ന പരിപാടി ജനസമൂഹത്തിന് വളരെ ഉപകാരപ്രദമാകുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ സർ, നീതി എം എസ് ഇവർ ഇത് വളരെ നന്നായി വായിച്ച് അവതരിപ്പിക്കുന്നു. നിലയത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ജബ്ബാർ ആലങ്ങാട്.
0: നിരവധി പരിപാടികളെ കുറിച്ചാണ് ജബ്ബാർ തവണ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. മൻ കി ബാത് പരിപാടിയുടെ പരിഭാഷ മുതൽ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, ഓർമ്മ ചിന്ത, കാർഷിക ജീവനം, ഇങ്ങനെ ഒട്ടുമിക്ക പരിപാടികളും വളരെ ഗംഭീരമായി എന്നാണ് ജബ്ബാർ ആലങ്ങാട് അറിയിക്കുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി. ഇനി നമുക്ക് സന്ദേശങ്ങളിലൂടെ വന്ന അഭിപ്രായങ്ങളിലേക്ക് പോയാലോ.
1: തീർച്ചയായും ഒരുപാട് സന്ദേശങ്ങളുണ്ട്, നമുക്ക് നോക്കാം. സെപ്റ്റംബർ 29 രാത്രി 10 നിലയം പ്രക്ഷേപണം ചെയ്ത സ്മൃതിരാഗം പഴയ ചലച്ചിത്ര ഗാനങ്ങൾ ഇഷ്ടമായി. പഴയ ഗാനങ്ങൾ കൊണ്ട് 1 പാട്ടിന്റെ തേരിലൂടെ യാത്രയായി മാറി. നിലയം പ്രക്ഷേപണം ചെയ്യുന്ന നോവൽ പാരായണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അത് കടന്നു കഴിഞ്ഞു,
0: പുതിയ
1: നോവൽ തുടങ്ങി. ഇതിലെ കഥാപാത്രങ്ങളും വരികളും വീണ്ടും പുസ്തക താളുകളിലൂടെ കേൾക്കുമ്പോൾ ഇഷ്ടമാകുന്നു. രചയിതാവ് യു കെ കുമാരനും ഈ നോവൽ വായനയിലൂടെ ശ്രോതാക്കളുടെ ഹൃദയം കവർന്ന ബോബിക്കും നിലയത്തിനും ആശംസകൾ. സമകാലികം പരിപാടിയിൽ കാലിക പ്രസക്തമായ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവ വികാസങ്ങളുടെ നേർചിത്രം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതിന് നന്ദി. ഇത് അധികാരികളുടെ ശ്രദ്ധ ഇതിലേക്ക് വരാൻ സഹായകരമാകും. നിലയത്തിന് അഭിനന്ദനങ്ങൾ. എഴുതിയിരിക്കുന്നത് ഖിലാബ് എസ് ചേർത്തല.
0: ഖിലാബ് എസ് ചേർത്തല സമകാലികം പരിപാടിയെ കുറിച്ചാണ് വളരെ വിശദമായ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. സമകാലികം പരിപാടിയിൽ ഉൾപ്പെടുത്തുന്ന വിഷയങ്ങൾ കാലോചിതമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: ഇനി മുകുന്ദൻ ജി കൈമളും കുടുംബവും പാണാവള്ളിയിൽ നിന്ന് അയച്ചിരിക്കുന്ന സന്ദേശം. 30 വെള്ളിത്തിര പ്രീതിയും ലൗലിയും കൂടി അവതരിപ്പിച്ചത് പാട്ട് കുറവായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമായി. ഒരാൾ കൂടി നിലയത്തിൽ നിന്ന് വിരമിക്കുന്നു. അങ്ങനെ പഴയ ആളുകൾ എല്ലാവരും വിരമിച്ചു. പുതിയ അവതാരകർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പേരുകൾ പഠിച്ച് സാവധാനം പരിചയപ്പെടാം. ഇതാണ് അദ്ദേഹം പറയുന്നത്.
0: ആകാശവാണി കൊച്ചി നിലയത്തിൽ ദീർഘകാലം സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ലൗലി വിരമിക്കുന്നതിന് തൊട്ടു മുമ്പ് അവതരിപ്പിച്ച വെള്ളിത്തിരയായിരുന്നു ആ പരിപാടി. ആ പരിപാടി ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ആകാശവാണിയുടെ അവതാരകരെ പരിചയപ്പെടാൻ ഇപ്പോൾ പുതിയ ഒരു അവസരം കൂടി വരികയാണ്. ശ്രോതാക്കൾക്ക് ഓരോ പ്രക്ഷേപണത്തിലും അത് അവതരിപ്പിക്കുന്ന അവതാരകരുടെ പേര് ഇപ്പോൾ അനൗൺസ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ശ്രോതാക്കളെ കൂടി പങ്കെടുപ്പിക്കുന്ന ഗുഡ് ഈവനിങ് കൊച്ചി പോലെയുള്ള പുതിയ പരിപാടികളും ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ അവതാരകരെയും ശ്രോതാക്കൾക്ക് ഇനി മുൻപത്തേക്കാളധികം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അഭിപ്രായവേദിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ സന്ദേശങ്ങൾ ഇനിയും ഒരുപാട് വായിക്കാനുണ്ട് അല്ലേ?
1: ഉണ്ട്.
0: നമുക്ക് ആ സന്ദേശങ്ങൾ അടുത്ത അഭിപ്രായവേദിയിലേക്ക് മാറ്റിവെക്കാം. തുടർന്നും ആകാശവാണി കൊച്ചി നിലയത്തിൻ്റെ പരിപാടികൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. കത്തുകൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: നമസ്കാരം. അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 94 47 56 22 12.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.

ഒരു വട്ടം കൂടി മഴയത്ത് ഉല്ലസിച്ച് നടന്ന ആ കാലം, ഒന്നിനെ കുറിച്ചും വേവലാതിയില്ലാതെ പാടവരമ്പത്തുകൂടി ഓടി നടന്ന മാവിൻ ചോട്ടിലേക്ക് കാറ്റിനേക്കാൾ വേഗത്തിൽ പാഞ്ഞ ആ ഓർമ്മക്കാലത്തേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോയാലോ? ഓർമ്മ ചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് 2 മണിക്കും ബുധനാഴ്ചകളിൽ 10:35 നിങ്ങളുടെ പ്രിയപ്പെട്ട അനുഭവങ്ങൾ ഞങ്ങൾക്കെഴുതു. നമുക്കൊന്നുകൂടി ജീവിക്കാം. വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, തൃക്കാക്കര PO 68 20 21. ഇനി വാട്സാപ്പിലും അയക്കാം. ഓർമ്മചിന്ത് എന്ന് എഴുതിയതിന് ശേഷം നിങ്ങളുടെ സന്ദേശം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. നമ്പർ 9447 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 9447562212. ഓർമ്മചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര. ഇത് ആകാശവാണി.

0: കൊച്ചി എഫ് എം 102.3, സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 36 സെക്കൻഡും. ഇപ്പോൾ
1: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നിയമവേദിയിലെ ആദ്യ പരാതി മുളവുകാട് താന്തോന്നി തുരുത്തിലെ കെ ജി ഹരിഹരന്റേതാണ്. നമുക്ക് പരാതിയിലൂടെ ഒന്ന് നോക്കാം.
2: ഞാൻ 1980 കാലഘട്ടത്തിൽ ഇന്ത്യൻ കെമിക്കൽസ് എന്ന ചെറുകിട വ്യവസായം ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് തുടങ്ങുകയുണ്ടായി. എന്നാൽ റവന്യൂ അധികൃതരും പോലീസുകാരും ചില രാഷ്ട്രീയക്കാരും കള്ളക്കേസുകൾ ഉണ്ടാക്കി എന്റെ വ്യവസായം ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അതിന് കാരണമായി ഞാൻ കണ്ടെത്തിയത് ഇപ്രകാരമാണ്. 1980 മുളവുകാട് വില്ലേജിൽ താന്തോന്നി തുരുത്തിൽ 8 ഏക്കർ മിച്ചഭൂമി വിതരണം ചെയ്തതിലെ അഴിമതിയും ക്രമക്കേടും സംബന്ധിച്ച് ഞാൻ കേരള സർക്കാരിലും വിജിലൻസ് ഡയറക്ടർക്കും ഒരു പരാതി കൊടുത്തിരുന്നു. അതിനെതിരെ അന്വേഷണവും ഉണ്ടായിട്ടുണ്ട്. കൂടാതെ അന്നുണ്ടായിരുന്ന വില്ലേജ് ഓഫീസർക്കെതിരെ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതി കൊടുക്കുകയും വിജിലൻസ് അദ്ദേഹത്തെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം വൈരാഗ്യമാണ് ഞാൻ തുടങ്ങിയ എന്റെ ചെറുകിട വ്യവസായം കള്ളക്കേസ് ഉണ്ടാക്കി ഇല്ലാതാക്കിയത്. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി സർക്കാർ തലത്തിൽ നിരവധി പരാതികൾ ഞാൻ നൽകിയിട്ടുണ്ട്. റവന്യൂ അധികാരികളും പോലീസും എല്ലാം തന്നെ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. തുടർന്ന് 2014 ഞാൻ വിജിലൻസ് അന്വേഷണത്തിന് അപേക്ഷ കൊടുക്കുകയും വിജിലൻസ് അന്വേഷണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് ഫയലും ഇപ്പോൾ കാണാനില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. യാതൊരുവിധ വികസന പദ്ധതികളോ തൊഴിലവസരങ്ങളോ ഇല്ലാത്ത തുരുത്തിൽ 30 പേർക്ക് സ്ഥിരമായും അത്രയും പേർക്ക് പരോക്ഷമായും തൊഴിലവസരം ഉണ്ടാകുമായിരുന്ന ഒരു ചെറുകിട വ്യവസായമാണ് എതിർകക്ഷികൾ ഇല്ലാതാക്കിയത്. യാത്രാ സൌകര്യം പോലും ഇല്ലാതിരുന്ന ആ കാലത്ത് 2 നേരവും 1 കിലോമീറ്റർ ദൂരം കായലിൽ കൂടി സ്വന്തം ചെറുവള്ളം തുഴഞ്ഞാണ് വ്യവസായ സംരംഭത്തിനായി മറുകരയിൽ പോകുന്നത്. തർക്കത്തിൽപ്പെട്ട എന്റെ വ്യവസായം നശിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ കോടികളാണ് എനിക്ക് നികുതിയായി സർക്കാരിന് നൽകുവാൻ സാധിക്കുമായിരുന്നത്. നിരവധി അപേക്ഷകൾ ഇതിനകം ഞാൻ നൽകിക്കഴിഞ്ഞു. എന്റെ ഇപ്പോഴത്തെ ആവശ്യം 2 കോടി രൂപയെങ്കിലും എനിക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനും ഇക്കാര്യത്തെക്കുറിച്ച് CBI അന്വേഷിക്കുവാൻ സർക്കാർ ഉത്തരവ് ഉണ്ടാവണമെന്നുമാണ്. എന്നാൽ മാത്രമേ എനിക്ക് നീതി ലഭിക്കൂ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും ഞാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. നിരവധി പത്രവാർത്തകൾ ഇതിനോടകം തന്നെ ഇത് സംബന്ധിച്ച് വന്നിട്ടുമുണ്ട്. എന്നാൽ നാളിതുവരെയായിട്ടും എനിക്ക് നീതി ലഭിച്ചിട്ടില്ല. ആയതിന് ഇനി എന്താണ് ചെയ്യുവാൻ സാധിക്കുക?
1: 1980 കാലഘട്ടത്തിൽ താന്തോന്നി തുരുത്തിൽ തുടങ്ങിയ ഒരു സംരംഭം രാഷ്ട്രീയ സ്വാധീനത്താൽ അടച്ചു പൂട്ടേണ്ടി വരികയും തുടർന്ന് 40 വർഷത്തിലേറെയായി അതിനായി നിയമപോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ടും ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല എന്നാണ് ഈ കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ MH ഹനീസ് മനക്കൽ.
3: താങ്കളുടെ അപേക്ഷ കൊണ്ട് കാണുന്നത് വളരെ ദീർഘദൂരമായ ഒരു അഴിമതിയുടെ ഒരു ഉത്തരങ്ങാണ് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് ഈ അപേക്ഷ കൊണ്ട് മനസ്സിലാകുന്നുണ്ട്. താങ്കളുടെ ബിസിനസ് സ്ഥാപനവും താങ്കളുടെ മറ്റ് ഇടപാടുകളും എല്ലാം പ്രാദേശികമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ കൊണ്ട് അതെല്ലാം തകർന്ന് തരിപ്പണമായി നിങ്ങളിപ്പോ വളരെ നിർധനാവസ്ഥയിലായിരുന്നു എന്ന് ഈ അപേക്ഷ കൊണ്ട് കാണുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. 2014 വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ അന്നിരുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ പ്രഖ്യാപിച്ചു. അതിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ സർക്കാരിൽ ഹാജരാക്കിയെന്നും ഈ അപേക്ഷ കൊണ്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് തുരുത്തുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഉണ്ടായിട്ടുള്ള ആ വികസനങ്ങൾക്ക് ഭാഗഭാക്കാകാനും ഇപ്പോ വരെ നിങ്ങൾക്ക് അത് സ്ഥാപനം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ലാഭവിഹിതമായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുമായിരുന്നുവെന്നും കൂടാതെ ഈ കാര്യങ്ങളെല്ലാം ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ടുമാണ് ഈ പരാതി എന്നും ബോധ്യപ്പെട്ടു. എന്നിരുന്നാലും 2014 ഒരു വിജിലൻസ് അന്വേഷണം അന്നത്തെ സർക്കാർ പ്രഖ്യാപിച്ചത് കൊണ്ട് അതിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് നിങ്ങൾ ആദ്യം സംഘടിപ്പിക്കുക. ആ റിപ്പോർട്ടിന്റെ പകർപ്പ് വിവരാശം പ്രകാരം അല്ലെങ്കിൽ നേരിട്ട് പോയി നിങ്ങൾ സംഘടിപ്പിച്ച് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടിൽ എന്തെല്ലാമാണ് കണ്ടെത്തലുകൾ എന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിലെ കണ്ടെത്തലുകൾ നിങ്ങൾക്ക് തൃപ്തികരമല്ല എങ്കിൽ മാത്രമാണ് നിങ്ങൾ അതും കൂടി ചേർത്തുകൊണ്ട് ഒരു പുതിയ നിവേദനം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൊടുത്തൊരു CBI അന്വേഷണം ആവശ്യപ്പെടുക. കാര്യം വിജിലൻസ് അന്വേഷണത്തിൽ നിങ്ങൾ തൃപ്തികരമായ റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭിച്ചില്ല അല്ലെങ്കിൽ നീതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ വിജിലൻസ് അന്വേഷണത്തിന്റെ ഉത്തരവാണ് നമ്മൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ചലഞ്ച് ചെയ്ത് അതൊരു CBI അന്വേഷണം ആക്കി ഈ വിവരങ്ങളെല്ലാം അതിനകത്ത് വ്യക്തമാക്കി പറഞ്ഞിട്ട് വേണം എന്തുകൊണ്ട് നമ്മൾ CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. വിജിലൻസിന്റെ ഉത്തരവ് എന്തൊക്കെ സാഹചര്യത്തിൽ നമ്മൾക്ക് എതിരായി, ആ എതിരായിട്ടുള്ള ഭാഗങ്ങളെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തി, അത് എതിരായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള യാതൊരു അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് കാണിക്കുന്നതിനുള്ള രേഖകൾ ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സമീപിച്ചാൽ തീർച്ചയായിട്ടും യുക്തമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിന്ന് ലഭിക്കുന്നതാണ്. രണ്ട്, നിങ്ങൾക്ക് 2 കോടി രൂപ നഷ്ടം നാളിതുവരെയുള്ള നഷ്ടപരിഹാരമായി നിങ്ങൾക്ക്

0: വന്നേക്കാവുന്ന അല്ലെങ്കിൽ നാളെ ഇതുവരെ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന നാളിതുവരെയും നിങ്ങൾ അതിന്റെ ഭൂമി കൈയേറ്റവും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള നഷ്ടപരിഹാരത്തിന് നമ്മൾ നിലവിൽ ഈ രേഖകളും അതിന്റെ സാക്ഷിമൊഴികളും എല്ലാം കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം തെളിയിക്കാൻ കഴിയുമെങ്കിൽ 2 കോടി രൂപ ആവശ്യപ്പെട്ട് നിങ്ങൾ സിവിൽ കോടതിയിൽ, ബഹുമാനപ്പെട്ട നിങ്ങളുടെ പ്രദേശത്തുള്ള സിവിൽ കോടതിയിൽ നിങ്ങൾ 2 കോടി രൂപ ആവശ്യപ്പെട്ട് അതിന് നിങ്ങൾ ഒരു നിവേദനം കൊടുക്കണം, അതിനൊരു ഹർജി കൊടുക്കണം. അതിന് നിങ്ങൾക്ക് കോർട്ട് ഫീ അടക്കാൻ പണം ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഇൻഡിജന്റ് ഒ പി ആയിട്ട് കോർട്ട് ഫീയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നല്ലൊരു സിവിൽ വക്കീലിനെ കണ്ട് എല്ലാം വളരെ കൃത്യമായി നിങ്ങളുടെ കൈവശമുള്ള രേഖകളും ഈ വിജിലൻസിന്റെ റിപ്പോർട്ടും നാളെ ഇതുവരെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ, അതായത് ഏത് രീതിയിലാണോ നിങ്ങളുടെ നഷ്ടം എന്നുള്ളത്, അത് സാമ്പത്തികമായും നിങ്ങളുടെ തൊഴിൽപരമായും നിങ്ങളുടെ മാനസികപരമായും നിങ്ങൾ നാളെ ഇതുവരെ ഈ പ്രവൃത്തികൾക്ക് വേണ്ടി ചെലവഴിച്ച സമയങ്ങളും പണച്ചെലവുകളും എല്ലാം കൂടി ചേർത്തുകൊണ്ട് അതിന് വിശദമായിട്ടുള്ള ഒരു ഹർജി തയ്യാറാക്കി ബഹുമാനപ്പെട്ട സിവിൽ കോടതിയിൽ നിങ്ങൾ ഹാജരാക്കിയാൽ 2 കോടി രൂപയാവുമ്പോൾ അതിന്റെ കോർട്ട് ഫീ നിങ്ങൾ അടക്കേണ്ടി വരും. വലിയൊരു തുക കോർട്ട് ഫീ ആയിട്ട് വരും. ആ കോർട്ട് ഫീ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ ഗൗരവകരമായി നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ആ കോർട്ട് ഫീ ഉൾപ്പെടെ നമുക്ക് കെട്ടി ആ കോർട്ട് ഫീ കെട്ടാൻ നമ്മുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ അത് ഒരു ഇൻഡിജന്റ് ഒ പി, അതായത് സാമ്പത്തികമില്ലാത്തവരുടെ ഒരു ഒ പി ആയിട്ട് ഫയൽ ചെയ്ത് അപ്പൊ കോർട്ട് ഫീയിൽ ഇളവ് നേടി നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ അപേക്ഷ കൊണ്ട് കാണുന്നുണ്ട്. നിലവിലെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്താൽ 2014 വിജിലൻസിന്റെ ഫയലുകൾ ഉൾപ്പെടെ വിളിച്ചു വരുത്തി അത് പരിശോധിച്ച് നിങ്ങൾക്ക് അധികം താമസമല്ലാത്ത ഒരു വിധി അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. എന്നാൽ സിവിൽ കോടതിയെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായ ഒരു കാലതാമസം വരും എന്നുള്ളതുകൊണ്ട് സിവിൽ കോടതിയെ സമീപിച്ച് നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണെന്നും ആദ്യം ഒരു ഹർജി ബോധിപ്പിക്കുക. ഒ പി അന്യായം നിങ്ങൾ നിങ്ങളുടെ പണം ലഭിക്കുന്നതിന്, നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് നിങ്ങൾ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ അത് ഒരു മാസോ 2 മാസോ കഴിയുമ്പോൾ നിങ്ങൾ എതിർകക്ഷികൾ എല്ലാവരും ഹാജരായ ശേഷം അവരുടെ എല്ലാവർക്കും വേണ്ടി വക്കീലോ അല്ലെങ്കിൽ അവർ നേരിട്ടോ ഹാജരായ ശേഷം അത് നിങ്ങളൊരു ഒരു ഉപഹർജിയും കൂടി കൊടുത്ത് ഞാൻ സീനിയർ സിറ്റിസൺ ആണെന്നും ഇത് ഈ അന്യായം എത്രയും വേഗം തീർപ്പ് കൽപ്പിക്കണമെന്നും എന്റെ ജീവിതകാലത്ത് തന്നെ എനിക്ക് ഇതിന്റെ റിസൾട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടും അടിയന്തരമായി ഈ കേസ് വാദം കേട്ടോ അല്ലെങ്കിൽ ഈ കേസ് തെളിവെടുപ്പ് നൽകി തീർപ്പ് കൽപ്പിക്കണമെന്നും പറഞ്ഞൊരു അപേക്ഷയും കൂടി കൊടുത്താൽ, ഒരു ഉപഹർജിയും കൂടി കൊടുത്താൽ, അത് കൊടുക്കണമെങ്കിൽ എപ്പോഴും എതിർഭാഗം എല്ലാവരും ഹാജരായ ശേഷം മാത്രമേ കഴിയുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കോടതി പരിഗണിക്കും. ആ ഉപഹർജി നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ ആ ഉപഹർജിയുടെ പുറത്തുള്ള ഉത്തരവെടുത്ത് അതും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൊടുത്തു കഴിഞ്ഞാൽ സമയബന്ധിതമായി ഈ കേസ് തീർത്തു തരാൻ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ട്രയൽ കോടതിയോട്, അതായത് വിസ്താരം നടക്കുന്ന കോടതിയോട് നിർദ്ദേശിച്ച ഉത്തരവുണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്.
1: ഇടപ്പള്ളിയിൽ നിന്നും വിശ്വനാഥന്റെ പരാതിയാണ് അടുത്തത്. പരാതി എന്താണെന്ന് നോക്കാം.
2: ഇതിനു മുമ്പും ഞാൻ പരാതികൾ നിയമവേദിയിലേക്ക് അയച്ചിരുന്നു. അതിനെല്ലാം വ്യക്തമായ മറുപടി തന്ന നിയമവേദിക്ക് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഇപ്പോഴുള്ള പരാതി ഇപ്രകാരമാണ്. എന്റെ അയൽവാസി അദ്ദേഹം താമസിച്ചിരുന്ന വീട് പൊളിച്ച് അവിടെ 2 നിലകളുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണി കഴിപ്പിക്കുകയും തുടർന്ന് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ അതിർത്തിയിൽ നിന്നും നിയമപരമായി അകലം പാലിച്ചു തന്നെയാണ് അയൽവാസി കെട്ടിടം പണിതിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അവിടെ വന്ന പുതിയ വാടകക്കാരൻ എന്റെ കെട്ടിടത്തിന്റെ വശത്ത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ സൺഷെയ്ഡിന് താഴെ ഇരുമ്പ് കൊണ്ട് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കി അതിനു മുകളിൽ ട്രാൻസ്പാരന്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതുമൂലം എന്റെ വീട്ടിലേക്കുള്ള വെളിച്ചവും വായുസഞ്ചാരവും ഗണ്യമായി കുറയുകയാണ് ചെയ്തത്. എനിക്കറിയേണ്ടത് അയൽവാസിക്ക് എന്റെ വീട്ടിലേക്കുള്ള കാറ്റും വെളിച്ചവും പരിമിതപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ പണിയാൻ നിയമപരമായി അവകാശമുണ്ടോ? അവകാശമില്ല എങ്കിൽ അത് നീക്കം ചെയ്യാൻ ഞാൻ എന്ത് മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്? ഇതേക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു തരണമെന്നാണ് പരാതിക്കാരൻ നിയമവേദിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
1: ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ ജോബി ജേക്കബ് പുളിക്കേക്കുടി.
3: താങ്കളുടെ അയൽവാസി ഇരുനില കെട്ടിടം പണിതത് നിയമപരമായുള്ള അകലം പാലിച്ചിട്ടാണെങ്കിലും പിന്നീട് അവിടെ വന്ന വാടകക്കാരൻ ഇരുമ്പ് പൈപ്പുകളും ഷീറ്റും ഉപയോഗിച്ച് അനധികൃതമായി എക്സ്റ്റൻഷൻ ഉണ്ടാക്കി എന്നാണ് കത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. അതുമൂലം താങ്കളുടെ വീട്ടിലേക്കുള്ള വായു സഞ്ചാരവും തടസ്സപ്പെടുത്തുന്നു. ഉടമസ്ഥനോ വാടകക്കാരനോ ഇങ്ങനെ നിർമ്മാണം നടത്താൻ അവകാശമുണ്ടോ എന്ന ചോദ്യത്തിന് തീർച്ചയായും ഇല്ല എന്നാണ് ഉത്തരം. ഇക്കാര്യത്തിൽ പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് രാജ് ആക്ടും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റി ആക്ടും ആണ് ബാധകമായിട്ടുള്ള നിയമം. അതിനോടനുബന്ധിച്ച് ബിൽഡിംഗ് റൂൾസ് ഏറ്റവും അവസാനമായി 2019 ഭേദഗതി ചെയ്ത ബിൽഡിംഗ് റൂൾസും നിലവിൽ വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ ആയത് എന്തു വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും ഒന്നാമതായി ബിൽഡിംഗ് റൂൾസ് പ്രകാരം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ അഥവാ അനധികൃത നിർമ്മാണം ആണ്. യാതൊരുവിധ നിർമ്മാണവും ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലാതെ നടത്താൻ പാടുള്ളതല്ല. ആയത് സെറ്റ് ബാക്ക് പോലും ലംഘിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായും പൊളിച്ചു മാറ്റേണ്ടതാണ്. കേരള മുനിസിപ്പാലിറ്റി ആക്ട് 406 പ്രകാരമാണ് അപ്രകാരം പരാതി കൊടുത്ത് തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. അനുമതിയില്ലാത്തതും നിയമവിരുദ്ധമായും പണിതിട്ടുള്ള ഭാഗം പൊളിച്ചു മാറ്റുന്നതിന് ഞാൻ പറഞ്ഞ വകുപ്പ് പ്രകാരം കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അധികാരമുണ്ട്. ആയതുകൊണ്ട് താങ്കൾ കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് ഇതിനുള്ള പരാതി ആദ്യം നൽകേണ്ടത്. ഇപ്പോൾ അപ്രകാരമുള്ള പരാതികൾ കെ സ്മാർട്ട് എന്ന സോഫ്റ്റ്വെയർ വഴി എളുപ്പത്തിൽ നൽകാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് തന്നെ ഓൺലൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അക്ഷയ വഴിയും ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫയലിൻ്റെ നിജസ്ഥിതി അഥവാ സ്റ്റേറ്റസ് അറിയുന്നതിനും കെ സ്മാർട്ട് വഴി സാധ്യമാകും. ഇതുകൂടാതെ ഇന്ത്യൻ ഈസ്മെന്റ് ആക്ട് പ്രകാരം ഒരു വ്യക്തിക്ക് സ്വന്തം ഭൂമിയിലുള്ള വീടോ കെട്ടിടമോ തടസ്സമില്ലാതെ ഉപയോഗിക്കുന്നതിനും സ്വാഭാവികമായ വായുവും വെളിച്ചവും അനുഭവിക്കുവാനുമുള്ള നിയമപരമായ അവകാശം ഉണ്ട്. താങ്കളുടെ ഈസ്മെന്റ് അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിനും അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റുന്നതിനും അടുത്തുള്ള മുൻസിഫ് കോടതിയിൽ സിവിൽ കേസ് ഫയൽ ചെയ്യുന്നതിനും നിങ്ങൾക്ക് അവകാശമുണ്ട്. എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പരാതി കൊടുത്ത് നടപടി എടുപ്പിക്കുന്നതാകും കൂടുതൽ എളുപ്പവും ചെലവ് കുറഞ്ഞതുമായ നടപടി. സെക്രട്ടറി അപ്രകാരം നടപടി എടുക്കുന്നില്ല എങ്കിൽ, പക്ഷപാതപരമായി പെരുമാറുന്നുണ്ട് എങ്കിൽ, താങ്കൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനെ സമീപിക്കുകയോ അതുമല്ല നടപടിയില്ലാത്തതിന് നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യുന്നതിനോ അവകാശമുണ്ട്.
1: ഇനി മൂന്നാമത്തെ പരാതി. കുറുമ്പമ്പടിയിലെ ഇ കെ ശശിധരനാണ് പരാതിക്കാരൻ. പരാതി എന്താണെന്ന് നോക്കാം.
2: ഞാനൊരു വിമുക്ത ഭടനാണ്. എയർഫോഴ്സിൽ നിന്നും പിരിഞ്ഞ ശേഷം SBTയിൽ ക്ലർക്കായി 1985 സെപ്റ്റംബറിൽ ജോലിക്ക് ചേരുകയും 2005 വിരമിക്കുകയും ചെയ്തു. 2015 SBTSBIയുമായി ലയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും 2024 ഒക്ടോബർ വരെ എനിക്ക് മറ്റു ജീവനക്കാരെ പോലെ തന്നെ 1% കൂടുതൽ പലിശ നിക്ഷേപങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതിനുശേഷം നാളിതുവരെ എനിക്ക് ലഭിച്ചിട്ടില്ല. അതിനായി അവർ പറയുന്നത് ഞാൻ പെൻഷൻ വാങ്ങിക്കാത്തത് കൊണ്ടാണ് സ്റ്റാഫ് ആനുകൂല്യം ലഭിക്കാത്തത് എന്നതാണ്. കൂടാതെ കമ്പ്യൂട്ടർ പ്രോഗ്രാം പുതുക്കിയപ്പോൾ 6 നമ്പർക്കാരെ ഒഴിവാക്കിയതായും അവർ പറയുന്നു. എന്റെ PF നമ്പർ 6 നമ്പറാണ്. 7 നമ്പർ ഉള്ളവർക്ക് മാത്രമാണ് ആനുകൂല്യം നൽകുകയുള്ളൂ എന്നുമാണ് അവർ പറയുന്നത്. 7 PF നമ്പർ ലഭിക്കുന്നതിന് വേണ്ടി നിരവധി കത്തുകൾ ഞാൻ PF ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. എന്നാൽ നാളിതുവരെയായിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. 2025 ജനുവരി മാസത്തിൽ നിയമവേദിയിലേക്ക് കത്തയച്ചിരുന്നു. കത്തിന് മറുപടിയായി പറഞ്ഞത് ബാങ്കിംഗ് ഓംബുഡ്സ്മാന് ഒരു അപേക്ഷ സമർപ്പിക്കാനാണ്. തുടർന്ന് ഞാൻ ബാങ്കിംഗ് ഓംബുഡ്സ്മാന് അപേക്ഷ സമർപ്പിക്കുകയും എനിക്ക് മറുപടി ലഭിക്കുകയും ചെയ്തു. മറുപടി ഇപ്രകാരമായിരുന്നു: എന്റെ പരാതി പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാങ്കിംഗ് ഓംബുഡ്സ്മാനിൽ നിന്നും ബാങ്കിലേക്ക് ഒരു കത്ത് പോയിട്ടുണ്ട് എന്നതാണ്. ബാങ്കിംഗ് ഓംബുഡ്സ്മാന്റെ മറുപടി ലഭിച്ചതിനു ശേഷം ചീഫ് മാനേജർ പറഞ്ഞത് തിരുവനന്തപുരത്തുള്ള AGM PPG ഡിപ്പാർട്ട്മെന്റിന് കത്തയക്കാനാണ്. തുടർന്ന് ഞാൻ 2025 മാർച്ച് മാസത്തിൽ കത്തയക്കുകയും ചെയ്തു. നടപടിയൊന്നും ഉണ്ടാവാത്തതിനെ തുടർന്ന് 2025 ഡിസംബർ മാസത്തിൽ വീണ്ടും ഓംബുഡ്സ്മാന് ഞാൻ കത്തയക്കുകയാണ് ഉണ്ടായത്. 2026 ഫെബ്രുവരി മാസത്തിൽ ഓംബുഡ്സ്മാനിൽ നിന്നും എനിക്ക് മറുപടി ലഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് 7 PF നമ്പർ തരുവാൻ PF ഓഫീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. എന്നാൽ നാളിതുവരെയായിട്ടും അതും ലഭിച്ചിട്ടില്ല. ഏകദേശം 9 കത്തുകളാണ് വിവിധ വകുപ്പുകൾക്ക് ഞാൻ ഇതുവരെ അയച്ചിട്ടുള്ളത്. KYC പുതുക്കിയപ്പോൾ റിട്ടയർഡ് എന്ന പാസ്ബുക്കിൽ ഉണ്ടായിരുന്നതും പിന്നീട് ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ആയതിനാൽ ഇതിനൊരു പരിഹാരം ലഭിക്കുന്നതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത്?
1: ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് മറുപടി പറയുന്നു ഹൈക്കോടതി അഭിഭാഷക രേഖ വാസുദേവൻ.
4: ഇന്നത്തെ കത്തിലെ വിഷയം ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ ഒരു അവാർഡ് പാസാക്കിയിട്ടും കൂടി ബാങ്ക് അത് നടപ്പിലാക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. കത്തില് നിന്നും മനസ്സിലാകുന്നത് 1985 സെപ്റ്റംബറിൽ SBTയിൽ ജോയിൻ ചെയ്യുകയും പിന്നീട് 2017 SBTSBI ആയിട്ട് അമൽഗമേറ്റ് ചെയ്തത് ലയിപ്പിച്ചപ്പോൾ SBIയിലേക്ക് തുടരുകയും അങ്ങനെ തുടർന്നു വരുന്ന സമയത്ത് PF അക്കൗണ്ടിൽ കിട്ടേണ്ടിയിരുന്ന ഇൻട്രസ്റ്റ് കിട്ടിയിട്ടില്ല എന്നാണ് പരാതി. സാധാരണ കിട്ടേണ്ട ഇൻട്രസ്റ്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് PF അക്കൗണ്ട് നമ്പർ അനുവദിച്ചതിലുള്ള മിസ്റ്റേക്കാണ്. ഇത് കാണിച്ചും കൊണ്ട് തന്നെ ബാങ്കിങ് ഓംബുഡ്സ്മാനിന് പരാതി കൊടുക്കുകയും ബാങ്കിങ് ഓംബുഡ്സ്മാൻ ബാങ്കിനോട് വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ച് പി എഫ് അക്കൗണ്ടിലെ മാറ്റം വരുത്താനും അക്കൗണ്ട് നമ്പർ മാറ്റം വരുത്താനും അതിനൊക്കെയുള്ള ആനുകൂല്യം

0: വെല്ലുവിളികൾ തരാനായിട്ടും ഉത്തരവായിട്ടുണ്ട് എന്നാണ് കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ പ്രവർത്തിക്കുന്നത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006 RBI 2006 പുറപ്പെടുവിച്ചിരിക്കുന്ന ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം അനുസരിച്ചിട്ടാണ്. ആ സ്കീം പ്രകാരം അതിൽ 12 ഖണ്ഡിക പ്രകാരം ബാങ്കിങ് ഓംബുഡ്സ്മാന് ഒരു അവാർഡ് പാസ്സാക്കാനുള്ള പവർ നൽകുകയുണ്ടായി. എന്നാൽ അങ്ങനെ പാസ്സാക്കിയിരിക്കുന്ന ഒരു അവാർഡ് നടപ്പിലാക്കാൻ ഉള്ള ഒരു പ്രൊവിഷൻ ഈ പറയുന്ന സ്കീമിൽ എങ്ങും തന്നെയും പറയുന്നില്ല. സ്കീം പ്രകാരം പാസ്സാക്കിയിരിക്കുന്ന അവാർഡ് നടപ്പിലാക്കിയില്ല എങ്കിൽ അടുത്ത നടപടി നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത് അത് എത്രയും പെട്ടെന്ന് അതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു നിർദ്ദേശത്തിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്.
1: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
2: നിർവഹണം R. ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS.
3: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
4: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ഗാനങ്ങൾ. സ്വാഗതം എല്ലാവർക്കും. എങ്കൾ തങ്കം എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം ടി എം സൗന്ദരരാജൻ പാടിയത്. രചന വാലി, സംഗീതം എം എസ് വിശ്വനാഥൻ.
1: ഒരു നാൾ കൂത്തുക്കുന്നീ

ഇനി ഒരു ഹിന്ദി ഗാനം, സച്ച ജൂട്ട എന്ന ചിത്രത്തിലേത്. മുഹമ്മദ് റഫി, ലത മങ്കേഷ്കർ എന്നിവർ പാടിയത്. രചന ഇന്ദിവർ, സംഗീതം കല്യാൺ ജി, ആനന്ദ് ജി.

പി ബി ശ്രീനിവാസ് പാടിയ ഗാനം. ഇനി കൂടെ എൽ ആർ ഈശ്വരി, ചിത്രം എൻ അണ്ണൻ, ഗാനരചന വാലി, സംഗീതം കെ വി മഹാദേവൻ.

എങ്കമാമ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമിനി ടി എം സൗന്ദരരാജൻ, എൽ ആർ ഈശ്വരി എന്നിവർ പാടിയത്. രചന കണ്ണദാസൻ, സംഗീതം എം എസ് വിശ്വനാഥൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഗാനം മഞ്ജുഷ. ആനന്ദ് എന്ന ചിത്രത്തിലെ ഗാനം ഇനി മുകേഷ് പാടിയത്. ഗാനശില്പികൾ യോഗേഷ്, സലീൽ ചൗധരി.

കണ്ണദാസന്റെ വരികൾക്ക് എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന് ശീർക്കാഴി ഗോവിന്ദരാജൻ, പി ലീല എന്നിവർ പാടിയ ഗാനം ഇനി എങ്കിരുന്തോ വന്താൾ എന്ന ചിത്രം.

ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഗാനം മഞ്ജുഷ. ഇനി എതിരുള്ളി എന്ന ചിത്രത്തിലെ ഗാനമാണ്. LR ഈശ്വരി പാടിയത്. ഗാനരചന വാലി, സംഗീതം KV മഹാദേവൻ.

ഗായകർ ടി എം സൗന്ദരരാജൻ, പി സുശീല, എൽ ആർ ഈശ്വരി. ഗാനരചന കണ്ണദാസൻ. സംഗീതം കെ വി മഹാദേവൻ. ചിത്രം മുട്ടുക്കാരവേലൻ.

ശർമിളി എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയത്. വരികൾ നീരജ്, സംഗീതം എസ് ഡി ബർമൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനം മഞ്ജുഷ. ഇനി മൂന്ന് ദൈവങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് എസ് പി ബാലസുബ്രഹ്മണ്യം, പി സുശീൽ എന്നിവർ പാടിയത്. വരികൾ കണ്ണദാസൻ, സംഗീതം എം എസ് വിശ്വനാഥൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനം മഞ്ജുഷ പൂർണ്ണമാവുന്നു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.